നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 5, ക്രിസ്തുവർഷം 2026 ജൂലൈ 21, ചൊവ്വാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

ഭാര്യയുടെ അടിത്തട്ടിൽ ആരുമറിയാതെ താനെ പൊലിഞ്ഞു പോകുന്ന അമൂല്യ രത്നങ്ങളുണ്ട്. കൊടുംകാട്ടിൽ വിരിഞ്ഞ് അവിടെ മാത്രം സൗരഭ്യം പരത്തി വീണ് മണ്ണായി പോകുന്ന എത്രയോ പുഷ്പങ്ങളുണ്ട്. വാസനയ്ക്കണുഗുണമായ പരിശീലനവും അഭിനന്ദനവും പ്രോത്സാഹനവുമില്ലാതെ എങ്ങോ കിടന്ന് ആരുമറിയാതെ മറഞ്ഞു പോകുന്ന രക്തങ്ങളും പുഷ്പങ്ങളും. നിരീക്ഷണ പാഠവും ഗവേഷണ കൗതുകം ശാസ്ത്രാഭിമുഖ്യം സാഹിത്യമാസന കലാവിരുചി തുടങ്ങിയ അമൂല്യങ്ങളായ മംഗളസിദ്ധികൾ ഓരോ ശിശുവിൻ്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. ഈ ജന്മവാസനകൾ വിവേകത്തോടെ പ്രയോജനപ്പെടുത്തുന്നവരാണ് ഐൻസ്റ്റീനും കാളിദാസനുമൊക്കെ ആയിത്തീരുന്നത്. ഇവയെ പ്രയോജനപ്പെടുത്താതിരുന്നാൽ മനുഷ്യ മനസ്സ് തിരുമ്പിക്കും. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അപ്പോൾ ആരുടെ പക്കലായിരിക്കും ആ സമ്മാനങ്ങൾ? സമ്മാനങ്ങൾ കൊടുക്കാൻ ശ്രമിച്ച ആളിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും, അയാൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനങ്ങൾ ഞാൻ വാങ്ങുന്നില്ല, ബുദ്ധൻ പറഞ്ഞു. നമ്മൾ മലർന്നു കിടന്ന് ആകാശത്തെ നോക്കി തുപ്പിയാൽ ആകാശം അത് സ്വീകരിക്കില്ല, അത് മടങ്ങി നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ നിവദിക്കും. ജീവിതത്തിന് നാം സമ്മാനിക്കുന്ന സമ്മാനങ്ങൾ നമുക്ക് തിരികെ ലഭിക്കും. ഒരു തുള്ളി സ്നേഹം നൽകുമെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു മഴയായിരിക്കും മടങ്ങി വരിക. ഒരു തുള്ളി കാരുണ്യം കാട്ടുമെങ്കിൽ ഒരു കാരുണ്യക്കടൽ

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
0: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
0: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. 1 നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200ലധികം ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകട ബയോഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്രാ കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാല്യുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന് ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 11:00 പ്യാർവലി ആവാസ്, 11:55 ഋജുവേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അലൻ അലക്സുമായുള്ള അഭിമുഖം, 3:30 കാതോട് പേസലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:30 വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗ്രം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാടി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: കഴിഞ്ഞ ഭാഗങ്ങളിൽ മദ്യം എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നതെന്നും മനസ്സിനെ ദുർബലപ്പെടുത്തുന്നത് എങ്ങനെയെന്നും ഒക്കെ പറഞ്ഞു. അതുപോലെ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഇല്ലാതാക്കുന്നു എന്നും പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും ഇല്ലാത്ത ഒരു ലോകത്തെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? അത് എങ്ങനെ സാധ്യമാകും? അതേക്കുറിച്ചുകൂടി ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഇത് ഈ പരിപാടിയുടെ മൂന്നാം ഭാഗമാണ്. മദ്യം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് ഭാഗത്ത് പറഞ്ഞിരുന്നല്ലോ. മദ്യപാനം എങ്ങനെയാണ് ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്, അത് എങ്ങനെ സമൂഹത്തിനെ ബാധിക്കും. ഇന്ന് ചർച്ച ചെയ്യുന്നത് മദ്യം ഒരു വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും എങ്ങനെ തകർക്കുന്നു എന്നും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യങ്ങളാണ്. മദ്യപാനം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അതൊരു വീടിന്റെ സമാധാനത്തെ തല്ലിക്കെടുത്തുന്നു. അത് ഏവർക്കും അറിയാം. അച്ഛനോ മകനോ മദ്യപിച്ച് ബോധമില്ലാതെ വീട്ടിൽ വരുമ്പോൾ അവിടെ സങ്കടപ്പെടുന്നത് ഒരമ്മയോ ഭാര്യയോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത കുട്ടികളാണ്. കുട്ടികളുടെ പഠിത്തം മുടങ്ങുന്നു, വീട്ടിലെ പട്ടിണിയും വഴക്കുമുണ്ടാകുന്നു. ഒരു നല്ല കുടുംബം അങ്ങനെ സാമ്പത്തികമായും മാനസികമായും തകർന്നു പോകുന്നു. കുടുംബത്തിലേക്ക് നോക്കിയാലോ, ഇന്ന് നാട്ടിൽ നടക്കുന്ന ഭൂരിഭാഗം വാഹനാപകടങ്ങൾക്കും അടിപിടികൾക്കും പിന്നിൽ ഈ മദ്യമാണ്. ഒരു നിമിഷത്തെ ലഹരിയിൽ ജീവിതം ഹോമിക്കുന്ന എത്രയോ പേർ. മാറ്റത്തിനായുള്ള വഴികൾ ഏറെയുണ്ട്. നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. എത്ര വലിയ കുടിയനാണെങ്കിലും ഈ ശീലത്തിൽ നിന്ന് പൂർണമായി പിന്തിരിയാൻ ഇന്ന് വഴികളുണ്ട്. അതിനുള്ള ആദ്യ പടി എനിക്ക് മാറണമെന്ന വ്യക്തിയുടെ ഉറച്ച തീരുമാനമാണ്. ഇന്ന് ഡി അഡിക്ഷൻ സെന്ററുകൾ ഒരുപാട് വന്നു ചേർന്നു. മദ്യപാനം ഒരു രോഗമാണ്, അതിന് ചികിത്സയും ലഭ്യമാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലും അംഗീകൃത ഡി അഡിക്ഷൻ സെന്ററുകളിലും ഇതിനായി മികച്ച കൗൺസിലിംഗും മരുന്നുകളും നൽകി വരുന്നുണ്ട്. കുടുംബത്തിന് പിന്തുണ ആവശ്യമാണ്. മദ്യപിക്കുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തിയോ അകറ്റി നിർത്തിയോ ചെയ്യരുത്. അവർക്കൊപ്പം നിന്ന് സ്നേഹത്തോടെ അവരെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ കുടുംബാംഗങ്ങൾ തയ്യാറാകണം. മാനസികമായ മാറ്റങ്ങളും ഉണ്ടാകണം. വായന, വ്യായാമം, കൃഷി അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക തുടങ്ങിയ നല്ല ശീലങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടണം. സമൂഹവും സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. ഈ വിപത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടണം. നാട്ടിലെ ക്ലബ്ബുകള്, റെസിഡൻസ് അസോസിയേഷന് ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം. മദ്യത്തിന് അടിമപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ സഹായിക്കണം. നമ്മുടെ സർക്കാരും ഇതിനായി ശക്തമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമങ്ങൾ കർശനമാക്കുന്നതോടൊപ്പം ലഹരിമുക്ത കേരളത്തിനായി സർക്കാർ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കേരള സർക്കാരിന്റെ തൂഫാൻ പദ്ധതി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ജനകീയവും ശ്രദ്ധേയവുമായ ഒരു മുഖമാണ് ഈ തൂഫാൻ പ്രോഗ്രാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലഹരിയുടെ കരിനിഴലിനെ തുടച്ചു നീക്കാൻ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പദ്ധതി. തൂഫാൻ പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നിങ്ങൾക്കറിയാം എങ്കിലും ഒന്നുകൂടി ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. സ്കൂൾ കോളേജ് തലങ്ങളിൽ ഇത് ഇടപെടുന്നു. കുട്ടികൾ ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകാതിരിക്കാൻ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ ബോധവൽക്കരണം നടത്തുകയാണ്. അതുപോലെ രഹസ്യ നിരീക്ഷണവും നടത്തുന്നു. വിദ്യാലയങ്ങളുടെയും കോളേജുകളുടെയും പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരെ കണ്ടെത്താൻ പോലീസും എക്സൈസും സംയുക്തമായി ഈ പദ്ധതിയിലൂടെ കർശന പരിശോധന നടത്തുന്നു. അതുമാത്രമല്ല, സൗജന്യ കൗൺസിലിംഗും ചികിത്സയും നൽകുകയും ചെയ്യുന്നു. ലഹരിക്കടിമപ്പെട്ട കുട്ടികളെയും യുവാക്കളെയും കണ്ടെത്തി അവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗും സൗജന്യ ചികിത്സയും നൽകി ജീവിതത്തിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരുന്നു. ഇതെല്ലാം ഒരു ജനകീയ പങ്കാളിത്തത്തോടെയാണ് നടത്തുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും പൊതുജനങ്ങളും അടങ്ങുന്ന വലിയൊരു ശൃംഖലയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. തൂഫാൻ പദ്ധതിയുടെ കരുത്ത് എന്താണ്? നാട്ടിലെവിടെയെങ്കിലും ലഹരി വിപണനമോ ഉപയോഗമോ കണ്ടാൽ ഈ പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് അധികാരികളെ വിവരമറിയിക്കാം. പ്രിയപ്പെട്ടവരെ, മദ്യം തരുന്ന താൽക്കാലിക സന്തോഷം നാളത്തെ വലിയ കണ്ണീരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷമാണ് നമ്മുടെ യഥാർത്ഥ ലഹരി. ആ സന്തോഷം തല്ലിക്കെടുത്താൻ മദ്യത്തിന് നമ്മൾ അനുവാദം കൊടുക്കരുത്. നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ആരെങ്കിലും ഈ കെണിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മടിക്കാതെ സഹായം തേടുക. സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നും നമുക്കൊരുമിച്ച് ലഹരിയില്ലാത്ത സന്തോഷമുള്ള നല്ല നാളെ കെട്ടിപ്പടുക്കാം. ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ലഹരിയില്ലാത്ത നല്ലൊരു ജീവിതം ഏവർക്കും ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോട്.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സീനായ ക്യൂഡെങ്കയ്ക്ക് വിപണന അനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിലെത്തി. മസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസിഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
2: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICA ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
1: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
3: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
1: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23-ആയി. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. August 1 ലോകമാന്യ തിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനംമന്ത്രി

0: മിശ്രണം ബോണി ജെ ബേസിൽ.
1: വാൽമീകി ആദ്യ കാവ്യം രചിക്കുക മാത്രമല്ല പിൽക്കാല കവികൾക്കെല്ലാം മാതൃക ആവുക കൂടി ചെയ്തു. മനുഷ്യ ജീവിതത്തിൻ്റെയും വിധിയുടെയും വർണ്ണശബളമായ ഘോഷയാത്രയാണ് രാമായണം എന്ന ബൃഹത് കൃതിയിലൂടെ ആ വിശ്വമഹാകവി നമുക്ക് കാട്ടിത്തന്നത്. വാൽമീകിയെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. വാൽമീകി രചിച്ച രാമായണ കാവ്യം ആദ്യം പ്രചരിച്ചത് അന്നത്തെ അയോധ്യയിലാണ്. താൻ എഴുതിയ കാവ്യം വാൽമീകി തൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന ശ്രീരാമപുത്രന്മാരായ ലവകുശന്മാരെ പഠിപ്പിച്ചു. തുടർന്ന് അത് പാടിക്കേൾപ്പിക്കാനായി അവരെ അയോധ്യയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ വാമൊഴിയായാണ് രാമായണം പ്രചരിച്ചു തുടങ്ങിയതും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് എത്തിച്ചേർന്നതും. നൂറ്റാണ്ടുകളോളം ആ രീതി തുടർന്നു. മുൻകാലത്ത് പനയോലയിൽ നാരായം കൊണ്ടാണ് കാവ്യങ്ങളും മറ്റും എഴുതിയിരുന്നത്. പനയോലയ്ക്ക് പകരം ചുരുക്കമായി ലോഹത്തകടുകളും മറ്റും ഉപയോഗിച്ചിരുന്നു. കടലാസും അച്ചടിയുമൊക്കെ സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന അക്കാലത്ത് കൃതികളുടെ പകർപ്പെടുക്കുക ഏറെ ശ്രമകരമായിരുന്നു. തന്മൂലം രാമായണം വാമൊഴിയായാണ് പ്രചരിച്ചിരുന്നത്. പിന്നീടാണ് വാൽമീകി രാമായണത്തിന് വീണ്ടും ഒരു ലിഖിത രൂപം ഉണ്ടായത്. വാൽമീകിയുടെ ആദ്യകാലത്തെക്കുറിച്ച് നിരവധി കഥകൾ നിലവിലുണ്ട്. അത്തരമൊരു കഥയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തപസ് സാക്ഷാൽ ദേവേന്ദ്രനെ പോലും ഭയപ്പെടുത്തിയെന്നാണ്. തനിക്ക് ചുറ്റും ചിതൽപുറ്റ് രൂപപ്പെടുന്നത് പോലും അറിയാത്ത അത്ര ഉഗ്രതയിലായിരുന്നല്ലോ ആ തപസ്. ആ തീവ്രതയിൽ തൻ്റെ ഇന്ദ്രപദം കൈവിട്ടു പോകുമോ എന്നതായിരുന്നു ഇന്ദ്രൻ്റെ പേടി. എന്നാൽ തപസ് ഇന്ദ്രപദത്തിന് വേണ്ടി അല്ലെന്നും താപസൻ വാൽമീകിയായി രാമായണം എഴുതേണ്ട ആളാണെന്നും ദേവഗുരു ബൃഹസ്പതി പറഞ്ഞപ്പോഴാണത്രേ ഇന്ദ്രന് സമാധാനമായത്. ഇങ്ങനെ കഥകൾ പലതുണ്ടെങ്കിലും വാൽമീകി പൂർവാശ്രമത്തിൽ കാട്ടാളനായിരുന്നെന്നും സപ്തർഷികളെ കണ്ടുമുട്ടിയതോടെ തപസ് തുടങ്ങിയെന്നും എല്ലാ കഥകളിലുമുണ്ട്. ചിതൽപുറ്റിൽ നിന്ന് പുറത്തു വന്ന് വാൽമീകിയായതിനും തുടർന്ന് രാമായണ കാവ്യം എഴുതി എന്നതിനും ഒരു കഥയിലും മാറ്റമില്ല. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ രാമകഥയുടെ ഉപജ്ഞാതാവ് വാൽമീകിയല്ല. പണ്ടേ വായ്മൊഴിയായി പ്രചാരത്തിലിരുന്ന കഥ ആദ്യമായി എഴുതിയത് വാൽമീകിയാണ് എന്ന് മാത്രം. തെളിവിന് രാമായണം തന്നെ എടുത്താലും പ്രശ്നമാണ്. കാരണം രാമായണത്തിൻ്റെ ആദ്യ ഭാഗമായ ബാലകാണ്ഡത്തിൽ പറയുന്നത് വാൽമീകിക്ക് നാരദൻ രാമകഥ പറഞ്ഞുകൊടുത്തു എന്നാണ്. അപ്പോൾ യഥാർത്ഥ രാമകഥാകാരൻ മറ്റാരോ ആകാം. എന്നാലും എഴുതിയത് വാൽമീകി തന്നെ. അക്കാലത്ത് എഴുത്തുവിദ്യ വശമാക്കിയ ചുരുക്കം പേരിൽ ഏറ്റവും മിടുക്കൻ അദ്ദേഹം ആയിരുന്നിരിക്കാം. വാൽമീകിയും വ്യാസനും ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് ഐതിഹ്യപ്രകാരം കരുതുന്ന അത്ര പഴക്കമില്ലെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. കാരണം വേദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇതിഹാസങ്ങൾ എഴുതപ്പെട്ടത്. BC 3000 BC 500 ഇടയിലാണ് വേദങ്ങൾ ഉണ്ടായതെന്ന് കരുതുന്നു. വേദകാലം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പോ അതിനുശേഷമോ ആണ് രാമായണവും മഹാഭാരതവും രചിക്കപ്പെട്ടതെന്നാണ് വിദഗ്ധ അഭിപ്രായം. രാമായണത്തിന് ശേഷമാണ് മഹാഭാരതം എഴുതിയത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ വാൽമീകിയും വ്യാസനും കഴിഞ്ഞ 2500 വർഷങ്ങൾക്കുള്ളിൽ ജീവിച്ചിരുന്നവരായി കരുതാം. ആദികാവ്യമായ രാമായണം എഴുതിയത് വാൽമീകിയാണെന്നത് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് ലഭ്യമായ വാൽമീകി രാമായണവും ആദി രാമായണവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. വാൽമീകി എഴുതിയ രാമായണത്തിൽ അയോധ്യകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള ഭാഗങ്ങളേ ഉള്ളൂ. ബാലകാന്ഡവും ഉത്തരകാന്ഡവും ഇല്ല. യുദ്ധകാന്ഡത്തിന്റെ അവസാനം വാൽമീകിയാണ് ഇത് എഴുതിയത് എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ആദി രാമായണത്തിന് വാൽമീകി എന്നൊരു കഥാപാത്രമേ ഇല്ല. ഇപ്പോഴുള്ള വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡം BC 1st century ഉത്തരകാണ്ഡം AD 2-3 centuries എഴുതിയതാണെന്ന് കരുതപ്പെടുന്നു. നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നതും അത് എഴുതാൻ ബ്രഹ്മാവ് പ്രേരിപ്പിക്കുന്നതും ബാലകാണ്ഡത്തിലാണുള്ളത്. ഉത്തരകാണ്ഡം എഴുതിയത് ആരായാലും ആ കഥാകാരൻ വാൽമീകിയെ അതിലൊരു കഥാപാത്രവുമാക്കി. ബാലകാണ്ഡവും ഉത്തരകാണ്ഡവും എഴുതിയവർ അന്ന് പ്രചാരത്തിലിരുന്ന രാമകഥയോട് ഇവ കൂട്ടിച്ചേർത്തു. അവയുടെ അവകാശം വാൽമീകിക്ക് നൽകുകയും ചെയ്തു. പിൽക്കാല തലമുറകൾ രാമായണം മുഴുവൻ രചിച്ചത് വാൽമീകിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അച്ചടി സൗകര്യമില്ലായിരുന്ന പഴയ കാലത്ത് വായ്മൊഴിയായാണ് രാമായണ കഥ പ്രചരിച്ചതെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. കാലക്രമേണ തലമുറകൾ കൈമാറി വ്യത്യസ്ത ദേശങ്ങളിലെ വലിയൊരു ജനവിഭാഗത്തിൻ്റെ കഥ രാമകഥ അങ്ങനെ പരിചിതമായി മാറി. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ഉസ്ബെക്കിസ്ഥാൻ, മൊറീഷ്യസ്, വിയറ്റ്നാം തുടങ്ങിയ ഒട്ടേറെ രാജ്യങ്ങളിലെ ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് രാമകഥ. പല രാജ്യങ്ങളിലും രാമന്റെയും സീതയുടെയും പേരിൽ ക്ഷേത്രങ്ങളുമുണ്ട്. വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കി ഒട്ടേറെ രാമായണങ്ങൾ ഭാരതത്തിനകത്തും പുറത്തുമുണ്ടായി. അവയിൽ ചുരുക്കം ചിലത് മാത്രമേ ആദ്യകാവ്യത്തിലെ കഥാരീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ. സംസ്കൃതത്തിലെ മഹാരാമായണം, ലോമശര രാമായണം, അഗസ്ത്യ രാമായണം, ചമ്പു രാമായണം തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. വാൽമീകി രാമായണത്തിൽ രാമനെ ഉത്തമ പുരുഷനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റ് രാമായണങ്ങളിൽ മിക്കതും പ്രധാന കഥയിലോ ഉപകഥയിലോ കഥാപാത്ര സങ്കല്പങ്ങളിലോ വാൽമീകി രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സീതയെ രാവണന്റെ ഭാര്യയായും മകളായും സഹോദരിയായും ഒക്കെ ചിത്രീകരിക്കുന്ന രാമകഥകളുണ്ട്. അപൂർവം ചില കഥകളിൽ രാവണനെ കൊല്ലുന്നത് പോലും സീതയാണ്. പിൽക്കാലത്ത് രാജ്യത്ത് വ്യാപിച്ച് വിഷ്ണുഭക്തിയുടെ സ്വാധീനത്താൽ പിന്നീടുണ്ടായ രാമായണങ്ങൾ ഭക്തികാവ്യങ്ങളായാണ് എഴുതപ്പെട്ടത്. അവയിൽ ആദ്യത്തേത് AD 12th century ഉണ്ടായ യോഗ വസിഷ്ഠ രാമായണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 14th century ആധ്യാത്മിക രാമായണവും. സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഇവ രണ്ടിന്റെയും രചയിതാക്കൾ ആരെന്നറിയില്ല. ആധ്യാത്മിക രാമായണത്തിൽ രാമനെ വിഷ്ണുവിന്റെയും സീതയെ ലക്ഷ്മിയുടെയും ലക്ഷ്മണനെ അനന്തന്റെയും അവതാരങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ പിന്നീട് നിരവധി രാമായണ കാവ്യങ്ങൾ എഴുതപ്പെട്ടു. അവയെല്ലാം തന്നെ ഭക്തികാവ്യങ്ങളാണ്. മലയാളത്തിൽ എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയ ആധ്യാത്മ രാമായണം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ജൈന ബുദ്ധ മതങ്ങളിൽ രാമകഥയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ജൈനരുടെ പല ഗ്രന്ഥങ്ങളിലും രാമകഥ പരാമർശിക്കുന്നു. വിമലസുരിയുടെ ചതുമചര്യം, ഗുണഭദ്രന്റെ ഉത്തരപുരാണം എന്നിവ അവയിൽ പ്രമുഖമാണ്. ബുദ്ധമതത്തിൽ ശ്രീബുദ്ധന്റെ മുൻജന്മങ്ങളുടെ ചരിത്രം പറയുന്ന ജാതകഥകളിലാണ് ശ്രീരാമകഥ പറയുന്നത്. രാമൻ ബുദ്ധന്റെ മുൻജന്മമാണെന്ന് വിശ്വസിക്കുന്നു. ദശരഥ ജാതകമടക്കമുള്ള 3 ജാതകഥകളിൽ രാമകഥ സൂചിപ്പിക്കുന്നു. ബുദ്ധ ജൈന മതങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതോടെ രാമകഥയും അവിടങ്ങളിലെത്തി. നാടും സംസ്കാരവും വ്യത്യസ്തമായതോടെ പ്രചരിച്ച രാമകഥയ്ക്കും മാറ്റങ്ങൾ ഉണ്ടായി. രാമായണത്തിന് ശേഷമുണ്ടായ ഇതിഹാസമായ മഹാഭാരതത്തിൽ 4 times രാമകഥ പറയുന്നുണ്ട്. പക്ഷേ ബാലകാണ്ഡവും ഉത്തരകാണ്ഡവും ഒഴികെയുള്ള ഭാഗങ്ങളിലെ കഥയാണ് പരാമർശിക്കുന്നത്. മഹാഭാരതത്തിലെ ആരണ്യപർവം, ദ്രോണപർവം, ശാന്തിപർവം എന്നീ ഭാഗങ്ങളിലാണ് രാമകഥ വിവരിക്കുന്നത്. ഒട്ടേറെ സംഭവ പരമ്പരകളും അനേകം കഥാപാത്രങ്ങളുമുള്ള ബൃഹത് കൃതികളാണ് ഇതിഹാസങ്ങൾ. ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളോ വീരപുരുഷന്മാരുടെ കഥകളോ ഒക്കെയാകാം അവയുടെ വിഷയം. പ്രധാന കഥയ്ക്കൊപ്പം നിരവധി ഉപകഥകളും ഉണ്ടാവും. ഇതിഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇപ്രകാരം പ്രസിദ്ധമായത് എന്നാണ്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ 4 ഇതിഹാസങ്ങളിൽ വലിപ്പം കൊണ്ടും സമഗ്രത കൊണ്ടും മുന്നിട്ട് നിൽക്കുന്നത് രാമായണം തന്നെയാണ്. മഹാഭാരതം വലിപ്പം കൊണ്ട് വലുതായിരിക്കാം, പക്ഷേ രാമായണത്തിന് പിറകിലെ മഹാഭാരതത്തിനും സ്ഥാനമുള്ളൂ. രാമായണം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. രാമന്റെ അയനം അഥവാ ജീവിതയാത്ര എന്നതാണ് ഒരർത്ഥം. ഇരുട്ട് അഥവാ മനസ്സിലെ അജ്ഞത ഇല്ലാതാവണം എന്നതാണ് രണ്ടാമത്തെ അർത്ഥം. എന്ന് വെച്ചാൽ രാമായണം അറിയുന്നതിലൂടെ സകല മനുഷ്യരും നല്ലവരാകണമെന്നും അധർമ്മം വെടിഞ്ഞ് ധർമ്മമാർഗത്തിൽ ജീവിക്കണമെന്നുമാണ് അതിന്റെ ചുരുക്കം. ആദ്യ കവിയായി, അതായത് ആദി കവിയായി വിശ്വസിക്കുന്ന ചിന്തകനും എഴുത്തുകാരനുമാണ് വാൽമീകി. സംസ്കൃത സാഹിത്യത്തിന്റെ പിതാവും അദ്ദേഹമാണെന്നാണ് ചരിത്രം പറയുന്നത്. വാൽമീകിയുടെ രാമായണമാണ് സംസ്കൃത ഭാഷയിൽ സാഹിത്യത്തിന് ആരംഭം കുറിച്ച കൃതി എന്ന പ്രത്യേകതയുമുണ്ട്. രാമകഥയെ അടിസ്ഥാനമാക്കി മലയാളത്തിലുണ്ടായ കൃതികളിൽ ഏറ്റവും പ്രശസ്തം എഴുത്തച്ഛൻ്റെ അധ്യാത്മക രാമായണമാണ്. ഇതൊരു കിളിപ്പാട്ടാണ്. എന്നാൽ അതിനു മുമ്പേ കേരളത്തിൽ രാമകഥ പ്രചരിച്ചിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ ശ്രീരാമൻ എന്ന കവി രചിച്ചതെന്ന് കരുതപ്പെടുന്ന രാമചരിതമാണ് ഇതിലൊന്ന്. പിന്നീട് അയ്യപ്പിള്ള ആശാന്റെ രാമകഥ പാട്ട്, പുനം നമ്പൂതിരിയുടെ രാമായണം ചമ്പു, കണ്ണശപ്പണിക്കർ എഴുതിയ കണ്ണശ രാമായണം, വീര കേരളവർമ്മ എഴുതിയ കേരളവർമ്മ രാമായണം തുടങ്ങിയ കൃതികളുണ്ടായി. മലയാള ഭാഷയിലെ ആദ്യ മഹാകാവ്യമായി അറിയപ്പെടുന്ന രാമചന്ദ്ര വിലാസവും രാമകഥയെ അടിസ്ഥാനമാക്കി എഴുതിയതാണ്. രാമായണത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
2: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. നിങ്ങൾ വ്യക്തിത്വം മറച്ച് വെച്ച് ഇടപെടുന്ന ആളാണോ? അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈഗോ എന്ന പരിപാടിയുടെ 7-ാം ഭാഗമാണ്. നമുക്ക് ഈ ചർച്ചയിലേക്കൊന്ന് കടന്നാലോ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ തീയേക്കാൾ വലിയ പുകയായി അഭിനയിക്കാറില്ലേ? ഉള്ളിൽ ഒന്നുമായിരിക്കുമ്പോൾ പുറമേ മറ്റൊന്നായി ചിന്തിക്കുക. ഇതിന് മനഃശാസ്ത്രത്തിൽ ഒരു പദമുണ്ട്, ഫോൾസിംഗ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്താണെന്നല്ലേ, യഥാർത്ഥ വ്യക്തിത്വത്തെ മൂടി വെച്ച് ഒരു വ്യാജ മുഖം മൂടി ധരിച്ച് നടക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നു. അത് നമ്മുടെ ഉള്ളിലെ ഈഗോ അഥവാ അഹംഭാവമാണ്. അതാണ് ഈ പറഞ്ഞ ഫോൾസിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. അതെന്താണെന്ന് നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം. അതേക്കുറിച്ച് ഡോക്ടർ കാതറിൻ ബെൻസിഗർ പറയുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറിന് സ്വാഭാവികമായ ചില കഴിവുണ്ട്. എന്നാൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ സമൂഹത്തിൽ വലിയ ആളാകാനോ വേണ്ടി നമ്മൾ നടത്തുന്ന സ്വാഭാവികതയെ അടിച്ചമർത്തി മറ്റൊരു സ്വഭാവം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിന് കടുത്ത സമ്മർദ്ദം അനുഭവപ്പെടും. ഇത് വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ഭാരം കയറ്റി ഓടിക്കുന്നത് പോലെയാണ്. ഇനി ഇത് മനസ്സിലായി കാണില്ല ഇല്ലേ എങ്കിൽ ഞാനൊരു ചെറിയ കഥ പറഞ്ഞാലോ. കാട്ടിലെ ഒരു കുറുക്കന് സിംഹത്തെ പോലെ ഗർജിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി. അവൻ ദിവസവും തൊണ്ട കീറി സിംഹത്തെ പോലെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ അവനെ പേടിക്കാൻ തുടങ്ങിയതോടെ കുറുക്കന്റെ ഈഗോ ഉണർന്നു. ഞാൻ വലിയൊരു സംഭവമാണെന്ന് അവനങ്ങ് സ്വയം വിശ്വസിച്ചു. പക്ഷേ അധിക നാൾ ഈ അഭിനയം തുടരാൻ അവനായില്ല. കടുത്ത തൊണ്ടവേദനയും മാനസിക സമ്മർദ്ദവും കാരണം അവൻ ഒടുവിൽ ഒരു രോഗിയായി മാറി. നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് ഈഗോയ്ക്ക് പുറകെ പോയാൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ഈഗോയുടെ മനഃശാസ്ത്രപരമായി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാവും. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മൾ നിരന്തരം അഭിനയിക്കുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് വിട്ടുമാറാത്ത ക്ഷീണം, ഉത്കണ്ഠ, വിഷാദം എന്നിവയിലേക്ക് നയിക്കും. സ്വന്തം ഈഗോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് എപ്പോഴും ഉള്ളിൽ പരാജയ ഭീതിയായിരിക്കും ഉണ്ടാകുക. ഈഗോ തലയ്ക്ക് പിടിച്ച മനുഷ്യർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെയോ കാഴ്ചപ്പാടുകളെയോ മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ശരി, ഞാൻ മാത്രമാണ് വലുത് എന്ന ചിന്ത വരുന്നത് ബന്ധങ്ങളുടെ സ്വാഭാവികത നശിപ്പിക്കും. പങ്കാളിയോടോ സുഹൃത്തുക്കളോടോ ഉള്ള തുറന്ന ആശയവിനിമയം ഇല്ലാതാവുകയും അവിടെ യാന്ത്രികത മാത്രം ബാക്കിയാകുകയും ചെയ്യും. ശരിയല്ലേ? എന്താണ് ഇതിനൊരു പരിഹാരം പറയാം സുഹൃത്തുക്കളെ. യഥാർത്ഥ വിജയം എന്നത് മറ്റാരുടെയോ കൈയടിക്കു വേണ്ടി ആകരുത്, സ്വന്തം വ്യക്തിത്വം പണയം വെക്കലാകരുത്. നമ്മുടെ പരിമിതികളെ അംഗീകരിക്കാനും ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യനെ സ്നേഹിക്കാനും തയ്യാറായാൽ നമ്മുടെ ഉള്ളിലെ ഈഗോ തനിയേ ഇല്ലാതാകും. അപ്പോൾ എന്ത് വേണം? മുഖം മൂടികൾ അഴിച്ചുവെക്കാം. കൂടുതൽ ലളിതമായി, കൂടുതൽ സ്വാഭാവികമായി നമുക്ക് ജീവിച്ചു തുടങ്ങാം. എന്താ, ഇനിയും തന്നിലെ ഈഗോ മാറ്റിയെടുക്കണമെന്ന് തോന്നുന്നു? ഇനി വരുന്ന ഭാഗങ്ങൾ മുടങ്ങാതെ ശ്രദ്ധിക്കുക. നാളെ ഇതേ സമയം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകും. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. കൊട്ടിയം കെൽട്രോൺ നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 6282841772. ആർക്കിടെക്ചർ PG പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ 4th സെക്ഷൻ August 9. ഈ അധ്യയന വർഷത്തിൽ അവസാന പരീക്ഷയ്ക്ക് August 4 രജിസ്റ്റർ ചെയ്യാം. ITI കൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ PG PhD പഠനം നടത്താൻ സാധിക്കുന്ന ഗേറ്റ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ അടുത്ത വർഷം February 6, 7, 13, 14, 20, 21 തീയതികളിൽ ഓൺലൈൻ രീതിയിൽ നടക്കും. സാങ്കേതിക സർവകലാശാലയിലെ MTech പ്രവേശനത്തിനുള്ള താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് പരാതിയുണ്ടെങ്കിൽ നാളെ വൈകിട്ട് 5 അറിയിക്കാം.
1: ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 6 വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278548. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8852950447. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 9-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

ഭാവാത്മക കവിതാശാഖകളിൽ ഏറ്റവും കുലീനവും പ്രാചീനവും ഗീതമാണെങ്കിൽ ഏറ്റവും ദീർഘമായ രൂപശില്പം വിലാപഗീതത്തിൻ്റെതാണ്. വിലാപം എന്നർത്ഥം വരുന്ന എലിജിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എലിജി ഉണ്ടായത്. ഏതെങ്കിലും വ്യക്തിയുടെ മരണത്തിൽ അനുശോചിച്ചോ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാവുന്ന മറ്റെന്തെങ്കിലും ദുഃഖത്തെ അനുധ്യാനിച്ചോ എഴുതപ്പെടുന്ന കവിതകളാണ് വിലാപഗീതങ്ങൾ. ഇന്നത്തെ വിലാപഗീതങ്ങളുടെ ആദ്യ രൂപം ഐഡിലുകളാണെന്ന അഭിപ്രായം ശ്രദ്ധേയമാണ്. മൃത്യുദുഃഖത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന തിയോക്രിറ്റസിൻ്റെ ഇടയവിലാപങ്ങളെ ഐഡിൽ എന്നാണ് വിളിച്ചിരുന്നത്. ഹീബ്രുവിലും ഗ്രീക്കിലുമായി ഉദയം ചെയ്ത വിലാപഗീതങ്ങളുടെ പൂർവ്വമുഖം മരണാനന്തര ഗീതങ്ങൾ എന്നായിരുന്നു. മരിച്ചവരെക്കുറിച്ചുള്ള പ്രശംസയും വിലാപവും അതിൽ ഉൾപ്പെടുന്നു. വിലാപം ഒരു തൊഴിൽ പോലെ കൊണ്ടു നടന്നിരുന്നവരും അന്നുണ്ടായിരുന്നു. വിലാപങ്ങൾ തന്നെ വൈയക്തികങ്ങൾ എന്നും സാമൂഹികങ്ങൾ എന്നും രണ്ടു വിധമുണ്ടായിരുന്നു. ഗ്രീസിൽ ജന്മം കൊണ്ട വിലാപകാവ്യങ്ങൾക്ക് ഇറ്റലിയിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും പ്രശസ്തി കിട്ടി. അത് കഴിഞ്ഞ് വളരെ പിന്നീടാണ് മലയാളം ഉൾപ്പെടെയുള്ള ലോകഭാഷകളിലും മറ്റും വിലാപഗീതം വന്നു തുടങ്ങിയത്.

വിലാപകവ്യങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നതാണ് ഗ്രാമീണ വിലാപകാവ്യം അഥവാ പാസ്റ്ററൽ എലിജി. ഹീബ്രു വിലാപകാവ്യങ്ങളുടെ ചൂട് പിടിച്ചെഴുതിയ ചോസറുടെ ദ ബുക്ക് ഓഫ് ലെക്ചേഴ്സ്, സറയുടെ സർ തോമസ് വ്യാട്ടിൻ്റെ മരണത്തെക്കുറിച്ച് തുടങ്ങിയ കാവ്യങ്ങളിലൂടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വിലാപകാവ്യങ്ങൾ പ്രചാരത്തിലായി. ഇതിന് ശക്തിയും സൗന്ദര്യവും കൈവന്നത് ഗ്രീക്ക് ഇടയ വിലാപകാവ്യങ്ങളുടെ ചൈതന്യം കൂടി ഒത്തുചേർന്നപ്പോഴാണ്. എഡ്വേർഡ് സ്പെൻസറുടെ ഷെപ്പേർഡ് കലണ്ടറാണ് ഇതിന് തുടക്കമിട്ടത്. വിലാപഗീതത്തിൻ്റെ ഭാഗങ്ങളെ ഒരു വർഷത്തിലെ 12 മാസങ്ങളായി സങ്കല്പിക്കുന്ന രീതി സർഗാത്മകമായിരുന്നു. ഷെല്ലിയുടെ അഡോണൈസും മാത്യു ആർണോൾഡിൻ്റെ സ്കോളർ ജിപ്സിയും സഹൃദയരുടെ മനം കവർന്ന വിലാപഗീതങ്ങളാണ്. മിൽട്ടന്റെ ലിസിഡസിനെ മുൻനിർത്തി വിലാപകാവ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഉപവിഭാഗമായ ഇടയഗീതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് MH Abrams വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ പശ്ചാത്തലവും കാവ്യദേവതന്മാരെ വിളിച്ചുണർത്തുന്നതും ഇടയൻ്റെ മൃത്യുവിൽ പ്രകൃതി ദുഃഖിക്കുന്നതായി രേഖപ്പെടുത്തുന്നതും ദൈവനീതിയെ ചോദ്യം ചെയ്യുന്നതും ഇതിൻ്റെ സവിശേഷതകളാണ്. ചെങ്ങമ്പഴിയുടെ രമണൻ ഇടയഗീതത്തിൽ ഉൾപ്പെടുത്താവുന്ന കൃതിയാണ്.

ഹീബ്രുവിലും ഗ്രീക്ക് സാഹിത്യത്തിലും വിലാപഗീതങ്ങൾക്ക് പ്രത്യേക ഛന്ദസ് ഉപയോഗിച്ചിരുന്നെങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ആ പതിവ് കാണുന്നില്ല. വിയോഗിനി വിലാപകാവ്യവൃത്തമായി പറയുന്നുണ്ടെങ്കിലും അത് പരക്കെ ഉപയോഗിക്കപ്പെട്ട് കാണുന്നില്ല. കുമാരനാശാൻ പ്രരോദനത്തിൽ ശാർദൂല വിക്രീഡിതവും വി സി ഒരു വിലാപത്തിൽ ശ്രദ്ധരയും ആശാൻ വീണപൂവിൽ വസന്തതിലകവും നാലപ്പാടൻ കണ്ണുനീർത്തുള്ളിയിൽ ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര ഉപജാതി എന്നീ വൃത്തങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രതിവിലാപത്തിലും അജവിലാപത്തിലും കാളിദാസൻ വിയോഗിനി വൃത്തം ഉപയോഗിച്ചതായിരിക്കണം ഈ വൃത്തത്തിന് അനുകർത്താക്കൾ ഉണ്ടാകാൻ ഒരു കാരണം. പാശ്ചാത്യ ചിട്ടയിൽ തന്നെയാണ് മലയാളത്തിലും വിലാപകാവ്യങ്ങളുടെ രചന. ഇതര ഭാവാത്മക കവിതാ രൂപങ്ങളെല്ലാം വളരെയധികം മാറ്റങ്ങളോടെയാണ് മലയാളത്തിൽ സ്വീകരിക്കപ്പെട്ടത്. വീണപൂവ്, പ്രരോദനം, ബിതിർവിലാപം, രമണൻ തുടങ്ങി ആധുനികതയുടെ കാലത്ത് പുറത്തുവന്ന ഇവനെക്കുടി തുടങ്ങിയവയൊക്കെ മലയാള വിലാപകാവ്യങ്ങളാണ്. അഗാധമായ കാരുണ്യവും ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ്റെ ആർദ്രതയും ഈ കാവ്യങ്ങളെ ഭാവഗീതരൂപങ്ങളിൽ തന്നെ വിതരിക്തമാക്കി നിർത്തുന്നു. രൂപത്തിലുള്ള മാറ്റത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യ സേവന സന്നദ്ധമായ ഒരു ഭാവം നിറഞ്ഞിരിക്കുന്ന കാലത്തോളം വിലാപകാവ്യം അതിൻ്റെ ധർമ്മം നിലനിർത്തുക തന്നെ ചെയ്യും എന്നതിൽ

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 9-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. ഈ ഭാഗത്ത് ചേർത്തിരിക്കുന്ന കവിതകൾ ആലപിച്ച ശ്രീ വി മധുസൂദനൻ നായർ, വൈശാഖ്, കൃതിക, ഭവ്യ എം എന്നിവരോടും കവിതാരാമം യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടുമുള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ പെൻസുകർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ, RS രാജീവ്.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ഫിലോമിനയാണ്. 9 മണിവരെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04-74-2-9-3-1-1-1. അതുപോലെ വിളിച്ചിട്ട് കേട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറഞ്ഞത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-80-90-3-1-1. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
3: ഹലോ
4: ഹലോ, കൂട്ടിക്കിടയിന്ന് പ്രീത ആണ് വിളിക്കുന്നത്.
2: ആ പറഞ്ഞോളൂ ചേച്ചി.
4: എന്റെ 2 മക്കളെ ബർത്ത്ഡേ ആണെന്ന്. മൂത്ത മോന്റെ വൈശാഖ്, ഇളയ മോന്റെ പേര് വിശാഖ്.
2: വിശാഖ്
4: പിന്നെ ശ്രീ വിശാഖ്. അവർക്ക് 2 പേരെ അമ്മയുടെ 1000 ഹാപ്പി ബർത്ത്ഡേ.
2: ഓക്കെ, അപ്പോൾ വൈശാഖിനും ശ്രീ വിശാഖിനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 04-74-2-9-3-1-1-1. അതുപോലെ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-80-90-3-1-1. ഹലോ
5: ഹലോ
2: ഹലോ, നമസ്കാരം.
5: നമസ്കാരം,
2: പറഞ്ഞോളൂ.
5: വൈഫിന്റെ സിസിലിയിലെ വൈഫിന്റെ പേര്,
2: 22nd August 2022. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
6: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
6: ഞാൻ പട്ടത്താൻ്റെ ജയലക്ഷ്മി.
2: പറഞ്ഞോളൂ ചേച്ചി.
6: എന്നൊരു ബർത്ത്ഡേ വിഷസ് പറയാൻ വിളിക്കുക. മോന്റെ പേര് ആത്മിക്. ഹാപ്പി ബർത്ത്ഡേ മോനെ.
2: ഓക്കെ, അപ്പോൾ ആത്മികിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04-74-2-9-3-1-1-1-1. 9 മണിവരെ നമ്മുടെ സമയം. അതുപോലെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ മറ്റൊരാൾ അത് കേട്ട് ഏറ്റി പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-80-90-3-1-1-1.

0: സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം, കർക്കിടക ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കൊല്ലത്തെ പ്രശസ്ത ആയുർവേദിക് വെൽനസ് സെന്ററായ സ്വാസ്ഥ്യയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വിദ്യ പങ്കെടുക്കുന്ന പ്രത്യേക ഫോണിംഗ് പ്രോഗ്രാം ജൂലൈ 22 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111.
1: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അതുപോലെ 8-50 ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: ഗുഡ്
2: മോർണിംഗ് ജേസി, പറഞ്ഞോളൂ.
3: ഞാൻ മുളങ്കാടകത്ത് രാജ സ്റ്റുഡിയോയുടെ വീട്ടിൽ നിന്ന്, അതായത് നാളെയാണ് എന്റെ ജന്മനാള, ഇന്നങ്ങ് വിളിക്കുക. അഭിഷേകിന്റെ അമ്മ സ്റ്റുഡിയോ നടത്തുന്നേ.
2: പേര് പറയൂ.
3: എന്റെ പേര് ബേബി.
2: ബേബി, ഓക്കെ. അപ്പൊ ബേബി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക് യു.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1.
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: നമസ്കാരം,
0: പറഞ്ഞോളൂ. ഓക്കെ, ആർക്കാണ്
1: ആശംസ?
0: അതെ അതെ,
1: ഞാൻ എന്റെ മോന്റെ ജന്മനാളിന്റെ
0: പറയുമ്പോ. മോന്റെ പേരെന്താണ്?
1: അനൂപ്.
0: ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ ചേട്ടൻ?
1: ഓക്കെ,
0: അപ്പോൾ അനൂപിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേരിൽ നിന്ന് കൃഷ്ണ ചേച്ചി മോളെ. നമുക്ക് ഒരു നല്ല പ്രഭാത ആശംസിക്കുന്നു കേട്ടോ.
0: മോളെ,
2: ചേച്ചിയുടെ സഹോദരന്റെ 4-ാമത്തെ സഹോദരന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. മോളുടെ പേര് ആരതി. അപ്പൊ ആരതി മോക്ക് എന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. 1000 ആരോഗ്യ സൗഖ്യം നേരുന്നു എന്റെ മോക്ക്. എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ചവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു.
0: ഓക്കെ, അപ്പോൾ ആരഫിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
2: താങ്ക് യു മോളെ, താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. അപ്പം ആദ്യത്തെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ അമൃത, കടവൂരിൽ നിന്ന്. ഇന്ന് എൻ്റെ കുഞ്ഞിയുടെ മോൻ്റെ 9-ാമത്തെ പിറന്നാളാണ്. ശബരിക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശബരിനാഥിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-29-3-1-1-1-1. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് മോള്. അങ്കിളിൽ നിന്ന് വിളിക്കുന്ന അമൃത കൃഷ്ണന്റെ ബർത്ത്ഡേ ആണ്
0: നാളെ.
3: നല്ലൊരു ആശംസ.
0: ഓക്കെ, അപ്പോൾ അമൃത കൃഷ്ണയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക്സ് മോളെ.
0: ഓക്കെ ജി, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്,
0: പറഞ്ഞോളൂ.
4: ഞാൻ വിളിക്കുന്നത് കൊല്ലത്തുള്ള രാഹുൽ ആദിക്ക് ഇന്നൊരു ബാഡ്മിന്റൺ ടൂർണമെന്റ് ഉണ്ട്, ബെസ്റ്റ് വിഷസ് പറയാൻ വേണ്ടി വിളിക്കുകയാണ്.
0: ഓക്കെ, രാഹുൽ ആദി അല്ലേ?
4: അതെ.
0: അറിയിച്ചോളൂ. ഓക്കെ, അപ്പോൾ രാഹുൽ ആദിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. അടുത്തൊരു മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് ഫിലോമിന, എന്റെ പ്രിയപ്പെട്ട നിമ്മിയുടെ മകൻ ജിത്തുമോന്റെ ബർത്ത്ഡേ ആണ്. ജിത്തുമോന് 1000 പിറന്നാൾ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുൽബത്തേച്ചി പടയാറ്റിൻകുഴിയിൽ നിന്നാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ജിത്തുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന കുട്ടി, ഞാൻ മിനി കുട്ടിയും. ഇന്നലെ എൻ്റെ മോൻ സച്ചിൻ്റെയും ആര്യയുടെയും കുഞ്ഞുവാവയുടെ നൂലുകെട്ടായിരുന്നു സ്വാദിഖ്. കുഞ്ഞുവാവയ്ക്ക് അമ്മയും അമ്മാമ്മയുടെയും അച്ചാച്ചൻ്റെയും കൊച്ചച്ഛൻ്റെയും 1000 ആശംസകൾ നേരുന്നു. അവന് ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും നൽകാൻ പ്രാർത്ഥിക്കുന്നു. മോളും ആശംസ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാദിഖിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ആശംസകൾ നേരുന്നു.
1: ഹലോ
0: ഹലോ
1: ഹലോ, ഞാനാ മോളുടെ ആയി കൊടുക്കാൻ.
2: ഹലോ
0: ഹലോ,
2: എന്റെ പേര് അർഷിത രാജ്. ഞാൻ പേരൂരിൽ നിന്ന് വിളിക്കുകയാണ്.
0: ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
2: എന്റെ ആരവി അപ്പച്ചിക്ക് വേണ്ടിയിട്ട് 1000 ആശംസകൾ.
0: ഓക്കെ.
2: 1000 ജന്മദിനം.
0: ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. പേരൂരിൽ നിന്നും ആതിരയാണ്. എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ആരഫി കൃഷ്ണൻ എന്നാണ് പേര്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നൂർജഹാൻ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫിലോമിന, ഇന്നലെ ജന്മദിനം ആഘോഷിച്ച പ്രിയപ്പെട്ട നസീറയുടെ മകൻ റാസി മോനെ, ഞങ്ങളുടെ സ്നേഹം നിറച്ച 1000 ജന്മദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം ആതിര മോൾക്കും കൂടി ഹാർട്ട് ബ്ലെസ്സിംഗ് ജന്മദിനാശംസകൾ നേരുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഒരു മെസ്സേജിലേക്ക് പോവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു ആരതി ബൈ ശ്രീകാർത്തിക ചേച്ചിയാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: സമയം അപ്പോൾ 9 മണിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: കൊല്ലം കസ്ബ തടവറയിലെ സുൽത്താൻ അത് മറ്റാരുമല്ല, വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇന്ന് താലൂക്ക് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കൊല്ലത്തെ പഴയ കസ്ബ ജയിലിലാണ് സുൽത്താനെ അടച്ചിരുന്നത്. അക്കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായൊരു ജയിലായിരുന്നു കസ്ബ. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കൊടും പീഡനത്തിന് ഇടയാക്കിയ തടങ്കൽ പാളയം കൂടിയായിരുന്നു അത്. നിരവധി പോരാട്ടങ്ങളുടെ സംഗമ ഭൂമിയായ കൊല്ലത്തിന്റെ ഐതിഹാസിക ചരിത്രത്തിൽ ജ്വലിച്ചുയർന്ന പലരും ഇവിടെ തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കസ്ബയുടെ ചോരകിനിയുന്ന ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആദ്യ പേര് വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാകും. ഭരണകൂട ഭീകരതയെ പത്രലേഖനത്തിലൂടെ വിമർശിച്ചതിനാണ് ബഷീറിനെ അന്ന് തടവിലാക്കിയത്. കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച സ്വദേശാഭിമാനി എന്ന പത്രത്തിലാണ് പട്ടം കണ്ട പേക്കിനാവ് എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചത്. വിമർശനങ്ങളിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് സർക്കാർ ഇതിന്റെ പേരിൽ ബഷീറിനെ ജയിലിലടച്ചു. കൊല്ലവുമായി വളരെയധികം ആത്മബന്ധമുള്ള എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഇത് കൂടുതൽ അരക്കെട്ടുറപ്പിക്കാൻ ഈ ജയിൽവാസം സഹായിക്കുകയും ചെയ്തു. സെല്ലിൽ അന്നുണ്ടായിരുന്ന ടി എം വർഗീസ്, കുമ്പളത്ത് ശങ്കുപിള്ള എന്നിവർക്കൊപ്പമായിരുന്നു ബഷീർ. അദ്ദേഹത്തിന് മുണ്ടും ഷർട്ടും എത്തിച്ചിരുന്നത് പിൽക്കാലത്ത് സ്പീക്കറായ വി ഗംഗാധരനും മുൻ മന്ത്രി ടി കെ ദിവാകരനുമായിരുന്നു. ഇവരും സഹതടവുകാരായിരുന്നു. പിന്നീട് പണം നൽകി സഹായിച്ചിരുന്നത് പട്ടത്തുള്ള കരുണാകരനാണ്. തകഴിയും ബഷീറിനെ കാണാൻ ഇവിടെ എത്തിയിരുന്നു. നിരവധി പേർ കത്തുകളിലൂടെയും വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടുകയുണ്ടായി. അന്ന് ജയിലുകളിൽ പത്രങ്ങൾ ലഭ്യമല്ലാതിരുന്നതിനാൽ കത്തുകളിലൂടെയും കാണാനെത്തുന്നവരിൽ നിന്നുമാണ് ബഷീർ പല കാര്യങ്ങളും അറിഞ്ഞിരുന്നത്. ജയിൽ മോചിതനായ ശേഷവും വൈക്കം മുഹമ്മദ് ബഷീർ കൊല്ലവുമായി ഊഷ്മള ബന്ധം കാത്തുസൂക്ഷിച്ചു. തടവറയിൽ താങ്ങും തണലും ആയിരുന്നവരുടെയും മറ്റ് സാഹിത്യകാരന്മാരുടെയും വീടുകൾ സന്ദർശിക്കാനും വൈക്കം മുഹമ്മദ് ബഷീർ മറന്നില്ല. ജയിൽ ജീവിതത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം നട്ടുവളർത്തിയ വേപ്പുമരം ഏറെ കാലം ഇവിടെ തലയുയർത്തി നിന്നിരുന്നു.
3: വളർച്ചയുടെ പടവുകൾ.
4: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
3: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
4: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
3: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
4: വളർച്ചയുടെ പടവുകൾ.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ഡാം. Dam.
1: Dam is spelled as D A M N.
2: This is a verb. It means 1. To be condemned by God to suffer eternal punishment in hell. 2. Be doomed to misfortune or failure. 3. Criticize strongly. 4. Curse. മലയാളത്തിൽ നിത്യനരകം വിധിക്കുക, ശാപവാക്യങ്ങൾ ഉച്ചരിക്കുക, പ്രാകുക, അപരാധം ചുമത്തുക, ശാസിക്കുക, ശിക്ഷിക്കുക എന്നൊക്കെ പറയാം.
1: താങ്ക് യു ഓൾ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
1: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത് അറബ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ വിശേഷങ്ങളാണ്. ആ രാഷ്ട്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. രാഷ്ട്രത്തിന്റെ പേര് ഒമാൻ എന്നാണ്. ഈയിടയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു രാജ്യമായി എടുത്തു പറയേണ്ട ഒരു രാജ്യം കൂടിയാണ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒമാന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഔദ്യോഗികമായി ഒമാൻ സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രമാണ് ഒമാൻ. പശ്ചിമേഷ്യയിലെ തെക്കുകിഴക്കൻ അറേബ്യൻ ഉപദ്വീപിലെ ഒരു രാജ്യം കൂടിയാണ് ഇത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നീ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. അതിനോടൊപ്പം ഇറാനുമായും പാകിസ്ഥാനുമായും സമുദ്ര അതിർത്തി പങ്കിടുന്ന രാഷ്ട്രം കൂടിയാണ് ഒമാൻ. ഒമാന്റെ തീരപ്രദേശം തെക്കുകിഴക്ക് അറേബ്യൻ കടലിനെയും വടക്ക് കിഴക്ക് ഒമാൻ ഉൾക്കടലിനെയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒമാനിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് മസ്കറ്റാണ്. ഔദ്യോഗിക ഭാഷ അറബിയാണ്. സാധാരണമായി ഒമാനി അറബിക്കാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഇനി ഒമാനിൽ നമുക്ക് 95% ഇസ്ലാം മത വിഭാഗത്തെയും അതിൽ തന്നെ 45% സുന്നി, 45% ഇബാദി, 5% ഷിയ വിഭാഗത്തിൽപ്പെട്ടവരെയും 1.67% ക്രിസ്ത്യാനികളെയും 1.67% ഹിന്ദുക്കളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകീകൃത ഇസ്ലാമിക സമ്പൂർണ്ണ രാജവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഒമാൻ എന്ന് പറയുന്നത്. ഒമാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ BC 3000 കാലഘട്ടത്തിൽ മാഗൻ സംസ്കാരവും പിന്നീട് 130 കാലഘട്ടത്തിൽ അസ്ത ഗോത്ര കുടിയേറ്റവും പിന്നീട് 751 ഇമാമത്ത് സ്ഥാപിക്കുകയും അതിനുശേഷം നബാനി രാജവംശം 1154 പോർച്ചുഗീസ് ഭരണം 1507 മുതൽ 1656 വരെയും ഒമാനി സാമ്രാജ്യം 1696 വരെയും അൽബു സഈദ് രാജവംശം 1744 വരെയും മസ്കറ്റും ഒമാനും 1856 ജനുവരിയിലും ഒമാൻ സുൽത്താനേറ്റ് 1970 അടിസ്ഥാന ചട്ടപ്രകാരം 1996 ഒമാന്റെ സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അറബ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്വതന്ത്ര രാഷ്ട്രങ്ങളിൽ ഒന്ന് ഒമാൻ തന്നെയാണ്. 1744 മുതൽ അൽ ബു സഈദ് രാജവംശം തുടർച്ചയായി ഭരിച്ചു വരുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പേർഷ്യൻ ഗൾഫിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും സ്വാധീനത്തിന് വേണ്ടി പോർച്ചുഗീസ് സാമ്രാജ്യവുമായും ബ്രിട്ടീഷ് സാമ്രാജ്യവുമായും മത്സരിക്കുന്ന ഒരു സാമ്രാജ്യമുള്ള ഒരു പ്രാദേശിക ശക്തി കൂടിയാണ് ഒമാൻ. 19-ാം നൂറ്റാണ്ടിൽ തന്റെ ഉച്ചസ്ഥായിയിൽ ഒമാൻ തന്റെ സ്വാധീനവും നിയന്ത്രണവും ഹോർമുസ് കടലിടുക്ക് കടന്ന് പിന്നീട് ഇറാൻ, പാകിസ്ഥാൻ എന്നിവയായി മാറിയവരെയും തെക്ക് സാൻസിബാർ വരെയും വ്യാപിപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം 20-ാം നൂറ്റാണ്ടിൽ ഒമാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്വാധീനത്തിന് കീഴിലായി. അതേസമയം ഡി ജൂറി പരമാധികാരം നിലനിർത്തുകയും ചെയ്ത ഒരു പ്രദേശം കൂടിയാണ് ഇത്. ആഗോള തലത്തിൽ എണ്ണ ശേഖരത്തിൽ 22-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രം കൂടിയാണ് ഇത്. മറ്റ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കാത്ത ഒമാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ടൂറിസം, മത്സ്യം, ഈത്തപ്പഴം, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വ്യാപാരവും തന്നെയാണ്. ലോകബാങ്ക് ഒമാനെ ഉയർന്ന വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥയായിട്ടാണ് കാണുന്നത്. 2024 കണക്കനുസരിച്ച് ആഗോള സമാധാന സൂചികയിൽ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ 42-ാമത്തെ രാജ്യം കൂടിയാണ് ഒമാൻ. ഒരു സുൽത്താൻ ഭരിക്കുന്ന സമ്പൂർണ്ണ രാജവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് ഒമാൻ. പുരുഷ പരമ്പരയിലൂടെ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രം. 1970 മുതൽ 2020 മരണം വരെ ബാബൂസ് ബിൻ സെയ്ദ് സുൽത്താനായി സേവനമനുഷ്ഠിച്ചു വന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഒമാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒമാനി നവോത്ഥാനത്തിന്റെ തുടക്കം കുറിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് രാജ്യത്തിന്റെ ജീവിത നിലവാരത്തിൽ ഉയർച്ച, അടിമത്തം നിർത്തലാക്കൽ, ദോഫർ കലാപം അവസാനിപ്പിക്കൽ, ഒമാന്റെ ഭരണഘടനയുടെ പ്രഖ്യാപനം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. അതിനുശേഷം 2020 ഹൈതം ബിൻ താരിഖ് കാബൂസിന്റെ പിൻഗാമിയായി ഒമാന്റെ സുൽത്താനായി മാറുകയാണ് ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭ, അറബ് ലീഗ്, ഗൾഫ് സഹകരണ കൗൺസിൽ, ചേരിചേരാ പ്രസ്ഥാനം, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ എന്നിവയിലെ അംഗം കൂടിയാണ് ഈ രാഷ്ട്രം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മസ്കറ്റാണ് ഒമാന്റെ തലസ്ഥാനവും ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. മസ്കറ്റ് ഗവർണറേറ്റിന്റെ ആസ്ഥാനം കൂടിയാണ് ഇത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഒമാൻ ഉൾക്കടലിലാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. താഴ്ന്ന നിലയിലുള്ള വെളുത്ത കെട്ടിടങ്ങൾ അതിന്റെ വാസ്തുവിദ്യയുടെ ഒരു സവിശേഷത കൂടിയാണ്. വ്യാപാരം, പെട്രോളിയം, ദ്രവീകൃത പ്രകൃതിവാതകം, പോട്ടിംഗ് എന്നിവയൊക്കെയാണ് മസ്കറ്റിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. മസ്കറ്റിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ തന്നെ പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള വ്യാപാരത്തിനുള്ള ഒരു പ്രധാന തുറമുഖമായി അറിയപ്പെട്ടിരുന്ന പ്രദേശം കൂടിയാണ് മസ്കറ്റ്. വിവിധ തദ്ദേശീയ ഗോത്രങ്ങളും പേർഷ്യക്കാർ, പോർച്ചുഗീസ് സാമ്രാജ്യം, ഒട്ടോമൻ സാമ്രാജ്യം തുടങ്ങി വിദേശ ശക്തികളും തുടർച്ചയായി ഭരിച്ചു വന്നിരുന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു പ്രദേശം. ഇതിനോടൊപ്പം തന്നെ ആഗോളവൽക്കരണവും ലോക നഗര ഗവേഷണ ശൃംഖലയും മസ്കറ്റിനെ ഒരു ബീറ്റാ ലെവൽ ഗ്ലോബൽ സിറ്റിയായി മാറ്റി എന്നുള്ളതും മസ്കറ്റിന്റെ സവിശേഷതയാണ്. ശ്രോതാക്കൾ കേട്ട ഒരു പേരാണ് മാഗൻ എന്ന് പറഞ്ഞ പേര്. മാഗൻ സംസ്കാരം അഥവാ മാഗൻ സിവിലൈസേഷൻ. ഈ മാഗൻ സിവിലൈസേഷൻ എന്താണ്, അത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ മാഗൻ സിവിലൈസേഷൻ ഒമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ ഒമാനിലും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിലും സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന പ്രദേശമായിരുന്നു മഗനും മജാനും. ബി സി 2300 സുമേറിയൻ ക്യൂണിഫോം ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ബി സി 550 വരെ മെസപ്പൊട്ടോമിയയ്ക്കും ചെമ്പിന്റെയും ഡയോറൈറ്റിന്റെയും ഉറവിടമായി നിലനിന്നിരുന്ന ഒരു പ്രദേശം. തെക്കൻ മെസപ്പൊട്ടോമിയയിലെ സുമേറിയൻ നഗരങ്ങൾ പേർഷ്യൻ ഗൾഫുമായി അടുത്ത ബന്ധമുള്ളവയായിരുന്നു. സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളെ പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും സുമേറിയൻ ഭൂമിശാസ്ത്രപരമായ ദിൽ മുനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ആധുനിക പുരാവസ്തു ഭൂമിശാസ്ത്ര തെളിവുകൾ പ്രകാരം മഗൻ നിലവിൽ ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളും ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ ചരിത്രകാരന്മാർ സാധ്യമായ സ്ഥലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യകാല രാജവംശ കാലഘട്ടത്തെ കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി പറയേണ്ടതായിട്ടുണ്ട്. മഗൻ സുമേറിയനിൽ മഗൻ, അക്കാഡിയൻ, മക്കൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. ഈ ദേശത്തെ കുറിച്ചുള്ള ആദ്യത്തെ സുമേറിയൻ പരാമർശങ്ങൾ അൽ ഞാർ കാലഘട്ടത്തിലാണ്. അതായത് ബി സി 2600-2000 കാലഘട്ടത്തിലാണ് നമുക്കിത് കേൾക്കുവാനും കാണാനായിട്ട് സാധിക്കുക. അതുപോലെ മഗന്റെ പ്രഭുക്കന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളും സുമേറിയൻ സ്രോതസ്സിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും കപ്പൽ നിർമ്മാണത്തിനും സമുദ്രശേഷിക്കും മാഗൻ പ്രശസ്തമായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഒരു മാഗൻ കപ്പലിന് ഏകദേശം 20 ടൺ ചരക്ക് വഹിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിനോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ പുരാവസ്തു കണ്ടെത്തലുകൾ സിന്ധു നദീതടവുമായും സുമറുമായും മാത്രമല്ല ഇറാനുമായും ബാക്ട്രിയയുമായും വ്യാപാരം നടന്നതായി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് സുമർ. സുമർ എന്ന് പറയുമ്പോൾ തെക്കൻ മെസപ്പൊട്ടോമിയയുടെ, അതായത് ഇപ്പോഴത്തെ തെക്ക് മധ്യ ഇറാഖ് ചരിത്രപരമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബി സി 500-400 ഇടയിലുള്ള ചാൽക്കോലിത്തിക് ആദ്യകാല വെങ്കല യുഗങ്ങളിൽ ഉയർന്നു വന്നതുമായ ഒരു പ്രദേശം സുമർ. ഏറ്റവും പഴക്കം ചെന്ന നാഗരികത എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം. സമീപത്തുള്ള ഏലാമിനെ പോലെ ഈജിപ്തിന് സിന്ധു നദീതടങ്ങൾ, മന്ന നദീതടത്തിലെ എർലിംഗാങ് സംസ്കാരം, കാരൽ സൂപ്പ്, മെസോ അമേരിക്ക എന്നിവയ്ക്കൊപ്പം നാഗരികതയുടെ കളിത്തൊട്ടിലുകളിൽ ഒന്നുകൂടിയാണ് ഇത്. ടൈഗ്രിസ്, യൂഫ്രട്ടീസ് നദികളുടെ താഴ്വരകളിൽ താമസിച്ചിരുന്ന സുമേറിയൻ കർഷകർ ധാന്യങ്ങളും മറ്റ് വിളവുകളും സമൃദ്ധമായി വളർത്തുകയും അതിൽ മിച്ചം അവരെ നഗരവാസസ്ഥലങ്ങൾ രൂപപ്പെടുത്താൻ പ്രാപ്തരാക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങൾ സുമേറിയൻ നഗരങ്ങളായ ഉറൂക്ക്, ജംഡറ്റ്, നാസർ എന്നിവിടങ്ങളിൽ നിന്നാണ് വരുന്നത്. അവരുടെ മതം എന്ന് പറയുന്നത് സുമേറിയൻ മതമായിരുന്നു. ഭാഷ സുമേറിയനായിരുന്നു. ഭൂമിശാസ്ത്രപരമായ പരിധി മനസ്സിലാക്കുകയാണെങ്കിൽ മെസപ്പൊട്ടോമിയ, നിയർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് എന്നീ പ്രദേശങ്ങളുടെ അടുത്തുള്ള സ്ഥലം. മുൻഗാമി ഉബൈദ് കാലഘട്ടമായിരുന്നു. ഏകദേശം 3300 മുതൽ ഏകദേശം ബി സി 1900 വരെയുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന സംസ്കാരങ്ങൾ. അപ്പോൾ ഇന്നത്തെ അറിവിൻ്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിയറിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ അല്ലെങ്കിൽ നാട്ടിൽ ഒരു അനീതി കണ്ടാൽ അതിനെക്കുറിച്ച് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു പോസ്റ്റ് ഇടുന്നത് നമ്മുടെ അവകാശമാണ് എന്ന്. നമ്മൾ തമാശയ്ക്കോ ദേഷ്യത്തിനോ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ മറ്റൊരാളുടെ ജീവിതം മാത്രമല്ല, നമ്മളെ തന്നെ വലിയൊരു നിയമക്കുരുക്കൾ എത്തിക്കാം എന്ന് എത്ര പേർക്കറിയാം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഒരു പുതിയ വിഷയമായാണ്, മാനഹാനി. മാനഹാനി നിയമങ്ങൾ അഥവാ ഡീഫമേഷൻ ലോസ്. നമ്മുടെ നാട്ടിൽ പണമോ സ്വത്തോ മോഷ്ടിക്കപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നല്ല പേരും അന്തസ്സും വെറും ഒരു കള്ളക്കഥയിലൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയോ തകർക്കപ്പെട്ടാൽ അത് ജീവിതാവസാനം വരെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഒരാളുടെ നല്ല പേരിനെ കാവൽ നിൽക്കാൻ ഇത്രയും ശക്തമായ നിയമങ്ങൾ ഒരുക്കിയിട്ടുള്ളത്.
2: ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും അത് മറ്റൊരാളുടെ സ്വഭാവഹത്യ, അതായത് ക്യാരക്ടർ അസാസിനേഷൻ നടത്താനുള്ള ലൈസൻസ് അല്ല എന്ന നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വിരൽത്തുമ്പിലെ ഒരൊറ്റ ഫോർവേഡ് മെസ്സേജ് കൊണ്ട് നമ്മൾ ഒരു കുറ്റവാളിയാകാൻ സാധ്യതയുണ്ടോ? വെറുതെ ഒരാളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ മാനഹാനി കേസ് കൊടുക്കാൻ പറ്റുമോ? ഇതിന്റെ സിവിൽ ക്രിമിനൽ വശങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം നിരവധി ചോദ്യങ്ങൾക്കുള്ള ലളിതമായ ആൻസേഴ്സുമായിട്ടാണ് വരും ആഴ്ചകളിൽ നമ്മൾ ചർച്ച.
1: നമ്മൾ പലപ്പോഴും നാട്ടിലെ വഴക്കുകൾക്കിടയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഞാൻ നിനക്കെതിരെ മാനഹാനിക്ക് കേസ് കൊടുക്കുമെന്ന്. ചിലർ ചായക്കടയിലിരുന്ന് ഒരാളെ കുറിച്ച് ഇല്ലാത്ത ഗോസിപ്പുകൾ പറയും. മറ്റു ചിലർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒരാളുടെ സ്വഭാവത്തെ മോശമായി ചിത്രീകരിച്ച് പോസ്റ്റുകളും ഇടും. നിയമപരമായി എന്താണ് ഈ മാനഹാനി അഥവാ ഡീഫമേഷൻ? വെറുതെ ഒരാളെ ചീത്ത വിളിച്ചാൽ മാനഹാനിക്ക് കേസ് കൊടുക്കാനാകുമോ?
2: നമ്മുടെ നിത്യജീവിതവുമായി അത്രമേൽ അടുത്ത് നിൽക്കുന്ന എന്നാൽ പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു നിയമമാണിത്. നിയമപരമായി പറഞ്ഞാൽ സമൂഹത്തിലെ വിവേകമുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണിൽ ഒരു വ്യക്തിക്കുള്ള അന്തസ്സിനും വിലയ്ക്കും ഇടിവ് വരുത്തുന്ന രീതിയിൽ ബോധപൂർവം വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെയാണ് മാനഹാനി അഥവാ ഡിഫമേഷൻ എന്ന് വിളിക്കുന്നത്.
1: ഇതിന് രൂപത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതായത് നമ്മൾ സംസാരിക്കുന്നതും എഴുതുന്നതും ഒരുപോലെയാണോ നിയമം കാണുന്നത്?
2: നിയമത്തിൽ ഇതിനെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്ലാൻഡർ, അതായത് സ്ഥിരമല്ലാത്ത രൂപത്തിൽ വെറുതെ വായിൽ തോന്നിയ വാക്കുകൊണ്ടോ ആംഗ്യങ്ങൾ കൊണ്ടോ ഒരാളെ അപമാനിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചായക്കട ഗോസിപ്പുകളൊക്കെ ഇതിലാണ് വരുന്നത്. രണ്ടാമതായി ലൈബൽ, ഇത് സ്ഥിരമായ രൂപത്തിലുള്ളതാണ്, അതായത് എഴുത്ത്, കാർട്ടൂൺ, സിനിമ അല്ലെങ്കിൽ പത്രവാർത്തകൾ വഴി ഒരാളെ അപകീർത്തിപ്പെടുത്തുക. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ വരുന്നത് ഈ ലൈബൽ എന്ന ഗണത്തിലാണ്. എഴുതി വെക്കുന്ന തെളിവുകളായതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം ഇച്ചിരി കൂടുതലാണ്. അതായത് നമ്മൾ തമാശയ്ക്ക് പറയുന്നതോ ഫോർവേഡ് ചെയ്യുന്നതോ ആയ പല കാര്യങ്ങളും നമ്മളെ വലിയൊരു നിയമക്കുരുക്കിൽ കൊണ്ടെത്തിക്കാമെന്നതാണ് ചുരുക്കം.
1: നമ്മുടെ നാട്ടിൽ ഒരാളുടെ പണമോ സ്വത്തോ ഒക്കെ മോഷ്ടിക്കപ്പെട്ടാൽ കേസെടുക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന നഷ്ടങ്ങളാണ്. എന്നാൽ നല്ല പേര് അഥവാ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കണ്ണിന് കാണാൻ പറ്റാത്ത ഒന്നല്ലേ? അതിന് നിയമം എന്തിനാണ് ഇത്രയധികം മുൻഗണന നൽകുന്നത്? ഒരാളുടെ അന്തസ്സിന് കാവൽ നിൽക്കാൻ മാത്രം എന്താണ് ഇതിലുള്ളത്?
2: ഒരു സാധാരണക്കാരൻ തന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? സ്വന്തം കുടുംബത്തിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനും സമൂഹത്തിൽ അന്തസ്സോടെ തലയുയർത്തി ജീവിക്കാനും അല്ലേ? പണം എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും എന്നാണ് പറയുന്നത്. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് കഠിനാധ്വാനം ചെയ്ത് വീണ്ടെടുക്കാം. എന്നാൽ ഒരു മനുഷ്യൻ വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത നല്ല പേരും വിശ്വാസ്യതയും, അതായത് റെപ്യൂട്ടേഷൻ, വെറും ഒരു കള്ളക്കഥയിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്വഭാവത്യ, നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ അസാസിനേഷൻ വഴിയോ തകർക്കപ്പെട്ടാൽ അത് ജീവിതാവസാനം വരെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപവാദം കേൾക്കേണ്ടി വരുന്ന വ്യക്തിക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും മക്കൾക്കുമെല്ലാം അത് സമൂഹത്തിൽ വലിയൊരു ഒറ്റപ്പെടലും മാനസിക തകർച്ചയും ഉണ്ടാക്കും. അതുകൊണ്ടാണ് നിയമം ഇതിനെ അതീവ ഗൗരവത്തോടെ കാണുന്നത്. അന്തസ്സില്ലാതെ ജീവിക്കുന്നത് ശരിക്കും മരിച്ചതിന് തുല്യമാണ് എന്നല്ലേ പറയുന്നത്? പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഷേക്സ്പിയർ ഒത്തെല്ലോ എന്ന കൃതിയിൽ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ പേഴ്സ് മോഷ്ടിക്കുന്നവൻ എന്റെ വെറും പണമാണ് എടുക്കുന്നത്. അതിന്ന് എന്റേതാണ്, നാളെ അത് മറ്റൊരാളുടേതാകാം. എന്നാൽ എന്നിൽ നിന്ന് എന്റെ നല്ല പേര് കവർന്നു കൊണ്ടുപോകുന്നവൻ, അവൻ അതുകൊണ്ട് ഒരു ലാഭവും കിട്ടുന്നില്ലെങ്കിൽ കൂടും എന്നെ പൂർണ്ണമായി ദരിദ്രനാക്കി മാറ്റുന്നവൻ. അതുകൊണ്ട് ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണ് അയാളുടെ അന്തസ്സിനും സംരക്ഷണം നൽകുക എന്നത്. മറ്റൊരാളുടെ കള്ളം പറച്ചിൽ കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ തകർന്നു പോകരുതെന്ന് നിയമത്തിന് നിർബന്ധമുണ്ട്.
1: ഈ നല്ല പേര് നിലനിർത്തുക എന്നത് നമ്മുടെയൊക്കെ ഒരു വ്യക്തിപരമായ ആഗ്രഹമല്ലേ? നിയമത്തിന്റെ കണ്ണിൽ ഇതിന് എന്തെങ്കിലും രേഖാമൂലമുള്ള പവർ ഉണ്ടോ? അന്തസ് എന്നത് നമുക്ക് കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു നിയമപരമായ അവകാശമാണോ?
2: നല്ല പേരെന്നത് നമ്മുടെ വെറും ഒരു ആഗ്രഹമല്ല, അത് ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനും ഭരണഘടന നൽകിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു അവകാശമാണ്. നമ്മുടെ സുപ്രീം കോടതി തന്നെ പല സുപ്രധാന വിധികളിലൂടെയും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ജീവനാഡി എന്ന് വിളിക്കുന്നത്, Article 21. ഓരോ പൗരനും സ്വതന്ത്രമായി ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഉറപ്പു നൽകുന്ന ഒരു വകുപ്പാണിത്. ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ പോലെ വെറുതെ ശ്വാസം വിട്ട് ബ്രീത്ത് ചെയ്ത് ജീവിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ഒരു മനുഷ്യനായി ജനിച്ചാൽ സമൂഹത്തിൽ മാന്യതയോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള

0: ഒരു സാധാരണക്കാരനും ഇതിനെതിരെ നിയമപരമായി ധൈര്യത്തോടെ കോടതിയെ സമീപിക്കാം.
1: നമ്മൾ അന്തസ്സിനെ കുറിച്ചും നമ്മുടെ അവകാശങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. എങ്കിലും എനിക്കൊരു സംശയം തോന്നുന്നത്, പണ്ടുകാലത്തും ആളുകൾ പരസ്പരം ഇങ്ങനെ ചീത്ത പറയുകയും അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. ഈ മാനഹാനി നിയമം എന്ന് പറയുന്നത് ഈയിടെ ഉണ്ടായ ഒന്നാണോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ടോ?
0: വളരെ രസകരമായ ഒരു ചരിത്രം ഈ നിയമത്തിന് പിന്നിലുണ്ട്. മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഈ നല്ല പേര് കാത്തു സൂക്ഷിക്കാനുള്ള നിയമങ്ങളും കൂടെയുണ്ട്. പണ്ടത്തെ റോമൻ നിയമങ്ങളിലും ജർമ്മൻ നിയമങ്ങളിലുമൊക്കെ ഒരാളെ അപമാനിച്ചു കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷകൾ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരാളുടെ മൂക്കരിയുക അല്ലെങ്കിൽ പരസ്യമായ ചാട്ടുവാറിനടിക്കുക തുടങ്ങിയ ശിക്ഷകളൊക്കെയാണ് മാനഹാനിക്ക് നൽകിയിരുന്നത്. കാരണം അന്നത്തെ കാലത്ത് അന്തസ്സ എന്നത് ജീവനേക്കാൾ വലുതായിരുന്നു. പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായത് ബ്രിട്ടനിലാണ്. അവിടെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും അന്തസ്സ് സാധാരണക്കാർ വഴി കളങ്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ നിയമങ്ങൾ ശക്തമാക്കിയത്. ഇനി നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇന്ന് നമ്മൾ കോടതികളിൽ ഉപയോഗിക്കുന്ന മാനഹാനി നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡ് നിയമം നിർമ്മിച്ചപ്പോഴാണ് ഈ വകുപ്പുകൾ നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലോർഡ് മെക്കാളെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ലോ കമ്മീഷൻ തയ്യാറാക്കിയ ഡ്രാഫ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമം തയ്യാറാക്കിയപ്പോൾ അതിൽ സെക്ഷൻ 499, 500 എന്നീ വകുപ്പുകളായാണ് മാനഹാനി നിയമം കൊണ്ടുവന്നത്. അന്ന് സാധാരണക്കാരന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ഭരണാധികാരികളുടെ പദവി സംരക്ഷിക്കാനായാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും നമ്മളൊരു ജനാധിപത്യ രാജ്യമായി മാറുകയും ചെയ്തതോടെ ഈ നിയമത്തിന്റെ സ്വഭാവം പാടെ മാറി. ഇന്ന് ഈ നിയമം വലിയ പ്രഭുക്കന്മാർക്കോ രാജാക്കന്മാർക്കോ വേണ്ടിയുള്ളതല്ല. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ തൊഴിലാളിയെ പോലും മറ്റൊരാൾക്ക് പരസ്യമായി അപകീർത്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ നിയമമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ്ലി, ചരിത്രത്തിലെ രാജാക്കന്മാരെ സംരക്ഷിച്ച ഒരു നിയമം ഇന്ന് സാധാരണക്കാരന്റെ അന്തസ്സിനാണ് കാവൽ നിൽക്കുന്നത്. കാലത്തിനനുസരിച്ച് നിയമങ്ങളും പൗരന്മാർക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കും എന്നതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണിത്.
1: നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാനും എഴുതുവാനും ഒക്കെ എനിക്ക് അവകാശമില്ലേ? നമ്മൾ ഈ പറയുന്ന മാനഹാനി നിയമം കൊണ്ട് ആളുകളുടെ വായ മൂടിക്കെട്ടാൻ നോക്കിയാൽ അത് ഭരണഘടന തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാകില്ലേ? ഇതിനെ നിയമം എങ്ങനെയാണ് കാണുന്നത്?
0: ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നട്ടില് എന്ന് പറയുന്നത് തന്നെ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം എല്ലാ പൗരന്മാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അവർ ഉറപ്പു നൽകുന്നുണ്ട്. നമ്മൾക്ക് സർക്കാരിനെ വിമർശിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഭരണഘടന നമുക്ക് തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് വഴിയിൽ കാണുന്ന ആരെയും എന്തും വിളിച്ചു പറയാം, ഇല്ലാത്ത കള്ളങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള ഒരു ലൈസൻസ് അല്ല. നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലില്ലേ, നിങ്ങളുടെ കൈ വീശാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്ത് അവസാനിക്കുന്നു എന്ന്. അത് തന്നെയാണ് ഇവിടെയും നിയമം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(2) വകുപ്പ് പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ പാർലമെന്റിന് ചില ന്യായമായ നിയന്ത്രണങ്ങൾ, റീസണബിൾ റെസ്ട്രിക്ഷൻസ് വയ്ക്കാൻ അധികാരമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണമാണ് മാനഹാനി, ഡിഫമേഷൻ എന്നത്. ഒരു വശത്ത് നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, എന്നാൽ മറുപക്ഷത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ആർട്ടിക്കിൾ 21 പ്രകാരം മറ്റേ വ്യക്തിക്ക് സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശവുമുണ്ട്, റൈറ്റ് ടു റെപ്യൂട്ടേഷൻ. ഒരു പൗരന്റെ അവകാശം മറ്റൊരാളുടെ അവകാശത്തെ തകർക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ നല്ല പേര് നശിപ്പിക്കാൻ ഉപയോഗിച്ചാൽ അവിടെ നിയമം ഇടപെടും. നിയമം ഈ രണ്ട് അവകാശങ്ങളെയും തുല്യമായി ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അനാവശ്യമായ ഗോസിപ്പുകളും കള്ളങ്ങളും പറഞ്ഞ് ഒരാളുടെ ജീവിതം തകർക്കാൻ ഒരാൾക്കും അവകാശമില്ല. എന്നാൽ ഇതേ സമയം സമൂഹത്തിന് ഗുണമുള്ള സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഈ നിയമം ഒരു തടസ്സവുമല്ല. ഈ രണ്ട് അവകാശങ്ങളുടെയും അതിർവരമ്പുകൾ, ബൗണ്ടറീസ് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നതാണ് ഒരു നല്ല പൗരന്റെ കടമ.
1: നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരാളെ കളിയാക്കി സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ തമാശക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട്. നിയമത്തിന്റെ കണ്ണിൽ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ എപ്പോഴാണ് ശരിക്കും മാനഹാനിയായി മാറുന്നത്? അതിന് കൃത്യമായ അളവുകോലുണ്ടോ?
0: ഒരു കോടതിയിൽ മാനഹാനി കേസ് തെളിയിക്കാൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗമാണിത്. നമ്മൾ പറയുന്നതോ എഴുതുന്നതോ ആയ ഒരു കാര്യം വെറുതെ ഒരാൾക്ക് വിഷമം ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം അത് മാനഹാനി ആകില്ല. നിയമപ്രകാരം പ്രസ്താവന മാനഹാനിയായി മാറണമെങ്കിൽ അതിന് കൃത്യമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, സമൂഹത്തിൽ അന്തസ്സ് കുറയ്ക്കുക, ലോവറിംഗ് ദ റെപ്യൂട്ടേഷൻ. നമ്മൾ പറയുന്ന കാര്യം കാരണം ആ വ്യക്തി വിവേകത്തോടെ കാണുന്ന സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ മുന്നിൽ അയാളുടെ വിലയിടി.

0: ആളുകൾ അയാളെ വെറുക്കാനോ പരിഹസിക്കാനോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് അകന്നു മാറാനോ ആ പ്രസ്താവന കാരണമാണ്. അടുത്തതായി ജോലിയോ ബിസിനസ്സിനെയോ ബാധിക്കുക. ഇഞ്ചുറി ടു ട്രേഡ് ആൻഡ് പ്രൊഫഷൻ ഒരാളുടെ കരിയറിനെയോ ബിസിനസ്സിനെയോ മോശമായി ബാധിക്കുന്ന തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുക. ഉദാഹരണത്തിന്, അവിടുത്തെ ഡോക്ടർക്ക് ഡിഗ്രി ഇല്ല എന്നോ ആ കടയിലെ ഭക്ഷണത്തിൽ എന്തോ പ്രശ്നമുണ്ട്, വിഷമുണ്ടെന്നോ അങ്ങനെ വ്യാജമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവരെ നേരിട്ട് അവരുടെ തൊഴിലിനെ ബാധിക്കും.
1: അപ്പോൾ ഞാൻ ഒരാളെ കുറിച്ച് വെറും ഒരു സൂചന മാത്രം നൽകി ഒരു കാര്യം പറഞ്ഞു, പേര് പറഞ്ഞില്ല. എങ്കിലും ആളുകൾക്ക് അത് ആരാണെന്ന് മനസ്സിലായി, അത് മാനഹാനിയാകുമോ?
0: തീർച്ചയായും നിയമത്തിൽ പേര് പറയണം എന്നത് നിർബന്ധമില്ല. വ്യക്തമായ സൂചനകൾ, ഇന്നുവെൻഡോ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലും മറ്റും നാട്ടിലെ ഒരു പ്രമുഖൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക വകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കഥകൾ എഴുതാറില്ലേ. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അത് വായിക്കുന്ന നാട്ടുകാർക്ക് ഇത് ഇന്ന വ്യക്തിയെ കുറിച്ചാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിയമപരമായി അത് മാനഹാനി തന്നെയാണ്. ഇതിനെയാണ് നിയമത്തിൽ ഇന്നുവെൻഡോ എന്ന് വിളിക്കുന്നത്. ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് ലളിതമായി പറയാം.
1: അപ്പോൾ ഞാൻ ഒരാളെ നോക്കി നീ ഒരു കള്ളനാണ് എന്ന് നേരിട്ട് പറഞ്ഞു, പക്ഷെ അത് കേൾക്കാൻ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അത് മാനഹാനിയാകുമോ?
0: ഇല്ല, അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ മൂന്നാമതൊരാൾ അഥവാ പബ്ലിക്കേഷൻ എന്ന ഘടകം വരുന്നത്. നമ്മൾ ഒരാളെ എത്ര മോശമായി ചിത്രീകരിച്ചാലും അത് നമ്മളും ആ വ്യക്തിയും മാത്രം അറിഞ്ഞാൽ മാനഹാനിയാകില്ല, അതിന് ചീത്ത വിളിക്കലിന് മറ്റു വകുപ്പുകൾ വരും. എന്നാൽ ഇത് മൂന്നാമതൊരാളുടെ ചെവിയിലോ കണ്ണിലോ എത്തുമ്പോൾ മാത്രമാണ് അത് മാനഹാനി അഥവാ ഡീഫമേഷനായി മാറുന്നത്. കാരണം അപ്പോഴാണ് ആ വ്യക്തിയുടെ അന്തസ്സ് സമൂഹത്തിൽ ഇടിയുന്നത്. അന്തസ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിലുള്ള ഒരു വ്യക്തിയുടെ വിലയാണല്ലോ. മറ്റുള്ളവർ അറിയുമ്പോഴേ അത് തകരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എഴുതുന്നതോ പറയുന്നതോ ആയ കാര്യങ്ങൾ സമൂഹത്തിൽ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് മാനഹാനിയാണോ അല്ലയോ എന്ന് നിയമം നിശ്ചയിക്കുന്നത്.
1: നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മാനഹാനിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി. എങ്കിലും നാളെ ഒരാൾ കോടതിയിൽ പോയി എനിക്കെതിരെ മാനഹാനി നടന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ജഡ്ജി അത് വിശ്വസിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തെളിവായി ഹാജരാക്കേണ്ടത്? ഒരു കേസ് ശക്തമാകണമെങ്കിൽ അതിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ആ പ്രധാന ചേരുവകൾ എന്തൊക്കെയാണ്?
0: ഒരു മാനഹാനി കേസിന്റെ അണിക്കല്ല് എന്ന് പറയുന്നത് പ്രധാനമായി നാല് ഘടകങ്ങളാണ്. നമ്മളൊരു കറി വയ്ക്കുമ്പോൾ ചില മെയിൻ ചേരുവകൾ ചേർക്കണം എന്നൊക്കെ പറയുന്നത് പോലെ കോടതിയിൽ കേസ് ജയിക്കണമെങ്കിൽ ഈ ഒരു നാല് കാര്യങ്ങളും ഒത്തു വന്നിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന, ഡിഫേമേറ്ററി സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ആരോപിക്കുന്ന കാര്യം ആ വ്യക്തിയുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഒന്നായിരിക്കണം. അതായത് സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അത് കേട്ടാൽ ആ വ്യക്തിയെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കോ എഴുത്തോ ചിത്രമോ അല്ലെങ്കിൽ ആംഗ്യമോ ആയിരിക്കണം അത്. രണ്ടാമതായി വ്യക്തിയെ കൃത്യമായി തിരിച്ചറിയണം, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പേഴ്സൺ. ആരോപണം ഉന്നയിച്ച ആൾ ആരെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് വ്യക്തമായിരിക്കണം. ഇവിടെ പലരും വിചാരിക്കുന്നത് പേര് പറഞ്ഞാൽ മാത്രമേ കേസാകുകയുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പേര് പറഞ്ഞില്ലെങ്കിൽ പോലും നാട്ടുകാർക്ക് അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ഇത് ഇന്ന ആളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞതായി നിയമം കണക്കാക്കും. മൂന്നാമതായി മൂന്നാമതൊരാളിലേക്ക് ഇത് എത്തിക്കുക, പബ്ലിക്കേഷൻ ടു എ തേർഡ് പേഴ്സൺ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മുറിക്കുള്ളിൽ വെച്ച് നമ്മൾ രണ്ടുപേർ മാത്രം സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അത് മാനഹാനിയാവില്ല. എന്നാൽ ഞാൻ പറയുന്ന കള്ളം നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരു മൂന്നാമതൊരാൾ കൂടി കേൾക്കുകയോ കാണുകയോ ചെയ്താൽ മാത്രമേ നിയമപരമായി അത് പബ്ലിക്കേഷൻ ആയി മാറൂ. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ടാൽ ആ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും ഈ തേർഡ് പാർട്ടീസ് ആണ്. അവസാനമായി അന്തസ്സിനെ നേരിട്ട് തകർച്ചയും നഷ്ടം, ഹാം ടു റെപ്യൂട്ടേഷൻ. ഈ വ്യാജ പ്രചാരണം കാരണം ആ വ്യക്തിക്ക് സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച നേരിട്ടിരിക്കണം. ഒന്നുകിൽ ആളുകൾ അയാളെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സിലോ ജോലി സ്ഥലത്തോ വലിയ സാമ്പത്തിക നഷ്ടമോ മാനസിക വിഷമങ്ങളോ ഉണ്ടായിരിക്കണം. ചുരുക്കത്തിൽ ആ പ്രസ്താവന ആ വ്യക്തിക്ക് വലിയൊരു ദോഷം വരുത്തിവെച്ചു എന്ന് തെളിഞ്ഞിരിക്കണം.
1: ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഒരെണ്ണം കുറഞ്ഞു പോയാലും കേസ് തകർന്നു പോകുമല്ലേ?
0: കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഈ നാല് ഘടകങ്ങളും കൃത്യമായ തെളിവുകളോടെ, അതായത് പത്രവാർത്തയോ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സാക്ഷികളെയോ വെച്ച് തെളിയിക്കാൻ പരാതിക്കാരന് സാധിക്കണം. എങ്കിൽ മാത്രമേ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ.
1: ഇപ്പോൾ ഞാൻ തമാശയ്ക്കാണ് ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, പക്ഷേ അത് കേട്ട വ്യക്തിക്ക് അത് വലിയ അപമാനമായി തോന്നി. ഇവിടെ ആരാണ് ശരിക്കും ഇത് മാനഹാനിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? വിഷമം തോന്നിയ വ്യക്തിക്കാണോ അതോ കുറ്റം ആരോപിക്കപ്പെട്ട ഞാനാണോ? ഇതിന്റെ അന്തിമ വിധികർത്താവ് ആരാണോ?
0: ഒരു മാനഹാനി കേസിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. നമ്മൾ പറഞ്ഞ വാക്ക് മാനഹാനിയാണോ എന്ന് തീരുമാനിക്കുന്നത് പരാതിക്കാരനുമല്ല കുറ്റം ചെയ്ത വ്യക്തിയുമല്ല, അത് തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയാണ്. ഒരു കേസ് കോടതിയിൽ എത്തിയാൽ ജഡ്ജി ഇത് പരിശോധിക്കുന്നത് ഒരു പ്രത്യേക ടെസ്റ്റ് അളവുകോൽ വെച്ചിട്ടാണ്. അതിനെ നിയമത്തിൽ റീസണബിൾ മാൻ ടെസ്റ്റ് എന്ന് വിളിക്കും. അതായത് സമൂഹത്തിലെ സാധാരണയായി വിവേകമുള്ള ഒരു മനുഷ്യൻ ഈ വാക്കോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റോ കണ്ടാൽ അല്ലെങ്കിൽ കേട്ടാൽ എങ്ങനെ പ്രതികരിക്കും, അയാൾക്ക് ആ വ്യക്തിയോട് ബഹുമാനം കുറയുമോ, ഇതാണ് കോടതി നോക്കുന്നത്.
1: അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്റെ ഉദ്ദേശം അതല്ല എന്ന് കോടതിയിൽ പറഞ്ഞാൽ ജഡ്ജി അത് സമ്മതിക്കില്ലേ?
0: ഇല്ല, നിങ്ങളുടെ ഉള്ളിലെ ഉദ്ദേശം അതായത് ഇന്റന്റ് എന്തായിരുന്നു എന്നതിനേക്കാൾ നിങ്ങൾ പറഞ്ഞ വാക്ക് സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതം ഇമ്പാക്ട് എന്താണ് എന്നതാണ് കോടതി നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളെ തമാശയ്ക്കാണ് കളിയാക്കിയതെങ്കിലും അത് കേട്ട നാട്ടുകാർ ആ വ്യക്തിയെ മോശക്കാരനായി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല ഉദ്ദേശമായിരുന്നിട്ട് കൂടി അത് നിയമപരമായി മാനഹാനിയായി മാറും. നമ്മൾ വിചാരിക്കുന്നതല്ല, സമൂഹം അത് എങ്ങനെ കാണുന്നു എന്താണ് കോടതി വിലയിരുത്തുന്നത്. കോടതി പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നോക്കും. വാക്കുകളുടെ നേരിട്ടുള്ള അർത്ഥം, ആ വാക്കിന്റെ പൊതുവായ അർത്ഥം മറ്റൊരാളെ മോശപ്പെടുത്തുന്നതാണോ എന്ന് നോക്കും. അടുത്തത് ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം, നേരത്തെ പറഞ്ഞ ഇന്നുവെൻഡോ. നേരിട്ട് ചീത്ത പറഞ്ഞില്ലെങ്കിലും പരിഹാസത്തിലൂടെയോ ഇരട്ടയർത്ഥ പ്രയോഗങ്ങളിലൂടെയോ ഒരാളെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് കോടതി ബുദ്ധിപൂർവം വിലയിരുത്തും. ചുരുക്കത്തിൽ, ഒരാൾക്ക് അനാവശ്യമായി അമിത വിഷമം തോന്നിയത് കൊണ്ട് മാത്രം ഒരു കാര്യം മാനഹാനിയാകില്ല. എന്നാൽ ഒരാൾ മനഃപൂർവ്വം തമാശയുടെ പേരിൽ മറ്റൊരാളെ ചെളിവാരി എറിഞ്ഞാൽ അതിനെ വെറുതെ വിടാനും കോടതി തയ്യാറാകില്ല. ഒരു നിഷ്പക്ഷ നിരീക്ഷകനായി നിന്നുകൊണ്ട് കോടതി മാത്രമേ ഇതിന് അന്തിമമായി തീരുമാനിക്കുകയുള്ളൂ.
1: നമ്മൾ പറഞ്ഞല്ലോ ഒരു പ്രസ്താവന മാനഹാനിയാണോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ് എന്ന്. അതിനായി ജഡ്ജി ഉപയോഗിക്കുന്ന അളവുകോലാണ് റീസണബിൾ മാൻ ടെസ്റ്റ് എന്ന്. നിയമത്തിന്റെ ഭാഷയിൽ ആരാണ് റീസണബിൾ പേഴ്സൺ അഥവാ സാധാരണ വിവേകമുള്ള മനുഷ്യൻ? അയാളുടെ അഭിപ്രായത്തിന് നിയമം ഇത്രയധികം വില നൽകുന്നത് എന്തുകൊണ്ടാണ്?
0: നിയമത്തിലെ വളരെ മനോഹരമായ ഒരു സങ്കല്പമാണിത്. റീസണബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അമാനുഷിക ബുദ്ധിയുള്ള ആളോ അല്ലെങ്കിൽ ഭയങ്കരമായി നിയമം പഠിച്ച ഒരു വക്കീലോ ഒന്നുമല്ല. നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്ന, അമിതമായി ദേഷ്യപ്പെടുകയോ അനാവശ്യമായി വികാരഭരിതനാകുകയോ ചെയ്യാത്ത ഒരു ശരാശരി മനുഷ്യൻ, ആൻ ആവറേജ് റൈറ്റ് തിങ്കിങ് സിറ്റിസൺ എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു മാനഹാനി കേസ് കോടതിയിൽ വരുമ്പോൾ ജഡ്ജി സ്വന്തം വ്യക്തിപരമായ അഭിപ്രായമല്ല നോക്കുന്നത്, മറിച്ച് ഈ പറയുന്ന സാധാരണ വിവേകമുള്ള മനുഷ്യൻ അതായത് റീസണബിൾ പേഴ്സൺ ഈ പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് കോടതി ചിന്തിക്കുക.
1: ശ്രോതാക്കൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറയാമോ?
0: നമുക്കിവിടെ രണ്ട് സാഹചര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് സിനാരിയോയില് അമിതമായി ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി, നമ്മൾ ഒരാളോട് തമാശയ്ക്ക് താൻ എപ്പോഴും ലേറ്റ് ആണല്ലോ, മടിയനാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് ആ വ്യക്തിക്ക് ഭയങ്കരമായ വിഷമം തോന്നി, അയാൾ നേരെ കോടതിയിൽ പോയി കേസ് കൊടുത്തു. ഇവിടെ കോടതി നോക്കും, ഒരു സാധാരണ വിവേകമുള്ള മനുഷ്യൻ ഇത് കേട്ടാൽ ആ വ്യക്തി ഒരു കുറ്റവാളിയായോ മോശക്കാരനായോ കാണുമോ? ഇല്ല, അതൊരു സാധാരണ തമാശയായോ ചെറിയ കുറ്റപ്പെടുത്തലായോ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് കോടതി അത് മാനഹാനിയായി കണക്കാക്കില്ല. അടുത്ത സാഹചര്യത്തിൽ യഥാർത്ഥമായി മാനഹാനി ഉണ്ടാവുന്നത്, നമ്മൾ ഒരാളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇയാൾ ഓഫീസിൽ പണം കട്ട ആളാണ് എന്നെഴുതി. ഇത് വായിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്താണ് വിചാരിക്കുക? ആ ഇയാൾ കള്ളനാണല്ലേ, ഇവനെ അപ്പൊ സൂക്ഷിക്കണം എന്ന് കരുതി ആ വ്യക്തിയെ മോശക്കാരനായി കാണാൻ തുടങ്ങും. ഇവിടെ ആ സാധാരണക്കാരന്റെ മനസ്സിൽ ഇരയായ വ്യക്തിയുടെ വിലയിടിഞ്ഞു. അതുകൊണ്ട് ഇത് കൃത്യമായി ഒരു ഡിഫമേഷൻ അല്ലെങ്കിൽ മാനഹാനിയാണ്.
1: പരാതിക്കാരന് തോന്നുന്ന അമിതമായ വിഷമമല്ല, മറിച്ച് സമൂഹം അതിനെ എങ്ങനെ പൊതുവായി വിലയിരുത്തുന്നു എന്നതാണ് പ്രധാനം, അല്ലേ?
0: കൃത്യമായി. നിയമം പറയുന്നത് ഒരാൾ അതിഭയങ്കരമായി സെൻസിറ്റീവ് ആയതുകൊണ്ട് മാത്രം ഒരു പ്രസ്താവന മാനഹാനിയാവില്ല. നമ്മൾ പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ സമൂഹത്തിലെ സാധാരണ മനുഷ്യർക്ക് ആ വ്യക്തിയോട് വെറുപ്പോ പരിഹാസമോ പുച്ഛമോ തോന്നുന്നുണ്ടോ എന്ന് മാത്രമേ കോടതി നോക്കുള്ളൂ. കേൾക്കുന്ന ആളുടെ യുക്തിബോധത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ നിയമം തീർപ്പ് കൽപ്പിക്കുന്നത്.
1: മാനഹാനി നിയമങ്ങളെ കുറിച്ചുള്ള തുടർ ചർച്ചയുമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.
2: നിയമം ലളിതമായി സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന.

0: യൂണിറ്റ് റേഡിയോ ബെൻസിലിൽ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: വളർച്ചയുടെ പടവുകളിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർച്ചയുടെ പടവുകളിൽ കുട്ടികളുടെ ജനനം മുതൽ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം കൊല്ലം മെഡ്സിറ്റി ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റായ ലക്ഷ്മി ഓമനക്കുട്ടനാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
2: താങ്ക് യു.
1: ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹൈറിസ്ക് നവജാത ശിശുക്കളുടെ തുടർ പരിചരണത്തിന്റെ ഒരു പ്രാധാന്യമാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. മാം, ഇന്നത്തെ നമ്മുടെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, എന്താണ് ഈ ഹൈറിസ്ക് ന്യൂബോൺ എന്ന് പറയുന്നത്?
2: നമ്മള് ഗർഭകാലയളവിലോ അല്ലെങ്കിൽ പ്രസവ സമയത്തോ അതിന് ശേഷമോ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങള് പിന്നീട് ഭാവിയിൽ അവരുടെ വളർച്ചയോ വികാസത്തെയോ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മെയിനായിട്ടും ഹൈറിസ്ക് ന്യൂബോൺസ് എന്ന് പറയുന്നത്.
1: ഏതെല്ലാം കുട്ടികളായിരിക്കും മാം ഈ ഹൈറിസ്ക് ന്യൂബോൺ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്?
2: മെയിനായിട്ട് നമ്മള് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങള്, പിന്നെ ജനിക്കുന്ന സമയത്ത് വെയിറ്റ് കുറവായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങള്, അമ്മയിലോ അമ്മയ്ക്ക് ഗർഭസമയത്ത് കുറച്ച് ഇഷ്യൂസ്, ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങള്, പിന്നീട് ഇൻഫെക്ഷൻസ്, ഓക്സിജൻ സപ്ലൈ കുറയുന്ന കുഞ്ഞുങ്ങൾ, NICU ഒരു ദീർഘകാലയളവിൽ അഡ്മിഷൻ വേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, മഞ്ഞ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് ഉള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെ മാത്രം അത് കൂടാതെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി എന്ന് വെച്ചാൽ ട്രിപ്ലറ്റ്സോ ട്വിൻസോ അങ്ങനെ ആണെങ്കിലും അത് പ്രീറ്റം ആണെങ്കിലും അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് കൂടുതലും നമ്മൾ ഹൈറിസ്ക് ന്യൂബോൺസിൽ പെടുത്തി ഫോളോ അപ്പ് ചെയ്യണം.
1: മാം, ഈ ഒരു ഫോളോ അപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? മറ്റു കുഞ്ഞുങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയുള്ള ബേബീസിന് ഇങ്ങനെ ഒരു ഫോളോ അപ്പ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്?
2: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ഫാക്ടേഴ്സ് അവരുടെ ഡെവലപ്മെന്റിനെ ബാധിച്ചേക്കാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരു ഡിലേ വരുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ ചെയ്ത് ഡിലേയിലേക്ക് എത്താതെ ഒരു കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കണം എന്ന് അച്ഛനെയും അമ്മയും ആ ഒരു എൻവയോൺമെന്റ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് അവരെ കേപ്പബിൾ ആക്കുകയാണ് മെയിനായിട്ടും ചെയ്യുക. ഇതൊരു പേരന്റൽ ഓറിയന്റഡ് തെറാപ്പിയാണ്, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് തെറാപ്പി അല്ല കൊടുക്കുന്നത്. പേരൻസിന് നമ്മൾ അവെയർ ആക്കും എന്താണ് ചെയ്യേണ്ടത്. അപ്പം ആ ഡിലേയുടെ ചാൻസസ് കുറയ്ക്കും. ഇൻ കേസ് ഡിലേ വന്നാൽ അതിന്റെ റേറ്റ് കുറയും. എത്രത്തോളം അങ്ങനെ റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാൻ പറ്റും.
1: മാം, ഇപ്പൊ പറഞ്ഞ പേരൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരെ കൂടെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു. മാം, ഇപ്പം ഇത് എപ്പോ തൊട്ടായിരിക്കും ആരംഭിക്കുന്നത്?
2: ഇത് ആക്ച്വലി ജനിച്ച് ഹോസ്പിറ്റലൈസേഷൻ കഴിയുന്ന ആ സമയം തൊട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം കുഞ്ഞിന്റെ മസാജ് തൊട്ട്, നമ്മൾ ആദ്യം ചെയ്യുന്ന ഓയിൽ മസാജ് അല്ല, ബോഡി മസാജ് തൊട്ട് കുഞ്ഞിനോട് എങ്ങനെ സംസാരിക്കണം, എത്ര ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കണം, എത്ര തോതിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കണം, ഏത് കളറുള്ള ഒബ്ജക്ട്സ് കാണിക്കണം, അങ്ങനെ വിഷ്വൽ, ഓഡിറ്ററി, ടാക്ടൈൽ ഇതെല്ലാം സ്റ്റിമുലേഷൻസ് വെച്ച് തുടങ്ങുന്ന ആ ഒരു കുഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയം തൊട്ട് തന്നെ പാരന്റ്സ് അവെയർ ആയിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ മന്ത് അനുസരിച്ച് നിശ്ചിത കാലയളവുണ്ട്, ആ ഒരു കാലയളവിൽ തുടർ ഫോളോ അപ്പ് ചെയ്യണം.
1: ഏകദേശം എത്ര വയസ്സ് വരെ ആയിരിക്കും ഈ ഒരു ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ടത്?
2: നമുക്ക് അപ് ടു 2 ഇയേഴ്സ് ആണ് മെയിൻ ആയിട്ടും, അതായത് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു 80% നടക്കുന്ന ഒരു സമയം അതാണ്. അപ്പൊ ആ ഒരു സമയം ഭയങ്കര ക്രൂഷ്യൽ പീരീഡ് ആണ്. ആ പീരീഡ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം. അത് മാത്രമല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 5 വയസ്സ് വരെ നമ്മൾ നിരീക്ഷിക്കണം. കുഞ്ഞ് ഒരു സ്കൂൾ ഗോയിങ് പീരീഡ് വരെ നമ്മൾ നോക്കണം കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ഫോളോ അപ്പിൽ വെച്ചേക്കണം.
1: മാം, പലപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്ന കാര്യമാണ്, NICU ചികിത്സയിൽ വെക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു ഡെവലപ്മെന്റൽ ഫോളോ അപ്പ് ആവശ്യമായിട്ട് വരുമോ?
2: NICU കഴിയുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഡെവലപ്മെന്റലി ബാക്കിലോട്ട് വരണമെന്നില്ല. പക്ഷെ ഇതുപോലെ ദീർഘകാലയളവിൽ അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് കാരണം NICU അഡ്മിറ്റ് ആവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഫോളോ അപ്പ് വേണം. ഇത് ഹൈറിസ്ക് ആയതുകൊണ്ട് ഒരിക്കലും അവർക്ക് വരും, ഇഷ്യൂസ് വരും എന്നല്ല, വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് കുഞ്ഞിനാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഫോളോ അപ്പിൽ വെക്കാറുണ്ട്.
1: മാം, ഈ ഒരു അസസ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ അസസ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ് നടക്കുന്നത്?
2: നമ്മൾ ഫസ്റ്റ് പാരന്റിന്റെ അടുത്തുനിന്ന് തന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയും. ഏത് റിസ്കിലാണ് കുഞ്ഞ് വരുന്നത്, ചെറിയ മൈൽഡ് റിസ്ക് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ റിസ്ക് ആണോ, ഏത് റിസ്ക് ആണെന്ന് കാറ്റഗറൈസ് ചെയ്യും. അതനുസരിച്ച് ഫോളോ അപ്പ് പ്ലാൻ ചെയ്യും. നമ്മൾ ആദ്യം ഒരു 6 മാസം വരെ എല്ലാ മാസത്തിലും ഒരു തവണ ഇത് കുഞ്ഞിനെ വിളിപ്പിക്കും. പിന്നീട് ഡെവലപ്മെന്റ് അതുവരെ ഉള്ളത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മന്ത് കൂടുമ്പോഴേ ചിലപ്പോൾ വിളിക്കും. ഇൻ കേസ് അത് ഡിലേ തന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും വീണ്ടും തുടരും. പിന്നെ ഒരു 2 വയസ്സിൽ നമ്മൾ ദാസി എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടെസ്റ്റ് വഴി ഏകദേശം കുഞ്ഞിന്റെ ഓവറോൾ മെന്റൽ മോട്ടോർ ഏതൊക്കെ ഡെവലപ്മെന്റ് എവിടം വരെ എത്തി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
1: മാം ഇപ്പൊ ഈ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ദാസി എന്ന് മാം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്താണെന്നുള്ളത്.
2: ദാസി എന്ന് പറയുമ്പോൾ അതൊരു നമ്മള് ഡെവലപ്മെന്റൽ അസസ്മെന്റ് സ്കെയിൽ ഫോർ ഇന്ത്യൻ ഇൻഫൻസ്, ഇതാണ് ദാസി എന്ന് പറയുന്നത്. ഇത് നമ്മള് കുഞ്ഞുങ്ങളെ മെന്റൽ ഏജ്, മോട്ടോർ ഏജ് ഇതൊക്കെ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മെന്റൽ ഏജ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ വികാസം, ബുദ്ധിപരമായ വികാസം, കുഞ്ഞിന്റെ ലാംഗ്വേജ് ഇതെല്ലാം അതിൽ വരും. മോട്ടോർ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞ് നടക്കുന്നത്, ബാക്കി കാര്യങ്ങൾ, മോട്ടോർ പരമായിട്ടുള്ള ചലനശേഷി അത് നോക്കുന്നതാണ് മോട്ടോർ. ഈ ഒരു രണ്ട് ഏജിലും ഈ കുഞ്ഞ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഏജിന് അതായത് കുഞ്ഞിന്റെ വയസ്സിനനുസരിച്ച് കുഞ്ഞ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ ഒരു ടൈമിൽ നോക്കും. അതാണ് ഫോളോ അപ്പിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു ടൈമിലാണ് നമ്മൾ ദാസി ടെസ്റ്റ് ചെയ്ത് നോക്കുക.
1: ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് മാം അതെന്താണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ.
2: കുഞ്ഞ് ഒരു പ്രായത്തില് കുറച്ച് കഴിവുകൾ അച്ചീവ് ചെയ്യണം. ആ കഴിവുകളെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് എന്ന് പറയാം. ഇപ്പൊ ഏകദേശം ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ടാം മാസത്തിൽ മുഖത്തോക്ക് ചിരിക്കുക, നാലാം മാസത്തിൽ കഴുത്തുറയ്ക്കുക, എട്ടിലിരിക്കുക, ഒരു വയസ്സിൽ നിന്നു തുടങ്ങുക, ഒന്നരയ്ക്ക് മുമ്പേ നടന്നു തുടങ്ങുക, സംസാരിക്കുക, ഇതെല്ലാം അതിൽ പെടുന്ന മൈൽസ്റ്റോൺസ് ആണ്. അപ്പം ആ ഒരു ഏജിനനുസരിച്ച് കുഞ്ഞ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞ് നോർമലി ഡെവലപ്പിംഗ് ആണ്. അതല്ല കുഞ്ഞിന് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ കുറച്ചുകൂടി സമയം വേണ്ടി വരുവാണെങ്കിൽ കുഞ്ഞിന് ഡിലേ ഉണ്ടെന്ന് പറയാം.
1: ഈ ഒരു സ്റ്റേജിൽ പേരന്റ്സ് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
2: മാക്സിമം സ്റ്റിമുലേഷൻസ്, അതായത് കുഞ്ഞിന്റെ പരിചരണത്തിൽ കുഞ്ഞിന് വേണ്ട സ്റ്റിമുലേഷൻസ് നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതായത് കുഞ്ഞുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, കുഞ്ഞുമായിട്ട് എങ്ങനെ കളിക്കണം, കുഞ്ഞിന് ഏതൊക്കെ ടോയ്സ് യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, സ്ക്രീൻ ടൈം ഒഴിവാക്കുക, അങ്ങനെയുള്ള കുറെ ന്യൂട്രീഷൻ അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫസ്റ്റ് 2 ഇയേഴ്സിൽ മെയിൻ ആയിട്ടും നന്നായിട്ട് ശ്രദ്ധിക്കണം.
1: കറക്റ്റഡ് ഏജ് അതെന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം.
2: ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രീ ടേം ബേബീസ്, അതായത് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങള്, അവർക്ക് പറഞ്ഞ ഒരു ഡേറ്റിന് മുന്നേ ആയിരിക്കും ഡെലിവറി നടക്കുക. പക്ഷെ നമ്മൾ ഡെവലപ്മെന്റ് നോക്കുമ്പോൾ അവർക്ക് ആ ഡെലിവറി പറഞ്ഞിരുന്ന അതേ ഡേറ്റ് വെച്ചിട്ടായിരിക്കും നോക്കാം. അതായത് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയും, ആ ഡേറ്റ് വെച്ചായിരിക്കും കുഞ്ഞിന്റെ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ 6 മാസമായ കുഞ്ഞിന് നമ്മുടെ കണക്കിൽ 4 മാസം ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതുകൊണ്ട് കുഞ്ഞിന് കുറച്ചുകൂടെ ടൈം കിട്ടും, ഡെവലപ്മെന്റ് എത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ടൈം കിട്ടും. അതിനെയാണ് നമ്മൾ കറക്റ്റ് ഏജ് എന്ന് പറയുന്നത്. അത് കൂടുതലും പ്രീമച്യൂർ ബേബീസിലാണ് യൂസ് ചെയ്യുന്നത്, അതും 2 വയസ്സ് വരെ മാത്രം.
1: മാം യൂഷ്വലി പ്രിമച്യൂർ ബേബീസിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുന്നത്. അതുകൂടി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും.
2: ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റൽ ഡിലേ വരുമ്പോൾ, നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ അവർക്ക് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ കഴിയാതെ പോകും. ഇപ്പം 2 മാസത്തിൽ ചിലപ്പോൾ കുഞ്ഞിന് നോക്കിച്ചിരിക്കാൻ പറ്റുന്നേരില്ല, കഴുത്തുറയ്ക്കാൻ കുറച്ചുകൂടെ സമയം വേണ്ടിവരും, അങ്ങനെ എല്ലാത്തിലും ഒരു താമസം നേരിടും. അതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുക. പക്ഷെ പ്രോപ്പർ സ്റ്റിമുലേഷൻ വഴി ഇത് ഒരുവിധം നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. വേറെ ജനറ്റിക് ഫാക്ടറോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കുറെ ഡെവലപ്മെന്റ്സ് നമുക്ക് റൈറ്റ് പാത്തിൽ കൊണ്ടുപോകാൻ വരും. ഡെവലപ്മെന്റൽ ഡിലേക്ക് കാരണമാകുന്ന മെയിൻ ആയിട്ടും ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒരു ഘടകമാണ്. അത് കൂടാതെ എൻവയോൺമെന്റ്, നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നു അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നല്ല ഇൻപുട്ട് മാക്സിമം കൊടുക്കുക. അപ്പോൾ അങ്ങനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സ്ക്രീൻ ടൈം, അങ്ങനെ അതൊക്കെ കുറെ ഫാക്ടേഴ്സ് ആണ്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ കിട്ടാതെ പോകുമ്പോഴും ഡിലേസ് വരെ എപ്പോഴും കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞാണെങ്കിൽ അതിന് റോൾ ഓവർ ചെയ്യാൻ താമസം, നടക്കാൻ താമസം. അപ്പം കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ച് കുറെ ഡെവലപ്മെന്റൽ സ്റ്റേജസിലും ചേഞ്ചസ് വരും.
1: മാം ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ബേബീസിന് എല്ലാവർക്കും തന്നെ ഡെവലപ്മെന്റ് ഡിലേസ് ഉണ്ടാകുമോ? സ്വാഭാവികമാണോ അത്?
2: അങ്ങനെ സ്വാഭാവികമല്ല, പക്ഷെ വരാൻ ചാൻസസ് കൂടുതലാണ്. എന്നാലും എല്ലാവർക്കും വരണമെന്നില്ല. നമ്മൾ കാണുന്ന കുറെ ഫോളോ അപ്പിലും കുഞ്ഞുങ്ങൾ വളരെ നോർമലി തന്നെ ഡെവലപ്പായി പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കേസുകൾ ഈ പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സും ഉണ്ട്, ഡിലേസും വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും കുറെയൊക്കെ കറക്റ്റ് പാത്തിലോട്ട് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ അപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: പ്രീമച്യൂർ ബേബീസിന്റെ കാര്യത്തിൽ ഈ ഡെവലപ്മെന്റ് ഡിലേസ് വരുന്നൊക്കെ പറഞ്ഞല്ലോ മാം, അപ്പം അത് നേരത്തെ തന്നെ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ ഉണ്ടായാൽ അവർക്ക് എത്രത്തോളം സഹായിക്കും?
2: ആദ്യത്തെ ആ ഒരു 2 ഇയേഴ്സ് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അതിൽ വരുന്നത്. ഇപ്പൊ ആ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി കൂടുതലുള്ള സമയം, എന്ത് കൊടുത്താലും നമുക്കതിനെ ഒരു വിധത്തില് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ടൈമാണ് അത്. അതുകൊണ്ട് ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം ഡിലേ വരാതെ നോക്കാനുള്ള കാര്യങ്ങൾ തൊട്ട് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, പേരൻസിനാണ് ഇതിന് മെയിൻ ആയിട്ട് റോള്. അപ്പൊ ആ ഒരു റോള് നന്നായിട്ട് ചെയ്താൽ തന്നെ പകുതി നമുക്ക് ഡിലേസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും.
1: കുഞ്ഞിന്റെ ഒരു വളർച്ചയില് മസ്തിഷ്കത്തിന്റെ വികാസം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു 1000 ദിവസമാണല്ലോ, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്?
2: അതായത് ആദ്യത്തെ 1000 ദിവസം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ അമ്മ ഗർഭം ധരിക്കുന്ന സമയം തൊട്ട് പിന്നീടുള്ള 2 വയസ്സ് വരെയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ ന്യൂറോൺസിന്റെ ആയാലും എല്ലാത്തിന്റെയും ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ 80% നടക്കുന്ന സമയം അതാണ്. അതുകൊണ്ട് ആ സമയത്ത് കുഞ്ഞിന് കിട്ടുന്ന ന്യൂട്രീഷൻ ആവട്ടെ, കുഞ്ഞിന് കിട്ടുന്ന സാഹചര്യങ്ങളാവട്ടെ, അമ്മയ്ക്ക് ഗർഭധാരണത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആവട്ടെ, എല്ലാം തന്നെ കുഞ്ഞിന്റെ ഓവറോൾ ഡെവലപ്മെന്റിനെ ബാധിക്കും. അപ്പൊ അമ്മയുടെ, ഒരു ഗർഭം ധരിക്കുന്ന അമ്മയുടെ മാനസികാവസ്ഥ തൊട്ട് ആദ്യത്തെ ഒരു 2 വയസ്സ് വരെ ഒരു ഇമ്പോർട്ടൻറ്റ് പീരീഡാണ്. അതാണ് നമ്മുടെ മെയിൻ 1000 ഡേയ്സ് എന്ന് പറയുന്നത്. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്.
1: ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ്,
2: ഇപ്പൊ നേരത്തെ പറഞ്ഞ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ് ബ്രസ്റ്റ് ഫീഡിങ്. ആദ്യത്തെ ഒരു 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം പ്രൊമോട്ട് ചെയ്യുക, എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് മാത്രം. ഈ സമയം അതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ആണ് കുഞ്ഞിന്, അത് വേണ്ടതെല്ലാം അതിൽ തന്നെ ഉണ്ട്. കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി എല്ലാം അതിൽ തന്നെ നമുക്ക് കിട്ടും. എസ്പെഷ്യലി ഇപ്പോ ഈ പ്രീറ്റേം ബേബീസിന് പ്രത്യേകിച്ച് അവര് മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ആ ഒരു ഡെവലപ്മെന്റൽ സൈഡിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കൂടാതെ ന്യൂട്രീഷണൽ സൈഡിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ആണ് ഫസ്റ്റ് 6 മന്ത് വരെ, അതിനുശേഷം നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് വേറെ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം.
1: ഹൈ റിസ്ക് ബേബീസിന്റെ മാതാപിതാക്കൾ വീട്ടിൽ എന്തെല്ലാം കാര്യമായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? അവർക്ക് എന്തെങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നതിലോ അതൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, നമ്മൾ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
2: ഹൈ റിസ്ക് ന്യൂ ബോൺസ് ആയതുകൊണ്ട് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണം, പക്ഷെ ഇവർക്ക് കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് അവർ, ഞാൻ പറഞ്ഞ പോലെ അവരുടെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് തൊട്ട്, ദൂരം തൊട്ട് കുഞ്ഞിനോട് യൂസ് ചെയ്യുന്ന സൗണ്ട്, ടോണ്, ഇതെല്ലാം തന്നെ തുടക്കമാണ്. പിന്നെ കുഞ്ഞിന് കൊടുക്കുന്ന ടച്ച്, കുഞ്ഞിനെ എടുക്കുന്ന രീതി, കുഞ്ഞിനെ കിടത്തുന്ന പ്രതലത്തിന്റെ രീതി, ഇതെല്ലാം തന്നെ തുടക്കത്തിലേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കൂടാതെ കുഞ്ഞിന്റെ എൻവയോൺമെന്റ്, അതിലാണ് ഈ TV സ്ക്രീൻ, എപ്പോഴും സ്ക്രീൻ ടൈം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പേരൻസ് ഫോൺ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ചുറ്റിനും TV ഇങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുക, അപ്പൊ ഇതെല്ലാം തന്നെ കുഞ്ഞിന്റെ ആ ഒരു ഡെവലപ്മെന്റിനെ ബാധിക്കും. സ്ക്രീൻ ടൈം എക്സ്പോഷർ ഒക്കെ ഒരുപാട് കൂടുതലാണ്. അത് കുഞ്ഞിന്റെ അറ്റൻഷന് ഭാവിയിൽ, ആക്ച്വലി ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങള് കുഞ്ഞിന്റെ ഫ്യൂച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ സമയത്ത് മാക്സിമം ഇതുപോലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ടോയ്സ് സെലക്ട് ചെയ്യുക, കുഞ്ഞുമായിട്ട് കൂടിരുന്ന് കളിക്കുക, മാക്സിമം സംസാരിക്കുക, സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, ഈ സമയത്ത് ഇങ്ങനത്തുള്ള നല്ല കാര്യങ്ങൾ, പിന്നെ ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്സാക്കാതെ ചെയ്യുക.
1: വളർച്ചയുടെ പടവുകൾ ഇതുവരെ നമ്മോട് സംസാരിച്ചത് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റായ ലക്ഷ്മി ഓമനക്കുട്ടനാണ്. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം.
0: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ ജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസ് 107.8. എവിടെയോ ഒരു നിലവിളി, ആരുടെയോ ഒരു കരച്ചിൽ വിതുമ്പി വിതുമ്പി കേൾക്കുന്നുണ്ട്. മകനെ, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്റെ മകനിത് എന്ത് സംഭവിച്ചു? ഒരമ്മയുടെ കരച്ചിലാണ്. അരികത്ത് നിന്ന് അനുജത്തി പറയുന്നുണ്ട്, ചേട്ടാ എന്തായത്, എന്തു പറ്റി ചേട്ടാ ഇത്? നിസ്സഹായനായ പിതാവിന്റെ ഗദ്ഗദം കസേരയിലിരുന്ന് അദ്ദേഹം വിതുമ്പുകയാണ്. വാതിൽ വലിച്ചടച്ച് തുറക്കാനാകാത്തവണ്ണം ലോക്ക് ചെയ്ത് അവൻ മുറിയിലേക്ക് കയറുന്നു. അവന്റെ മുറിയിൽ നിന്ന് ഞരക്കങ്ങളും ചീൽക്കാരങ്ങളും ഉയർന്നു കേൾക്കുന്നു, പിന്നെ എപ്പോഴോ തളർന്നു കിടക്കുന്നു. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വിഷസർപ്പത്തിനരികിലെത്തിയിരിക്കുന്നു. അവൻ പടികടന്നു വരികയാണ്. ഓരോ കുഞ്ഞുങ്ങളെയും തേടി നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്കേറ്റവും പ്രിയപ്പെട്ട പൊന്നോമനകളെ തേടി അവൻ പടികടന്നു വരുന്നു. അവൻ ഇഴഞ്ഞു വരുന്നു വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ. ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം ഭീകരമായി കുത്തനെ നമ്മുടെ നാട്ടിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നു, എന്ന് ഈ പടി കടന്ന് അകത്തേക്ക് കടന്നു വരും അവൻ? ക്രിമിനൽ കേസുകൾ നടത്തുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പലപ്പോഴും ഓഫീസ് മുറികളിൽ ഇരിക്കുമ്പോൾ കടന്നു വരുന്ന കുട്ടികളെ ഞാൻ വേദനയോടുകൂടി കാണാറുണ്ട്. ശരീരമാസകലം കുത്തി മുറിവേൽപ്പിച്ച പാടുകൾ, സിറിഞ്ച് കണ്ടു ഉള്ള പാടുകൾ ശരീരമാസകലും കാണാം. ഒരു കുട്ടിയുടെ വീട് തേടി ഞാനൊരിക്കൽ പോയി. തീരദേശത്തുള്ള ആ വീട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. 3 കാലുകൾക്കുള്ളിൽ കുത്തി നിർത്തിയിരിക്കുന്ന ഒരു ടാർപ്പ, അതാണ് ആ വീട്. അച്ഛനും അമ്മയും അധ്വാനിച്ച് ഒരു നേരം ആഹാരം ഒപ്പിക്കുവാൻ പാടുപെടുന്ന ആ വീട്ടിലെ കുട്ടിയാണ് ഏറ്റവും വിലപിടിപ്പുള്ള മയക്കുമരുന്നുകൾ സംഘടിപ്പിച്ച് സ്വയം ഉപയോഗിച്ച് വിപണനം നടത്തി മുന്നോട്ട് പോകുന്നത്. എന്തിന് സ്ത്രീകൾ, യുവതികൾ വന്ന് കായിക അധ്യാപിക വരെ കേരളത്തിലെ ഭീകരമായ മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളാകുമ്പോൾ നമ്മൾ വീണ്ടും ആ ചോദ്യം മുന്നോട്ട് ഉന്നയിക്കുകയാണ്, എന്നാണ് അവൻ പടികടന്ന് എന്റെ വീട്ടിലേക്ക് വരിക? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ, നമുക്ക് ഒന്നിച്ച് എതിർക്കേണ്ട ഈ മഹാവിപത്തിനെ കുറിച്ച് ഇപ്പോൾ മലയാളി കൃത്യമായും ബോധവാന്മാരായിരിക്കുന്നു. ക്യാമ്പസുകളിലും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ഒരു കൊടുങ്കാറ്റ് കടന്നു വന്നിട്ടുണ്ട്. ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് കേരളത്തിലെ മയക്കുമരുന്ന് സംവിധാനത്തിനെതിരെ ഉയരുന്ന ജനങ്ങളുടെ ശബ്ദം പോലെ ഒരു സംഭവം രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ നമുക്ക് അംഗീകരിച്ചേ മതിയാവും. കാരണം അത് കടന്നു വരുന്നത് ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാനാണ്, അതിൻ്റെ അടിവേരുകൾ തോണ്ടിക്കളയാനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇനി നാളെ ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള അടിവേരുകൾ തോണ്ടുവാൻ നമ്മൾ ചിലതൊക്കെ അറിഞ്ഞിരിക്കണം. 1985 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോ ട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് അഥവാ NDPS ആക്ട് പാർലമെന്റ് പാസ്സാക്കുന്നത്. മയക്കുമരുന്നുകളുടെ ഉൽപാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന, കടത്ത് എന്നിവയ്ക്കെതിരെ കർശനമായ നിയമം നടപ്പിൽ വന്നു. എന്നിട്ടും എന്തേ, ഇത്രയും കാലമായിട്ടും നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് ശൃംഖലകളെ തൊടുവാൻ നമുക്ക് കഴിയാതെ പോയി. ഇവിടെയാണ് NDPS ആക്റ്റിലെ സെക്ഷൻ 52 കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്. സെക്ഷൻ 52 എന്താണെന്ന് ഓരോ പൗരനും അറിഞ്ഞിരിക്കണം. ഡിസ്പോസൽ ഓഫ് പേഴ്സൺസ് അറസ്റ്റഡ് ആൻഡ് ആർട്ടിക്കിൾ സീസ്ഡ്, അറസ്റ്റിലായ വ്യക്തികളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും നിയമാനുസൃതമായി കൈകാര്യം ചെയ്യൽ എന്നുള്ളതാണ് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആക്ടിന്റെ 52 പറയുന്നത്. ഈ വകുപ്പ് ശരിയായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ടില്ല. എന്താണ് അതിൽ പറയുന്ന പ്രധാന വ്യവസ്ഥകൾ? നമുക്ക് നാർക്കോട്ടിക്സ് ഡ്രഗ്സ്
ആക്ടിന്റെ സെക്ഷൻ 82 നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അറിവാണ് നമ്മുടെ നാട്ടിൽ ഈ വ്യാപനത്തെ തടയുവാൻ നമുക്ക് കഴിയാതെ പോയതെന്ന സത്യം തിരിച്ചറിയണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം.

പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ ജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസുകർ 107.8. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു അധ്യാപകൻ വീടിന്റെ തൊട്ടരികിൽ വ്യാപകമായ രീതിയിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് കാണുകയുണ്ടായി. സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിഷയം വിളിച്ചു പറയുന്നു. നോക്കൂ, ഇത് സംഭവിക്കുന്നത് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാണ്. വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം ഈ കാര്യം എന്നോട് പറയുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് എത്തുന്നു. പോലീസ് എത്തി ആ പ്രതികളെ, ഇവ വിറ്റുകൊണ്ടിരുന്ന വിൽപ്പനക്കാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ഒരു 4 മണി സമയത്താണ്, വൈകുന്നേരം 4 മണിക്കാണ്. നോക്കൂ, വൈകുന്നേരം

നാലു മണിക്ക് അറസ്റ്റ് കഴിയുന്നു. രാത്രി 9 മണിക്ക് ഇതേ കച്ചവടക്കാർ ആ മാഷിന്റെ വീട്ടിന്റെ വാതിക്കലിലെത്തുന്നു. മാഷിനോട് പറയുന്നു, മാഷേ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പോലീസിനെ വിളിച്ചറിയിച്ചത്. നോക്കൂ, ഇപ്പം ഈ ചെയ്തതിരിക്കട്ടെ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ആവർത്തിച്ചാൽ നിങ്ങളെ ഉൾപ്പെടെ ഈ വീട്ടിലിട്ട് കത്തിച്ചു കളയും. നോക്കൂ, നിസ്സഹായനായ ഒരു അധ്യാപകൻ, റിട്ടയർഡ് അധ്യാപകൻ, സമൂഹത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എന്താണ് തുടർന്ന് സംഭവിച്ചത്? എല്ലാ പോലീസ് ഓഫീസേഴ്സും എല്ലാ എക്സൈസ് ഓഫീസേഴ്സും മോശക്കാരാണെന്നോ അവർ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചെറുതെങ്കിലുമായ ഒരു വിഭാഗം ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ആ ആരോപണത്തെ നമുക്ക് നിസ്സാരമാക്കി കളയാൻ കഴിയില്ല. ആ ചെറിയ ലൂപ്പ് ഹോളിലൂടെ വലിയ ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ തമ്പടിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അവർ പറയുന്നത് തൽക്കാലം നമുക്കൊന്ന് അടങ്ങിയിരിക്കാം. 6 മാസങ്ങൾക്ക് ശേഷം ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഇതിലേറെ സ്പീഡിൽ, വേഗതയിൽ പഴയ പോലെ നമുക്ക് തിരിച്ചെത്താം എന്നാണ് ഇപ്പോൾ ആശയവിനിമയങ്ങൾ നടക്കുന്നത്. ഇവിടെയാണ് NDPS ആക്ടിന്റെ സെക്ഷൻ 52 മുൻകാലങ്ങളിൽ ശരിയായ രീതിയിൽ നടപ്പിലാക്കിയിരുന്നിട്ടില്ല എന്ന വസ്തുത തുറന്നു പറയേണ്ടി വരുന്നത്. എന്താണ് NDPS ആക്ടിന്റെ സെക്ഷൻ 52? അറസ്റ്റിന്റെ കാരണം അറിയിക്കണം. അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റിന്റെ കാരണം എത്രയും വേഗം അറസ്റ്റിലായ വ്യക്തിയെ അറിയിക്കണമെന്ന് ഇതിന്റെ തന്നെ 52.3 പറയുന്നത്, അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ സെക്ഷൻ 53 പ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ അറസ്റ്റിലായ വ്യക്തിയെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും നൽകണമെന്ന് പറയുന്നു. തുടർ നടപടികൾ, കൈമാറപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അധികാരികൾക്ക് നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തികളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും സംബന്ധിച്ച തുടർ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് പറയുന്നു. നോക്കൂ, ഈ ഭാഗങ്ങൾ നടപടിക്രമങ്ങളുടെ പോരായ്മകൾ. ശരിയായ രീതിയിൽ ഈ സെക്ഷൻ കംപ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പ്രതികളും കോടതികളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. കോടതി ശിക്ഷകളിൽ നിന്നും അവർ കൂരി മാറാൻ പറ്റുമായിരുന്നില്ല. പകരം ഇവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുന്നു. മയക്കുമരുന്ന് കേസിലെ പ്രതികളെ കൃത്യമായും പോലീസ് നിരീക്ഷിക്കുകയും പിടികൂടുകയും ചെയ്യുന്നു. പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകുവാൻ FIRൽ 52 സെക്ഷൻ ശരിയായ രീതിയിൽ കംപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ്, എന്തേ മുൻകാലങ്ങളിലൊന്നും ഇത് നടപ്പിലാകാതെ പോയി? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? എല്ലാ ഭരണാധികാരികളും പ്രശ്നകാരികളാണെന്നും എല്ലാവരും കുഴപ്പക്കാരാണെന്നും എല്ലാവരും ജനവിരുദ്ധരാണെന്നും ഒന്നും ഉള്ള അഭിപ്രായം കുഞ്ഞു കാര്യങ്ങൾക്കില്ല. പക്ഷേ ചെറുതെങ്കിലുമായ ഒരു വിഭാഗം നടത്തിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ടെടുത്താണ് തൂഫാൻ ഇന്ന് ഒരു കൊടുങ്കാറ്റായി കേരളത്തിലെ കലാലയങ്ങളെയും ക്യാമ്പസുകളെയും വിദ്യാലയങ്ങളെയും മാറ്റിമറിക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഇന്ന് കുട്ടികൾ ഒന്നിച്ചു നിന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. തങ്ങൾ കൂടി പങ്കാളിയാകുന്ന ഒരു ചുമതലയിൽ ഏർപ്പെടുമ്പോഴെങ്കിലും കുറെ പേരെങ്കിലും അതിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന മനഃശാസ്ത്രം ഇവിടെ ശാസ്ത്രീയമായി ഉപയോഗിക്കപ്പെടുന്നു. നമുക്ക് ഈ പറഞ്ഞതിൻ്റെ ഡേറ്റകൾ ഒന്ന് പരിശോധിക്കാം. കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിരത്തുകളിലെ നിലവിളികൾ അവസാനിക്കുവാൻ സമയമായിരിക്കുന്നു. അമ്മമാരുടെ കരച്ചിലുകൾ ഇനി താങ്ങുവാൻ വയ്യ. കുഞ്ഞു സഹോദരിമാർക്ക് ഇനിയെങ്കിലും സഹോദരന്മാരെ തിരിച്ചു കിട്ടണം. നമുക്ക് ഒരു പോരാട്ടത്തിനിടെ ഇറങ്ങിയേ മതിയാകൂ. നമ്മളുടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും തൊഴിലിടങ്ങളുമൊക്കെ ലഹരി വിമുക്തമാകുവാനുള്ള പോരാട്ടം ഇന്ന് ശക്തമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതിധ്വനികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതെ, നമുക്ക് ഇന്ത്യയിലെ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്ന് കടക്കേണ്ടതായിട്ടുണ്ട്. 1985 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോ ട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പാർലമെന്റ് പാസാക്കുന്നത്. മയക്കുമരുന്നുകളുടെ ഉൽപാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന, കടത്ത് എന്നിവയ്ക്ക് കർശനമായി ഈ നിയമം എതിർനിന്നു. 1986 നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB രൂപീകരിക്കുന്നു. 1990 മുതൽ 1999 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് വിരുദ്ധ കൺവെൻഷനുകളുമായുള്ള സഹകരണം ശക്തമാക്കി. 2001 സ്മാൾ ക്വാണ്ടിറ്റിയും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയും വേർതിരിച്ച് ശിക്ഷാരീതി പുനഃക്രമീകരിച്ചുകൊണ്ട് NDPS നിയമത്തിൽ ഭേദഗതി ഉണ്ടാകുന്നു. 2014 NDPS നിയമത്തിൽ വീണ്ടും പ്രധാനപ്പെട്ട ഭേദഗതി വരുന്നു. ചികിത്സയ്ക്കായി ചില അവശ്യ വേദന സംഹാരികൾ നിയന്ത്രിത ഉപയോഗത്തിന് ഏകീകൃത സംവിധാനം കൊണ്ടുവരുന്നു. 2019 ആകുമ്പോൾ ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ സൈബർ അന്വേഷണം ശക്തമാക്കുന്നു. ലഹരി വിമുക്ത ഭാരതം 2021 വ്യാപകമായി നടപ്പിലാക്കി. 2022 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റം, സംയുക്ത റെയ്ഡുകൾ എന്നിവ വർദ്ധിപ്പിച്ചു. 2023 ഓപ്പറേഷൻ ഗരുഡ ആരംഭിച്ചു. 2024 തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, കടൽ മാർഗങ്ങൾ എന്നിവിടങ്ങളിൽ വൻതോതിലുള്ള മയക്കുമരുന്ന് പിടിച്ചെടുപ്പലുകൾക്ക് നേതൃത്വം കൊടുത്തു. 2025 NDPS ചട്ടങ്ങളിൽ കൂടുതൽ ഭേദഗതികൾ വരുന്നു. മുൻകൂർ രാസവസ്തുക്കളുടെ നിയന്ത്രണം ശക്തമാക്കുന്നു. ഓപ്പറേഷൻ റേക്ക് പിൽ വഴി ഇന്ത്യയിലെ ആദ്യത്തെ ക്യാപ്റ്റാഗോൺ പിടിച്ചെടുപ്പ് നടക്കുന്നു. ഇന്ത്യയിലെ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടങ്ങളിൽ പ്രധാനമായിട്ടും NDPS ആക്ടാണ് കർശന നിയമ നടപടിയായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് NDPS കേസുകൾ, അതായത് മയക്കുമരുന്ന് കേസുകൾ, കേരളത്തിൽ എത്രമാത്രം ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2021 5,000 മുതൽ 6,000 കേസുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത്. 2022 അത് കുറയുകൂടി വർദ്ധിച്ച് 7,000 മുതൽ 8,000 2023 9,000 മുതൽ 10,000 2024 11,000 മുതൽ 13,000 2025 ഡിഹണ്ട് ഉൾപ്പെടെയുള്ള ശക്തമായ പരിശോധനകൾക്ക് ശേഷവും 13,000 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി വിവിധ സർക്കാർ പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കേസുകളുടെ എണ്ണം കൂടുതൽ ലഹരി ഉപയോഗം വർദ്ധിച്ചതുകൊണ്ട് മാത്രമല്ല, പോലീസിന്റെ പരിശോധനകളും റെയ്ഡുകളും പ്രത്യേക ഓപ്പറേഷനുകൾ ശക്തമായതും ഒരു പ്രധാന കാരണമാണ്. ഓപ്പറേഷൻ ഡിഹണ്ട് പോലുള്ള പ്രത്യേക ഡ്രൈവുകളിൽ ഒരു ദിവസം മാത്രം 58 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 63 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഓപ്പറേഷൻ തൂഫാൻ 2026 June 2 ആരംഭിക്കുമ്പോൾ, ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ അത് ഇറങ്ങുമ്പോൾ, ആദ്യത്തെ 3 തന്നെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 3,657 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3,931 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു സംഗതി, ഈ കേസുകളിലൊക്കെ സെക്ഷൻ 52 കൃത്യമായും കംപ്ലൈ ചെയ്തിട്ടുണ്ടാകാമെന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ടാകണം പുതിയ കേസുകളിൽ പെടുന്നവർക്ക് ജാമ്യം കിട്ടാൻ പ്രയാസം. അങ്ങനെ വളരെ ശക്തമായ നിയമ സംവിധാനത്തിലൂടെയും ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെയും നമുക്ക് ഈ തൂഫാനെ വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണമല്ല, അതൊരു മതസംഘടനയുടെ സംവിധാനമല്ല, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ കാളസർപ്പത്തെ,
അടിച്ചോടിക്കുവാൻ നമുക്ക് ഒന്നിച്ച് നിൽക്കേണ്ട കാലം ആഗതമായിരിക്കുന്നു. ഉണരേണ്ടതായിട്ടുണ്ട്. ശക്തമായ സംവിധാനങ്ങളിലൂടെ നമുക്ക് ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നൽകാം. നമ്മുടെ വീട്ടിൽ ഒരു കരച്ചിലും ഇനി ഉണ്ടാകാതിരിക്കട്ടെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് CR ശിവകുമാർ ലോഗ് ഔട്ട്.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിലിപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ബോണി ജെ ബേസും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേപ്പ് ഹൽവയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. മുന്തിരിങ്ങ 1 കിലോ, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 3 സ്പൂൺ, ഏലക്കാപ്പൊടി 1/2 സ്പൂൺ, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, ഉണക്ക മുന്തിരിങ്ങ 20 എണ്ണം. ഇനി ഗ്രേപ്പ് ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി മുന്തിരിങ്ങ വേവിച്ച് ഞെരടി അരിച്ചെടുക്കുക. ഇത് ഒരു ചീനച്ചട്ടിയിലൊഴിച്ച് പഞ്ചസാരയും ചേർത്ത് ഇളക്കുക. പിന്നീട് ഇത് കുറുകി വശങ്ങളിൽ നിന്നും വിട്ടു വരുമ്പോൾ നെയ്യ് കുറേശ്ശേ ചേർത്ത് ഏലക്കപ്പൊടിയും ഇട്ട് നെയ്യ് പുരട്ടിയ പാത്രത്തിൽ കോരി നിരത്തുക. മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് അമർത്തി വയ്ക്കുക. ഇത് ആറുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഗ്രേപ്പ് ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഗ്രേപ്പ് ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി മുന്തിരിങ്ങ വേവിച്ച് ഞെരടി അരിച്ചെടുക്കുക. ഇതൊരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് പഞ്ചസാരയും ചേർത്ത് ഇളക്കുക. ഇത് കുറുകി വശങ്ങളിൽ നിന്നും വിട്ടു വരുമ്പോൾ നെയ്യ് കുറേശ്ശേ ചേർത്ത് ഏലക്കാപ്പൊടിയും ഇട്ട് നെയ്യ് പുരട്ടിയ പാത്രത്തിൽ കോരി നിരത്തുക. മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് അമർത്തി വയ്ക്കുക. ഇത് ആറുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ ഗ്രേപ്പ് ഹൽവ തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. കൊട്ടിയം കെൽട്രോൺ നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 6282841772. ആർക്കിടെക്ചർ PG പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ 4th Section August 9. ഈ അധ്യയന വർഷത്തിൽ അവസാന പരീക്ഷയ്ക്ക് August 4 വരെ രജിസ്റ്റർ ചെയ്യാം. ITIകൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ PG PhD പഠനം നടത്താൻ സാധിക്കുന്ന ഗേറ്റ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ അടുത്ത വർഷം February 6, 7, 13, 14, 20, 21 തീയതികളിൽ ഓൺലൈൻ രീതിയിൽ നടക്കും. സാങ്കേതിക സർവകലാശാലയിലെ MTech പ്രവേശനത്തിനുള്ള താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് പരാതിയുണ്ടെങ്കിൽ നാളെ വൈകിട്ട് 5 PM അറിയിക്കാം.
1: തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: മറ്റ് ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ പാട്ടുകളെല്ലാം നമ്മൾ ആസ്വദിക്കാനും അല്ലേ ഒക്കെ ഇരിക്കുകയാണ്. അപ്പം നല്ല നല്ല പാട്ടുകളൊക്കെ ആയിരിക്കും ഇന്നും എന്ന് പ്രതീക്ഷയോടുകൂടി എല്ലാവരും വീട്ടിലിരുന്നാണെങ്കിലും കാറിലിരുന്നാണെങ്കിലും ജോലി സ്ഥലത്തിരുന്നാണെങ്കിലും എല്ലാവരുടെ കയ്യിലും പാട്ട് കേൾക്കാനുള്ള ആ ഒരു സെറ്റപ്പ് കൂടി തന്നെയായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇന്നത്തെ പാട്ടുകളൊക്കെ നമുക്ക് ആസ്വദിക്കുന്ന തരത്തിലെ പാട്ടുകളായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ പാട്ടുകൾ ഏതായാലും നമുക്ക് ഏതാണ് നോക്കാം. ഏതായാലും ഫസ്റ്റ് കോളുണ്ട് നോക്കാം. ഹലോ
3: ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം, ആരാണ്?
3: ഞാൻ ജിജു.
2: ആ പറഞ്ഞോളൂ. കൊറേ നാളായി അല്ലേ സംസാരിച്ചിട്ട്? കൊറേ നാളായെന്ന്
3: തോന്നുന്നു.
2: അല്ല സുരേഷ്, സുരേഷ് പെരുന്നാട്. തോന്നി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി.
3: പിന്നെ
2: ആ സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. ഞാനും അത് തന്നെയാണ്.
3: ആ
2: അതാണ്, ഒരുപാട് നാളായി സംസാരിച്ചിട്ട്. ഒരുപാട് നാളായി. പിന്നെ സുഖമാണോ?
3: ആ കുഴപ്പമൊന്നുമില്ല. ജലദോഷവും ശരീരം മനസ്സിനകത്തൊക്കെ ഒരു പനിയുടെ ലക്ഷണം പോലും.
2: കൈയോടെ പോയി മരുന്നൊക്കെ മേടിച്ചാൽ പെട്ടെന്ന് ഭേദമാകും.
3: നെഞ്ചിനകത്തേ ചൂട് പോലെ.
2: അതാ ഹോസ്പിറ്റലിൽ പോയില്ലേ?
3: നെഞ്ചിന്റെ അകത്ത്, എഞ്ചിന്റെ അകത്ത്, പുറത്തല്ല അകത്ത്.
2: ഹോസ്പിറ്റലിൽ പോയില്ലേ?
3: പിന്നെ വേണ്ട, പോട്ടെന്ന് വിചാരിച്ചു.
2: ആ അങ്ങനെ പോട്ടെന്ന് വിചാരിക്കരുത്, കാര്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ.
3: തന്തയും തന്തയും തള്ളയും ഇല്ല, ആരും ഇല്ല. ചത്തുപോയാൽ പോട്ടെ, അത്രേ ഉള്ളൂ.
2: അതാണ് ഏറ്റവും വലിയ രോഗം കേട്ടോ, നമ്മൾ അത് ചിന്തിക്കരുത്. ഓക്കെ, നമ്മള്
3: എന്റെ പെങ്ങന്മാരുണ്ട്, എന്നെ തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല. അവരെ കൂടെ സ്വന്തം തള്ളരെ കയറ്റി ജനിച്ചാന്ന് ഓർമ്മ പോലും അവർക്കില്ല. പിന്നെ എന്തിനാ സാറേ ജീവിച്ചിരിക്കുന്നത്? പെങ്ങന്മാര് ആങ്ങളമാര് സംസാരിക്കുന്ന സ്നേഹം കാണുമ്പോ ഞാൻ എവിടുന്ന് കരയാ. തന്റെ പെങ്ങന്മാര് എനിക്കുണ്ടല്ലോ, തിരിഞ്ഞു നോക്കാത്ത കാര്യം. ഒരു തള്ളയുടെ കയ്യിൽ ജനിച്ചില്ല, ഞങ്ങൾ മൂന്ന് പേര് ഒരു ആങ്ങളെയും പെങ്ങളൊക്കെ സംസാരിക്കാനും സങ്കടപ്പില്ല സാറ്.
2: അതൊക്കെ ശരി, നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അല്ല, നമുക്ക് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സങ്കടപ്പെട്ട കാര്യമില്ല. നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾക്ക് വേണ്ടി ജീവിക്കുക കേട്ടോ. അപ്പൊ എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക. ഓക്കെ, ഏതായാലും നമുക്ക് ആ ഫസ്റ്റ് ആ ഗാനം തന്നെ നമുക്ക് കേൾക്കാം.

0: അങ്ങനെ ഒരു അടിപൊളി ഒരു പാട്ടാണ് നമ്മളിപ്പം കേട്ടത്. റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ. നമ്മുടെ മധു ബാലകൃഷ്ണൻ ആലപിച്ച വളരെ മനോഹരമായ ഒരു ഗാനമാണ് കേട്ടത്. അടുത്ത ഒരു കോളുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം.
0: ആരാണ്?
1: സീന.
0: സീന, ആ പറഞ്ഞോളൂ.
1: അത്രേ
0: ഉള്ളു പറയാൻ? വിശേഷങ്ങളൊക്കെ പറയൂ. സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലേ? ഓക്കെ. ഇപ്പം കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല വെയിലല്ലേ? ഇപ്പൊ മഴ സങ്കടം മാറിയോ? അത് മാറി. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ
1: അല്ലേ?
0: പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോയാലോ?
1: ഓക്കെ,
0: നമുക്ക് ആ ഗാനം കേൾക്കാം.

0: അങ്ങനെ വീണ്ടും വളരെ മനോഹരമായൊരു ഗാനം നമ്മൾ കേട്ടല്ലേ. വീരാളിപ്പട്ട് എന്ന ചിത്രത്തിലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടുപോയത്. വയലാർ ടവർമയുടെ രചനയിൽ വിശ്വജിത്തിന്റെ സംഗീതവും നമ്മുടെ വിനീത് ശ്രീനിവാസനും മഞ്ജരിയും ചേർന്ന് ആലപിച്ച ഒരു മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. അടുത്തൊരു കോളുണ്ട്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. ആരാണ്?
1: ഹലോ നമസ്കാരം സാർ.
0: ആരാണ്?
1: ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ആദ്യമായിട്ടാണ്? അപ്പൊ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. പേര് പറയാമോ?
1: അനിൽ. എന്റെ അനിയൻ അനിൽ കുമാറാണ് ആദ്യം എന്നെ കൊണ്ട് പ്രേരിപ്പിച്ചത് ഈ പാട്ട് ആവശ്യപ്പെടുന്നതിന് വേണ്ടി.
0: പേരെന്താണ്?
1: എന്റെ അനിയൻ ഒരു അനിൽ കുമാർ ഉണ്ട്.
0: ഓ, ഫ്രണ്ടാണ്?
1: അനുജനാണ്.
0: ഓക്കെ.
1: അപ്പം അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് ഞാനിപ്പോ വിളിച്ചത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വീട് എവിടെയാണ്? താമസമൊക്കെ എവിടെയാണ്?
1: എന്റെ വീട് പുന്തലത്താനം തന്നെയാണ്.
0: പുന്തലത്താനം തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സുഖമായിരിക്കുന്നു?
1: ഞാനിപ്പോ ഒരു സർജറി കഴിഞ്ഞ് നിൽക്കുകയാണ്.
0: അയ്യോ, ആ അത് ശരി.
1: അതുകൊണ്ട് എനിക്കൊരു പാട്ട് കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും വെക്കും. നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, പറഞ്ഞോളൂ, തുറന്ന് സംസാരിക്കൂ. ഇവിടെ എന്താ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അല്ല, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഫസ്റ്റ് ടൈം അല്ലേ ഇത്?
1: സിനിമയിലെ മാലയെ തുടങ്ങുന്ന ഗാനമാണ് ഞാൻ ആവശ്യപ്പെട്ടത്.
0: പിക്നിക് അല്ലേ?
1: മാലയെ തുടങ്ങുന്ന ചന്ദ്രക്കലമാനത്ത് എന്ന് തുടങ്ങുന്നത്.
0: ആ, ചന്ദ്രക്കലമാനത്ത് അതല്ലേ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തായിരുന്നു നേരത്തെ? എന്തോ വർക്ക് ചെയ്തോണ്ടിരുന്നോ? വർക്ക് ചെയ്തോണ്ടിരുന്നോ?
1: അതെ അതെ.
0: ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണോ ഈ സർജറിയുടെ ഒരു പ്രശ്നം വന്നത്?
1: സർജറി ഹിരണ്യയുടെ സർജറി ആയിരുന്നു.
0: ഓക്കെ ഓക്കെ.
1: ഒരു 12 ദിവസമായുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പാടി കേൾപ്പിക്കാമായിരുന്നു കുറച്ച്.
0: ഓ, പാട്ട് പാടുന്ന ആളും കൂടെ ആയിരുന്നു അല്ലേ? അയ്യോ, നമ്മള് മിസ്സായല്ലോ. ഇപ്പൊ
1: ഞാൻ ചെറുതായിട്ട് പാടുമായിരുന്നു.
0: അയ്യോ, അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ ഈ ഹോസ്പിറ്റലൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് ഇനി വിളിക്കുമ്പോ പാട്ടൊക്കെ പാടി കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ. എന്തായാലും ആദ്യത്തെ കോള് ആദ്യമായിട്ട് വിളിക്കുന്ന ആണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് അസുഖമൊക്കെ ഭേദമായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരട്ടെ. അതുപോലെ നല്ല പാട്ടുകളൊക്കെ പാടാൻ കഴിയട്ടെ. ഏതായാലും നമുക്ക് ആ പാട്ടിലേക്ക് പോകാം.

0: അങ്ങനെ വീണ്ടും നല്ല ഒരു പഴയ ഗാനം നമ്മൾ കേട്ടു അല്ലേ. ചന്ദ്രക്കലമാനത്ത് പിക്നിക് എന്ന തരത്തിലൊരു ഗാനമായിരുന്നു കേട്ടത്. എം കെ അർജുൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പിസാൻ്റെ രചനയിലും ദാസേട്ടൻ പാടി വളരെ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് നമ്മൾ ഒരുപാട് നമ്മൾ ഒരുപാട് ഈ നമ്മളെ ബസ് സ്റ്റാൻഡിൽ നിന്നാലും എവിടെ നിന്നാലും നമ്മൾ റേഡിയോയിൽ കേട്ടുകൊടുക്കുന്ന ഒരു സ്ഥിര ഒരു പാട്ടായിരുന്നു, ഒരുപാട് ഇഷ്ടമൊരു പാട്ടായിരുന്നു. അടുത്തൊരു കോളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആ സുഖമാണ്. ഇത് ആരാണ്?
1: രാജേഷ്.
0: രാജേഷ് എവിടുന്നാണ്?
1: കണ്ണനല്ലൂർ.
0: കണ്ണനല്ലൂർ. രാജേഷ് എന്ത് ചെയ്യുന്നു? ഓ, കറണ്ട് ഇല്ലായിരുന്നു. അത് കാരണം നമുക്ക് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ കറണ്ട് ഇല്ലാതെ എങ്ങനെ പാട്ടേക്കുന്നേ? ഓ, വീട്ടിലാണോ ഇപ്പം? ഓ, വീട്ടിലിരുന്ന് പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണല്ലേ. കണ്ണനല്ലൂർ. എന്റെ പേര് സുരേഷ്, സുരേഷ് പെരുന്നാട്. സുഖം സുഖം സുഖം. പിന്നെ പറമ്പ സുഖമാണ്. അവിടെ സുഖമാണോ? രാജേഷ് സുഖമാണോ? ഓക്കെ. പിന്നെ പാട്ടൊക്കെ പാടുവോ? പാടാറുണ്ടോ? കേക്ക അറിയാമോ? ആസ്വദിക്കാനും അറിയാം? പാടാറിയില്ല. എന്താ ഇപ്പൊ ചെയ്യ? പാട്ട്
1: ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
0: ചേച്ചിയുടെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ ഓക്കെ. ഏതാ നമുക്ക് ഗാനം കേൾക്കാം.

0: മിഴിരണ്ടിലും എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ ഡ്യൂറ്റ് സോങ്ങാണ് നമ്മൾ കേട്ടത്. വയലാർ ശരത്ചന്ദ്രമ്മയുടെ രചനയിൽ രവീന്ദ്രമേശ്വരൻ മ്യൂസിക്കും കേട്ടുള്ള വളരെ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. അടുത്തൊരു കോളുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ഹലോ നമസ്കാരം.
0: ഹലോ നമസ്കാരം. ആരാണ്?
1: എന്റെ പേര് മഞ്ജു. പേരൂര്.
0: ആ പറഞ്ഞോളൂ.
1: എന്റെ
0: പേര് സുരേഷ് പെരുന്നാട്.
1: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട് ജയസൂര്യയുടെ ചിത്രത്തിലെ പാട്ട്.
0: ആ പാട്ടൊക്കെ പാടുവോ?
1: ഇല്ല,
0: പാടത്തില്ല. പാട്ടൊക്കെ ആസ്വദിക്കല്ലേ.
1: ആ
0: ഓക്കെ. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു?
1: സുഖായിരിക്കുന്നു,
0: സുഖായിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഗാനത്തിലേക്ക് പോയാൽ. ആ പറഞ്ഞോ.
1: പാട്ട്
0: വെച്ചാ മതി അല്ലേ? ഓക്കെ. പേടിച്ചോടുവാണ്, വേറെ ഒന്നും നമുക്ക് അറിയണ്ട. മരിക്കാ പാട്ടിനി വെച്ച് തന്നാ മതി അല്ലേ? ഓക്കെ. എന്തായാലും നമ്മൾ ഇനി ഇത്രയും പാട്ട് കേൾക്കാനായിട്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇനി നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല. ഏതായാലും നമുക്ക് ഗാനം കേട്ട് തിരികെ വരാം.

പോസിറ്റീവ് എന്നിട്ടുള്ള ഒരു ഗാനമാണ് നമ്മളിപ്പം കേട്ടത്. വയലാറാം ശരത്ചന്ദ്ര മിശ്രന്റെ രചനയിൽ അലക്സ് പോണ്ടെ മ്യൂസിക്കും പി ജയചന്ദ്രൻ പാടിയൊരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് വാർത്തയ്ക്കുള്ള സമയമാണ്. ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു മണിക്ക് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ കണ്ടുമുട്ടുന്നവരെ തൽക്കാലം വിടാം. സ്നേഹത്തോടെ സുരേഷ് പിന്നാട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് SEC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. SPC പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോ MK റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജ്ജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനം പ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മൊട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും

0: എംഎൽഎ പി വി കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, എൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77479, നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24175, വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി 1,05,760, ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. ഖജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ്, ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5, 1, 15, 10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957529.
2: ശാന്തി, എവിടെ നീ പോകുന്നേ?
3: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തില് ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
2: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കൂൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ.

മാർബിൾസ് ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 999 5 2 8 7 9.

0: പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സദേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച് പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയകൾ തഹത് സഭി മുദ്ദോ പർ ചർച്ചക്ക് അവസരം ദിയാ.
0: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് എൻ ഡി എ കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
2: ആകെ പേപ്പർ ലീക്ക് നഹി ഹോനെ കെ ലിയെ സഖ്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കെ ബാരേ മേ ഭി പ്രധാനമന്ത്രി ജി നെ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നെ യേ ഭി കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹി ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹി ദൽഗത് രാജ്നീതി കാ വിഷയ നഹി ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കെ സാഥ് കോയി ഖിൽവാർ നഹി ഹോനെ കെ ലിയെ ഓർ ഖിൽവാർ നഹി കർനെ ദേനെ കെ ലിയെ സഖ്തി സേ കദം ഭി ഉഠായേ സജാ ഭി ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭി സബ്
0: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
4: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാണ്ഡി, ചമ്പ, സെൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിവരണാനുമതി നൽകി. ടാഡക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2nd ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീതി ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: വീണ്ടും കാതുക അതിർത്തിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-1111. ഇപ്പൊ തുടർന്നും നല്ല മനോഹരമായ പാട്ടുകളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു ഇരിക്കുന്നു വിചാരിക്കുന്നു. ഏതായാലും അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, ഞാൻ സിന്ധു ആണ്.
0: സിന്ധു
1: പനയത്തുനിന്ന് വിളിക്കുകയാണ്.
0: പനയത്തുനിന്നോ? പനയത്ത് എവിടെ?
1: പനയത്ത് വാഴവേലി. അറിയത്തില്ലയോ?
0: പിന്നെ അറിയല്ലോ.
1: ആ, നമ്മളെല്ലാരും ഒരു അയൽക്കാരാണല്ലോ.
0: ആണോ?
1: പിന്നെ
0: ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ. അയൽത്തന്നെയാണല്ലേ? അയൽക്കാർ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മള് ഇപ്പം
1: അയൽത്താണെങ്കിലും
0: അയൽക്കാരാണെങ്കിലും നമ്മള് ഈ കാതൊരു കാതൊരു വേണ്ടി വന്നല്ലോ.
1: അറിയാം. അത് മാത്രല്ല, എന്റെ മോന് കണ്ടത്തറ സ്കൂളിൽ വെച്ച് മൊമെന്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോഴ് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ആ കണ്ടാൽ ഒരു പക്ഷെ അറിയാൻ പറ്റുമായിരിക്കും, പേര് പറഞ്ഞാൽ അറിയാൻ പറ്റുന്നു, മനസ്സിലാവില്ല. എന്തായാലും ഇനി കാണുമ്പോ തീർച്ചയായിട്ടും പറയണം.
1: അമ്മച്ചിക്ക് കണ്ടിട്ടുണ്ട്.
0: ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ട്, അതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ആളറിയാതെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അവര് ഇതിന് തീർച്ചയായിട്ടും നേരിട്ട് കാണുമ്പോ നമുക്ക് പരിചയപ്പെടണം കേട്ടോ.
1: പിന്നെ
0: പാട്ടൊക്കെ പാടൂ.
1: അതേപോലെ നമ്മുടെ സ്കൂളിലെ അജിത ചേച്ചിയുടെ മോടെ കല്യാണത്തിനുണ്ടായിരുന്നു ഞങ്ങള്.
0: ഓക്കെ ഓക്കെ, അന്ന് ഞാനൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ അതെ അതെ, ശരിയാണ് ശരിയാണ്. ഓക്കെ, എന്തായാലും ഇപ്പം ഇനി കൂടുതൽ കൂടുതൽ കൗതുകത്തിലോട്ട് കൊണ്ടെത്തിക്കേണ്ട കേട്ടോ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്
1: ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി. നമ്മുടെ മൃദുലെ,
0: ഏത് പാട്ടാ? ഏത് പാട്ടാ?
1: ഓ മൃദുലേ, ആ പാട്ടില്ലേ,
0: ഓ മൃദുലേ. ആണോ? അതെ, നല്ലൊരു മെലഡിയാണ്, നല്ല അടിപൊളി മെലഡിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് എന്തായാലും ഓമൃത. അപ്പൊ ഏതായാലും എല്ലാവരും തിരക്കുന്ന പറഞ്ഞേരെ, ഓമൃതിലില്ല. ഓക്കെ ഓക്കെ, അപ്പം ഓമൃതിലെ നമുക്കിവിടെ
1: അതന്നെ നമ്മൾ പറഞ്ഞ പാട്ടേ.
0: ആ പറഞ്ഞോ.
1: ചന്ദ്രലേഖയിലെ പാട്ടാ പറഞ്ഞത്.
0: ഓ, അതാണ് ചന്ദ്രലേഖയിലെ പാട്ടാണ് പറഞ്ഞത് അല്ലേ? ഇപ്പൊ ചന്ദ്രലേഖയിലെ പാട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്ത്.
1: അല്ലാതെ പാടാൻ പറഞ്ഞതാ.
0: ഓ, അല്ലാതെ പാടാൻ പറ, അതാ ഫസ്റ്റ്. ഇപ്പൊ എല്ലാം കൈവിട്ട് പോയനെയല്ലോ. ഞാൻ വിചാരിച്ചു നീ ഓമൃതിലെ എന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ് വിചാരിച്ചു.
1: പാടി കേക്കണം.
0: ഓ, ഞാൻ പാടി
1: പാട്ടല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ആ പാടാം പാടാം. ഓമൃതുലേ, ഹൃദയ മുരളിയിലൊഴുകിവാ, നിൻ നിഴലായി അലയും പ്രിയനെ മറന്നു. ഓമൃതുലേ, മനസ്സു മനസ്സുമായി ചേർന്നിടാം. പോരെ? ഓക്കെ ഓക്കെ, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. ഏതായാലും നമുക്ക് അമ്മമക്കിളി വായാടി പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: നല്ല ഒരു അടിപൊളി പാട്ടായിരുന്നു ചന്ദ്രലേഖ എന്ന ചിത്രത്തിലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ, ബേണി ഗേറ്റ്സിന്റെ സംഗീതവും നമ്മുടെ ചിത്രചേച്ചിയുടെ ആലാപനവും കേട്ടുള്ളത്. വളരെ അടിപൊളി മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം. നമസ്കാരം. ആരാണ്?
1: നമ്മൾ ഈ പറയുന്ന കയ്യിലിറക്കിയാണ്. ഞാൻ നാട്ടുവാതിൽ വിളിക്കുന്നത്.
0: എവിടുന്നാണ്? നാട്ടുവാതുക്കൽ.
1: സ്റ്റാർച്ച് മുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ,
0: സ്റ്റാർച്ച് മുക്ക് നാട്ടുവാതുക്കൽ അല്ലേ? ഓക്കെ. എന്തായാലും ആൾക്കാരെല്ലാരും ഇവിടെ
1: അറിയാൻ പറ്റും.
0: ആ പെരുന്നാട് എന്താ പറയുക, ഒത്തിരി ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ പെരുന്നാട്. എന്തായാലും സ്റ്റാർച്ച് മുക്കൊക്കെ അറിയാം കേട്ടോ. സ്റ്റാർച്ച് മുക്ക്, തൊണ്ടിറക്കം മുക്ക്.
1: നമ്മള് അവിടെ ഫാത്തിമ കോളേജിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. വർത്താനം ഒക്കെ പറഞ്ഞായിരുന്നു കുറെ നേരം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ അയ്യോ, സോറി സോറി, എനിക്ക് അങ്ങോട്ട് മുഖം
1: ഒരുപാട് പേരെ കാണുന്നില്ല.
0: അയ്യോ സോറി സോറി. എന്തായാലും ഇനി കാണുമ്പം നമ്മള് തീർച്ചയായിട്ടും നമ്മളത് ഓർത്തിരിക്കും.
1: ഞാൻ റമീസ, കേരളപുരം.
0: റമീസ,
1: പിന്നെ സന്തോഷ് സാർ ഇടയ്ക്ക് പറയുമല്ലോ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം, ഒന്ന് മാറി നിൽക്കണം. അങ്ങനെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പിന്നെ കിട്ടുന്നേ.
0: വല്ലാത്ത മാറി നിപ്പായിപ്പോ അല്ലേ?
1: വല്ലാത്ത മാറി മാത്രം ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കിട്ടും. അപ്പൊ ശ്രീലക്ഷ്മി ചോദിച്ചു, വിശ്വസിച്ച് കുറെ നാളായല്ലോ വിളിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ ഇനി അങ്ങനെ മാറി നിൽക്കുന്നില്ല. എന്തായാലും
0: പിന്നെ അല്ല, നമ്മൾ ട്രൈ ചെയ്യുക. വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുക. ചിലപ്പോ ഒരാഴ്ച ഒരു പക്ഷെ കിട്ടിയില്ല. അയ്യട, എന്തായാലും ഇപ്പൊ കിട്ടി. എന്തായാലും 3 മണി അതിനു മുമ്പ് തന്നെ കിട്ടി. അതോ എന്തായാലും സന്തോഷിക്കാം. പിന്നെ അല്ല. ഓക്കെ. പിന്നെ
1: എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് പറയാനായിട്ട് ഞാൻ ഇങ്ങനെ കണക്കൂട്ടിയിരുന്നു. അപ്പൊ ചേച്ചി ചോദിക്കുകയും ചെയ്ത്,
0: ഞാൻ പാടുകയും ചെയ്ത്, മൊത്തം തകർന്നു.
1: സന്തോഷമായി. അതുകൊണ്ട് പിന്നെ വേറെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഗാനത്തിലേക്ക് പോയാലോ?
1: ഓക്കെ ഓക്കെ. സന്തോഷം
0: സന്തോഷം. ഏതായാലും നമുക്ക് ഗാനം കേട്ട് തിരികെ വരാം.

0: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5, 1, 15, 10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 9957529.
1: ശാന്തി, എവിടെ നീ പോകുന്നേ?
2: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തില് ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
1: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കോൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം, കർക്കിടക ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കൊല്ലത്തെ പ്രശസ്ത ആയുർവേദിക് വെൽനസ് സെന്ററായ സ്വാസ്ഥ്യയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വിദ്യ പങ്കെടുക്കുന്ന പ്രത്യേക ഫോണിംഗ് പ്രോഗ്രാം ജൂലൈ 22 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-2931-1111.
3: നല്ല മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്, അല്ലെ? റോജ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ട്, വൈരമുത്തിന്റെ രചനയിൽ ഹരിഹരൻ സാർ പാടി മനോഹരമാക്കിയിട്ടുള്ള, പ്രത്യേകിച്ച് എ ആർ റഹ്മാന്റെ മ്യൂസിക്, അല്ലെ? വളരെ മനോഹരമായ ശകലമുള്ളായിരുന്നെങ്കിൽ മനോഹരമായിരുന്ന ഒരു ഗാനം. അടുത്തൊരു കോളുണ്ട്. ഹലോ, ഹലോ, ഹലോ. കോൾ കട്ടായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നല്ലൊരു ഫീലുണ്ടായിരുന്നു. പക്ഷേ വരി കുറച്ചുള്ള റിപ്പീറ്റേഷനൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇതൊരു ഇംഗ്ലീഷ് സോങ്ങിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് ഈ പാട്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ആ റോജ എന്ന മൂവിയിലെ പാട്ടുകളൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ലച്ചിൻ്റെ ചിന്നാസി, അരവിന്ദ് സ്വാമി ഒക്കെ ആയിട്ടുള്ള മധുബാലയാണ് തോന്നുന്നു. ഓക്കെ, അപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു. ഏതായാലും കോളുണ്ട്. ഹലോ, ഹലോ,
4: ഹലോ. എൻ്റെ പേര് ഉഷേ എന്നാണ്. ആ പേര് അംബേദ്കർ ഗ്രാമത്തിൽ നിന്ന് വിളിക്കുക.
3: അംബേദ്കർ ഗ്രാമം അല്ലേ? പേരൂർ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഇത് സുരേഷ് പെരുന്നാട്, അറിഞ്ഞൂടെയോ?
4: ആ,
3: അതാണ് അതാണ് അതാണ് അതാണ്. പിന്നെ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം?
4: ജോലിക്ക് പോയില്ല, അതാണ്.
3: ആ പിന്നെ അല്ല, നമ്മുടെ വിശേഷം അതൊക്കെയാണല്ലേ. ജോലിക്ക് പോയാലോ, അത് മറ്റൊരു വിശേഷം. സന്തോഷം, ഇത് വിശേഷമാണല്ലേ.
4: വിശേഷമൊന്നുമില്ല,
3: മടിച്ചല്ലേ. നല്ല വെയിലുണ്ട്, പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മടി വന്നു അല്ലേ. എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് എന്താ, എല്ലാ ദിവസവും ശമ്പളം തന്നെയല്ലേ തരുന്നേ അല്ലേ. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? വേണം വേണം. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതില്. പാട്ട്
4: ബിന്ദുവിനും
3: സിന്ധുവിനും ഉഷയ്ക്കും പിന്നെ ആർക്കാണ്
4: ഈ പാട്ട്? ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയാണ്.
3: ഓ, നിങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
4: നല്ലൊരു പാട്ടാ.
3: പിന്നെന്താ പാടിക്കോളൂ.
4: ഒന്നാലാം പൂമരത്തിൽ ഒരേ ഒരു ഒന്നല്ല രണ്ടല്ല മൂന്ന് പൂക്കൾ, മൂന്ന് പൂക്കൾ.
3: എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടിനും മൂന്നു പേരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ,
4: മൂന്ന് പേരും ഒരു ഞങ്ങൾക്ക് 3 പേരും ഒന്നിച്ച് കളിച്ച് വളർന്നതാ.
3: ഓക്കെ, ഓ അത് ശരി. അപ്പൊ ആ ഒരു സ്നേഹബന്ധം ഇന്നും നിലനിർത്തുന്നു അല്ലേ. നല്ല കാര്യം, നല്ല കാര്യം. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ആ ഒരു കാര്യത്തിൽ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കളി കൂട്ടാരായിരുന്നു ഒരുമിച്ച്. ഓക്കെ ഓക്കെ,
4: അവ
3: രണ്ടുപേർക്കും ഭയങ്കര ഒരു ഹായ് കൊടുക്കണോ?
4: ബിന്ദുവിനും
3: സിന്ധുവിനും ഭയങ്കരമായിട്ടുള്ള ഹായ് ഞാൻ കൊടുക്കുകയാണ്. ഏതായാലും നമ്മൾക്ക് ആ ഗാനത്തിലേക്ക് പോകാം.

0: നല്ല മനോഹരമായ ഒരു ഗാനമാണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ജാനകമ്മ പാടി ഹിറ്റൊക്കെ ഒരു ഗാനമാണ് അല്ലെ. ഈ ഒരു ശബ്ദം ഇനി നമ്മൾ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പുതുശബ്ദമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ പഴയ എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു പോയിട്ടുള്ള പാട്ടുകളാണ് അല്ലെ. എല്ലാം ഒന്നിനൊന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള പാട്ടുകളായിരുന്നു. ജാനകിയമ്മയുടെ പാട്ടും ദാസന്റെ പാട്ടൊക്കെ നമ്മൾ കേട്ട് കേട്ട് കേട്ട് വളർന്നവരും നമ്മളെല്ലാവരും. എന്തായാലും ഈ ഒരു നിമിഷം ജാനകിയമ്മയുടെ എന്താ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ സ്മരിക്കുന്നു. അതുപോലെ നമ്മളിപ്പോൾ കേട്ടുപോയത് മൂന്ന് പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. രചന പി ഭാസ്കരൻ, സംഗീതം പുകഴേന്തി, പാടി നമ്മുടെ ജാനകിയമ്മ അല്ലേ. ഇപ്പോഴും നമ്മൾ ഈ ജാനകിയമ്മയുടെ ശബ്ദത്തിൻ്റെ ആ ഒരു തീവ്രത നമുക്കൊരിക്കലും പറഞ്ഞാലും തീരില്ല. എത്ര മനോഹരമായിട്ടാണ് ഓരോ ഗാനങ്ങളും വളരെ മനോഹരമായിട്ടാണ് പാടുന്നത് അല്ലേ. ഓക്കെ, എന്തായാലും അടുത്തൊരു കോളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് സുഹാന ഫാത്തിമ.
0: കുഞ്ഞു പേര്?
1: എനിക്ക് എന്റെ ഉമ്മയെ വേണ്ടിട്ട് എനിക്കൊരു പാട്ട് കേൾക്കണമായിരുന്നു.
0: പിന്നല്ല, ഇത് കാണാൻ പഠിച്ച് പറയുകയാണോ? ഇത്രയും ഇത് കാണാതെ പഠിച്ച് പറഞ്ഞാണോ? അല്ലേ, അല്ല, ഒരു സ്വിച്ച് ഇട്ടണൊക്കെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു അല്ലേ. നമ്മൾ സത്യസന്ധതയുടെ എല്ലാം തുറന്ന് പറയുള്ളൂ. അതുപോലെ പടപടാന്ന് പറഞ്ഞു, എനിക്കൊന്നും ചോദിക്കേണ്ടി വന്നില്ല. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഫിഫ്ത്തിൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ?
1: സെന്റ്
0: അലോഷ്യസിലാ?
1: കൊല്ലം.
0: കൊല്ലം. ഇന്ന് പോണ്ടായിരുന്നു ക്ലാസ്?
1: പോയി.
0: ക്ലാസ് കഴിഞ്ഞു വന്നേയാണോ? എക്സാം കഴിഞ്ഞിട്ട് വേണം. വലിയൊരു ഗുസ്തി കഴിഞ്ഞിട്ട് വന്നെയാണ് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എക്സാം ഉള്ളായിരുന്നു അല്ലേ. ഓക്കെ, നല്ല അടിപൊളി എക്സാം ആയിരുന്നോ? നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നോ? ആ പിന്നല്ല. ഓക്കെ മോളെ, മോളെ ഏത് പാട്ടാ പറഞ്ഞേ? മോള് പാട്ട് പാടുവോ? ഓ, പാടിക്കോ, ഒന്ന് പാടിക്കേ കേക്കട്ടെ.
1: ആരൊരാൾ പാടുന്ന താ

0: കൽവോട് ചേർത്തിട്ടൊരുമ്മ ഇതുപോലുറക്കുന്നൊരുമ്മ കൽവോട് ചേർത്തിട്ടൊരുമ്മ ഓക്കെ.
1: ഓ, ഞാനൊരു ചക്കരുമ്മ അങ്ങോട്ട് തരുക കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് മോള് പാടിയേക്കുന്നത്, എത്ര സൂപ്പറായിട്ട് പാടി, നല്ല നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. മോള് ഒരു ദിവസം ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ വരണം കേട്ടോ, നമ്മുടെ സ്റ്റുഡിയോയിൽ വരണം. കുട്ടി മത്സരയുടെ യാത്ര എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ പങ്കെടുക്കണം. നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാം ഉണ്ട്, പങ്കെടുക്കണം കേട്ടോ. നമ്മുടെ ഓഫീസറോട് ബന്ധപ്പെട്ടാൽ മതി. റേഡിയോ ബെൻസ്ഗർ, ബെൻസ്ഗർ ഹോസ്പിറ്റലിനകത്ത് തന്നെയാണ് കേട്ടോ. ആ ബെൻസ്ഗർ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മുടെ ഓഫീസും കാണാൻ പറ്റും. ഓക്കെ, പങ്കെടുക്കണം. എന്താ
0: ആ പാട്ട്?
1: തീർച്ചയായിട്ടും വെച്ചു തരും പാട്ട് നമുക്ക്. എന്തായാലും നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ പാട്ട് നമുക്ക് കേൾക്കാം.

0: വോയിസസ് ഓഫ് ചേഞ്ച്. എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
1: പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ.
2: അങ്ങനെ വീണ്ടും വളരെ മനോഹരമായിട്ടുള്ള ജാനകിയമ്മയുടെ മറ്റൊരു പാട്ട് കൂടി നമ്മൾ കേട്ടു. പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. പിച്ചു തിരുമലയുടെ രചനയിൽ ഇളയരാജൻ സംഗീതമൊക്കെ ചേർന്ന വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഓക്കെ, അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ,
3: ഞാൻ മുണ്ടക്കിൽ നിന്നാണ്.
2: ആ, പറഞ്ഞോളൂ.
3: എന്റെ പേര് സരിത.
2: സരിത,
3: ആ
2: പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്?
3: ഞാൻ വണ്ണാത്തിപ്പുഴയുടെ പാട്ടാ ചോദിച്ചേക്കുന്നത്, പക്ഷേ എനിക്ക് ഞാൻ പാട്ടന്നേരം മറന്നു. വേണ്ടിയെന്ന പാട്ടുകളേ പാടാം, നമുക്ക് പാടാം, ആ പാട്ടായിരുന്നു.
2: ആ യുവജനോത്സവം എന്ന് തരല്ലേ, പാടാം നമുക്ക് പാടാം,
3: ആ പാട്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കിട്ടിയത്, കാരണം ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോ കിട്ടി. ആ ഒരു വെപ്രാളത്തിൽ ഒന്ന് പോയതാ.
2: ആ എന്തായാലും ആ വെപ്രാളത്തിൽ പോയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ആ പാട്ട് തന്നെ വെക്കാം കേട്ടോ. ആ പിന്നെന്താ, വിഷമിക്കണ്ട. നല്ല നല്ല മനോഹര ഒരു പാട്ടല്ലേ, പാടാം നമുക്ക് പാടല്ലേ. പാട്ട് പാടുവോ? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണല്ലേ. ഓക്കെ, പിന്നെ ഫുഡ് കഴിച്ചോ?
3: ഓക്കെ,
2: പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ, സുഖമായിരിക്കുന്നല്ലോ.
3: സുഖമായിരിക്കട്ടെ.
2: അവ ഏതായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ട് തിരികെ വരാം. ഓക്കെ.

0: അങ്ങനെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. യുവജനോത്സവം എന്ന ചിത്രത്തിലെ രവീന്ദ്രമോഷിന്റെ സംഗീതത്തിലെ ശ്രീകുമാരൻ തമ്പിസാര രചനയിലും ദാസേട്ടനും നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള എസ് പി ശൈലജയും ചേർന്ന് ആലപിച്ച വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു. അടുത്തൊരു കോളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: അശ്വതി.
0: അശ്വതി, പറഞ്ഞോളൂ. ഏത് കമ്പനി? വട്ടക്കാട് കമ്പനി. പേരൂർന്നല്ലേ? ആ, പറഞ്ഞോളൂ. കമ്പനി എല്ലാവർക്കും സുഖമാണോ?
1: പിന്നെ എല്ലാവർക്കും സുഖം.
0: സുഖമായിരിക്കുന്നു. എല്ലാവരും പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാണോ? എല്ലാരും ഒക്കെ എന്ത് പറയുന്നു? സന്തോഷം കേട്ടോണ്ടിരിക്കുകയാണോ? ഓക്കെ, എന്തായാലും അത് കേട്ടോ, നമുക്കും സന്തോഷമായി കേട്ടോ.
1: പിന്നെ നല്ല, ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് ഇത് കേൾക്കുന്നത്. ഇച്ചിരി ആ കുറച്ച് സമയമുള്ള പാട്ടൊക്കെ സന്തോഷം.
0: കുറച്ച് സമയത്തേക്ക് നമ്മൾ ഈ പ്രോഗ്രാമത്തിൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും അല്ലേ? നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. അതിന് വേറൊരു ഫീൽ തന്നെയാണ് അല്ലേ? അപ്പം അങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അപ്പം ഇങ്ങനെ ഫ്രീ ബ്രേക്ക് ടൈം ആണോ ഇപ്പം?
1: അല്ല, നമുക്കിവിടെ കുഴപ്പമില്ല, സംസാരിക്കാം
0: അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി ആഹാരമൊക്കെ കഴിക്കുന്നുള്ളൂ അല്ലേ?
1: ആഹാരമൊക്കെ കഴിഞ്ഞ് അന്നിട്ടുള്ള ജോലി തുടങ്ങി.
0: ഓക്കെ ഓക്കെ, ആഹാരം കഴിച്ചു. ഓക്കെ, അപ്പൊ ഏതായാലും എല്ലാരും തിരക്കുന്നു, പറഞ്ഞറിയ കേട്ടോ. എല്ലാവർക്കും നമ്മുടെ സ്നേഹാനുഷ്ഠാനങ്ങൾ അറിയിക്കുന്നു.
1: ഒരു പാട്ട് പാടട്ടെ?
0: അപ്പാടിക്കോളൂ.
1: അതിനായി വല്ലപ്പോഴും വിളിക്കുന്ന ഒരു പാട്ട് ആരെയും മുഖം കാണാതെ പാടാം.
0: അടിപൊളി, അത് എന്തായാലും കൊള്ളാം. പോരട്ടെ പോരട്ടെ പോരട്ടെ.

0: ഹലോ,
1: സൂപ്പർ സൂപ്പർ, നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടുന്നുണ്ട്. ഇത്ര നല്ല മനോഹരമായ ശബ്ദമുണ്ട്, അതുപോലെ ഇത്ര മനോഹരമായിട്ട് പാടുന്നുണ്ട്. പിന്നെ ഇതിന് ഈ നാലാൾ കേക്കാ പാടാതിരിക്കുന്നത്? കേൾക്കണം, എല്ലാവരും കേൾക്കണം, തുറന്ന് പാടണം കേട്ടോ. ഇത്രയൊക്കെ പാടാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഇപ്പം നമ്മൾ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പാടില്ല, കിട്ടുന്ന അവസരങ്ങളൊക്കെ വിനിയോഗിക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പാട്ട്, നല്ല നന്നായി പാടി. അപ്പോൾ എന്തായാലും ഇനിയും വിളിക്കുമ്പോഴൊക്കെ നല്ല നല്ല പാട്ടിലൊക്കെ പാടി തരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഗാനത്തിലേക്ക് പോയാലോ. ഓക്കെ.

0: മാർബിൾസ് ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 999-57-52-879.
1: കാലാവസ്ഥ അറിയിപ്പുണ്ട്. അറബിക്കടൽ, പടിഞ്ഞാറൻ മധ്യ അറബിക്കടലിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അതിനോട് ചേർന്നുള്ള കിഴക്കൻ മധ്യ വടക്ക് തെക്ക് പടിഞ്ഞാറ് അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിലും കൂടാതെ സൊമാലിയ ഒമാൻ തീരങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. തെക്കൻ ഗുജറാത്ത്, വടക്കൻ മഹാരാഷ്ട്ര തീരങ്ങളിലും അതിനോട് ചേർന്നുള്ള കടൽ പ്രദേശങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും അതിശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരത്തും ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്നുള്ള കൊമേറിൻ മേഖല എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് മധ്യ ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും അതിശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ നല്ല വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടതല്ലേ. എൻ ജീവന്, വീണ്ടും നമ്മൾ ജാനകിയമ്മയുടെ ഒരു മഹോത്സവം തന്നെയാണ് അല്ലേ. എത്ര ഒരു അത്ഭുതകരമായൊരു ശബ്ദമാണ് നമ്മുടെ ജാനകിയമ്മയുടേത്. ഇത്ര കേട്ടാൽ ഇങ്ങനെ ഇപ്പോഴൊക്കെ ആദ്യം ആ പാട്ട് പോകുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷം, നല്ലൊരു പാട്ട് വീണ്ടും തന്നതിൽ. അടുത്തൊരു കോളുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം. നമസ്കാരം, പേരും കൂടെ ഒരുമിച്ച് ആയിപ്പോയല്ലോ.
2: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ആ ഗുഡ് ആഫ്റ്റർനൂൺ. പേരെന്തായിരുന്നു പറഞ്ഞേ?
2: പേര് റസീന.
1: ആ റസീന, ഓക്കെ, ആ പറഞ്ഞോളൂ.
2: ഞാൻ കൊല്ലം കന്റോൺമെന്റിന്ന് വിളിക്കുകയാണേ.
1: ഓക്കെ, എത്രയേ ഉള്ളോ? വിശേഷങ്ങളൊക്കെ പറയ. ആ പാടിക്കോളൂ, പാടിക്കോളൂ. പോയോ?

0: പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവകായകന്റെ മന്ത്രവീണ പോലെ. ഓക്കെ
1: ഓക്കെ, എന്തായാലും സൂപ്പർ പാട്ട്, മനോഹരമായിട്ടൊക്കെ പാടി കേട്ടോ.
0: താങ്ക് യു.
1: പാട്ട് പാട്ട് പഠിക്കുന്നുണ്ടോ?
0: ഇല്ല, ഞാൻ വീട്ടിലിങ്ങനെ മറ്റേ മ്യൂസിക്കിന്റെ ഇതുണ്ടല്ലോ, ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് വെച്ചിട്ട് പാടും, ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പാടാറുണ്ട്.
1: ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.
0: അന്നേരം കളിയാക്കലൊക്കെ കിട്ടും, പക്ഷെ ഇപ്പൊ നമ്മൾ ഇച്ചിരി കേറി കേറി വരുവാ, മടിച്ചു മടിച്ചു.
1: പിന്നല്ലേ, അതാണ് നമ്മൾ കളിയാക്കലൊക്കെ അവിടെ നിൽക്കുന്നത്.
0: നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആ ഒരു ചലഞ്ച് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു എന്താ ഒരു
0: സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പാടാന്നല്ലേ ഉള്ളൂ, നമ്മൾ ആ ഒരു ഒരു മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് മനുഷ്യർക്കും പാടാം. സമാധാനവും മനസ്സും സന്തോഷവും എല്ലാം വേണം.
1: തീർച്ചയായിട്ടും, പ്രധാനമായിട്ട് സന്തോഷം. സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ സംഗീതം വരുത്തും.
0: സങ്കടം ഉള്ളവർക്കും ഇതൊക്കെ പാടുമ്പോഴത്തേക്കും അവർ പയ്യെ സന്തോഷത്തിലോട്ട് പോകും. അത് നമ്മൾ പോണം, അങ്ങനെ
1: പോണം, അങ്ങനെ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു മാർഗദർശിയാണ് സംഗീതത്തിന്റെ, ഒരു മാർഗദർശിയാണ് അല്ലേ റസീന? റസീന, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. നല്ലോണം പാട്ടിനൊരു
0: പാട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത്.
1: ഓ, ആ പാട്ട് തന്നെയാണല്ലേ. ഓക്കെ, ഏതായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ട് തിരികെ വരാം. ഓക്കെ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം, കർക്കിടക ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കൊല്ലത്തെ പ്രശസ്ത ആയുർവേദിക് വെൽനസ് സെന്ററായ സ്വാസ്ഥ്യയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വിദ്യ പങ്കെടുക്കുന്ന പ്രത്യേക ഫോണിംഗ് പ്രോഗ്രാം ജൂലൈ 22 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111.
5: അങ്ങനെ വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. സല്ലാപ്പം എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ജോൺസൺ മാസ്റ്റർ സംഗീതത്തിലെ കൈതപ്രസന്റെ രചനയിൽ ചിത്രചേച്ചി ദാസേട്ടനും അടിച്ചു പൊളിച്ചു പാടി മനോഹരമായ ഒരു ഗാനമായിരുന്നു. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ.
6: ഹലോ സുരേഷ്, ഞാൻ ദേവാസേട്ടനാണ്.
5: ആ നമസ്കാരം.
6: നാട്ടുകാരോ കോളുകൾ ഒത്തിരി വരുന്നു, സാധിക്കാൻ മുക്കുന്ന അങ്ങോട്ടുള്ളവരാണെന്ന് വിളിക്കും.
5: ആ ഓക്കെ, അതൊക്കെ യാദർച്ഛികമായി അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. ഞാനിവിടെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. ആ പിന്നെ നമ്മുടെ എന്തോ ചാത്തനാകുളത്തും തുടങ്ങട്ടെ എന്നല്ലേ. ഓക്കെ, എന്തായാലും ഈ സ്നേഹമൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങൾ തന്നെയല്ലേ. നമ്മൾ ഇത്രയും പേര് നമ്മുടെ നാട്ടുകാരായാലും ഒക്കെ സ്നേഹിക്കുന്നു എന്നറിയാമോ.
6: ഈ സ്നേഹം തന്നെയാണ് ഏറ്റവും വലുത്. അതിനപ്പുറം എന്തോ വേണം. നമ്മൾ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി അവരോട് സംസാരിക്കുവാനും ഒക്കെ. ഞാൻ അവരെ എക്സാമ്പിൾ ഞാൻ തന്നെ കണ്ടില്ലയോ അന്ന് കാണുമ്പോ കുന്താപ്പം നിലവെച്ച് കണ്ടിട്ട് വിളിച്ച് സംസാരിച്ചു.
5: തീർച്ചയായിട്ടും
6: അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. സന്തോഷത്തിന്റെ ഏറ്റവും വലിയ സംഭവം
5: തന്നെയാണ്. അതെ, പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റിയ സാധനമല്ലല്ലോ.
6: ശരിക്കും പറഞ്ഞാൽ പ്രവാസികളുടെ പെൻഷനൊന്നും കിട്ടുന്നില്ല. അപ്പം എല്ലാരും ഇങ്ങനെ നിരാശയായിട്ട് ഇരിക്കുകയല്ലേ. അപ്പൊ പിന്നെ ഒരു വട്ടം കൂടി ഒന്ന് ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള പാട്ട്.
5: എന്തായാലും പാട്ടിന്റെ സെലക്ഷനും അതിന്റെ അതിന്റെ മാറ്ററും ഒക്കെ നല്ല അടിപൊളിയായിട്ട്.
6: ഞാൻ നമ്മള് ചുള്ളിക്കാടിന്റെ പിന്നെ ഒരു കവിത, നല്ല കവിതയാട്ടോ, ആനന്ദധാര എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഒത്തിരി പാടി അതായത് ചില കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ട. അപ്പൊ ഞാൻ ഒന്നും കൂടി ആവർത്തനം നല്ലതല്ല എന്നാലും നമ്മളിങ്ങനെ പാടുക. അപ്പൊ അത് നല്ലൊരു പാടാൻ കേട്ടോ, ചെറിയ
5: കവിതയാണ്.
6: ചൂടാതെ പോയി നീനക്കാരി ചോരചാരി ചുവപ്പിച്ചയൻ പനി നേർ പോവുകൾ. ചൂടാതെ പോയി നീനക്കായി ഞാനെൻ ചോരചാരി ചുവപ്പിച്ചയൻ പനി നേർ പോവുകൾ. കാണാതെ പോയി നീനക്കായി ഞാനൻ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. ഒന്നു തൊടാതെ പോയി നീ വിരൽ തുമ്പിനാലും, തൊടാതെ പോയി നീ വിരൽ തുമ്പിനാൽ എന്നും നിനക്കായി തുടിക്കുമൻ തന്ത്രികൾ. അന്തമാം സമ്പൽത്തരങ്ങൾക്കും അക്കരെ, അന്തമിഴാത്തൊരു ഓർമ്മകൾക്കും അക്കരെ, കുങ്കുമം തൊട്ട് വരുന്ന ശരൽകാല സന്ധ്യയാണ് ഓമനെ. അന്തമാം സമ്പൽത്തരങ്ങൾക്കും അക്കരെ, അന്തമിഴാത്തൊരു ഓർമ്മകൾക്കും അക്കരെ, കുങ്കുമം തൊട്ട് വരുന്ന ശരൽകാല സന്ധ്യയാണ് ഇന്ന് മനുഷ്യ നിയോമനെ. ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എനിക്ക് ആനന്ദമാണെന്നോമനെ. എന്നും എൻ പാനപാത്രം നിറയ്ക്കട്ടെ സാന്നിധ്യം പകരുന്നതേ. ഇത് കുറച്ച് വരികളേ ഉള്ളൂ.
5: ഓക്കെ ഓക്കെ, എന്തായാലും നല്ല മനോഹരമായ ഒരു കവിത കേട്ടോ. എന്തായാലും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
6: ഇടയ്ക്ക് ഇങ്ങനെ പാടാൻ ഒരു അവസരം കിട്ടുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നേരുന്ന ഒരു കാര്യമാണ് കേട്ടോ.
5: ഓക്കെ ഓക്കെ,
6: എന്തായാലും പാട്ടം നമുക്ക് പാട്ടിലേക്ക് പോകാം.
5: ഓക്കെ, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. നമുക്ക് ആ ഗാനം കേട്ട് തിരികെ വരാം.

0: വെറുതെ മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: ചില്ല് എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഒ എൻ വി കുറിപ്പിൻ്റെ രചനയിൽ എം ബി ശ്രീനിവാസൻ സംഗീതവും ഒക്കെ ചെയ്തിട്ടുള്ള എസ് ജാനകിയും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ദാസേട്ടൻ്റെ പാട്ടിൻ്റെ നമ്മൾ കേട്ടുപോയി. ദാസേട്ടൻ്റെ പാട്ടാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം വരികളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കറക്റ്റ് നമ്മൾ ആ ഒരു മോഹത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെ വളരെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിലേക്ക് അങ്ങ് പോകാൻ തോന്നും, ആ ഒരു കാലത്തിലേക്ക് പോകാൻ തോന്നുന്നു എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ വളരെ എന്താ ഒരു ആ ഒരു ഫീൽ അതാണ് അല്ലേ. നമ്മൾ കുട്ടിക്കാലത്തേക്കും കിണർവെള്ളവും അതൊക്കെ പറഞ്ഞ വരികളൊക്കെ എത്ര ലളിതപരമായിട്ട് എന്ത് ലാളിത്യത്തിലാണ് നമ്മുടെ ഒ എൻ വി സാർ ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അതനുസരിച്ചുള്ളൊരു മ്യൂസിക്കും അതിൻ്റെ ആലാപനവും അതിൻ്റെ പിക്ചറൈസേഷനുമൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, നല്ലൊരു പാട്ട് തന്നതിൽ. അടുത്തൊരു കോളുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ ഹലോ, നമസ്കാരം. ആരാണ്?
2: പഴയ പാട്ട് വേണം.
1: ആ പഴയ പാട്ടെല്ലാം തരാം. ആരാണ്?
2: അതായത് കുട്ടിച്ചറിയുന്ന അസീസ് എന്ന് പറയാം.
1: അസീസ്. ഓക്കെ ഓക്കെ, പറഞ്ഞോ.
2: പിന്നെ പുതിയ ആളായതുകൊണ്ട് വിളിച്ചത്.
1: പുതിയ ആളായതുകൊണ്ട് വിളിച്ചതാണോ? കേട്ട കുഴപ്പമാണ് പറ്റിയത് ഇപ്പം കേട്ടോ. ഞാൻ പുതിയതല്ല. അപ്പൊ കൊറേ നാളുകൊണ്ട് കേൾക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ
2: അങ്ങനെ വിളിച്ചാ കിട്ടത്തില്ല. രണ്ടു മൂന്ന് മാസം കൂടുമ്പോ ഒരു പ്രാവശ്യം വിളിക്കും.
1: അപ്പൊ കിട്ടും.
2: അന്നേരം ഒന്ന് കിട്ടും സാറേ.
1: ഓക്കെ ഓക്കെ. പിന്നെ സുഖമാണോ? പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? ഇപ്പൊ വേറെ എവിടെ? തല തിരക്കുള്ള സ്ഥലത്തേക്ക് വേണം തോന്നുന്നല്ലോ. ഭയങ്കര ബേള കേൾക്കുന്നല്ലോ. അപ്പുറത്തുള്ള റേഡിയോ ബഹളമാണോ? ഓ, അവിടെ റേഡിയോ നല്ല സൗണ്ട് കൂട്ടി വെച്ചിരിക്കല്ലേ. നമ്മുടെ സംസാരിക്കുന്ന കേട്ടോണ്ടിരിക്കുകയാണ് അവരെല്ലാരും. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ആ എന്താ സ്നേഹാന്വേഷണം അറിയിച്ചേരെ.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, പാട്ട് ആ പറഞ്ഞോ. പാട്ട്
2: ഏഴ്
1: സുന്ദര രാത്രി എന്നുള്ള പാട്ട് അല്ലേ, പഴയ പാട്ട്. അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, നല്ല പാട്ടല്ലേ. നമുക്ക് കേട്ടാലോ? ഓക്കെ, ഏതായാലും നല്ല ആ ഒരു മനോഹരമായ ഗാനം കേട്ട് തിരികെ വരാം.

0: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957529.
1: വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 5:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ്.
2: അശ്വമേധം എന്ന ഒരു പഴയ ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. വയലാർ രാമവർമ്മയുടെ രചനയില്, ദേവരാജൻ വസുന്റെ സംഗീതത്തിലും പി സുശീലമ്മ പാടി മനോഹരമായ ഒരു ഗാനമാണ് കേട്ടത്, 7 സുന്ദരരാത്രികൾ. ആഹ്, ഇത്ര സൂപ്പർ ഒരു ഗാനമല്ലേ. ഓക്കെ, അടുത്തൊരു കോളുണ്ട്. ഹലോ ഹലോ
3: ഹലോ, കേൾക്കാമോ?
2: കേൾക്കാമല്ലോ. ആരാണ്?
3: റയൻ.
2: ആരാണ്?
3: റയൻ. റയൻ
2: റയൻ
3: അതെ.
2: ആഹാ, നല്ല നല്ല പേരാണല്ലോ. ഒരു വെറൈറ്റി പേര് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. റൈമണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
3: റൈമണ്ട് ക്രിസ്ത്യൻ നെയിം ആണ്.
2: ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നല്ലൊരു പേര് കേട്ടോ റയൻ, നല്ല രസമുണ്ട് കേൾക്കാൻ.
3: പിന്നെ
2: ഞാൻ പറഞ്ഞല്ലോ, കാതൊരു കാതുരത്തിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സന്തോഷമായി.
3: ഓക്കെ,
2: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? എന്റെ അമ്പു, അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊന്ന് കേക്കണമല്ലോ എന്തെങ്കിലും ഒരു സംഭവം. ഇതൻ ആ അണ്ട വരുന്നുണ്ട്, വരുന്നുണ്ട് സംഭവം. ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്, വരട്ടെ ഇങ്ങോട്ട്.
3: എനിക്ക് ചിരിക്കാൻ വയ്യ, എന്നെ കേട്ട് ചിരിപ്പിച്ച് കൊഴപ്പിച്ചല്ലേ. ആരാണെന്ന് മനസ്സിലായോ? സിനിമാ നടൻ ജനാർദ്ദൻറെ കേട്ടോ.
2: ആ മനസ്സിലായ ജനാർദ്ദേട്ട, സുഖമാണോ?
3: ഏത്
2: ജനാർദ്ദേട്ടന്, സുഖമാണോ?
3: ഓ, ഇങ്ങനെ പോകുന്നു. ഇപ്പൊ പഴയതുപോലെ പടമൊന്നും ഇല്ല. ടീമിയുടെ മൂട്ടി കുത്തിയിരിക്കും.
2: അപ്പൊ ജനാർദ്ദേട്ട, നമ്മുടെ കാതുരാത്രി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ
3: ഞാനിവിടെ ഈ കൊല്ലമായിട്ട് ഇച്ചിരി അടുപ്പമുള്ള വ്യക്തിയാ. കൊല്ല തുളസി ഒക്കെ കൊല്ലക്കാരനാണല്ലോ. ഉപേഷുമായിട്ടല്ല, കൊല്ല തുളസിയായിട്ടാ എനിക്ക് കൂടുതൽ അടുപ്പം.
2: ഓക്കെ,
3: അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്, കൊല്ലത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി റേഡിയോ മെൽസിയറിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചല്ലോ, അതൊരു സന്തോഷം കേട്ടോ.
3: ഓ, വളരെ സന്തോഷം.
2: പാട്ട് എന്താ? നമ്മുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ടല്ലോ അല്ലേ?
3: ആ കേക്കാറുണ്ട്, നമ്മുടെ ജാനകി അമ്മയുടെ പാട്ടുകാരി ജാനകി അമ്മ. അവര് പാടിയാലുണ്ടല്ലോ, ഒരു ചലനമില്ലാതെ അവര് പാടുന്നത്. ചത്തയിടന്ന് പാടുക എന്നല്ല പറഞ്ഞത്, അവര് നിന്ന് പാടിക്കഴിഞ്ഞാൽ ഒരു അതിലൊരു എന്താ പറയുക, അവര് അവരൊരു എക്സ്പ്രഷനോ ഒന്നും തന്നെ ഇല്ല. അവർ പാടുമ്പോ കോമൺ ആയിട്ട് സംസാരിക്കുന്ന പോലാണ് അവര് പാടുന്നത്.
2: അതെ, ഒരു കൊച്ചു ഡയറി ഒക്കെ വെച്ചിട്ട് നമുക്ക് കൺമുന്നിൽ നിൽക്കുന്നത് സംഭവം, ഡയറി ഒക്കെ വെച്ചിട്ട്. അപ്പം ജാനകിയമ്മ ചലിക്കാതെ പാടുന്നുവെങ്കിൽ നമ്മൾ ആ ഗാനം നമ്മൾ ചലിക്കാതെ കേൾക്കുന്നു എന്നുള്ളതാണ്.
3: അവരുടെ പാട്ടുണ്ടല്ലോ, ഈ ഞാൻ കുറ്റം പറയല്ലേ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്വരങ്ങളാവല്ലോ.
2: അതെ,
3: ഇപ്പം ഈ ജാനകിയമ്മയുടെ സ്വരം എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക തര സ്വരം. അതൊന്നും ഇപ്പം ചിത്ര പാടുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ സ്റ്റൈലിൽ പാടുന്നത്, ജാനകിയമ്മയുടെ സ്റ്റൈലിൽ പാടുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള സ്റ്റൈലിലാണ് പാടുന്നത്.
2: ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു ശബ്ദം. ചിത്രചേച്ചനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചിത്രചേച്ചനെ പറഞ്ഞല്ലോ.
3: നമ്മുടെ ഇന്ത്യയിൽ വലിയ കാരഗന്ധർവനെ, അങ്ങനെ ലോകത്ത് അതിലും വലിയ ആൾക്കാരുണ്ട്. ഞാൻ കുറ്റം പറയല്ലേ, കഴി പറയല്ലേ, അതിലും വലിയ കാരഗന്ധർവരുണ്ട് ലോകത്ത്.
2: തീർച്ചയാണ്, സംശയമില്ല.
3: പണ്ടത്തെ നമ്മുടെ ബോഡിയം ട്രൂപ്പിലേക്ക് ആ പെണ്ണുങ്ങളുടെ സ്വരമൊക്കെ എന്താ സ്വരം എന്നറിയോ, പഞ്ചിങ് സൗണ്ടാണ് അവരുടെ സൗണ്ടൊക്കെ.
2: അപ്പൊ എന്തായാലും ഒരു വലിയൊരു മിമിക്രി കലാകാരനെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വിളിച്ചതിലും നമുക്കത് കേൾക്കാൻ കഴിഞ്ഞതിലും ഒപ്പം നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കൊക്കെ അത് കേൾക്കാൻ സാധിച്ചു, ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം എന്ന് പറയാ. ഓക്കെ, അപ്പം അപ്പം പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും നല്ലൊരു പാട്ട് കേട്ട് തിരികെ വരാം.

0: മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിലൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. ജാനകമ്മയുടെ വീണ്ടും ആസ്മരികമായ ഒരു ശബ്ദം, പി ഭാസ്കരൻ ഇതിൻ്റെ രചനയിൽ ഉഷാക്കൻ്റെ സംഗീതം ചെയ്ത വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു ഉണരൂ ഗാനം എന്നുള്ള പാട്ടം. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മൾ സാധാരണ നമ്മൾ ഗാനമേള വേദികളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ എനിക്കൊന്ന് ഗാനമേള വേദികളിലൂടെയാണ് ഈ പാട്ട് കേട്ട് കേട്ട് ഇങ്ങനെ നല്ല പരിചയമായി തുടങ്ങിയത്. പിന്നെയാണ് നമ്മൾ ഈ പാട്ട് റെക്കോർഡിംഗ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഞാൻ. എന്തായാലും നല്ല മനോഹരമായ ഒരു ഗാനമായിരുന്നു. അടുത്തൊരു കോളുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം നമസ്കാരം, ആരാണ്?
1: സുൽബത്ത്.
0: ആ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു.
1: വിശേഷം സുഖം തന്നെ. എന്റെ ആങ്ങളക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. അഞ്ഞന കണ്ണെഴുതി
0: ആലിലെ താലി ചാർത്തി
1: പഴയ പാട്ട് വേണമെന്ന്. ഇവിടെ എന്റെ അടുത്ത് നിൽക്കുക, ആ പാട്ട് പിടി ഇവിടെയെന്നും പറഞ്ഞു.
0: അയ്യോ, കൊടുക്ക്, അങ്ങനെ പിടിച്ചാ പോരല്ലോ.
1: ഹലോ സാറേ.
0: ആ ഹലോ, പറഞ്ഞോ.
1: ആ ഹലോ,
0: എന്തോ ജാനകമ്മയ്ക്ക് വേണ്ടിയാണോ ആ പാട്ട്?
1: എന്തായാലും
0: അമ്മയുടെ ഓർമ്മയ്ക്കും മുന്നിൽ അല്ലേ.
1: അമ്മയ്ക്ക് വേണ്ടിയാ സാറേ.
0: പാടൂ.
1: ഇഷ്ടംപോലെ
0: പാട്ട്
1: പാടും.
0: ആണോ?
1: ആ പാട്ട് ഇഷ്ടംപോലെ പാടും.
0: ഈ പാട്ടിന് രണ്ടിനായിരുന്നു പാടിക്കേ. നമ്മള് കലാകാരൻ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ഒരു എന്താ ഒരു ആ ഒരു കല നമ്മൾ ഇതിലൂടെ നമ്മൾ കേൾപ്പിക്കും. അതാണ് മറ്റൊരു
1: പ്രത്യേകത.
0: ഓക്കെ, ഇപ്പം വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലം വിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, എന്തായാലും ജാനകി അമ്മയ്ക്കും മുന്നിൽ നമുക്ക് ആ ജാനകിയമ്മയുടെ ഓക്കെ. എന്തായാലും സന്തോഷം, നമ്മുടെ ജാനകിയമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഗാനം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8182950477.
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം. ബട്ടർഫ്ലൈസ് കൊച്ചുകുട്ടികൾക്കുള്ള കഥകളുമായി വരുന്നു ഗീതു. മറക്കാതെ കേൾക്കൂ എല്ലാ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും രാത്രി 7 മണിക്ക് ബട്ടർഫ്ലൈസ്.
2: തച്ചോളി ഒതേനൻ എന്ന ചിത്രത്തിലെ ഒരു പഴയ ഗാനമാണ് നമ്മൾ കേട്ടത്. MS ബാബുരാജൻ അദ്ദേഹത്തിൻ്റെ സംഗീതവും അതുപോലെ P ഭാസ്കരൻ രചന നിർവഹിച്ച ഒരു മനോഹരമായിട്ടൊരു ഗാനമാണ് ജാനകിയമ്മ പാടിയ. ഓക്കെ, അടുത്തൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. ആരാണ്? ഇതെന്താണ് ഹലോ എന്ന് വിളിച്ചിട്ട് ചിരിക്കുകയാണല്ലോ. അവിടെ റേഡിയോടെ
3: ഇപ്പം
2: വീണ്ടും പുതിയതായി. പേരെന്താണ്? കല്ലന്താഴ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, പറഞ്ഞോളൂ, വേറെ എന്തൊക്കെയുണ്ട്
3: വിശേഷം? വിശേഷം പനിയാ.
2: പനിയാണ് വിശേഷം അല്ലേ? മരുന്ന് മേടിച്ചില്ലേ? കുറവുണ്ട്. ഓക്കെ, ആണല്ലേ. അപ്പം പെട്ടെന്ന് പനിയൊക്കെ മാറട്ടെ, മരുന്നൊക്കെ മേടിച്ചു കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ജോലിക്കൊക്കെ പോകണ്ടേ? ഇനി പോണൊക്കെ വരുമല്ലേ? അപ്പൊ പെട്ടെന്ന് പനിയൊക്കെ മാറ്റൂ കേട്ടോ. നല്ലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാട്ട് ആവശ്യപ്പെട്ട. ഓക്കെ, ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? അവ നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, ഏതായാലും നമുക്ക് ഗാനം കേട്ട് തിരികെ വരാം.

0: നന്ദനം എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. രവീന്ദ്രനാഥ് മാഷിന്റെ സംഗീതത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ചിത്ര ചേച്ചി നല്ല മനോഹരമായിട്ട് പാടിച്ച അതിമനോഹരമായൊരു ഗാനം അല്ലേ. അടുത്തൊരു കോളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ആരാണ്? ആ പറഞ്ഞോളൂ. ഇഞ്ചവിള വിളിക്കുകയാണല്ലേ. നമ്മൾ പണ്ട് വിളിച്ചിട്ടുണ്ടോ എന്നൊരു സംസാരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കൊറേ തവണ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടും, ചിലപ്പം അതൊരു ഭാഗ്യാണ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? എന്റെ ഒരു സുരേഷ് പെരുന്നാട്. ആണോ? അതാണ് സസ്പെൻസ്. പെരുന്നാടുകാരാണോ? ദൂരമില്ല, ഞാൻ താനിക്കമുക്കിലാണ്.
1: എന്റെ വീട് എന്നെ കൊണ്ടുവന്നത് അച്ചോടിമുക്കിലെ.
0: കഥയൊക്കെ മാറുവാണല്ലോ, കഥയുടെ ചുരുളെല്ലാം മാറുകയാണല്ലോ. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മുടെ കുറെ നാട്ടുകാരൊക്കെ നമ്മളെ വിളിച്ചു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നേരിട്ട് കാണുമ്പോൾ ആരാരെന്നൊക്കെ ഇനി അറിയാൻ പറ്റുള്ളൂ. താമിക്കുല്ല നമ്മള് പനയം ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഹലോ. കുതിരത്ര മുക്കല്ല, ചോനച്ചിറ. ചോനച്ചിറ എന്ന് പറയും. അതെ അതെ അതെ അതെ.

0: ഹാർട്ട് ബീറ്റ്സ് ബ്രദർ ടീമിൽ പോകുന്നു, സ്വന്തമായ ടീമാണ്, അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതില്. പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ,
1: വീണ്ടും കാണാം. ആ സഞ്ചാരി എന്ന പടത്തിലെ വസൂലേ നിൻകനിവാലേ,
0: ആ അടിപൊളി ഒരു ചലഞ്ചിങ് സോങ് ആണ് ദാസേട്ടൻ പാടിയേ.
1: ഓക്കെ,
0: ഏതായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ട് തിരികെ വരാം.

0: AV മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 9957 5 2 8 7 9.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ? പത്രത്തിലിടാനാണോ?
2: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
0: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെക്കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7 വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: സഞ്ചാരി എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. യൂസഫ് അലി കച്ചേരിയുടെ രചനയിൽ ദാസേട്ടൻ തന്നെ സംഗീതം ചെയ്ത് പാടിയ ഒരു അടിപൊളി ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അടുത്തൊരു കോളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ആ, ഞാൻ ബാബു പട്ടത്താനാണ്. അതെ, കടത്താക്കട സുപ്രീം സൂപ്പർ
0: മാർക്കറ്റ്. നമസ്കാരം. ഓക്കെ ഓക്കെ, എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നോ?
1: ഓ, ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു.
0: നമ്മൾ കുറെ നാളായി വിളിച്ചിട്ടല്ലേ?
1: കുറെ നാളായി.
0: അതിനുശേഷമുള്ള വിശേഷമാണ് ഇപ്പൊ അറിഞ്ഞത്, സുഖമായിരിക്കുന്നു എന്നുള്ളത് അല്ലേ? അതിനുശേഷമുള്ള വിശേഷമാണ് ഇപ്പൊ അറിഞ്ഞത് അല്ലേ, സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ,
1: പാടിക്കോളൂ. ഒരു പുഷ്പം മാത്രമേ, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. മമ സഖി എത്തുമ്പോൾ ചൂടിക്കുവാൻ, ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീയെത്തുമ്പോൾ ചെയ്യുന്നുള്ള ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. മമ സഖിയെത്തുമ്പോൾ ചൂടിക്കുവാൻ, ഒരു ഗാനം മാത്രമേ, ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഹലോ.
0: ആ, നല്ല അർത്ഥവത്തായിട്ടുള്ള നല്ല മനോഹരമായ പാട്ടാണ് കേട്ടോ, നന്നായി പാടി. ഏത് ചിത്രത്തിലെ പാട്ടാന്ന് അറിയാ പോയത്?
1: എന്തോ,
0: ഏത് സിനിമയിലെ പാട്ടാണെന്ന് മനസ്സിലായോ?
1: അറിയില്ല.
0: ആ, പരീക്ഷ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്, ദാസേട്ടൻ കൊണ്ട് പാടിയ പാട്ടാണ്.
1: ഞാൻ ഈ പാട്ട് ഒരു മൂന്ന് പേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്.
0: ആ, പറഞ്ഞോളൂ, ആർക്കൊക്കെയാണ്?
1: ഒന്ന് ചാമക്കട അങ്ങാടിക്കട നടത്തുന്ന സുരേഷിനും ദേവിക്കും, എന്റെ സുഹൃത്ത് ട്രാഫിക് വാർഡനും ആയിട്ട് ഈ ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, ഏതായാലും ആ മൂന്ന് പേർക്കും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഗാനം. അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

0: പരീക്ഷ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. എം എസ് ബാബുരാജിൻ്റെ സംഗീതത്തിൽ പി ഭാസ്കരൻ്റെ രചനയിലും ചേർന്ന് ദാസേട്ടൻ പാടിയ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. അടുത്ത ഒരു കോളുണ്ട് തോന്നുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം സുരേഷ് ബെന്നാൽ.
0: നമസ്കാരം. ആ, ഭാസ്കരൻ ചേട്ടനാണോ?
1: അതെ അതെ.
0: അതാണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ദിവസം പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇന്നത്തെ കാതൊരു അവസാനിക്കുമ്പോ ആരെ കോള് വേണം, ഇന്നത്തെ കാതൊരു തുടങ്ങുമ്പോ ആരെ കോള് വേണം എന്നൊക്കെ ഉള്ള ഒരു നിയമം. ആ പറഞ്ഞു.
1: ജാനിയമ്മെ വിട്ടുപോയാൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് കേട്ടോ.
0: അതെ അതെ, വലിയൊരു ദുഃഖമാണ്.
1: ഞാൻ ജാനിയമ്മയുടെ അടുത്ത് കണ്ടിട്ടുണ്ട്, അവളുടെ പാട്ടും കേട്ടിട്ടുണ്ട്, അടുത്ത് കേട്ടിട്ടുണ്ട്.
0: അതെന്നെ ഒരു ഭാഗ്യല്ലേ.
1: ശാരദയും
0: ഓ അത് ശരിയാ,
1: ശരിയാ.
0: അതൊരു ഭയങ്കര ഭാഗ്യല്ലേ.
1: പോയി ജാനിയമ്മ പോയി, വാണിജ്യം പോയി,
0: അതെ
1: പീലിയില പോയി, പീലിയിലും അതുപോലെ ഭയങ്കര പീലിയ. അവരൊക്കെ നമ്മളെ വിട്ടുപോകുന്ന പറഞ്ഞാലേ.
0: അതെ അതെ അതെ അതെ,
1: ഭയങ്കര സംഗീതത്തിലേക്ക് നമുക്ക് വലിയ ദുഃഖമാണ് വരുന്നത്.
0: അതെ അതെ അതെ, നല്ല നല്ല കാര്യങ്ങൾ.
1: ചിത്രേച്ചി
0: പറഞ്ഞിട്ടുണ്ടല്ലോ അത് കാര്യം.
1: 92
0: ആ സുഖം, എല്ലാം ഓർമ്മകൾ എന്ന് പറഞ്ഞതിലേക്ക് മാറി.
1: അതല്ലേ
0: കിട്ടിയായിരുന്നു അതല്ലേ,
1: നമ്മുടെ
0: പറഞ്ഞിരിക്കുന്നത് അല്ലേ, നല്ല അടിപൊളി പാട്ടല്ലേ. ഓക്കേ, നല്ല അടിപൊളി മനോഹരമായ ഒരു പാട്ടാണത്. അപ്പൊ ഏതായാലും നമ്മുടെ സമയം, ആ സമയം നമ്മുടെ ഇങ്ങനെ കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. ഏതായാലും ആ ഒരു മനോഹരമായ ഒരു ഗാനം കേൾക്കാം നമുക്കെല്ലാം.

ഇന്നത്തെ കാതൊരു കാതൊരം എല്ലാം നല്ല മനോഹരമായ പാട്ടുകളായിരുന്നു നമ്മളെല്ലാം കേട്ടത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ജാനകിയമ്മയുടെ പാട്ടുകളല്ലേ. ഏതായാലും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ജാനകിയമ്മയുടെ ആ ഗാനങ്ങൾക്കെല്ലാം നമുക്കൊരു സ്മരണാർത്ഥം, നമുക്കെല്ലാം ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കാതൊരു കാതൊരത്തിലേക്ക് ഇന്ന് വിളിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇനി മറ്റൊരു കാതൊരു കാതൊരു കാതൊരത്തിൽ കണ്ടുമുട്ടുന്നവരെ തൽക്കാലം സ്നേഹത്തോടെ വിട പറയുകയാണ് സുരേഷ് പെരുന്നാട്.

ടി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എല്ലാവർക്കും നമസ്കാരം. റേഡിയോ ബെൻസുകാരും യുണൈറ്റഡ് ഐക്കണം സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിയാണ് കുട്ടി റേഡിയോ. കുട്ടി റേഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലും ഹോമുകളിലും റേഡിയോയെ കുറിച്ചുള്ള ബോധവൽക്കരണം. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് കുട്ടികൾ എല്ലാവരും വ്യാപൃതം. അത് ഒരുപാട് ബുദ്ധിമുട്ട് അവർക്ക് പഠനത്തിലും സ്വഭാവ രീതിയിലും മാറ്റം വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നും ഇതൊരു വ്യത്യസ്തമായിട്ട് പഴയ കാലത്തിലെ കുട്ടികളെ പോലെ വാർത്ത കേൾക്കാനും ന്യൂസ് പേപ്പർ വായിക്കാനും അതുപോലെ റേഡിയോ ശ്രദ്ധിച്ച് അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ തിരിച്ച് ആ ഒരു രീതി തിരിച്ച് പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ അതിലിരുന്ന് കോമ്പറ്റീഷൻ വഴി നടത്തി അവരെ നല്ല ആർ ജെ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് അവരെ ഈ റേഡിയോയിൽ കൊണ്ടുവന്ന് കുട്ടികളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും വേണ്ടിയിട്ട് ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കുട്ടി റേഡിയോ. ഈ പരിപാടിയെക്കുറിച്ച് സംസാരിക്കാൻ യുണൈറ്റഡ് ഐക്കണ്ട രണ്ട് വ്യക്തികളാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ഫൗണ്ടറും അതുപോലെ അതിൻ്റെ ചെയർമാനുമാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇവരെ രണ്ടുപേരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. സ്വാഗതം സാർ.
2: താങ്ക് യു.
1: അപ്പം ഫൗണ്ടർ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ.
2: എൻ്റെ പേര് എലൻ എം അലക്സാണ്ടർ. ഞാൻ മുൻ സി ഡബ്ല്യു സി മെമ്പറാണ്. ഈ ഇങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നത് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലുണ്ടായ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ കൊണ്ടുവരികയും അത് കൃത്യമായിട്ട് ഈ ഡയറക്ടർ റേഡിയോ എഫ് എമ്മിൻ്റെ ഡയറക്ടർ അച്ഛനായിട്ട് സംസാരിക്കുകയും അച്ഛൻ്റെ ഒരു വിഷണറി വളരെയധികം നമ്മുടെ ഉദ്ദേശങ്ങൾ വളരെ വലുതായിരുന്നു. സോ അത് രണ്ടും കൂടെ സംയോജിച്ച് ഇങ്ങനൊരു പരിപാടിയായി കൊണ്ടുവരാൻ സാധിച്ചു. കൂടുതലായിട്ട് കുട്ടികളുമായിട്ട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് എന്റെ പ്രവർത്തനങ്ങൾ അതിലേക്ക് കൊണ്ടുവരികയാണ്.
1: സാറൊന്ന് പരിചയപ്പെടുത്തുക.
3: എൻ സി ബി സി ബി ഉദയൻ പോപ്പുലറിൽ വർക്ക് ചെയ്യുന്നു. ടാറ്റാ മോട്ടോഴ്സിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ടാറ്റാ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുന്നു. താമസം ട്രിവാൻഡ്രത്താണ്. യുണൈറ്റഡ് ഐക്കൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ നമ്മുടെ ഇതിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
1: അപ്പോൾ എന്താണ് യുണൈറ്റഡ് ഐക്കൺ, എന്താണ് ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ലഘുവായിട്ട് പറയാമോ?
3: ഷുവർ. യുണൈറ്റഡ് ഐക്കൺ എന്ന് പറയുന്നതിന് തൊട്ടും മീൻസ് യുണൈറ്റഡ് ഐക്കൺ എന്ന സംഘടനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സംഘടന എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളത് വെച്ച് നമുക്ക് ഞാൻ പറയാം. അതായത് സംഘടന രൂപം കൊണ്ടത് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ്, 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു എന്താ പറയുക, സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ കുടുംബങ്ങളിൽ നിന്നും വന്ന കുറച്ച് സുഹൃത്തുക്കൾ, ഒരു 7 സുഹൃത്തുക്കളുടെ ഒരേ ക്ലാസ്സിൽ അതും പല മേഖലയിൽ നിന്നും വന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ പ്രൈവറ്റ് നമ്മുടെ സ്കൂൾ മേഖലയിൽ നിന്നും അതിനോടൊപ്പം ട്യൂഷൻ സെൻ്ററുകളിൽ നിന്നും വന്ന കുട്ടികളുടെ. അപ്പോൾ ഈ കുട്ടികൾ ശരിക്കും നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും നേരിട്ട് വന്ന കുട്ടികൾ. ഇവർ 10-ാം തരം കഴിയുന്നു. 10-ാം തരം കഴിഞ്ഞതിന് ശേഷം അവർ അവിടെ ഒരു സ്വന്തമായി അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രൈവറ്റ് മേഖലകളിൽ ജോലിക്ക് പോവുകയും വിദ്യാഭ്യാസത്തിനോടൊപ്പം ജോലിക്ക് പോവുകയും അതിൽ കണ്ടെത്തുന്ന ഒരു തുക, അതിൽ നിന്നൊരു വീതം നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ ഇടയിലെ കുടുംബങ്ങളിൽ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മളത് മാറ്റിവെക്കുകയും അന്ന് അതിനോടൊപ്പം പിന്നെ ഈ കുട്ടികൾ എന്താണ് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് പല പല മേഖലയിൽ, സർക്കാർ മേഖലയിലും അതിനോടൊപ്പം പ്രൈവറ്റ് മേഖലയിലും വിദേശത്തും വർക്ക് ചെയ്യുന്ന ഒരു 7 സുഹൃത്തുക്കളുടെ ഐക്യത്തോടുകൂടി തുടങ്ങിയ ഒരു സംഘടനയാണ് യുണൈറ്റഡ് ഐക്യം.
1: സാർ, ഇത് നേരത്തെ സി ഡബ്ല്യു സി മെമ്പറാന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഒരു ആശയത്തിന്റെ വെളിച്ചത്തിലാണ് ഈ കുട്ടി റേഡിയോ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങാനുള്ള കാരണം എന്താണ്?
2: അതെ, കുട്ടി റേഡിയോ എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ തന്നെയാണ്. അതായത് കൊല്ലം ജില്ല ഒരു വലിയ ജില്ലയാണ്. കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ നമ്മൾ എങ്ങനെ ഇതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ കാര്യമാണ്. അതായത് ആദ്യം നമ്മൾ കുട്ടികളിലുള്ള അവരുടെ വാസനകൾ എന്താണെന്ന് തിരിച്ചറിയുക, ആ കുട്ടികളെ നമുക്ക് എങ്ങനെ ഏത് വഴിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള അവർ കൃത്യമായ ഗൈഡ് ലൈൻസ് കിട്ടാറില്ല, പലയിടത്തും കിട്ടാറില്ല. പിന്നെ നമ്മുടെ പേരൻസിന്റെ വളരെയധികം തിരക്കുകളുള്ള ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ റിക്രിയേഷണൽ ആക്ടിവിറ്റി, മറ്റുള്ള ആക്ടിവിറ്റീസ്, പഠനം മാത്രമല്ല ജീവിതം എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടെ കൊണ്ടുവന്ന് അവരുടെ വാസനകൾ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ലെവൽ, ഇപ്പം നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടുവരുന്നത് കൂടുതലും സ്ക്രീൻ അഡിക്ഷൻ, കുട്ടികൾക്ക് ഒരുപാട് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട്, TV, ഫോൺ കൂടുതലും സമയം അതിനകത്ത് കണ്ടെത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റീൽസ്, റീൽസ് യുഗമാണ്, റീൽസ് യുഗത്തിനകത്ത് കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഒരു സിനിമയൊക്കെ മുഴുവനായിരുന്നു കാണുന്ന നമ്മുടെ ഒരു കുടുംബമൊക്കെ അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ ഇപ്പം ആ കാലഘട്ടം മാറി, ഇപ്പം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഉള്ള റീൽ മാത്രം കാണുന്ന, ക്ഷമയോടുകൂടി മാത്രം കാണുന്ന കുട്ടികളിലേക്ക് നമ്മൾ വളരുന്നൊരു യുഗമായി. ഇതിലൊരു മാറ്റം ഉണ്ടാവണം, ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇതുപോലെ FMs ചാനൽസും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുക, കമ്മ്യൂണിറ്റിക്ക് ഇറങ്ങുക, കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, അതിന് അങ്ങനെ അതിനുതകുന്നൊരു പരിപാടിയാണ് റേഡിയോ. കാര്യം കൂടുതലായിട്ട് ഇങ്ങനെ കേൾക്കുക, പണ്ട് നമ്മൾ ഗുരുനാഥന്മാരും അപ്പൂപ്പനമ്മമാരും പറയുന്നതൊക്കെ നമ്മളിരുന്ന് കേൾക്കാറുണ്ട്, കഥകളിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കാറുണ്ട്. ഇത് ഇപ്പം കാണാറില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തുടക്കം ഉണ്ടാവാം ഈ റേഡിയോയിലൂടെ. നമ്മൾ റേഡിയോ നമുക്ക് എങ്ങനെയാണ് ഈ റേഡിയോ, ഇപ്പം നമുക്കൊരു റേഡിയോ ഒരു ഇവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ചിൽഡ്രൻസ് ഹോമുകളും സ്കൂളുകളിലൊക്കെ ഒരു പ്രത്യേക റൂമിൽ നമുക്ക് ഇതുപോലെ റേഡിയോ കൊടുത്തുകൊണ്ട് അവർക്ക് ഒതുങ്ങുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ബെൻസി എഫ്എമ്മിലൂടെ കൊണ്ടുവരികയും അവരെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കാം ആ പർട്ടിക്കുലർ പ്രോഗ്രാമിന്, അവരെ എങ്ങനെ നമുക്ക് ഇവിടെ എത്തിക്കാൻ സാധിക്കും, അവരുടെ കഴിവുകൾ. ഇപ്പോൾ ഒരു ഒരു റേഡിയോ ജോക്കി, ഒരു കുട്ടി റേഡിയോ ജോക്കി നമുക്ക് വാർത്തെടുത്തൂടെ, തുടക്കത്തിൽ തന്നെ നമുക്ക് അവരുടെ വാസനകൾ കണ്ടെത്തി നമുക്കങ്ങനെ ഒരു കോമ്പറ്റീഷൻ കണ്ടെത്താം, സ്കൂളുകളുമായിട്ട് സഹകരിക്കാം. സ്കൂളിൽ എന്തുകൊണ്ട് നമുക്കൊരു യുണൈറ്റഡ് ഐക്കന്റെ പ്രതിനിധി, ഒരു ഐക്കണെ കണ്ടെത്തിക്കൂടാ, ആ ഐക്കൺ എന്തുകൊണ്ട് ഈ റേഡിയോ ജോക്കിയോട് സംവാദിച്ചുകൂടാ. അങ്ങനെ സംവാദിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് നമുക്കത് എങ്ങനെ നടപ്പിലാക്കിയെടുക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുട്ടികൾ ഒരു സ്കൂളിലൊരു പ്രശ്നമുണ്ട്, സ്കൂളിൻ്റെ പുറത്തൊരു പ്രശ്നമുണ്ട്, അവർക്ക് പേരൻസിൻ്റെ അടുത്ത് പറയാനും ഇവിടെ ഇപ്പം CCC ഉണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്, DCPO ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിന് ഒപ്പം തന്നെ നമുക്ക് അവരോട് സഹകരിച്ചു തന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ പരിപാടി ആ രീതിയിലേക്ക് കൊണ്ടുവന്നുകൂടാ. ഒരു കുട്ടിക്ക് അവരുടെ പ്രശ്നം പറയാൻ ഒരു അരമണിക്കൂർ പ്രോഗ്രാം നമ്മൾ FM വഴി കൊടുക്കുന്നു, നമ്മുടെ MNC FM വഴി കൊടുക്കുന്നു. സോ അത് കുറച്ചുകൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും, കുറച്ചുകൂടെ ജനങ്ങൾക്ക്. പൊതു കൊല്ലം ജില്ല ഒരു വലിയ ജില്ലയാണ്. ഇതിനകത്ത് പല ആൾക്കാർക്കും നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിവുള്ള നിയമങ്ങളൊന്നും അറിയില്ല, CCC എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, ചൈൽഡ് ലൈൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. പൊതുവേ 14 ജില്ലകളിലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന CCC ചൈൽഡ് ലൈനും DCPO ഉള്ള ജില്ലയാണ് കൊല്ലം, അതുപോലെ തന്നെ പോലീസും. കാര്യം പോലീസിൻ്റെ സഹകരണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 3 സംവിധാനം ഒരുമിച്ച് പോകാൻ സാധിക്കുള്ളൂ. സോ അപ്പം നമുക്ക് എന്തുകൊണ്ട് അവർക്ക് സഹായമായി, അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം, അരമണിക്കൂർ പ്രോഗ്രാം ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രവും അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായി ഇത് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു കുട്ടി റേഡിയോ എന്നൊരു പ്രോഗ്രാം മറ്റുള്ളവർ അറിയട്ടെ, കുട്ടികൾ അറിയട്ടെ, കുട്ടികൾ വരട്ടെ,
4: അതാണ് അതിൻ്റെ ആശയം. ഓക്കെ, ഈ യുണൈറ്റഡ് ഐക്കന്റെ പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ് പരിപാടി?
3: നിലവിൽ യുണൈറ്റഡ് ഐക്കന്റെ ശരിക്കും സംഘടനയ്ക്ക് നമുക്ക് കൂടുതലും കുട്ടികളുടെ ക്ഷേമം, അതിനോടൊപ്പം യൂത്ത് എംപവർമെന്റ്, അത് കഴിഞ്ഞ് നമുക്ക് സിറ്റിസൺ ജേർണലിസം, ഈ 3 ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടന്നു വരുന്നതിൽ ശരിക്കും നമ്മളിപ്പോൾ 3-4 പ്രോജക്ട്സോളം നമുക്ക് റണ്ണിംഗ് ആണ്. അതിൽ ഒന്ന് ശരിക്കും ദിശ എന്ന് പറയുന്ന ഇതിൽ നമുക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസ് പരീക്ഷാ ഭയം മാറ്റുന്നതിന് വേണ്ടി, അതിനോടൊപ്പം ഇതിന് ഡ്രഗ്സിനെതിരെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. അത് ശരിക്കും സ്കൂളുകളിലും നിലവിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻസ് ട്രിവാൻഡ്രത്ത് തന്നെ 3-4 റെസിഡൻസ് അസോസിയേഷൻസിലെ കുട്ടികളുടെ അവർക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സും അതിനോടൊപ്പം പ്രൊഫസേഴ്സും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് അടക്കം വന്ന് നമുക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് അറൌണ്ട് 128 ക്ലാസ്സുകൾ ശരിക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടന്നു കഴിക്കും ദിശയുടെ ഇതിൽ. ഇതിനോടൊപ്പം നമ്മൾ ഒപ്പം എന്ന ഒരു പ്രോജക്റ്റും കൂടെ ഉണ്ട്. ആ ഒപ്പം പ്രോജക്റ്റ് ശരിക്കും നമ്മുടെ അച്ചൻകോവിൽ ഏരിയയിൽ, ട്രൈബൽ ഏരിയയിൽ പോഷകാഹാര വിതരണം, കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണമാണ് നമ്മൾ ലക്ഷ്യം ചെയ്ത്. അച്ചൻകോവിലെ ട്രൈബൽ ഏരിയയിൽ മാത്രമല്ല, നമ്മൾ ശരിക്കും പൂവ ഹോംസിലും ചിൽഡ്രൻസ് ഹോംസിലും ഇങ്ങനെയുള്ള അടുത്ത് നമ്മൾ കൊല്ലത്തും ട്രിവാൻഡ്രത്തും ആലപ്പുഴയിലും ഈ 3 ജില്ലകളിലും വൈഡായിട്ട് നമ്മുടെ മറ്റുള്ള പ്രോജക്ട്സുകൾ പോകുന്നുണ്ട്. അതിനോടൊപ്പം നമുക്കിതൊരു രൂപീകരിച്ച് അതായത് ഒരു രണ്ട് ഗ്രൂപ്പായി തീരുമാനിച്ച അർബൻ ഗ്രൂപ്പും അതിനോടൊപ്പം ഒരു റൂറൽ ഗ്രൂപ്പും എന്നുള്ള രണ്ട് കമ്മിറ്റികൾ രൂപീകരിച്ച് ആ കമ്മിറ്റി വഴിയാണ് നമ്മളിതിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിലവിലിപ്പോൾ ഈ പോഷകാഹാര വിതരണവും ഇതുപോലെ തന്നെ ഒരു 200-220 നമ്മൾ ഇതായിട്ട് അതായത് ഒപ്പം എന്നുള്ള പേരിൽ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള പ്രോജക്ട്സ് ഉണ്ട്, ഇനി ഒരു അപ്കമിംഗ് പ്രോജക്ട്സ് 3-4 ഉണ്ട്, അതും ഇതിന്റെ കൂടെ ചേർന്ന് വരുന്നതായിരിക്കും.
4: ഓക്കെ, ഈ യുണൈറ്റഡ് ഐക്യന്റെ പ്രവർത്തന മേഖലയൊക്കെ പറഞ്ഞു, അപ്പൊ ഇതിന്റെ ഒരു ഘടന എന്തുവാണ്? ഏതൊക്കെ സ്റ്റേറ്റ് വൈസ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ പിന്നെ ഈ സിറ്റി ആണോ? ഏതൊക്കെ സ്റ്റേറ്റ് വൈസ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ പിന്നെ ഈ സിറ്റിസൺ ജേർണലിസത്തിനെ കുറിച്ച് പറഞ്ഞു.
2: യുണൈറ്റഡ് ഐക്യൻ ഒരു നാഷണൽ എൻ ജി ഒ ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ നിലവിൽ ഇപ്പം നമ്മുടെ പ്രവർത്തനം കൂടുതലും 3 ജില്ലകളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. അതിപ്പം ഇപ്പം ആലപ്പുഴ, ഇടുക്കി അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പരി അവിടെ മാത്രമേ നമ്മൾ പ്രോഗ്രാംസ് ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നിലവിൽ സംസ്ഥാന കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ അണ്ടറിൽ ജില്ലകളിൽ അർബൻ കമ്മിറ്റിയും റൂറൽ കമ്മിറ്റിയും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഇനി പ്രവർത്തനങ്ങൾ നമ്മൾ ഏകീകരിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ
4: സിറ്റിസൺ ജേർണലിസത്തിനെ കുറിച്ച് പറഞ്ഞു.
2: സിറ്റിസൺ ജേർണലിസം നമുക്ക് വൈഡായിട്ട് ഒരുപാട് നമുക്ക് ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയാൽ തീരാത്ത രീതിയിലേക്കുള്ള ഒരു വലിയൊരു മേഖലയാണ് സിറ്റിസൺ ജേർണലിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഓരോ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ സി ഡബ്ല്യു സി നിന്ന് ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതും. ഓരോ ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് ചില ഏരിയാസ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടി വരും, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അവർക്ക് അവിടുന്ന് കൃത്യമായ കെയർ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ആ ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അവിടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുക. ഞാൻ സി ഡബ്ല്യു സിയിലുള്ള സമയങ്ങളിൽ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോം ചെയ്യാറുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും അതായത് എവിടെയാണോ കൂടുതൽ പ്രശ്നമുള്ള പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പ്രത്യേകമുള്ള ഏരിയ കണ്ടെത്തി ആ ഏരിയയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് സി ഡബ്ല്യു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ഞങ്ങൾ ചെയർമാനും മെമ്പേഴ്സും ഒക്കെ അടങ്ങി അവിടുത്തെ പഞ്ചായത്തും മറ്റുള്ള പോലീസും എക്സൈസും ഒക്കെ ചേർന്ന് ഒരു കമ്മിറ്റി ഫോം ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെയാണ് സിറ്റിസൺ ജേർണലിസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സിറ്റിസൺ ജേർണലിസം ഓരോ നാട്ടിൽ നിന്നും ഒരു ജേർണലിസ്റ്റ് ഉണ്ടാവണം. ഇതിനകത്ത് ഏറ്റവും എനിക്ക് മനസ്സിലാക്കുന്നത് ജേർണലിസം പഠിക്കുന്ന കുട്ടികൾ അവർക്കൊരു എക്സ്പോഷർ ഇല്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പം ഇതിന്റെ ചെയർമാൻ സിബിനാഥ് മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആളാണ്, ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പത്രങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഇവർക്ക് എക്സ്പോഷർ വളരെ കുറവാണ്. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എക്സ്പോഷർ കിട്ടിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചാനൽസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം.
4: അവർക്ക് ഫീൽഡ് വർക്ക് ഉണ്ടല്ലോ.
2: ആ ഫീൽഡ് വർക്ക് ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇൻവോൾവ് ചെയ്തുകൂടാ? അവർക്ക് എന്തുകൊണ്ട് ചാനലിൽ ഇൻവോൾവ് ചെയ്തു? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. യുണൈറ്റഡ് ഐക്യൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അവർക്ക് വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഞങ്ങൾ അതിലേക്ക് ഇപ്പം നെക്സ്റ്റ് പ്രോജക്റ്റ് അതാണ്. സിറ്റിസൺ ജേർണലിസ്റ്റ് ബന്ധപ്പെട്ട്, ചാനൽസുമായിട്ട് ബന്ധപ്പെട്ട്, എഫ്എമ്മുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ നാടിനെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ നാടിന്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഒരു വേദി ഉടനെ തന്നെ അതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും നമ്മൾ NCRF ചേർന്ന്, സ്കൂളുകളുമായി ചേർന്ന് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ തന്നെ ഒരു ജേർണലിസ്റ്റിനെ അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഒരു ഐക്കണെ സ്കൂളുകളിൽ കണ്ടെത്തുമെന്ന് പറഞ്ഞു നേരത്തെ നമ്മുടെ കുട്ടികളുടെ റേഡിയോ ചേർന്ന്. ആ ഐക്കൺ ഇങ്ങനെയുള്ള വാർത്തകൾ അവരിലൂടെ എത്തിക്കുകയും ഇവിടുന്ന് റേഡിയോ ജോക്കിയായിട്ട് നമ്മൾ കണ്ടെത്തുന്ന കുട്ടികൾ അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നത് നല്ലൊരു വലിയ ആശയമാണ്. ഇതുപോലെ തന്നെ യുവാക്കളിലും ഈ പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ചേർന്ന് വിവിധ പരിപാടികളും ആശയങ്ങളും മുന്നോട്ട് വയ്ക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം.
4: ഈ യുണൈറ്റഡ് ഐക്യന്റെ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്?
3: നമുക്ക് ശരിക്കും നിലവിൽ ഇനി പ്രവർത്തിക്കുന്ന, അതാ ഞാൻ പറഞ്ഞത്, ദിശയും ഒപ്പവും ഇത് രണ്ടും നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി വരുന്നത് ശരിക്കും നമ്മുടെ വരം എന്നുള്ള ഒരു പ്രോജക്റ്റും ഉണ്ട്. അതിനോടൊപ്പം വരം പ്രോജക്റ്റ്

0: ഡയറക്റ്റ് അലൻ ഇൻട്രോഡ്യൂസ് ചെയ്തുതരും. അലൻ സംസാരിക്കുന്നതായിരിക്കും.
1: വരം, വരത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അതും ഞാൻ പറഞ്ഞത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ സി ഡബ്ല്യു സിയിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. കൂടുതലും നമുക്ക് ഈ എന്താ പറയാ ഫോക്സോ കുട്ടികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വ്യക്തമായിട്ട് നോക്കുന്നതിന് വേണ്ടി പല പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പൊ കാവൽ പ്ലസ്, കാവൽപുള്ള ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അതോടൊപ്പം നമ്മൾ വിട്ടുപോകുന്ന ഒരു സമൂഹമുണ്ട്. അതായത് ഇതിലൊരു പ്രതി ഉണ്ടാവും, സ്വാഭാവികമായിട്ടും അതിലൊരു പ്രതി ഉണ്ടാവും. ആ പ്രതിക്ക് ഒരു മകൾ, ഒരു മകളോ മകനോ കാണും, ഒരു കുടുംബമുണ്ട്. അവർക്ക് അവരുടെ പഠനങ്ങൾ നിന്നുപോയ, അല്ലെ, അവർക്ക് മറ്റു സമൂഹത്തിന് മുമ്പിൽ ഫേസ് ചെയ്യാൻ സാധിക്കാതെ അവര് സ്കൂളുകളിൽ നിന്നുപോകുന്ന, അല്ലെങ്കിൽ അവർ സ്വന്തം നാട് തന്നെ വിട്ടുപോകുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ കുറെ കുട്ടികളെ, ഞാൻ ഒന്ന് രണ്ട് കുട്ടികളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുകയും കണ്ടെത്തുകയും, അതും ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ചൈൽഡ് ലൈനും ഡി സി പിയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ വഴിയും ഒക്കെ അറിഞ്ഞ് ആ കുട്ടിയെ നമുക്ക് ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു കുട്ടിയുടെ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയെ നമ്മൾ കൃത്യമായിട്ടൊരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് എത്തിക്കുകയും അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പം ഇവിടെ കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ ആ കുട്ടി ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ, എൻ എസ് ടി സി സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ കൊടുത്ത് ഉടനെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുക അവർക്ക്. തുടർന്ന് അവർക്ക് അവരുടെ വരുമാനം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയോ മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയോ ചെയ്യാം. ഒരു സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് അവരെ. അതിനുവേണ്ടി അവർക്ക് വേണ്ടി കൗൺസിലിംഗ്സ് ഞങ്ങൾ ഇപ്പം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികളെ. ഐഡന്റിഫൈ വളരെ, ഇപ്പം നമുക്കിത് പുറത്ത് പറയാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ അവരുടെ ഐഡന്റിറ്റി പുറത്ത് വിടാതെ തന്നെ അവർക്ക് വേണ്ട കൗൺസിലിങ്ങും അവർക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾ നേരിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് കൊടുക്കാറുണ്ട്. കൊടുത്ത് ആ കുട്ടിയെ കൃത്യമായിട്ട് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം, അതാണ് വരം എന്ന പ്രോജക്റ്റ്.
2: നേരത്തെ പറഞ്ഞുള്ള ഈ സംഘടന രൂപീകരണം ഒരു 7 സുഹൃത്തുക്കളിലൂടെയാണ് ചെയ്തതെന്ന്. ഇവരൊക്കെ ഒരേ മേഖലയിലുള്ളവരാണോ അല്ല പല മേഖലയിലുള്ളവരാണോ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരുമിച്ചൊരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാരണം?
0: കാരണം ശരിക്കും ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു 5-ാം ക്ലാസ് മുതൽ തുടങ്ങിയ ബന്ധം, ആ ബന്ധം ശരിക്കും ഒരിക്കലും സ്കൂളിൽ നിന്നല്ല, സ്കൂളിൽ നിന്നും ട്യൂഷൻ സെന്ററിൽ നിന്നും പല രീതിയിൽ നിന്നും വന്ന കുട്ടികളായിരുന്നു. ആ 7 കുട്ടികൾ ഒരുമിച്ച് ആ 5 വർഷം മുതലേ, അത് കഴിഞ്ഞ 34 വർഷം 32 വർഷമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുകയും നമ്മളുടെ ആശയം ശരിക്കും സംഘടനയിൽ കൂടി വരുന്നതിന് മുമ്പ് തന്നെ, സംഘടനയിൽ കൂടി നമ്മുടെ ആശയം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടേതായ കിട്ടുന്ന നമ്മളുടെ എമൗണ്ടിൽ നിന്ന്, അതായത് എല്ലാവരും ജോലിക്കാരായി, ജോലിക്കാരായ സമയത്ത് അതിൽ നിന്നും ഒരു എമൗണ്ട്, ഒരു അംശം മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. അത് ഈ സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ആശയം ഉണ്ടായിരുന്നു, അത് നടന്നുകൊണ്ടിരുന്നു. സോ എന്തുകൊണ്ട് പിന്നെ എന്നാൽ ഇതൊരു സംഘടനയായി മുമ്പോട്ട് പൊയ്ക്കൂടാ എന്നുള്ള ഒരു ചിന്താഗതി വന്നു. അങ്ങനെ നമ്മൾ ഇതിനെ 2022 നമ്മൾ രജിസ്റ്റർ ചെയ്തു, സംഘടന എന്നുള്ള രീതിയിൽ പോകുന്നു. സംഘടന എന്ന രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഈ 7 പേരല്ലാതെ ഇതിലേക്ക് വരാൻ ഒരുപാട് പേരായി. സംഘടന എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഇതിൽ പ്രവർത്തിക്കാനും നമ്മളെ കൊണ്ട് മറ്റുള്ള, അതായത് കുഞ്ഞുങ്ങൾക്ക് എന്ത് നേടാൻ, എന്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം അതുകൊണ്ട് നമ്മളൊരു സംഘടന രൂപീകരിച്ചു, അതിൽ കൂടെ മുന്നോട്ട് പോകുന്നു. ഇതിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പല മേഖലയിലാണ്, സർക്കാർ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും വിദേശത്തും ഇരിക്കുന്നവരാണ്. ഞങ്ങൾ ഇതിനകത്ത് പ്രതിനിധീകരിച്ചു. നമ്മളിപ്പോൾ അലൻ ഫൗണ്ടറാവുകയും ഞാൻ ചെയർമാനാവുകയും ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ 7 പേരിലോട്ട് നിന്ന് ഈ പറഞ്ഞതുപോലെ അർബൻ കമ്മിറ്റിയും റൂറൽ കമ്മിറ്റിയും ഇതിനോടൊപ്പം ഫൗണ്ടർ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള രീതിയിൽ പോയിക്കൊണ്ട്.
2: നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളിൽ പറഞ്ഞല്ലോ സ്ക്രീൻ അഡിക്ഷനും ലഹരിയുടെ ഉപയോഗവും കൂടുതലാണ്. നമുക്ക് ഈ കുട്ടികളുടെ സഹിഷ്ണുത ഒക്കെ ഭയങ്കര കുറവാണ്. ഈ പറഞ്ഞ 30 സെക്കൻഡിൽ കൂടുതലൊന്നും ഒരു കുട്ടി ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു കുട്ടിയുടെ ശ്രവണ എന്ന് വെച്ചാൽ 2 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ. ഇപ്പൊ അത് 30 സെക്കൻഡിലേക്ക് ഭയങ്കര ചുരുങ്ങിയിട്ടുണ്ട്. ലഹരി ഉപയോഗം പലപ്പോഴും എനിക്ക് തോന്നുന്നു വീടുകളിൽ നിന്നാണ് അവർ കണ്ടുപിടിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു CWC എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേരൻസ് കൂടുതലായിട്ട് കുട്ടികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ ഒരു ടീച്ചർ പറയുന്നു നമുക്ക് കുട്ടി ഇങ്ങനെ ഒരു ഇത്, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികമായ ഒരു സാധനം പേരൻസിൽ ഉണ്ടാവാറില്ല. പേരൻസ് പൊതുവേ അത് ഉണ്ടാവാറില്ല. അപ്പം എൻ്റെ കൊച്ചത് ചെയ്യില്ല എന്നുള്ളൊരു അങ്ങനൊരു ചിന്തയുണ്ട്. ആദ്യത്തെ മാറ്റം അവിടെയാണ് വരേണ്ടത്. കാര്യം കുട്ടികൾ നമ്മളെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പേരൻസിനെ വളരെ വ്യക്തമായി പഠിക്കുന്നുണ്ട്. നമ്മളൊരു നോട്ടം തന്നെ കണ്ടാൽ അവർക്കറിയാം ഞാൻ അടുത്ത് എന്താണ് പറയാൻ പോകുന്നത് എന്ന് കുട്ടിക്ക് അറിയാൻ പറ്റും, പേരൻസ് എന്താണ് പറയാൻ പോകുന്നത് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ പേരൻസ് അത് തിരിച്ചറിയുന്നില്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം നേരത്തെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയുന്നില്ല. കാര്യം അവര് വളരെ അഡ്വാൻസ്ഡ് ആണ്, അവർ ഫുൾ ടൈം സോഷ്യൽ മീഡിയയും യൂട്യൂബിലും ഒക്കെ ഇരുന്ന് അവർ എവിടെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പോയി. നമ്മളിപ്പോഴും 10 വർഷം പുറകിലോട്ടാണ് പൊതുവെ, ഞാൻ എല്ലാവരും കാര്യമല്ല പറയുന്നത്, അങ്ങനെയുള്ള പേരൻസ് ഉണ്ട്. അപ്പൊ അത് മാറ്റം ഉണ്ടാവണം. നമ്മൾ കുട്ടികളായിട്ട് കൂടുതൽ സമയം കണ്ടെത്തണം. സമയം ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. നമുക്ക് എല്ലാവരും ജോലി, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം ജോലിക്ക് പോകുന്ന ഒരാളാണ്. തിരിച്ച് വൈകുന്നേരം ഒന്ന് രാത്രി ആയിരിക്കാം, സമയമില്ല, കുട്ടിയെ കാണാനൊരു സമയമില്ല. പക്ഷെ നമുക്ക് ബന്ധുക്കളുടെ വീട്ടിൽ പോകാനും കല്യാണത്തിന് പോകാനും നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ സമയമുണ്ട്. കുട്ടികളുടെ കാര്യം അവർ പഠിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുകയല്ലാതെ കുട്ടികളുടെ കൂടെ ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ഇന്ന് എന്താണ് സ്കൂളിലും കുട്ടികളിലും അവിടെയൊക്കെ ഉണ്ടായത് എന്താണ് എന്ന് പറയുന്ന ഒരു ആശയം ഓരോ കുടുംബത്തിനും കൊണ്ടുവരണം. നമ്മളിപ്പം പല പ്രോജക്റ്റുകളും പറയുന്ന പോലെ കുടുംബത്തിൽ ഓരോ പേരൻസ് ഒരു പ്രോജക്ട് കൊണ്ടുവന്ന് അരമണിക്കൂർ കുട്ടികളോട് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു ആശയം വരുന്നതും പേരൻസ് അങ്ങനെ ഒരു ആശയം കുട്ടികളുടെ മുമ്പിൽ എത്തിക്കുകയും കുട്ടികൾ ആ സമയമാകുമ്പം അച്ഛനും അമ്മയോട് സംസാരിക്കാൻ തയ്യാറായി വരുന്നൊരു അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഒരു ആശയോ അല്ലെങ്കിൽ ഒരു ഹാബിറ്റോ ഉണ്ടാവട്ടെ. അങ്ങനെ എനിക്ക് പറയാനുള്ളത്, പുതിയ ഗവൺമെന്റ് ആണ്, പുതിയ എം എൽ എ ആണ്, നമ്മുടെ എം എൽ എ തന്നെയാണ് വുമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ ആണ്. അപ്പോൾ മാഡം ഒരുപാട് ദീർഘവീക്ഷണമുള്ള ആളാന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൊസൈറ്റിയിൽ നമ്മുടെ കൊല്ലം മേഖല വലിയൊരു ജില്ലയാണ്, എല്ലായിടത്തും ഓടിയെത്താൻ സാധിക്കത്തില്ല. ഈവൻ ഇപ്പം സി ഡബ്ല്യു സി ആയാലും ഡി സി പി ആയാലും ചൈൽഡ് ലൈൻ ആയാലും നേരെ ഒരു വാഹനം പോലും ഇല്ല, വാഹനം കോൺട്രാക്ടാണ് എടുക്കുന്നത്. ഒരു ആപത്തോ ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഓടി അവിടെ എത്താൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആദ്യം ഉണ്ടാവണം. രണ്ടാമത് നമ്മൾ ഈ പറയുന്ന കുഞ്ഞു ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, ഫസ്റ്റ് ഐഡന്റിഫൈ എന്നുള്ളതാണ്. ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്, കാര്യം ഇത്രയും സംവിധാനങ്ങളുണ്ട്. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു ആ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവുക. എപ്പോഴും ഒരു കമ്മിറ്റി ഉണ്ടായി അവിടെ ഒരു മോണിറ്ററിംഗ് ചെയ്യുമെന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല, കൃത്യമായ ഫോളോപ്സ് അവിടെ ഇല്ല. കൃത്യമായ ഫോളോപ്സ് കൊണ്ടുവരണം. കൃത്യമായ ആ ഏരിയയിൽ ഒരു പ്രോജക്റ്റ്, ആ ഓരോ കമ്മ്യൂണിറ്റിക്കും ആ ഓരോ ഏരിയക്കും വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണം. ആ പ്രോജക്റ്റിൽ ഇപ്പം നമ്മളിപ്പം കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ചാത്തന്നൂർ അല്ലെങ്കിൽ പുല്ലൂര് അല്ലെങ്കിൽ ഇങ്ങനെ അഞ്ചൽ, ഈ അഞ്ചലൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അവിടെ മാത്രമുള്ള ഒരു പ്രോജക്റ്റായി മാറണം. അവിടെ കൃത്യമായ ഫോളോപ്സ് ഉണ്ടാവണം. ഫോളോപ്സ് ഉണ്ടാവാറില്ല. ഫോളോപ്സ് ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ അതിൻ്റെ എൻഡ് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പം അതിന് വ്യക്തമായിട്ട് കൊല്ലത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, കൊല്ലം എന്താണെന്ന് മനസ്സിലാക്കുക, കൊല്ലത്തിൻ്റെ ഓരോ ദിക്കിൽ നിന്നും അതായത് LSTD നമ്മുടെ പഞ്ചായത്തുകൾ വഴി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. ആ നെറ്റ്വർക്കിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരിക, കൃത്യമായ ഫോളോഅപ്പുകൾ ചെയ്യുക.
2: നേരത്തെ ഈ പറഞ്ഞല്ലോ കുട്ടികളെ ഒരുപാട് സഹായിച്ച് അതുപോലെ തന്നെ അവർ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി എന്നുള്ള, അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ലളിതമായിട്ടൊരു എക്സാമ്പിൾ, ഒരു സക്സസ് സ്റ്റോറി പോലെ ഒന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങളൊക്കെ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് അവർ ഈ ഗ്രൂപ്പിലേക്ക് വേണ്ടി സഹായിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്?
0: ഒരു ഇൻസിഡന്റ് അല്ല, നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് പറയാനുണ്ട്. ശരിക്കും നമ്മളിതിപ്പോ സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങിയ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയെ നമ്മൾ തന്നെ, അതായത് ആ കുട്ടിയുടെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റുള്ള ചിലവുകളും കാര്യങ്ങളും എല്ലാമായി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ആ കുഞ്ഞിപ്പോൾ ആ കുട്ടി ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ അതിനിപ്പോൾ IT ഫീൽഡിലൊരു ജോബായി, ടെക്നോപാർക്കിൽ, ട്രിവാൻഡ്രം ടെക്നോപാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ആ കുഞ്ഞ് അദ്ദേഹം വഴി, ആ അയാൾ വഴി, ആ കുട്ടി വഴി നമുക്ക് നമ്മുടെ സംഘടനയിലേക്കുള്ള, അദ്ദേഹം റെഡിയാണ് സ്പോൺസേഴ്സ് ചെയ്യാനായിട്ട്. ഐ മീൻസ് നമുക്ക് ഇനിയുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് ആ കുട്ടി മുന്നോട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നമ്മുടെ സംഘടനയുമായി നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുന്നു.
2: നമ്മുടെ ഇപ്പോൾ കൊല്ലം ജില്ല ബാലസൗഹൃദ ജില്ലയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സംഭാവന എത്രത്തോളം ആയിരിക്കും അതിൽ?
1: നിലവിലിപ്പം കൊല്ലം ബാലസൗഹൃദ ജില്ലയാണ്. കാരണം ബാലസൗഹൃദ ജില്ലയെ ഞാൻ പറഞ്ഞല്ലോ, മറ്റ് 14 ജില്ലകളിൽ നിന്നും വളരെ മുന്നിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ജില്ലയാണ് കൊല്ലം. അതുകൊണ്ട് ബാലസൗഹൃദ ജില്ല അല്ലെന്നുള്ളത് പറയുമ്പോൾ ബാലസൗഹൃദ ജില്ലയാണ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തന്നെയാണ് ഞങ്ങളുടെ സംഘടന. നമ്മുടെ സംഘടന എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻ മാത്രമല്ല അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ചെറിയ സംഘടനയാണ്, വളരെ വലിയ സംഘടനകളുണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് വേണ്ടി ഏതൊക്കെ സംഘടനകളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് അവരെ കൊണ്ട് ഒരു ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് അത് ഉപകാരപ്രദമാകും. പല സുഹൃത്ത് ജില്ലയാകുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റോട്ടേറിയനാണ്, റോട്ടറി ക്ലബ് ഓഫ് കൊല്ലം സിറ്റിയിലാണ് എൻ്റെ, ഞാൻ അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് ലീഡർഷിപ്പ് എന്താന്ന് വ്യക്തമായി പഠിപ്പിച്ചതെന്ന ഒരു സംഘടനയാണ്. അപ്പം അതുപോലെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന റോട്ടറി പോലുള്ള സംഘടനകളെയും മുന്നിലേക്ക് കൊണ്ടുവരണം. ഈ പല സുഹൃത്ത് ജില്ലയിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അവരിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെടാം. അവരതിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവരാം. ഇന്ന് ഇപ്പം 2 ദിവസം മുമ്പാണ് റോട്ടറി ഗവർണർ ചാർജ് എടുത്തത്, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള അവരെയും കൂടെ കൊണ്ടുവരാം. ഇനി അതുപോലെ മറ്റുള്ള സംഘടനകൾ, ഇനി ഒരുപാട് സംഘടനകൾ, ഇപ്പം എൻ്റെ മുമ്പിരുന്ന മുൻ ചെയർമാൻ ആന്നി സാറുണ്ട്, ആന്നി സാറിനൊരു അങ്ങനെയുള്ള സംഘടനകളുണ്ട്. അതുപോലെ നമ്മുടെ ശിശുക്ഷേമ സമിതി, എനിക്കൊന്ന് അഡ്വക്കേറ്റ് ശൈൻദേവ് എൻ്റെ സെക്രട്ടറി. അപ്പോൾ അവരെയൊക്കെ ഈ ബാലസൗഹൃദ ജില്ലയ്ക്ക് വേണ്ടി വളരെയധികം മുന്നേ പ്രവർത്തിച്ച ആൾക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളും ചെറിയ ചെറിയ സംഘടനകളും വലിയ വലിയ സംഘടനകളും ഒരുമിച്ച് കൊല്ലത്തൊരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നിന്നുകൊണ്ട് ബാലസൗഹൃദ ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം.
2: നമ്മുടെ ഈ കുട്ടികളിൽ ഇപ്പം പണ്ട് കാലത്തുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ സൗഹൃദം ഭയങ്കര കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള സൗഹൃദമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ആണ് നിങ്ങൾ ഈ സംഘടന രൂപീകരിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങളുടെ ആശയം എന്താണ്, ഈ ഇപ്പോഴത്തെ തലമുറയുള്ള സമൂഹത്തിന് കുട്ടികളെ കൊടുക്കാനുള്ള ആശയം എന്താണ്?
0: നമ്മുടെ സുഹൃത്ത് ബന്ധം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി, കഴിഞ്ഞ 10-30 വർഷമായി ഉണ്ടായിരുന്ന പല മേഖലയിൽ നിന്ന് വന്ന കുട്ടികൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ പറഞ്ഞതുപോലെ നിന്ന് പ്രവർത്തിച്ച് ഒരു സംഘടന രൂപീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആ സുഹൃത്ത് ബന്ധം, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം പല മേഖലയിൽ നിന്നും വന്ന ഒരു സുഹൃത്ത് ബന്ധമാണ്. അത് ശരിക്കും ഇന്നത്തെ തലമുറ ഇന്ന് വരുന്ന കുട്ടികൾ അങ്ങനൊരു സൗഹൃദം കാണാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 30 വർഷമായി, കഴിഞ്ഞ 5-ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ ഇന്നും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന രീതിയാണ് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം. അതേപോലെ വരുന്ന കുട്ടികളും ഇനിയുള്ള കുട്ടികളും ഇപ്പോൾ ഉള്ള കുട്ടികൾ അടക്കം എല്ലാവരും അതേപോലെ സുഹൃത്ത് ബന്ധം കൊണ്ടുപോയി മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ സംഘടന കൊണ്ട് എന്തായാലും നമ്മുടെ ആശയം അതിന് സപ്പോർട്ട് ചെയ്യാൻ തോന്നും.
2: അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിരവധി കേസുകൾ എന്തായാലും CWC പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ ഇടപെടൽ മൂലം ഉണ്ടായിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി പറയാൻ പറ്റും?
1: എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു മേഖല, ഞാൻ ഒരു സ്ഥലം പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, ഒരു മേഖലയിൽ നിന്നൊരു കോള് വരികയും അവിടെ കുട്ടികൾക്ക് നേരെ ഭക്ഷണം കൊടുക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു പറയുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ആ വീട്ടിലുണ്ട്. അപ്പം അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിട്ട് സ്കൂളിൽ വിടുന്നില്ല, കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പം എന്താണ് അതിൻ്റെ ഒരു, ഈ കോള് വന്നപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി എന്താണ് അതെന്നുള്ളത്. അപ്പം അന്ന് ഞങ്ങൾക്ക് സിറ്റിങ്ങുള്ള ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി ഞങ്ങൾക്കൊന്ന് പോകണം, ആ മേഖല ഒന്ന് കാണണം, എന്തുകൊണ്ടങ്ങനെ സ്കൂളിലും പോകുന്നില്ല, കുട്ടികൾ അവിടെ സ്കൂളിൽ നിന്ന് അന്വേഷിച്ചപ്പം കുട്ടികൾക്ക് പനിയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അയൽവക്കത്തിൽ അന്വേഷിച്ചപ്പോൾ കുട്ടികൾ പുറത്തിറങ്ങുന്നില്ലെന്നൊരു അവസ്ഥ. പിന്നെ ആരോ, എനിക്കൊന്ന് അയൽവക്കത്തിൽ തന്നെ ഉള്ള ആരോ ആണ് കുട്ടിയെ ചെന്ന് കാണാനായിട്ട് ഇടയായതിപ്പം ഭക്ഷണമൊന്നും കൊടുക്കാത്ത ഒരവസ്ഥ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ വേണ്ടി നമ്മൾ വീട്ടിൽ അന്ന് എല്ലാം ഞങ്ങളുടെ CWC എല്ലാ മെമ്പേഴ്സും ചെയർമാൻ ഉൾപ്പെടെ അവിടെ ചെന്നു, പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടു അതിന് ശേഷം. കാര്യം അവിടെ ചെന്ന സമയത്ത് നമ്മൾ കണ്ടത് അമ്മ സാധാരണമായി നിന്ന് എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്നു, അച്ഛനവിടെ ഇല്ല പുറത്തു പോയിക്കുന്നു, മോള് അവിടെ ഇരിപ്പുണ്ട്, പനിയുണ്ടോ എന്ന് ചോദിച്ചാൽ പനിയൊന്നുമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം സ്കൂളിൽ വിടുന്നില്ല, സ്കൂളിൽ ആഹാരങ്ങൾ എന്തോ ആഹാരം കൊടുക്കാത്ത എന്തോ അവസ്ഥയൊക്കെ ഉണ്ട്, ക്ഷീണിതരായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൗൺസിലേഴ്സ് ഒക്കെ അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ ഒരു സൈക്കിളിൽ വരുന്നു, അച്ഛൻ്റെ കയ്യിലൊരു ഈ പറയുന്നൊരു മദ്യകുപ്പിയുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയത് അച്ഛൻ ഇങ്ങനൊരു ഒരു ആൽക്കോഹോളിക്കാണ്, അങ്ങനെയാണെന്നൊരു അവസ്ഥയാണ് കണ്ടത്. പക്ഷേ അന്ന് ഞങ്ങൾ ഞെട്ടിച്ച വിവരം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയായിരുന്നു ഇത് കൂടുതലും ഇതിൻ്റെ ഉപയോഗം കൂടി ഇവർ ഒരുമിച്ചായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇവരുടെ ബോധം പോകുമ്പോൾ ഒരു കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, മണിക്കൂറുകൾ ഇവർ ഇതിനു വേണ്ടി കളയുന്നു, കുട്ടിയെ ശ്രദ്ധിക്കാത്തൊരവസ്ഥയും. അപ്പോൾ അന്ന് നമുക്ക് ഓൺ ഓഫ് എ സഡൻ അങ്ങനൊരു ആക്ഷൻ എടുക്കാൻ അന്നത്തെ ആ പർട്ടിക്കുലർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ മുന്നിലേക്ക് വന്ന് നമുക്ക് അപ്പം തന്നെ അവരെ കുട്ടികളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചു. റെസ്ക്യൂ ചെയ്ത് ഈ പേരൻസിനെ നമ്മളൊരു ഡിയഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. ഡിയഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവന്ന് അവർ കൃത്യമായ കോഴ്സുകൾ കൊടുത്ത് കൃത്യമായ കൗൺസിലിംഗ് കൊടുത്ത് തിരിച്ച് അവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഒരുമിച്ച് ഇറങ്ങി CWC വരികയും അവർക്ക് പ്രത്യേകം ഞങ്ങളുടേതായ ഒരു സെഷൻസ് കൊടുക്കുകയും ഇന്ന് ആ കുടുംബം വളരെ നല്ല രീതിയിൽ, എനിക്കൊന്ന് ആ കുട്ടി അവരുടെ ആ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറോട് പറഞ്ഞു ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ അച്ഛനും അമ്മയും പോകുന്നതെന്നുള്ളത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് മാത്രമല്ല, വളരെയധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. അങ്ങനെ അത് അതിൻ്റെ പുറകെ നമ്മൾ ഇതുപോലെ കുറേ ഫാമിലീസിനെ അതിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരെങ്കിലും ഒക്കെ അവരെ നോക്കാനും ഇടപെടാനും ക്രിയാത്മകമായി ഇടപെടാനും ഉണ്ടായാലും, ഇപ്പൊ ആ സമയത്ത് നമ്മൾ അവിടെ പോയി രണ്ട് വഴക്കൂട്ട് അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവിടെ നമുക്ക് വേണ്ടത് അവരെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കറക്ഷണൽ മെത്തേഡ് കൊണ്ടുവന്നാൽ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ, അതിനുശേഷം ഒരുപാട് കുടുംബങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് ആണ് എന്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്.
2: ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്, ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഈ കുട്ടി റേഡിയോ എന്ന പരിപാടി എത്രത്തോളം കുട്ടികളെ നമ്മൾ ഇതിലേക്ക് റേഡിയോയിലേക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു?
1: അല്ല, കുട്ടി റേഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടികൾ ഇത് അറിയണമല്ലോ, ഇത് അവർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാന്നുള്ളത് അറിയണം. പിന്നെ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അല്ല അവർക്ക് ആശയപരമായി സംവാദിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൊണ്ടുവന്ന ആ കുട്ടികളെ ഇതിനകത്ത് കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ റേഡിയോ നൽകുന്നുണ്ട് സ്കൂളുകളിലായാലും, നമ്മൾ തിരഞ്ഞെടുത്ത സ്കൂളുകളിലായാലും ചിൽഡ്രൻസ് ഹോമിലൊക്കെ റേഡിയോ കൊടുക്കുന്നുണ്ട്. ആ റേഡിയോ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, യുണൈറ്റഡ് ഏകൻ ഒരു പ്രതിനിധി, അതായത് ഇപ്പം ഇത് യുണൈറ്റഡ് ഏകൻ മാത്രം നടത്തുന്ന ഒരു പരിപാടിയല്ല, സംയുക്തമായി ബെൻസീർ FM യുണൈറ്റഡ് ഏകൻ സംയുക്തമായി ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന വിവരം അറിയുകയും ഇങ്ങനെ ഒരു ആശയം ചിലപ്പോൾ കുട്ടികൾ തന്നെ പറയും, ശരി ഞങ്ങൾക്ക് ഇന്നത് വേണം, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ താല്പര്യമുണ്ട്, ഇവിടെ ഞങ്ങൾക്കതില്ല, ഇത് ഞങ്ങൾക്കത് വേണം, അങ്ങനെ പറയുമല്ലോ. അത് അപ്പോൾ അവരുടെ പരിപാടികളായി മാറുകയാണ്. സ്വാഭാവികമായിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ വരണം. ഈ ഒരു പരിപാടി മാത്രമല്ല, ഇങ്ങനെയുള്ള വിവിധ പരിപാടികളിൽ മറ്റുള്ളവരും ഏറ്റെടുത്ത് ഈ കുട്ടികൾ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് പല ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവർ ഈ ഫോണിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം മാറി മാറി വരും. പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കും ഒരു പരിധിവരെ.
2: അപ്പം നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയാണ് സംയുക്ത ആഭിമുഖ്യത്തിൽ ചെയ്യുന്ന പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഭാവിയിൽ ഒരുപാട് പരിപാടികൾ ചെയ്യട്ടെ എന്നും, അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ ഒരുപാട് പേര് ഏറ്റെടുത്ത്, നേരത്തെ പറഞ്ഞ ഏറ്റെടുത്ത് അവരുടെ ആശയങ്ങൾ പോലെ പ്രവർത്തിച്ച് എന്റെ റിസൾട്ട് എപ്പോഴും കുട്ടികളുടെ ക്ഷേമമായിരിക്കട്ടെ എന്ന ആശംസകളിൽ നിർത്തുന്നു. അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളോട് കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. റമീഷ് ആന്റണി,
3: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ കൊല്ലത്തെ MLA അതുപോലെ തന്നെ വനിതാ ശിശു വികസന, തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീര സംരക്ഷണം എല്ലാത്തിനും കൂടി ചേർത്തുള്ള മന്ത്രിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മാഡം. ബന്ധുകൃഷ്ണ മാഡം അവർക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ.
2: എന്തൊക്കെ? ഞാൻ ബന്ധുകൃഷ്ണ, കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണ്. റേഡിയോ വെൻസിയറിലെ പ്രിയപ്പെട്ടവരോട് വീണ്ടും സംസാരിക്കാൻ അവസരം കിട്ടുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ കൊല്ലംകാരോട് ഏറ്റവും ഹൃദ്യമായി സംസാരിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് റേഡിയോ വെൻസിയർ. ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു.
1: മാഡം, ഒരുപാട് യാത്രകളിലും ഒരുപാട് കഠിന പ്രയത്നങ്ങളും ഒടുവിലാണ് MLA ആയി, അപ്പൊ തന്നെ മന്ത്രിയായി. ഈ ഒരു മുഹൂർത്തത്തിന് എങ്ങനെ കാണുന്നു?
2: ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. പൊതുജനങ്ങൾക്കിടയിൽ പതിറ്റാണ്ടുകൾ വിദ്യാർത്ഥി, യുവജന, വനിതാ രംഗത്ത് പ്രവർത്തിച്ച് പൊതുമണ്ഡലത്തിലും പ്രവർത്തിച്ച അനുഭവങ്ങൾ കൂട്ടായുള്ളപ്പോൾ കൊല്ലത്തെ പ്രിയപ്പെട്ടവർ ചേർത്ത് നിർത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അവസരം കിട്ടിയത്. ഏറെ സന്തോഷത്തോടെയും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി നിറവേറ്റുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ.
1: ഇപ്പൊ നമുക്ക് സ്ത്രീ സംരക്ഷണമൊക്കെ ഉണ്ട്, വനിതാ ശിശു വികസന സംരക്ഷണം, അതിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് വനിതാ ശിശു വികസനത്തിന്റെ അതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷന്റെ ഒക്കെ ഇടപെടൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
2: ശരിയാണ്, സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ പലപ്പോഴും അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ല, പൂർണ്ണമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി പലയിടത്തുനിന്ന് വരാറുണ്ട്. നമുക്കൊക്കെയും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ പകുതിയിലേറെ കേരളത്തിൽ സ്ത്രീകളാണ്. സ്ത്രീ സാക്ഷരതയിലും തൊഴിൽ അവസരങ്ങളിലുമൊക്കെ കേരളം ഇപ്പോൾ രാജ്യത്തിന് മാതൃകയാണ്. എങ്കിൽ പോലും വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനം നമ്മളെ അസ്വസ്ഥമാക്കുന്നു. ഗാർഹിക പീഡനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാസവും ഒരു മരണം, ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുക ഗാർഹിക പീഡനത്തെ തുടർന്ന് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ കൊലയപ്പെടുന്നു, അങ്ങനെ ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ നിയമങ്ങളെ കർശനമായി നടപ്പിലാക്കണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ശക്തമായ നിയമ നടപടികളുമായി ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം നിയമ നടപടികൾ കൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. നിയമം നടപ്പിലാക്കുന്നത് ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം മാത്രമാണ്. പക്ഷെ കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ നയം രൂപീകരിക്കുന്നതോടൊപ്പം ബോധവൽക്കരണം അടക്കമുള്ള എല്ലാ പഞ്ചായത്ത് തല, വാർഡ് തല സമിതികളെ, ജാഗ്രതാ സമിതികളെ ഒക്കെ ശക്തമാക്കി, അതുപോലെ നിയമവകുപ്പും ഒപ്പം ആഭ്യന്തര വകുപ്പും ഒക്കെയായി കൂടിച്ചേർന്ന് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലെടുക്കുക എന്ന ആത്മാർത്ഥമായ ശ്രമത്തിലാണ് കേരളത്തിലെ വനിതാ വികസന വകുപ്പ്.
1: അതുപോലെ തന്നെ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ന്യൂസിലുമൊക്കെ. അപ്പൊ അത് ഒരു പരിധിവരെ നമുക്കൊന്ന് കുറയ്ക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി സ്കൂൾ തലത്തിലും കുടുംബങ്ങളിലും ഒക്കെ ഈ ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യേണ്ടത്?
2: തീർച്ചയായും കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ഓരോ അക്രമങ്ങളും നമ്മുടെ കണ്ണിനെ നനയിപ്പിക്കുക. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും നെഞ്ചുലയ്ക്കുന്ന വേദനയാണ് കുഞ്ഞുങ്ങൾ. പ്രത്യേകിച്ചും ഇപ്പോൾ നെടുമ്പങ്ങാടത്ത് 1.5 വയസ്സുകാരനെ ക്രൂരമായി കൊല ചെയ്തതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴത് മാറിയിട്ടില്ല. അതിൻ്റെ വേദനയൊന്നും നമ്മളാരും മുക്തരായിട്ടില്ല. ഇത് വർദ്ധിച്ചു വരുന്നത് എവിടെയെല്ലാം എന്തെല്ലാം. ഒരു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, പ്രസവിച്ച അമ്മ തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നത് എന്നുള്ള, എങ്ങനെ കഴിയുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ ശിശു വികസന വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് നിരന്തരമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്നതടക്കം അവിടെ തൊട്ട് തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂൾ മാത്രമല്ല, മുമ്പൊക്കെ നമ്മൾ എവിടെ സുരക്ഷിതമെന്ന് കരുതിയോ അവിടെ ഒന്നും ഇപ്പോൾ സുരക്ഷിതമല്ല. സ്വന്തം അച്ഛനാണ് ഒരു കുഞ്ഞു കുഞ്ഞിന് ലോകത്ത് ഏറ്റവും വലുത്. അച്ഛൻ്റെ അടുത്താണ് ഈ ഏതൊരു കുഞ്ഞും ഏറ്റവും കൂടുതൽ, അച്ഛനാണ് ഹീറോ. നമ്മളടക്കമുള്ള വളർന്നു വന്ന ഓരോ കുഞ്ഞും കണ്ടേ മനസ്സാണ്. പക്ഷെ ഏത് അച്ഛൻ്റെ അടുത്ത് ഇന്നിപ്പോൾ കുഞ്ഞിന് നിർത്താൻ പറ്റുമെന്നുള്ള ആശങ്കയിലാണ് അമ്മ. പ്രസവിച്ച അമ്മയുടെ മടിത്തട്ടാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതയുടെ. ഏത് അമ്മയെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള സ്ഥിതിയിൽ കുറെ സ്ഥലത്ത് എല്ലായിടത്തും അല്ലെങ്കിൽ പോലും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല. അച്ഛനും മക്കൾക്ക് വേണ്ടി ഉരുകി ഉരുകി ഉരുകി സ്വയം ഉരുകി തീരുന്ന അച്ഛനമ്മമാരാണ് ഭൂരിപക്ഷവും നാട്ടിലുള്ളത്. പക്ഷെ ഒറ്റപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കുറേ അധികം കേസുകൾ അച്ഛനമ്മമാർ തന്നെ മക്കൾക്കെതിരെയുള്ള അതിക്രമ കുറ്റവാളികളാകുമ്പോൾ അവിടെയും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട കാര്യമാണ്. ഒരു കുഞ്ഞൊരു കുടുംബത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തിന് മാത്രം കുഞ്ഞല്ല, ആ കുഞ്ഞ് സമൂഹത്തിന്റെ കൂടിയാണ്, ഈ നാടിന്റെ കൂടിയാണ്. അതിന് സുരക്ഷിതമായി വളരുവാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി സർക്കാർ ജാഗരൂകരായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തി കേന്ദ്രീകൃതമായി, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ കൂടെ ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ കൂടെ വളരുന്ന പഠിക്കുന്ന പെൺകുഞ്ഞിനെ ഒരു സഹപാഠിയെ വ്യക്തിയായി കാണാൻ അവനെ പരിശീലിപ്പിക്കണം. ചിലയിടത്തെങ്കിലും സ്ത്രീയെ കേവലം ലൈംഗിക ഉപകരണമായി മാത്രം കാണുന്ന സാഹചര്യങ്ങളുണ്ട്. അത് മാറിയേ മതിയാവും. ചിന്താശേഷിയും മസ്തിഷ്കവുമുള്ള വ്യക്തി തന്നെയാണ്, സ്വത്വബോധമുള്ള വ്യക്തി തന്നെയാണ് സ്ത്രീ. ആ ഒരു പാഠഭാഗം ഉൾക്കൊള്ളാൻ വേണ്ടി സ്കൂൾ തലം മുതൽ വിദ്യാഭ്യാസം നമ്മൾ ആരംഭിക്കണം. കൗൺസിലേഴ്സ് അടക്കമുള്ള ആളുകളെ കൂടി സഹായത്തിനായി ഉൾക്കൊള്ളണം. കുട്ടികളിൽ മാനസികമായ വൈകല്യങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ അപ്പോൾ തന്നെ സൈക്കോളജിക്കലായി അവരെ ട്രീറ്റ് ചെയ്ത് അത്തരം കാര്യങ്ങൾ, അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ബിഹേവിയറൽ ബിൽഡിങ്ങിന്, അതിന് ക്യാരക്ടർ ഡെവലപ്പിങ്ങിന് അതിന് പറ്റുന്ന വിദ്യാഭ്യാസ കരിക്കുലം അടക്കം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെയായി ചേർന്നുകൊണ്ട് അത്തരം കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടും, അവിടെയും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ട് അതിനെ കുറ്റവാളികളെ ശിക്ഷിച്ച് മാത്രം ഒരു സമൂഹം മുന്നോട്ട് പോകാൻ പരിഷ്കൃത സമൂഹത്തിന് കഴിയില്ല. കുറ്റകൃത്യങ്ങൾ പരമാവധി കുറയ്ക്കണം. ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളിൽ കേരളത്തിലെ UDF സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് സീറോ ടോളറൻസ് ആണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും.
1: അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാനത്തെ അംഗൻവാടികളെല്ലാം ഡിജിറ്റൽ അംഗൻവാടികളാക്കാനുള്ള ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൂടെ കുട്ടികളിലെ പ്രാരംഭ വികസനം, അത് സാമൂഹ്യ ഒരു മാറ്റത്തിന് എങ്ങനെ സർക്കാർ പ്രതീക്ഷിക്കാം നമുക്ക്?
2: തീർച്ചയായും സാമൂഹ്യ, പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ ഭാവനയിലാണ് ഈ പറയുന്ന ICDS പ്രോജക്ടുകൾ ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ചത്. എത്രത്തോളം അർത്ഥവത്തായിരുന്നു, മൂല്യവത്തായാണ് അതെന്ന് നാം തിരിച്ചറിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നല്ല സാഹോദര്യത്തോടുകൂടി വളർത്തുവാനും അവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുവാനും അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാനുമാണ് ഈ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യവശാൽ നാളിതുവരെ ആയിട്ടും അംഗൻവാടികൾ പൂർണ്ണമായൊരു ഉയർച്ച, ഇപ്പോൾ ഇത്തരം അംഗൻവാടി വാടക കെട്ടിടത്തിൽ കഴിയുന്നു, അതുപോലെ ഒട്ടും സ്മാർട്ടല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്മാർട്ട് അംഗൻവാടികൾ വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അംഗൻവാടിയിൽ കുഞ്ഞിനെ കൊണ്ടിരുത്തിയിട്ട് അമ്മയും അച്ഛനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ വീട്ടിൽ പോകുമ്പോൾ, ഈ അടുത്ത സമയത്ത് എറണാകുളത്തൊരു സംഭവം ഉണ്ട്, ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന അതൊക്കെയുള്ള സംഭവം, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശക്തമായ മാനദണ്ഡങ്ങൾ, ഒരു അംഗൻവാടി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് മാനദണ്ഡങ്ങളടക്കം സർക്കാർ പുതിയതായിട്ട് നിലവിലുണ്ട്, പുതിയതായിട്ട് കൂടി ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇറക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞപോലെ പോഷകാഹാരക്കുറവ് നമ്മുടെ സമൂഹത്തെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ അഭിസംബോധനയുള്ള നടപടികൾ എടുക്കുന്നു. അംഗൻവാടി ജീവനക്കാർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുകയാണ്. അവർക്കൊരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് അവർ ആ സ്മാർട്ട് ഫോണിൽ പോഷൻ അഭിയാനിൽ അത് എല്ലാം എൻ്റർ ചെയ്താലേ ഇങ്ങോട്ടുള്ള അരിവിഹിതം അടക്കം വരികയുള്ളൂ, ബാക്കി സാധനങ്ങൾ കിട്ടുകയുള്ളൂ. ഇത്രയും നാളുകളായിട്ട് ഫോൺ നിശ്ചലമായിട്ട് ആരും ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ഗവൺമെൻറ് വന്നു, പുതിയ ഐപാഡുകൾ എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. അത് അങ്ങനെ ചെയ്തു കൊടുത്തേറ കുട്ടികളുണ്ട്. ആ കുട്ടികളെ അപ്ഡേറ്റ് ചെയ്താലേ ഈ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ വളരെ ത്വരിതഗതിയിൽ അംഗൻവാടികളെ സ്മാർട്ടാക്കിക്കൊണ്ട് അംഗൻവാടികളിലൂടെ കുട്ടികളുടെ വികാസം മാത്രമല്ല, അമ്മമാർ ഗർഭിണികൾ അടക്കമുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അത്തരം കാര്യങ്ങൾ ഏറ്റവും ഗൗരവതരമായി കേരളത്തിലെ സർക്കാർ കാണുന്നു.
1: അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു വലിയ പദ്ധതിയാണ് തൂഫാൻ, ലഹരി വിരുദ്ധ പരിപാടി. ഇതെങ്ങനെയാണ് നമ്മൾ ഈ വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്കൂളുകളിലൊക്കെ വിപുലീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്?

0: സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞതുപോലെ തുഫാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങൾ, ഇനി ഏതെങ്കിലും കുട്ടികളോ ആരെങ്കിലും ഇതിന് ഇരയായിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് വിമുക്തമാക്കി കൊണ്ടുവരാനുള്ള നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും.
1: അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പല പരിപാടികളും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ തൊഴിലിടങ്ങളിലൊക്കെ വനിതകൾ നേരിടുന്ന പല ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കാണും. ചിലവർക്ക് വേതനം കുറവാണ്, ചിലവർക്ക് കിട്ടേണ്ട സ്വീകാര്യത കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന മേഖലയിലൊക്കെ എന്ത് ഇടപെടലുകളാണ് ഇപ്പം മാഡം പ്രതീക്ഷിച്ച് വരുന്നത്? എന്തൊക്കെയാണ് പ്ലാനിലുള്ളത്?
0: ശരിയാ, തൊഴിലിടങ്ങൾ തൊഴിലാളി സൗഹൃദവും പ്രത്യേകിച്ച് സ്ത്രീ സൗഹൃദവും ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു ഡീസന്റ് ലൈഫിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ഡിക്ലറേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീസന്റ് ലൈഫ് ഇന്ത്യൻ ഭരണഘടനയെ അത് നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. പക്ഷേ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ്, മൗലിക അവകാശമാണ്. അതുപോലും പലയിടത്തായി പാലിക്കപ്പെടുന്നില്ല. കർശനമായ പരിശോധനകളും പരിഹാര നിർദ്ദേശങ്ങളുമായി വകുപ്പ് വളരെ ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുകയാണ്. പലയിടത്തും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആർ എം എസ് അവിടുത്തെ പോസ്റ്റ് ഓഫീസിന്റെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ അപ്പുറമുള്ള എസ്ബിഐയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വലിയ കെട്ടിടത്തിലേക്ക് മാറി. രണ്ടു മൂന്ന് കുട്ടികൾ എന്നെ വന്ന് കാണാൻ, അവരോട് ജോലി ചെയ്യുന്നു, കുറെ സ്ത്രീകൾ ജോലി ചെയ്യുന്നു, പെൺകുട്ടികൾ ജോലി ചെയ്യുന്നു, ശുചിമുറി പോലും ഇല്ല, ആകെ ഒരു ജെന്റ്സ് ടോയ്ലറ്റ് മാത്രമാണ് അവിടെയുള്ളത്. ഞാനത് ഫോണിൽ വിളിച്ച് അവരോട് പറഞ്ഞു, അത്യാവശ്യം സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യം ഒരുക്കണം, അത് എവിടെയായാലും മസ്റ്റാണ്. അത് അവിടെ ഫണ്ടില്ല, ഇവിടെ ഫണ്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് ഫണ്ടുണ്ട്, അടിസ്ഥാന കാര്യത്തിന് മാത്രം നമുക്ക് ഫണ്ടില്ല. സ്ത്രീ സൗഹൃദമായ ഒരു സമൂഹം ഒരു പരിഷ്കൃത സമൂഹമാണെന്ന് എപ്പോഴാ പറയുന്നത്? അവിടുത്തെ സ്ത്രീകൾ കൂടി സ്വസ്ഥവും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ അവസരം കിട്ടുമ്പോഴില്ലേ? ജോലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നിടത്ത് ശുചിമുറി പോലും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്നിരുന്ന ഹയർ ഓഫീസിന്റെ വിളിക്കുമ്പോൾ അവർക്കത് നിസ്സാരം. ഞാൻ പറഞ്ഞു, ഇത് അത് ചെയ്തേ മതി, ഇത് ചെയ്ത് ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ അടിയന്തരമായി വേണ്ടുന്ന ഇതൊക്കെ കൂടിയാണ്. അതുപോലെ പലയിടത്തും എൻ്റെയൊക്കെ ചെറുപ്പം, എൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു. അപ്പോൾ അമ്മ ജോലി എന്നേക്ക് 60 ദിവസം, ഞാൻ എന്നെ പ്രസവിച്ച 60 ദിവസം ഉള്ളപ്പോൾ എന്നെയും കൊണ്ട് പോയിന്ന് കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ 2 വയസ്സുവരെ വളർന്നത് തൊട്ടിപ്പരെന്നാന്ന് പറയുന്നത്, കശുവണ്ടി ഫാക്ടറിയോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ അന്നൊക്കെ എല്ലാ സ്ഥലത്തും ഏകദേശം ഇതുണ്ടായിരുന്നു. ഇപ്പം ഇതും കാണാനില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകള് യുവതികൾ ജോലിക്ക് പോകുന്ന ഒരു സമയം ഇത്. അവർക്ക് എല്ലാവർക്കും കുഞ്ഞാണ്. മാറ്റേണിറ്റി എന്ന് പറയുന്ന, മാതൃത്വം എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. തലമുറകൾക്കായി സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബം അത്രയും ത്യാഗം ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇത്തരം കേരളത്തിൽ എല്ലായിടത്തും കൃഷികൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. ഒരു അമ്മയ്ക്ക് കുഞ്ഞ് സുരക്ഷിതമാണ് ഒരിടത്ത് ഉണ്ടെന്ന് അറിഞ്ഞാലേ സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് നടക്കണമെങ്കിലും അതുണ്ടായേ മതിയാവും. നിലവിൽ അതൊന്നുമില്ല. എവിടെയും ഉള്ള സൗകര്യ പരിമിതികൾക്കിടയിൽ ജോലി ചെയ്യൂ, അതല്ല ഇന്ന സൗകര്യം വേണോന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ ഭീഷണി. ഇപ്പൊ നാട്ടിൽ മുഴുവൻ അതാണ്, അതൊന്നും നടക്കത്തില്ല. ബേസിക് മാനദണ്ഡമാണ് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം എല്ലാ ഓഫീസുകളും കേന്ദ്രീകരിച്ച്, എല്ലാ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഉണ്ടാകണം. അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള 6 മാസം വരെ നിയമപരമായിട്ട് നമുക്കിപ്പം മെറ്റേണിറ്റി ലീവുണ്ട്. പല സ്വകാര്യ സ്ഥാപനങ്ങളും അത് കൊടുക്കത്തില്ല. അവരുടെ സൗകര്യം പോലെ 2 മാസം 3 മാസം ഒക്കെയാണ് കൊടുക്കുന്നത്. നിർബന്ധമായി മുഴുവൻ സ്ഥലത്തും അത് നടപ്പിലാക്കും. അതുപോലെ മാനുഷികമായ പരിഗണന എല്ലായിടത്തും തൊഴിലാളികൾക്ക് ലഭ്യമാകണം. എൻ്റെ മനസ്സിന് വേദനിക്കുന്ന ഒത്തിരി അസംഘടിത മേഖലകളുണ്ട്, ഗാർഹിക തൊഴിലാളികൾ. അവർക്ക് ആരാ, ഒരു നിയമവുമില്ല. ഒരാളുടെ സ്വകാര്യ വീടാണ് ഗാർഹിക തൊഴിലാളികളുടെ തൊഴിൽ സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിയമത്തിന്റെ നിർവചനത്തിൽ വരുന്നില്ല. പക്ഷേ ഒരു പുതിയ നിയമ നിർമ്മാണത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം. ഞാൻ അതിന് കർശനമായ നിർദ്ദേശം നൽകി ഞങ്ങൾ എല്ലാവരോട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. ഗിഗ് വർഗീസ്, നമ്മുടെ കുട്ടികളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുക, പോകുന്ന വഴിയിൽ ആക്സിഡന്റ് പറ്റിയാൽ ജോലിയിൽ നിന്ന് കുട്ടിയ, പക്ഷെ ജോലി സംബന്ധമായി അതിനൊന്നുമില്ല. കാരണം അവര് അൺരജിസ്റ്റേഡ് ആളുകൾ, എത്ര പേരുണ്ടെന്നോ ആരെവിടെ ജോലി ചെയ്യുന്നോ ആർക്കും അറിയില്ല, അവരുടെ കൂലിയെ കുറിച്ച് നിശ്ചയമില്ല. അതിനും ഗിഗ് വർഗേഴ്സിനും പെട്ടെന്ന് തന്നെ നിയമനിർമ്മാണം നടത്താനുള്ള ഡ്രാഫ്റ്റ് ഒക്കെ ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ ശ്രദ്ധയിലുള്ള, എന്റെ ശ്രദ്ധയിലുള്ള, സർക്കാരിന്റെ ശ്രദ്ധയിലുള്ള പരമാവധി കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് നടത്തിയെടുക്കാം എന്നുള്ളതല്ല, പക്ഷെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ.
1: പുതിയ ജോലി നയത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏതൊക്കെ മേഖലയിൽ എത്തിച്ചുതരാൻ പറ്റുമോ ആ മേഖലയിലെല്ലാം നമ്മൾ എത്തും.
0: അതിനൊരു പരിമിതിയുണ്ട്, കാരണം പുതിയ ലേബർ കോഡ് വന്നു. 10 പതിറ്റാണ്ടുകളായി, 100 സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഈ രാജ്യത്തുണ്ട്.

0: ആയിരുന്ന നിയമങ്ങൾ ഗുണപ്രദമായതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യാനന്തരം തുടർന്നു. സ്വാതന്ത്ര്യാനന്തരം നിരവധിയായ നിയമങ്ങൾ ഉണ്ടായി. അതിന്റെയൊക്കെ പിൻബലത്തിലാണ് തൊഴിലാളികൾക്ക് അവകാശങ്ങൾ, ESI, പ്രൊവിഡന്റ് ഫണ്ടും ബോണസ് ഇതൊക്കെ കിട്ടിയിരുന്നത്. അതൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി ലേബർ കോഡ് വന്ന്. അതുപോലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചാൽ ചോദിക്കാൻ പറ്റാത്തവരെ ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ എങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കേരള സർക്കാർ ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കി അതിനൊക്കെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
1: അതുപോലെ തന്നെ ഇപ്പം ഒരു വനിതയാണ്, അമ്മയാണ്, മന്ത്രിയാണ്, ഈ തൊഴിൽ ജീവിതവും അതുപോലെ തന്നെ കുടുംബജീവിതവും ഒക്കെ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്?
0: അതിന് കുറുക്കൊഴിയൊന്നുമില്ല, കഠിനാധ്വാനം തന്നെയുള്ളത്. ഒന്നിനു വേണ്ടി മറ്റൊന്ന് മാറ്റി വയ്ക്കാനാവില്ല. രണ്ടും ഉണ്ടായി, കുടുംബം ഓഫ്കോഴ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണ്. അപ്പോൾ അത് എനിക്ക് ചെറുപ്പം തൊട്ടേ ഇത് ശീലമാണ്. കാരണം ചെറുപ്പത്തിൽ അത് പഠനവും രാഷ്ട്രീയമായിരുന്നു. വളർന്നു വന്നപ്പോഴാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവുന്നത്. ഞാൻ എല്ലാം ഇപ്പോഴും എൻ്റെ കുടുംബത്തിനൊരു ദോഷം വരുന്ന, അല്ലെങ്കിൽ എനിക്ക് അവരോടുള്ള കടമ എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, ഇപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ അവരോടുള്ള കടമ, സഹോദരനുണ്ട്, സഹോദരൻ്റെ കുടുംബമുണ്ട്, ഭർത്താവ്, എൻ്റെ മകൻ, ഞങ്ങളുടെ മകന്, ഞങ്ങളുടെ കുടുംബം, ഭർത്താവിൻ്റെ ബന്ധുക്കൾ, അവരെല്ലാവരെയും നന്നായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല. പിന്നെ അതിന് പ്രശ്നമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും ജോലി തിരക്കൊണ്ടല്ലേ, എനിക്ക് ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഈ കിടക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മോൻ ഭക്ഷണം കഴിച്ചില്ലേ, ഞാൻ അവന് ഭക്ഷണം കൊടുത്ത് അവൻ്റെ പാത്രം കഴിച്ചിട്ടേ പോയി കിടക്കുള്ളൂ. എൻ്റെ കുഞ്ഞ് ഇപ്പം 21 വയസ്സായി. എങ്കിൽ പോലും അവനൊരു ഡ്രസ്സ് ഊരി എപ്പോഴും സിസ്റ്റമാറ്റിക് ഒക്കെ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും ചിലപ്പോഴൊക്കെ പിള്ളേർ അസ്വസ്ഥ കാണിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ ഡ്രസ്സ് ഊരി ഇവിടെയും ഇട്ടേക്കായിരിക്കും. അത് ഞാൻ എടുത്ത് കഴുകാനുള്ളത് തിരിയും, അത് കഴുകാൻ കിടപ്പുണ്ടേ, അത് കഴുകാനായിട്ട് ഇടയും. എന്താണെന്ന് വെച്ചാൽ എന്താണോ വീട്ടിൽ ചെല്ലുമ്പോൾ കാണും. ചിലപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇത്ര അഴുക്ക് തറയിൽ അഴുക്കുണ്ട്, അപ്പോഴും ഞാൻ തൂത്തിട്ട് എൻ്റെ കാര്യത്തിലേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റും. ഇപ്പം എവിടെയെങ്കിലും ഒരാഴ്ചത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച ഭർത്താവിനും മകനും ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ പോകാറുള്ളൂ. അതെൻ്റെ ഒരു ശീലമാണ്. ഇപ്പം ആരും എന്നെ അടിച്ചേൽപ്പിക്കത്തില്ല. ഇപ്പം എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എന്നോട് പരിഭവം ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടും. ഞാൻ എവിടെയെങ്കിലും ദൂരയാത്ര നാളെ ഉണ്ട്, ആ രാത്രി ഉറങ്ങത്തില്ല. കാരണം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കി വെച്ച് എൻ്റെ ഈ തിരക്കുകൾ കഴിഞ്ഞ് പാതിരാത്രി ഞാൻ വീട്ടിൽ ചെല്ലാൻ. അപ്പോൾ ബാക്കിയെല്ലാം ഒതുക്കി വെച്ചിട്ടേ പറഞ്ഞു. ഇതൊന്നും ചെയ്യേണ്ടത് ഞാൻ ചെയ്തില്ലെങ്കിലും ഇതൊക്കെ നടക്കും, പക്ഷെ എനിക്ക് ചെയ്താലേ സമാധാനമുള്ളൂ. അപ്പോൾ കുറുക്കുവഴികളൊന്നുമില്ല ആത്മാർത്ഥമായി. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്കൊരു സ്നേഹവും പരസ്പര വിശ്വാസവും തന്നെയാണ് എല്ലാ ബന്ധങ്ങളും എന്നല്ല, അത് കുടുംബ ബന്ധങ്ങളായാലും സുഹൃത്ത് ബന്ധങ്ങളായാലും ഒക്കെ നടന്ന് അടിസ്ഥാനപരമായി അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാവരും വളരെ സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നു.
1: അതുപോലെ തന്നെ ഈ വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കൊണ്ട്, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഈ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നത്, വലിയൊരു വിജയം തന്നെയാണ്. വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെല്ലാത്തിനും പ്രതികരിക്കാറുണ്ടോ? അങ്ങനെ
0: ഇല്ല. നമ്മൾ ശ്രദ്ധിക്കും. ഒരു വിമർശനം വരുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നോ, നമ്മൾ അറിയാതെ എന്തെങ്കിലും തെറ്റ് വന്നോ, തിരുത്തേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, പരിഹരിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. ഒന്ന് ഭൂരിപക്ഷവും കാമ്പില്ലാത്ത വിമർശനം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഭാവനാ സൃഷ്ടികളും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോഴേ കളയും. ഇതൊന്നും നമ്മളെ മനസ്സിലേക്ക് വരും. കാരണം വ്യക്തിപരമായി ഞാൻ എന്ന വ്യക്തിയെ ഒന്ന് അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ അത് അടിമുടി സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ളൊരു ജീവിത വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ഞാൻ പിന്തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളിനെ ഇല്ലാക്കാതെ വെച്ചേ അപമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയല്ലാതെ അതൊന്നും എടുത്ത് മനസ്സിൽ പിടിക്കും. ഒരു കാര്യം എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളൊരു കാര്യം, എല്ലാ മനുഷ്യർക്കും നമ്മളെന്ന വ്യക്തി എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരാളായിരിക്കണമെന്ന്. ആരെ വേദനിപ്പിക്കരുത്, മിനിമം ആരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത് എന്നുള്ള നിലപാടാണുള്ളത്. അപ്പോൾ ചിലർക്ക് നമ്മൾ കൊടുക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് നമ്മളിങ്ങനെ ആക്ഷേപിക്കുമ്പം സായുജ്യോടെ എന്തെങ്കിലും നിർവൃതി ആത്മനിർവൃതി കിട്ടുമായിരിക്കും. അത് അവരനുഭവിച്ചോട്ടെ, അത് അതതിൻ്റെ വഴിക്ക് പോകും. നമ്മളങ്ങനല്ല, നമ്മളെ അടുത്തറിയാവുന്നവർക്കറിയാം. ഈശ്വര ദൈവത്തെ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഈശ്വരനും അറിയാം, വേറൊന്നും കെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.
1: ഇനി ഒരു അടുത്ത 5 വർഷത്തിന് ശേഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം എന്തായിരിക്കും?
0: ഒരുപാട് നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പഴയ കാലത്തേക്കാൾ എല്ലാവർക്കും ഉണ്ണാനുണ്ട്, കൊടുക്കാനുണ്ട്, സാമൂഹ്യ ജീവിതം വളരെ നന്നായി എന്നൊക്കെയാണ് നമ്മുടെ വിലയിരുത്തൽ. പക്ഷെ ഓരോ ദിവസവും നമ്മളെയൊക്കെ വന്ന് കാണുന്ന ആളുകളുടെ കണ്ണുനീരും കഥകളും എന്ന് പറയുന്നത് ഒരുപാട് മാറ്റം ഇനി സമൂഹത്തിൽ വരാനുണ്ട്. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലാണെങ്കിലും ഒരു രോഗം വന്നാൽ അപ്പൊ തീരും അതിന്റെ വീടിന്റെ അടിത്തറ. അങ്ങനെ അങ്ങനെ ഈ രോഗങ്ങൾ പല രീതിയിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടും തളർന്നുകൊണ്ടും ഇരിക്കുന്നു. എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീ എന്ന നിലയിൽ ആരുടെ ഔദാര്യം അല്ലാതെ സ്ത്രീകൾക്ക് സ്വാഭാവികമായി പകുതി അവസരങ്ങൾ കിട്ടുകയെന്നുള്ളതൊക്കെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണെങ്കിലും അതിലേക്കാണ് ഞാൻ വളരെ പ്രാധാന്യത്തോടെ ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം, ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ഉള്ള അത്യാവശ്യമുള്ള വലിയ രോഗബാധയൊന്നുമില്ലാതെ എല്ലാവരും ജീവിച്ചു പോകുന്ന ഒരു നല്ല കാലമാണ്. സ്വപ്നം കാണുന്ന എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.
1: അതുപോലെ തന്നെ നമ്മുടെ മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും അമ്മമാരും ഉണ്ട്. അതുപോലെ ഉൾനാടൻ മത്സ്യമേഖലയിൽ, അതുപോലെ ആദിവാസി മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ജോലികളുണ്ട്. അപ്പൊ ഈ പുതിയ തൊഴിൽ നയം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവരെയൊക്കെ നല്ല രീതിയിലുള്ള ഉൾപ്പെടുത്തലാണോ ഇവരുടെ ഭാഗത്തിരുന്നൊക്കെ ഉണ്ടായിട്ട്?
0: തീർച്ചയായും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ സമൂഹം ചേർത്ത് നിർത്തേണ്ട ജനവിഭാഗമാണ് അവർ. കടലമ്മയുടെ മക്കളാണെന്ന് പറയും, കേരളത്തിന്റെ സ്വന്തം സൈന്യം എന്ന് പറയും, പക്ഷെ കാര്യത്തിൽ അവരെ അവഗണിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഈ സർക്കാർ അവരെ ചേർത്ത് നിർത്തുന്നത് പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ ബഡ്ജറ്റിൽ തന്നെ മണ്ണെണ്ണ സബ്സിഡി എടുത്തു കളഞ്ഞിരുന്ന് തിരിച്ചു കൊണ്ടുവന്നതടക്കമുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണ്. അവർ ആദിവാസി വിഭാഗങ്ങളും ദുർബല വിഭാഗങ്ങളും എല്ലാവരും അവർക്കെല്ലാം നിലവിലുള്ള പദ്ധതികൾ. ഒരു കാര്യം ഞാൻ കൗതുകത്തോടെ പലപ്പോഴും ആശയത്തോടെ അതിലേറെ അമർഷത്തോടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ പറയുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചാൽ ഫിഷർമൻ ആയിട്ടുള്ള പുരുഷന്മാരുടെയും അതുപോലെ മത്സ്യം വിൽക്കുന്ന സ്ത്രീകളുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചതിന്റെ കഥ പറയും. നമ്മൾ നാട്ടിൽ ചെന്ന് നോക്കി ഈ കോടിയൊക്കെ എങ്ങോട്ട് പോകുന്നു? അർഹരായവർ പലരും ഇപ്പൊ നമ്മുടെ കൊല്ലം കടപ്പുറത്ത് ചെന്നാൽ തന്നെ എത്ര, ഞാനിപ്പോ അവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നത്, ഇപ്പൊ രണ്ടു മൂന്ന് ഭരണ വീടുകളിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു വീട്ടിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ്! ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. അഡ്രസ്സ് ചെയ്യാതെയാണ് ആളുകൾ കോടികൾ കണക്കിന്. ആദിവാസി ഊരുകളിൽ പോയി നോക്കൂ, പോഷകാഹാരമില്ലാതെയും ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കാതെയും ഇപ്പോഴും കഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ എന്നാലും കേരളത്തിലെ സർക്കാരുകൾ ആദിവാസികൾക്ക് വേണ്ടി ചെലവാക്കിയ കോടികളുടെ കണക്ക് പറഞ്ഞെന്ന് കേട്ടാൽ നമുക്ക് തലകറങ്ങും. അത് അല്ല വേണ്ടുന്നത്. ഈ ഒരു രൂപ സർക്കാർ ചെലവാക്കിയാലും അത് ആ ബെനിഫിഷ്യറിയുടെ കയ്യിൽ എത്തുക എന്നതാണ് അതിലേറ്റവും പ്രസക്തമായ കാര്യം. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കേരള സർക്കാർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്.
1: അതുപോലെ തന്നെ നമ്മുടെ ഈ കൊല്ലത്തിന്റെ വികസനമാണല്ലോ, ഇപ്പം കൊല്ലത്തിന് ഒരുപാട് പദ്ധതികൾ, കോർപ്പറേഷന്റെ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വനിതാ ശിശു വികസന വകുപ്പും ചേർന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്?
0: ഒരുപാട് കോൺട്രിബ്യൂഷൻ നമുക്ക് ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷമാണ് എന്താ പറയാ, കുട്ടികൾക്ക് കുട്ടിക്കുപ്പായം എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ട്. ഈ ഹോമിലൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കുറവാണ്, അതുകൊണ്ട് അത് പരമാവധി ആളുകളിൽ നിന്ന് അവിടെ ഒരു എല്ലാ പ്രധാനപ്പെട്ട കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഒരു അലമാര വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിച്ച് ആ കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉപയോഗപ്രദമാണ്. അങ്ങനെ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ കൊല്ലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരണം. നമ്മുടെ കൊല്ലത്തും കുഞ്ഞുങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടി, സ്ത്രീകളുടെ ജീവിതം, തൊഴിലാളികളുടെ ജീവിതം ഒക്കെ നല്ലതാക്കാൻ വേണ്ടിയുള്ള നൂതനങ്ങളായ നിരവധി പദ്ധതികൾ കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് അവ നടപ്പിലാക്കും.
1: ഈ മന്ത്രിയാവും എംഎൽഎക്ക് പ്രവർത്തിക്കുന്നു, മനസ്സിന് നമുക്ക് തൃപ്തി തന്ന ഒരു പ്രവൃത്തി, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും പറയാം?
0: ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. ഓരോ ദിവസം ഇപ്പം പതിറ്റാണ്ടുകളെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു, പരാജയങ്ങൾ പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് പലപ്പോഴും തകർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇപ്പം വീട്ടിലൊക്കെ കുടുംബത്തിലൊക്കെ എല്ലാവരും പരാതി പറയും, കുടുംബാംഗങ്ങളൊക്കെ പലരും പരാതി പറയും, ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ ഇന്നൊന്നും ആയില്ല, ഇത്രയും ഇനിയും ഇത് നിർത്തിക്കൂടെ നിർത്തിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കും. ചിലർ ആത്മാർത്ഥം ചോദിക്കും, ചിലർ കുത്തി നോവിക്കാനും ചോദിക്കും. ഈ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഈ ജനങ്ങൾ തരുന്ന സ്നേഹമാണ്. നമ്മളിപ്പോൾ രാവിലെ ഒരു ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിനകം പലരും പല ആവശ്യങ്ങൾക്കായി ഇപ്പം പിന്നെ മന്ത്രി എന്ന നിലയിൽ കൂടുതൽ ആളുകളെ സമീപിക്കും. അതിന് മുമ്പും ആളുകൾ വരും, കുറേ കാര്യങ്ങൾ കൺസേൺഡ് ആളുകളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, ചിലരൊക്കെ കളിയാക്കി ഉമ്മൻചാണ്ടി സാറിനെ കളിയാക്കി പറയാറുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് വരെ അടുത്ത് ഫോൺ ചെയ്യുമെന്ന് പറയുന്ന കണക്ക്, നമ്മുടെ മുന്നിൽ വരുന്ന ആവശ്യങ്ങൾക്ക് പരമാവധി അമേരിക്കൻ പ്രസിഡന്റ് വരെ അടുത്ത് ഫോൺ ചെയ്യുമെന്ന് പറയുന്ന കണക്ക്, നമ്മുടെ മുന്നിൽ വരുന്ന ആവശ്യങ്ങൾക്ക് പരമാവധി നമ്മൾ ആളുകളെ ഇപ്പൊ പിന്നെ നേരിട്ട് അധികം വിളിക്കാൻ പറ്റുന്നില്ല. ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതുവഴി മുമ്പ് ഇതെല്ലാം നേരിട്ടാ വിളിച്ചുകൊണ്ടിരുന്നത്. വിളിച്ച് കുറെ കാര്യങ്ങൾ നടക്കും, എല്ലാം നടന്നില്ലെങ്കിലും കുറെയൊക്കെ നടക്കും. ഈ നടക്കുമ്പോൾ അതിന് വരുന്ന ആളുകളുടെ മുഖത്ത് ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് അത് ഞങ്ങൾക്ക് പകർന്നു തരുന്ന ഊർജ്ജം വളരെ വലുതാണ്. ഞങ്ങളുടെ മൂലധനം അതാണ്, അല്ല പണവും പത്രാസോ ഒന്നുമല്ല. ഞങ്ങളുടെ മൂലധനം ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഒരു നന്ദി പ്രകടനമായിട്ടുള്ള ഒരു നോട്ടം മാത്രം മതി ഞങ്ങൾക്ക് ഊർജ്ജമായി കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു.

0: അതിപ്പോൾ പല കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി, എവിടെ പോയാലും മേഡം തന്നെ കാണുമ്പോൾ ആൾക്കാർ ഓടി അടുത്ത് വരും, ചിലപ്പം സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ വന്നിരുന്നു കാണാനായിട്ട്, വന്നപ്പോൾ ഒരു വയസ്സായ ഒരമ്മ ദൂരെ നിന്ന് കണ്ടപ്പോഴും എൻ്റെ മന്ത്രിയാണ് അവരിൽ നിന്ന് ഓടി നിന്ന് കിട്ടും, അവരെ ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് അടുത്ത ജോലിക്കൊക്കെ പോകും. അപ്പോൾ അവർ തരുന്ന ഈ സ്നേഹത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്.
1: കൊല്ലത്തെ അത് പറഞ്ഞ എന്റെ കണ്ണു നനയും. പക്ഷെ എത്ര പേരാ, നമ്മൾ ആരും അല്ലല്ലോ, സാധാരണക്കാരല്ലേ. പക്ഷെ ആളുകളെല്ലാം അവരെ കുടുംബത്തിൽ അംഗമായി കാണുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ചെല്ലുമ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും മാധ്യമ പ്രവർത്തകരടക്കം വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരടക്കം ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു വിജയമാണ് കൊല്ലക്കാർ. ഓഫ്കോഴ്സ് ഉണ്ട്, അവർ നമ്മൾ വോട്ട് തരികയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തു. ഇതല്ലാതെ കൊല്ലത്തിന് പുറത്തുള്ള ആളുകളും എല്ലാവരും എത്ര പേരാ പറയുന്നത്, ഇപ്പോഴും ആ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പതിറ്റാണ്ടുകളെ കഷ്ടപ്പെടുന്ന ഒരാൾ ജയിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം സാധാരണക്കാരെന്നല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രോത്സാഹനമായിട്ടുണ്ട്.
0: ഞാൻ അല്ലാതെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, ഈ വരുന്ന നിൽക്കുന്ന ആൾ ഏത് പാർട്ടിയാണോ എന്ന് നോക്കാറില്ല. വേറെ പാർട്ടിയാണെങ്കിൽ പോലും കുഴപ്പമില്ല, അവരോട് സംസാരിച്ചിട്ട് എനിക്ക് വോട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരെ വിളിച്ച് വീട്ടിലെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്. പേഴ്സണലായിട്ട് പറഞ്ഞല്ല, ഞാൻ ഇന്ന പാർട്ടിയാന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ വീട്ടിൽ എന്നെ വിളിച്ച് എൻ്റെ എന്തെങ്കിലും ഒരു വിശേഷം അറിഞ്ഞ് എന്നെ വിളിച്ച് വിഷയാറുണ്ട്, എനിക്കൊരു മെസ്സേജ് അയക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെ ആണോ?
1: പിന്നെ തീർച്ചയായും, അല്ലാതെ എന്താ കാര്യം? ഇപ്പം മാസസ് പാർട്ടിയിൽപ്പെട്ട ഒരാളെ ഞാൻ അങ്ങനെ വിളിച്ച് അവർ വോട്ട് എന്താ മാറ്റി ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിൽപ്പെട്ടവർ. പക്ഷേ എങ്കിലും ഒരു വ്യക്തികൾ ബന്ധങ്ങൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഡറെയും ഉമ്മഞ്ഞാനി സാറിനും ഒക്കെ കണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. ആളുകൾ അവർ എത്ര കൃത്യമായി, അവർക്ക് ആളില്ലെങ്കിൽ, അവരുടെ ചുറ്റും ആളില്ലെങ്കിൽ എന്താ പറയുക, കരയെ പിടിച്ചിട്ട് മീനെ പോലെ ആയിരുന്നു അവരെ കളിയാക്കി സ്നേഹത്തോടെയും ഒക്കെ ആളുകൾ പറയും, വീട്ടുകാരുൾപ്പെടെ പറയും. അത്രയൊന്നും അല്ല അവരുടെ ഒന്നും മുന്നിൽ അത്രയൊന്നും എത്താനുള്ളതൊന്നും നമ്മളല്ലെങ്കിൽ പോലും അതൊരു സത്യമാണ്. നമുക്ക് കിട്ടുന്ന ഊർജം, ഇത്ര പേരുടെ സ്നേഹമാണ്, കലവറയില്ലാത്ത സ്നേഹമാണ്. ചിലപ്പോഴൊക്കെ അത് പണിയായും വരാറുണ്ട്. ഈ ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ കൂടുന്നിടത്ത് കെട്ടിപ്പിടിച്ച് ഇന്നും എന്റെ മുഖത്ത് മുറിവുണ്ടായി, മീൻസ് അറിയാതെ പറ്റിപ്പോവും ഈ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും നമുക്ക് വേദന വരുന്നില്ല, അത് ആളുകളുടെ സ്നേഹപ്രകടനം, ഒരുപാട് സ്നേഹപ്രകടനം. അത് സാധാരണ ആത്മാർത്ഥത ഉള്ളതാ. ആത്മാർത്ഥ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റു പൊതുജനത്തിനെ കാണാം, വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരെ നമ്മൾ കണ്ട വോട്ടിനാന്ന് പറയാം. മറ്റു പാർട്ടിക്കാര് വോട്ട് തരത്തില്ലല്ലോ, പക്ഷെ അവരൊക്കെ നമ്മുടെ നാട്ടുകാരല്ലേ,
0: ഒരുപോലെ
1: കണ്ട്. പ്രത്യേകിച്ച് ജയിച്ചതിന് ശേഷം പൂർണ്ണമായും ഒരുപോലെ തന്നെ കാണുന്നത്, കാരണം ഒരു വ്യത്യാസവും ഇല്ലാതെ ആര് നമ്മുടെ മുന്നിൽ വരുന്ന ആളൊരു ആവശ്യം പറയുമ്പോൾ ചെയ്യാവുന്നതാണെങ്കിൽ, ഞാനും അതെ എന്റെ ഓഫീസും അതെ, ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കുക, അവിടെ പാർട്ടി പ്രശ്നമില്ല. ആളുകൾ, ഒരാൾ പ്രത്യേകിച്ച് കൊല്ലക്കാര് നമ്മുടെ മുന്നിൽ വരുമ്പോ അവരുടെ അവകാശമാണ്, നമ്മളെ സമീപം നടത്തി കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം.
0: അതുപോലെ തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ വലുതാണ് കുട്ടികളുടെ ഇടയിലും, അതുപോലെ യുവാക്കളുടെ ഇടയിലും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും കാരണം വീട്ടിലെ അമ്മമാരിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇവരോടൊക്കെ ഒരു അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വനിതാ മന്ത്രി എന്ന രീതിയിൽ എന്താണ് ഇവരോട് പറയാനുള്ള കാര്യം?
1: കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ ഞാൻ എടുത്തിട്ട വിഷയമാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഞങ്ങളുടെ സെക്രട്ടറിയും ഡയറക്ടർ, വനിതാ വികസന ഡയറക്ടറും എല്ലാം ചർച്ച ചെയ്ത വിഷയം. കേരളത്തിൽ പലയിടത്തും അമ്മമാർ മക്കളെ ഉപേക്ഷിച്ചങ്ങ് പോകും. മുമ്പൊന്നും അതങ്ങനെ അത്യപൂർവമായി നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്കറിഞ്ഞു എത്ര ചിന്തിച്ചിട്ട് ഇത് ഇതിനെന്താ പരിഹാരം ഒന്നും മനസ്സിലാവുന്നില്ല. പ്രശ്നങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള പ്രശ്നം, ചിലപ്പോൾ വീട്ടുകാരുടെ സ്നേഹമില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ എന്താ പറയുക മദ്യവും മയക്കുമരുന്നും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമായിരിക്കാം, മറ്റ് ചിലയിടത്താണെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിരിക്കാം, ഇനിയും ചിലയിടത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, എല്ലായിടത്തും അതുണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത കുറേ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. എന്തായാലും അതിനൊക്കെ എതിരായിട്ട് സോഷ്യൽ മീഡിയ, ഫോൺ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒഴിവാക്കാൻ വയ്യാത്ത കാര്യമാണ്. പക്ഷെ അതിനൊരു പിന്നെ ലിമിറ്റ് ഉണ്ടാകണം, എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ടാകണമെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ലിമിറ്റിനപ്പുറം പോയാൽ തീർച്ചയായും ദുരന്തങ്ങളായിരിക്കും ഓരോരുത്തരെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ആളുകൾ അവരോട് അനുഭവം വെച്ച് പറഞ്ഞാലും കേൾക്കുന്നവർ പലർക്കും മനസ്സിലാവത്തില്ല. അവനവൻ അനുഭവം പറയുമെന്ന് അത് ഈ പെട്ട് കഴിഞ്ഞിട്ട് കൈയും കാലിട്ട് അടിക്കലാണ് നടക്കുന്നത്. എന്തായാലും കാര്യക്ഷമമായൊരു ബോധവൽക്കരണവും ഒരു സർക്കാർ തരത്തിൽ നിന്നുകൊണ്ട് പരമാവധി പദ്ധതികളും അതുപോലെ തന്നെ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇതിനൊക്കെ കൂടി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു.
0: അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പ്രിയദർശിനി പദ്ധതി ആവിഷ്കരിച്ചായിരുന്നു. ഇപ്പം ഒരുപാട് വനിതകൾക്ക് ഉപയോഗമുള്ള ഒരു പദ്ധതിയാണ്. ചിലവരത് വിമർശിക്കുന്നതുണ്ട്, വിമർശിക്കുന്നവർ ഉപയോഗിക്കേണ്ട അത്രേ ഉള്ളൂ. പക്ഷേ സഹോദരന്മാരുണ്ടല്ലോ, ആണുങ്ങളെ സഹോദരം, അവർക്കൊരു പദ്ധതികളും ഇല്ല എന്നൊരു പൊതുവെ ഒരു പരാതിയുണ്ട്. ഒരു വനിതാ മന്ത്രി എന്ന രീതിയിൽ അവരോട് എന്താ പറയാനുള്ളത്?
1: അല്ല, സഹോദരന്മാരെ പുരുഷന്മാരെ മാറ്റി നിർത്തിയ ഒരു വികസനം നമുക്ക് സാധ്യമല്ല. ഈ സ്ത്രീ ശാക്തീകരണത്തിനായി എന്തെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പുരുഷന്മാരും ചില സ്ത്രീകളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ സ്ത്രീകൾക്ക് മാത്രം മതിയോ? ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ഒരു ഇന്റൻഷൻ തന്നെയാണ് ആണുങ്ങൾക്ക് വേണ്ടേ. ആണുങ്ങൾ ഒരു സേഫ് പൊസിഷനിലാണ് ഒരു പരിധിവരെ ഉള്ളത്. ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുത്തു? ഒരു സ്ത്രീയുടെ ഇപ്പം എത്രയോ സ്ത്രീകൾ, ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി സ്ത്രീകളോടൊക്കെ ചോദിച്ചപ്പോൾ അഞ്ചല ഈ ഒരു കൊളുത്തുപ്പഴി എന്നൊക്കെ വരുന്നവർക്ക് ദിവസം 150-200 രൂപ സേവ് ചെയ്യുന്നു. ഒരു സ്ത്രീ 200 രൂപ സേവ് ചെയ്താൽ അത് കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പുരുഷന്മാർ എല്ലാവർക്കും അങ്ങനല്ല, അങ്ങനെ ഉള്ളവരും അധികം ഉണ്ട്, പക്ഷെ അങ്ങനെ അല്ലാത്തവരും അധികം ഉണ്ട്. അപ്പൊ ഒരു സ്ത്രീ സഹായിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തെ സഹായിക്കുകയാണ്. ഈ പുരുഷനാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഗുണം. പുരുഷന് 10 രൂപ 50 രൂപ 100 രൂപ 150 രൂപ കൊടുത്ത് ബസ്സിൽ പോകുന്നെങ്കിൽ പോലും അവന്റെ വീട്ടില് 200 രൂപ അല്ലെങ്കിൽ 150 രൂപ എത്രയാന്ന് വെച്ചാൽ അത് സേവായി വരിക. അതുകൊണ്ട് പുരുഷനെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ല. പുരുഷൻ ഭൂരിപക്ഷം പുരുഷന്മാർക്കും സ്വന്തമായി ഏണിങ്സ് ഉണ്ട്, സ്ത്രീകളിൽ പകുതിയോളം പേർക്ക് ഇപ്പോഴും ഇല്ല. അപ്പോൾ അവരെ സഹായിക്കുക, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അവരെ ഈ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഗവൺമെന്റിന്റെ നേട്ടം മാത്രമല്ല, അതാ കുടുംബത്തിന്, ഈ പറയുന്ന പുരുഷനാണെന്ന് പ്രയോജനപ്പെടുന്നത്, ആ നിരയിലേക്കാണ് പോകുന്നത്.
0: പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് മുത്തശ്ശിമാരുടെ കാലങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ തന്നെ അങ്ങ് തീരും. പക്ഷെ ഇപ്പോൾ ഒരുപാട് കോടതികളിൽ കയറി ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഈ പണ്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ വനിതകൾ ഒരുപാട് വിദ്യാഭ്യാസത്തിൽ മുന്നിലാണ്. അപ്പോൾ ജോലിപരമായിട്ടൊരു തർക്കം, വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് ഇവർ കോടതി വരെ കയറി, പോലീസ് സ്റ്റേഷനിലേക്ക് കയറി, വലിയ വിഷയം കുടുംബങ്ങളുണ്ടാകുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു വീട്ടിലുള്ളിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന രീതി എങ്ങനെയായിരിക്കും?
1: ഒന്നാമതായി നമ്മുടെ എന്താ പറയുക, കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾ കൊണ്ടാണ് കേരളത്തെ, ഇന്ത്യയെ പാശ്ചാത്യ ലോകങ്ങൾ എന്താ പറയുക അത്ഭുതത്തോടെ നോക്കിക്കണ്ടത്. ആ കാലത്തു നിന്ന് മാറി ഇപ്പം പാശ്ചാത്യരെക്കാൾ വേറൊരു രീതിയിലാണ് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. ചിലർ പറയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയി, തൊഴിൽ കൂടിപ്പോയി, കൈ കാശുള്ളതുകൊണ്ടാണ് വിവാഹമോചനം കൂടുന്നതെന്ന്. ഒരിക്കലുമല്ല, അത് കുറേ എടുത്തെങ്കിലും അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഒരു മുഴം കയറി ജീവൻ ഒടുക്കാത്തത്. എന്തെങ്കിലും കുടുംബ തർക്കം ഉണ്ടെങ്കിൽ പെരുവഴിയിലേക്കാ സ്ത്രീ ഇറങ്ങുന്നത്. പുരുഷന് സേഫാണ്, വരുമാനമുണ്ട്, കുടുംബ കാര്യങ്ങൾ നാളെ വരെയും. സ്ത്രീ കിട്ടുന്ന സ്വർണവും പണവും പോലും പുരുഷന്റെ കയ്യില്ല, വളരെ ചുരുക്കം വീട്ടിലെ അല്ലാതുള്ളു. അപ്പം ഏത് സ്ഥലത്തിലും ഇത് തിരിച്ച്, ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്, ചില സ്ത്രീകൾ തിരിച്ച് ചെയ്യുന്നുണ്ട്. അതല്ല ഭൂരിപക്ഷത്തെ വെച്ചല്ലേ നമുക്കൊരു കാര്യത്തെ അവലോകനം ചെയ്യാനും വിശകലനം ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബം നന്നായി പോകണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, പണ്ടുള്ളവർ വരും രണ്ട് കയ്യിലും കൂട്ടിമുട്ടിയാലേ ശബ്ദം കേൾക്കുകയുള്ളൂ. അത് തന്നെയാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ വിചാരിച്ചാലേ കുടുംബം നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മുമ്പൊക്കെ ഈ പറഞ്ഞതുപോലെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും കുടുംബത്തിൽ മുതിർന്ന, മുമ്പൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ ശൈലി എന്താ, രീതി എന്താ, ആ കുടുംബത്തിലെ ഏറ്റവും മൂത്തത് ആരാണോ അവരാണ് കുടുംബത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് നയപരമായി. ഇപ്പോ ഒരു കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആളാരാണോ, കുട്ടി ആരാണോ, അവരുടെ ഇഷ്ടങ്ങൾ സാധനം, ഫുഡായാലും ആഘോഷം എല്ലാം അങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതി മാറി. അപ്പോ നമ്മൾ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരസ്പരം സൗഹാർദ്ദമായി തുറന്ന് സംസാരിക്കാം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഞാൻ അഭിഭാഷകയായി 15 വർഷം സീരിയസ് പ്രാക്ടീസ് നടത്തിയ ആളാണ്. എല്ലാ കോടതികളിലും കേസ് നടത്താറുണ്ട്. പക്ഷെ എന്നെ വേദനിപ്പിക്കുന്നതും ഈ പറയുന്ന പോലെ കണ്ണു നനയിപ്പിക്കുന്നതും കുടുംബ കോടതി പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും, ഗാർഡിയൻ വാർഡ് ഒപ്പിയെല്ലാം കുഞ്ഞുങ്ങളെ സ്കൂളില്ലാത്ത ദിവസം നോക്കി കൊണ്ടുവരാൻ വേണ്ടി വയ്ക്കും. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നടത്തുന്ന ഗോഗ വിളികൾ, കുഞ്ഞിന് വേണ്ടിയുള്ള പിടിവലികൾ, ഇതൊക്കെ എന്തുമാത്രം പ്രയാസപ്പെടുന്നു. അങ്ങനെ കേസ് നടത്തിയ പലതിലേക്കും അവർ, ആ മനുഷ്യരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന, അവരുമായിട്ട് കൂടുതൽ സംസാരിച്ച് ഇടപെടുമ്പോൾ കാണുന്ന, രണ്ടുപേരും തമ്മിൽ ചെറിയ അഭിപ്രായത്തസം ഉണ്ടാകും. ഒരാളൊന്ന് സംസാരിച്ചാൽ ഞാൻ അങ്ങനെ വിചാരിച്ചല്ല, അല്ല എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പോൾ തീരും പ്രശ്നം. ഇത് പറയത്തില്ല ആരാദ്യം സംസാരിക്കും, ആരും സംസാരിക്കില്ല. ഇപ്പൊ കാണിച്ചു തരാന്നാ പറയുന്നത്, ഇപ്പൊ ശരിയാക്കി തരാന്നാ പറയുന്നത്, നേരെ കുടുംബ കോടതി വനിതാ സെല്ലി ഇങ്ങനെ നടക്കും. അതേസമയത്ത് ഒന്ന് സംസാരിച്ച് തീർത്താൽ തീർച്ചയായും കുടുംബ ബന്ധങ്ങൾ നിലനിന്ന് പോകും. അത് ഈ നാടിന് അനിവാര്യമാണ്.
0: അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള സന്ദേശം എന്തുവാ?
1: റേഡിയോ ബെൻസിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ശ്രോതാക്കളോട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കേരള സർക്കാരിന്റെ വിവിധങ്ങളായ പദ്ധതികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, സർക്കാർ എന്നത് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ്, ജനതാൽപര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. ആ നയത്തിനൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി.
0: അപ്പം അടുത്തൊരു ഗസ്റ്റുമായിട്ട് അടുത്തൊരു എപ്പിസോഡ് നിങ്ങളെ കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി, നന്ദി.
2: റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: கொல்லம் சுப்ரீம் 1 கிராம் டிசைனர் ஜுவல்லரி, திருவாண்டம், கொல்லம், எர்ணாகுளம், ஆலப்பி அண்ட் கலிக்கட். கம்யூனிட்டி ரேடியோ பின்சிகரில் இப்போ வீக்லி ஸ்போர்ட்ஸ் ரவுண்ட் அப் தயாராகி அவதரிப்பிக்கிறது ஸ்ருதி ராஜ்.
1: Welcome back to the very warming episode of Weekly Sports Roundup. It's me, Shruti. കഴിഞ്ഞ ആഴ്ച സ്പോർട്സിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ. കം ഓൺ, ലെറ്റ്സ് ടോക്ക്. ICC റാങ്കിങ്ങിലെ അക്ഷർ പട്ടേലിന് സ്ഥാന കയറ്റം കിട്ടിയിരിക്കുകയാണ്. ഏകദിന ഓൾറൗണ്ടർമാരുടെ ICC റാങ്കിങ്ങിൽ ആദ്യ 10 ഇടം പിടിച്ചിരിക്കുകയാണ് താരം. ഇപ്പോൾ 9 സ്ഥാനത്താണ് താരം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പ്രകടനമാണ് അക്ഷറിനെ 9 സ്ഥാനത്തേക്ക് ഉയരാൻ സഹായിച്ചത്. മത്സരത്തിൽ 4 വിക്കറ്റ് വീഴ്ത്തിയ അക്ഷർ 10 സെഞ്ചുറി നേടി ടീമിന്റെ വിജയം സ്വന്തമാക്കിയിരുന്നു. റാങ്കിങ്ങിൽ 1 സ്ഥാനത്തുള്ളത് അഫ്ഗാനിസ്ഥാന്റെ ഒമർ സായി ആണ്. ആദ്യ 10 മറ്റ് ഇന്ത്യൻ താരങ്ങളുമില്ല. ഇനി വിംബിൾഡൺ വനിതാ സിംഗിൾസില് ലിൻഡ നൊസ്കോവ ജേതാവായിരിക്കുകയാണ്. ടൂർണമെന്റിലെ ആദ്യമായിട്ട് ചെക്ക് റിപ്പബ്ലിക്കൻ താരങ്ങൾ ഫൈനലിൽ നേർക്കുനേർ വന്ന മത്സരത്തില് 2-6, 7-5, 3-6 എന്നിനായിരുന്നു നൊസ്കോവയുടെ ജയം. കരോലിൻ മുഹോവയായിരുന്നു എതിരാളി. നൊസ്കോവയുടെ ഈ കിരീട നേട്ടത്തിന് ഒരു റെക്കോർഡ് കൂടിയുണ്ട്. 2014 ജേതാവായ യുജിൻ ബൗച്ചാർഡിന് ശേഷം വിംബിൾഡൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരം കൂടിയാണ് നൊസ്കോവ. ഇപ്പോൾ ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സിൽ ഇന്ത്യ 4th. മലയാളി അത്ലറ്റായ സാന്ദ്രമോൾ സാബുവിന് 2 സ്വർണത്തിളക്കം. 4x400 മീറ്റർ റിലേയിലാണ് സാന്ദ്ര ഉൾപ്പെട്ട ടീം സ്വർണം സ്വന്തമാക്കിയത്. ചൈനയെ 2 സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യൻ വനിത റിലേ ടീമിന്റെ നേട്ടം. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ ഇന്ത്യക്കായി ആനന്ദ് സിംഗ് സ്വർണവും ശിവറാം സതീഷും വെങ്കലവും നേടി. പുരുഷ വിഭാഗം 4x400 മീറ്റർ റിലേയിലും വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും ഇന്ത്യൻ ടീം വെള്ളി നേടിയിരുന്നു. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം, അങ്ങനെ 16 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ചൈന, ജപ്പാൻ, ഉസ്ബെകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. ഇനി വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യ സെമി ഫൈനൽ മത്സരം ഫ്രാൻസ് സ്പെയിനും തമ്മിലായിരുന്നു. സ്പെയിൻ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ശേഷം അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയപ്പോൾ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ച് അർജന്റീനയും ഫൈനൽ സ്വന്തമാക്കി. അങ്ങനെ സ്പെയിനും അർജന്റീനയും നേർക്കുനേർ പോരാടാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ജൂൺ 20 ഇന്ത്യൻ സമയം 12:30 ഫൈനൽ മത്സരം. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് എന്തായാലും മത്സരം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മത്സര വിജയം തീർച്ചയായും നിങ്ങളെ അടുത്ത ആഴ്ച ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും എത്തും വരെ, അണ്ടിൽ നെക്സ്റ്റ് വീക്ക്, സ്റ്റേ സ്പോർട്ടി ആൻഡ് സ്റ്റേ ഹാപ്പി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8855330017. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസ് സിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. കൊട്ടിയം കെൽട്രോൺ നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 6282841772. ആർക്കിടെക്ചർ PG പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ 4th സെക്ഷൻ August 9. ഈ അധ്യയന വർഷത്തിൽ അവസാന പരീക്ഷയ്ക്ക് August 4 രജിസ്റ്റർ ചെയ്യാം. ITI കൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ PG PhD പഠനം നടത്താൻ സാധിക്കുന്ന ഗേറ്റ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ അടുത്ത വർഷം February 6, 7, 13, 14, 20, 21 തീയതികളിൽ ഓൺലൈൻ രീതിയിൽ നടക്കും. സാങ്കേതിക സർവകലാശാലയിലെ MTech പ്രവേശനത്തിനുള്ള താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് പരാതിയുണ്ടെങ്കിൽ നാളെ വൈകിട്ട് 5 അറിയിക്കാം.
1: തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ശിവൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ഡാം. Dam.
1: Dam is spelled as D A M N.
2: This is a verb. It means one, to be condemned by God to suffer eternal punishment in hell. Two, be doomed to misfortune or failure. Three, criticize strongly. Four, curse. മലയാളത്തിൽ നിത്യം നരകം വിധിക്കുക, ശാപവാക്യങ്ങൾ ഉച്ചരിക്കുക, പ്രാകുക, അപരാധം ചുമത്തുക, ശാസിക്കുക, ശിക്ഷിക്കുക എന്നൊക്കെ പറയാം.
1: താങ്ക് യു ഓൾ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യം കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
0: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആംഗ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ബട്ടർഫ്ലൈസ്
1: ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ
0: അവതരണം ഗീതു
1: ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ
2: എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് പൂച്ചയുടെ സ്നേഹം എന്നാണ്. അപ്പോൾ ഈ കഥ നമുക്ക് കേൾക്കാം. പണ്ട് പണ്ടൊരു കൊച്ചു വീട്ടിൽ ഒരു നായയും ഒരു പൂച്ചയും ഒരു കോഴിയമ്മയും ഒത്തൊരുമയോടെ താമസിച്ചിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. നായ കാവൽക്കാരനായും പൂച്ചയിലികളെ പിടിച്ചും കോഴിയമ്മ മുട്ടയിട്ടും ആ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി വന്നു. എന്നാൽ ഒരു ദിവസം പാവം കോഴിയമ്മയ്ക്ക് തീരെ സുഖമില്ലാതായി. നടക്കാനോ ഭക്ഷണം കഴിക്കാനോ വയ്യാതെ അവൾ തൻ്റെ കൂട്ടിൽ തന്നെ കിടപ്പിലായി. വിവരമറിഞ്ഞ നായ ഓടി വന്ന് കോഴിയമ്മയെ ആശ്വസിപ്പിച്ചു. അവൻ ഇടയ്ക്കിടെ അവളുടെ അരികിലെത്തി സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇതറിഞ്ഞ് അയൽപ്പക്കത്തുള്ള മറ്റു മൃഗങ്ങളും കോഴിയമ്മയെ കാണാനെത്തി. മിക്കവരും അവൾക്ക് കഴിക്കാൻ മധുരമുള്ള പഴങ്ങളും ധാന്യമണികളും ഒക്കെ കരുതിയിരുന്നു. പക്ഷേ ആ പൂച്ചയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവൻ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു നടന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൂച്ച ഒരു കാര്യം ശ്രദ്ധിച്ചു. താനൊഴികെ മറ്റെല്ലാ മൃഗങ്ങളും കോഴിയമ്മയെ സന്ദർശിച്ചു. അവൻ ആഗ്രഹത്തോടെ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ എല്ലാവരും എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഒരു ഇത്തിരി പോലും സ്നേഹമില്ലാത്തവനാണെന്ന് അവർ കരുതില്ലേ. എന്തായാലും ഒന്ന് പോയി ഒന്ന് കണ്ടേക്കാം. അങ്ങനെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മാത്രം പൂച്ച കപടമായ സങ്കടം മുഖത്ത് വരുത്തിക്കൊണ്ട് കോഴിയമ്മയുടെ കൂടിനടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് നിന്ന് ഒരു ദീർഘ നിശ്വാസം വിട്ടുകൊണ്ട് അവൻ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? കാണാൻ കുറച്ച് വൈകിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അടുക്കളയിൽ എലികളെ പിടിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. എൻ്റെ സുഖവിവരങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ചിന്തയിൽ. തൻ്റെ പൂച്ച കണ്ണുകളിൽ നിന്നും കള്ളക്കണ്ണീർ തുടച്ചുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു, നിന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. നിനക്ക് എന്തെങ്കിലും വേണോ? നിനക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം ഞാൻ കൊണ്ടുവരട്ടെ. പൂച്ചയുടെ ഈ അമിതമായ സ്നേഹപ്രകടനവും കള്ളത്തരവും ബുദ്ധിമതിയായ കോഴിയമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കോഴിയമ്മ മെല്ലെ തലയുയർത്തി പൂച്ചയെ നോക്കി പറഞ്ഞു, നീ വന്നതിൽ വളരെ സന്തോഷം, പക്ഷേ എനിക്കിപ്പോൾ കഴിക്കാനൊന്നും വേണ്ട. നീ ഇവിടെ നിന്ന് ഒന്ന് പോയാൽ മാത്രം മതി. നീ അടുത്തില്ലാത്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ആശ്വാസം തോന്നുന്നത്. തൻ്റെ കള്ളത്തരം കോഴിയമ്മ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ പൂച്ച നാണിച്ച തല താഴ്ത്തി. ഒരു വാക്ക് പോലും മിണ്ടാതെ അവൻ അവിടെ നിന്നും പതുക്കെ സ്ഥലം വിട്ടു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഗുണപാഠം കിട്ടും. എന്താണെന്നറിയുമോ? ആപത്ത് കാലത്ത് സഹായിക്കാത്തവരുടെ കപടമായ സ്നേഹത്തെക്കാൾ നല്ലത് അവരുടെ മൗനമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഗുണപാഠമുള്ള കഥയായിരുന്നു. കുഞ്ഞു കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.

0: പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത ബട്ടർഫ്ലൈസിൽ പുതിയൊരു കുഞ്ഞിക്കഥയുമായി വരാം. അതുവരെ എല്ലാ കുഞ്ഞുകൂട്ടുകാരോടും തൽക്കാലം ഇവിടെ പറയുന്നു കീത്തു.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബട്ടർഫ്ലൈസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിവറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിലി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്നത്തേത് ഞാനൊരു ആഫ്രിക്കൻ ഏഷ്യൻ നാടോടി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു നേപ്പാളിലെ ഒരു കഥയാണ്, ഒരു നാടോടി കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം അല്ലേ. പണ്ട് നേപ്പാളിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു വീട്ടിൽ പ്രായമായ ഒരച്ഛനും അയാളുടെ മകനും മകന്റെ ഭാര്യയും മകനും താമസിച്ചിരുന്നു. കൊച്ചുമോൻ വളരെ ചുറുചുറുക്കുള്ള കുട്ടിയായിരുന്നു. അവന് അപ്പൂപ്പനും അപ്പൂപ്പന് അവനുമായിരുന്നു കൂട്ട്. ഓരോ ദിവസം കഴിയും തോറും അയാൾക്ക് ഔഷധയും കൂടിക്കൊണ്ടിരുന്നു. കൊച്ചുമോൻ്റെ കൂടെ കളിക്കാൻ വയ്യാതായി. എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വന്നു. പക്ഷേ മകനും മരുമകൾക്കും അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. സമയക്കുറവ് മാത്രമല്ല, താല്പര്യവുമില്ലായിരുന്നു എന്നതാണ് സത്യം. അവർ കഴിച്ചു മിച്ചം വരുന്ന ആഹാര സാധനങ്ങൾ മാത്രമായിരുന്നു അയാളുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. അവർ ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങളും പുതപ്പുമായിരുന്നു അയാൾക്ക് കൊടുത്തിരുന്നത്. അതൊക്കെ സഹിക്കാമായിരുന്നു. അയാളെ അലട്ടിയിരുന്നത് മറ്റൊന്നായിരുന്നു. തൻ്റെ മകനോ മരുമകളോ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് പോലും തന്നോട് പറയുന്നില്ലല്ലോ എന്നതായിരുന്നു അത്. എന്നാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇപ്രകാരം പറയുന്നത് അയാൾ കേട്ടു. ഈ കിഴവന് വെല്ലെടുത്തും പോയി തൊലയരുത്, നാശം. അത് കേൾക്കുമ്പോൾ അയാളും എന്തെല്ലാമോ പിറുപിറുക്കും. അപ്പോഴെല്ലാം കൊച്ചുമോൻ അയാളോട് സ്നേഹവും അടുപ്പവും കാണിച്ചു. ചിലപ്പോഴെല്ലാം അച്ഛനും അമ്മയും കാണാതെ തൻ്റെ ആഹാരത്തിൻ്റെ ഒരു പങ്ക് അവൻ അപ്പൂപ്പന് കൊടുക്കും. അത് കാണുമ്പോൾ അയാളുടെ കണ്ണു നിറയും, ധാരധാരയായി കണ്ണുനീർ വീഴും. അവൻ തൻ്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് അപ്പൂപ്പൻ്റെ കണ്ണുനീർ തുടയ്ക്കും. എന്നിട്ട് പറയും, അപ്പൂപ്പ, അപ്പൂപ്പനെ എനിക്കിഷ്ടമാണ്. ദിവസം ചെല്ലുംതോറും മകനും മരുമകളും അയാളെ കൂടുതൽ കൂടുതൽ അവഗണിച്ചു. അങ്ങനെ ഒരു ദിവസം മകനും മരുമകളും കൂടി ഒരു തീരുമാനമെടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനെ ദൂരെ എവിടെയെങ്കിലും ഒരു വഴിയമ്പലത്തിൽ കൊണ്ട് വിടാം. കിഴവൻ അവിടെ ഇരുന്ന് തെണ്ടട്ടെ, കിട്ടുന്ന കാശ് കൊണ്ട് വലതും വാങ്ങിക്കഴിച്ച് അവിടെ തന്നെ കൂടിക്കോട്ടെ. പക്ഷേ കിഴവനെ കണ്ടില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കില്ലേ? അപ്പോഴെന്തു പറയും? ഭാര്യ സംശയം പ്രകടിപ്പിച്ചു. ഓ, അതൊന്നും അത്ര കാര്യമാക്കണ്ട. കുറച്ച് ദിവസം അമ്പലത്തിൽ ഭജനമിരിക്കാൻ പോയതാണെന്ന് പറയാം. മകനും ഭാര്യയും നടത്തിയ ഈ സംഭാഷണം അവരുടെ മകൻ കേട്ടു. അടുത്ത ദിവസം അയാൾ ചന്തയിൽ പോയി സാമാന്യം വലിയൊരു ഡോക്കോ വാങ്ങി വന്നു. പുറത്ത് ഭാരം എടുത്തുകൊണ്ട് പോകാൻ ഉപയോഗിക്കുന്ന ഒരുതരം കൂടെയാണ് നേപ്പാളിൽ ഡോക്കോ എന്ന് പറയുന്നത്. ഡോക്കോ കണ്ടപ്പോൾ മകൻ ചോദിച്ചു, അമ്മയും അച്ഛനും അമ്മയും കൂടി അപ്പൂപ്പനെ എവിടെയാ കളയാൻ പോകുന്നത്? ഇല്ല മോനെ, അപ്പൂപ്പനെ കളയില്ല. അപ്പൂപ്പനെ താമസിക്കാൻ ഇവിടുത്തേതിനേക്കാൾ സൗകര്യമുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടാക്കാം. അതാ അപ്പൂപ്പന് നല്ലത്. അപ്പൊ അവിടെ അപ്പൂപ്പന് കഴിക്കാൻ ആര് കൊടുക്കും? ആ, അവിടെ ധാരാളം നല്ല ആളുകളുണ്ട് മോനെ. അവർ അപ്പൂപ്പനെ നന്നായി നോക്കും, അപ്പൂപ്പന് കഴിക്കാനും കൊടുക്കും. അന്ന് രാത്രി അയാൾ അച്ഛനെ കൂടയ്ക്കകത്ത് കയറ്റി ഇരുത്തി. വൃദ്ധൻ ഭയത്തോടെയും അമ്പരപ്പോടെയും ചോദിച്ചു, നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അച്ഛൻ അറിഞ്ഞുകൂടാ ഞങ്ങളിവിടെ എത്ര കഷ്ടപ്പെട്ട ജീവിക്കുന്നതെന്ന്. അതിനിടയ്ക്ക് അച്ഛനെ കൂടി നോക്കാൻ ഇവിടെ ആർക്കാ സമയം? അതുകൊണ്ട് അച്ഛനെ ഒരു പുണ്യസ്ഥലത്ത് കൊണ്ടാക്കാം. അവിടെയുള്ള നല്ല ആളുകൾ അച്ഛന് വേണ്ടതെല്ലാം തരും. എടാ, നന്ദി കേട്ട മോനെ. എന്നെ നീ പിച്ചെടുക്കാൻ കൊണ്ടുവിടും അല്ലേ? അയാൾ ഉറക്ക നിലവിളിച്ചു. പക്ഷേ ആ കരച്ചിൽ മകന്റെ ചെവിയിൽ വീണില്ല. മകൻ അച്ഛനെ വിരുത്തിയ ഡോക്കോ തൂക്കിയെടുത്ത് മുതുകിൽ വെച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ മകൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു,
3: അച്ഛാ, അപ്പൂപ്പനെ കൊണ്ട് വിട്ട് തിരിച്ചു വരുമ്പോൾ ഡോക്കോ മറന്നു വെച്ചിട്ട് വരരുതേ. ഡോക്കോ തിരികെ കൊണ്ടുവരണേ. അതെന്തിനാ മോനെ? അല്ല, അച്ഛൻ വയസ്സാകുമ്പോൾ അച്ഛനെ കൊണ്ടുപോയി വിടാൻ, അല്ലെങ്കിൽ പുതിയ ഡോക്കോ വാങ്ങേണ്ടി വരില്ലേ?
2: ആ മകന് പിന്നീട് ഒരടി പോലും മുന്നോട്ട് വെക്കാനായില്ല. അയാളുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ ഡോക്കോ താഴെ ഇറക്കി വെച്ചിട്ട് അവശനായി തളർന്നിരുന്നു. ഇത്രയുമാണ് കഥ.

ഇതൊരു സത്യമാണ്, പല പല കുടുംബങ്ങളിലും അഭിമുഖീകരിക്കുന്ന ഒരു സത്യം. വൃദ്ധരാകുമ്പോൾ വലിയ പ്രയാസമാണ്, ആരോഗ്യ പരിപാലനം, ശുശ്രൂഷ, ഇതിനൊക്കെ വലിയ തുക ചിലവാകും. സാധാരണ കുടുംബത്തിനൊന്നും അത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇതൊരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൂടിയാണ്. പലപ്പോഴും രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നോക്കാറുണ്ട് കടത്തിണ്ണകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലും അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ പലരും അന്തി ഉറങ്ങുന്നത് കാണാം. കടകളുടെ തിണ്ണയിൽ അന്തി ഉറങ്ങുന്നവരെ കാണാം. ജരാനര ബാധിച്ച വൃദ്ധർ അന്തി ഉറങ്ങുന്ന കടത്തിണ്ണകൾ കാണാം. അവർ ചിലപ്പോൾ ഈ ദുഃഖസത്യം മനസ്സിലാക്കി മക്കൾക്കൊരു ഭാരമാകേണ്ട എന്ന് വിചാരിച്ച് വീട് വിട്ടിറങ്ങിയതാകാം, അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് വീട് വിട്ടിറങ്ങിയതാകാം. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. എന്തായാലും ഇപ്പോൾ ഒരു വയോജന വകുപ്പൊക്കെ ഉണ്ടായിരിക്കുകയാണ്. പുതിയ സർക്കാർ വന്ന് ഒരു ജപ്പാൻ മാതൃക ചൂണ്ടിക്കാട്ടി ഒരു വയോജന വകുപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വയോജനങ്ങൾക്കായി കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വന്ന ഈ വകുപ്പ് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ്. അതായത് ഇങ്ങനൊരു വകുപ്പ് നമ്മുടെ രാജ്യത്ത് ഒരു സർക്കാർ നടപ്പിൽ വരുത്തുന്നത് ആദ്യമായിട്ടാണ്. ഈ വകുപ്പിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത്? വിവിധ വകുപ്പുകളുടെ കീഴിൽ നിലവിലുള്ള പദ്ധതികൾ ഏകോപിപ്പിച്ച് സമയബന്ധിതമായി നടപ്പാക്കുക എന്നതാണ് ഈ വകുപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതായത് ജപ്പാനിൽ നടപ്പിലാക്കിയ ലോങ് ടേം കെയർ ഇൻഷുറൻസ് LTCI പ്രോഗ്രാമിൻ്റെ മാതൃകയിലാണ് ഇത് നടപ്പാക്കുക. ഈ ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ് ഈ ജപ്പാനിലെ വയോജന ക്ഷേമ പദ്ധതി. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയിലാണ് കേരളത്തിലും ഇത് ആരംഭിച്ചത്. 1990s ജപ്പാൻ ജനസംഖ്യാപരമായി വലിയ തോതിൽ ചില വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി. സാധാരണയിൽ നിന്ന് ചില വ്യതിചലനങ്ങൾ ആ ജനസംഖ്യയിൽ കണ്ടു. ജനന നിരക്ക് കുറഞ്ഞു, ആയുസ് വർദ്ധിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി അല്ലേ? ആയുസ്സൊക്കെ വർദ്ധിച്ചു, വയോജനങ്ങൾ കൂടി വരികയാണ്. വയോധികരായ മാതാപിതാക്കളെ പരിചരിക്കേണ്ട ചുമതല കൂടുതലായും സ്ത്രീകളുടെ കൈകളിലായി. ആരോഗ്യ പരിചരണ ചെലവുകൾ കുത്തനെ കൂടി. ഇതോടെ വയോജന സംരക്ഷണം കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, സമൂഹത്തിൻ്റെ സംയുക്ത ഉത്തരവാദിത്തമാണ് എന്ന വിലയിരുത്തൽ ശക്തമായി. വയോജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം, കുടുംബഘടനയിലെ മാറ്റങ്ങൾ, കുടുംബങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള പരിചരണത്തിൻ്റെ പ്രയാസങ്ങൾ എന്നിവ പരിഗണിച്ചാണ് 2000 April രാജ്യവ്യാപകമായി ദീർഘകാല പരിചരണ ഇൻഷുറൻസ് പ്രോഗ്രാം കൈഗോ ഹൊക്കേൻ ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും ചിട്ടയായ വയോജന പരിപാലന മാതൃകകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. 40 അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ താമസക്കാർക്കുമുള്ള നിർബന്ധിത പൊതു ഇൻഷുറൻസ് സംവിധാനമാണ് LTCI. മുതിർന്ന പൗരന്മാർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച പരിചരണം ലഭിക്കുകയാണ് ലക്ഷ്യം. ജപ്പാനിൽ 2 തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 65 അതിനു മുകളിലും പ്രായമുള്ളവർ 1 40 64 ഇടയിൽ പ്രായമുള്ളവർ 2 ഉൾപ്പെടുക. 1 പ്രാദേശിക ഭരണകൂടത്തിന് നേരിട്ട് പ്രത്യേക പ്രീമിയം അടയ്ക്കണം. 2 അവരുടെ ആരോഗ്യ ഇൻഷുറൻസിനൊപ്പം പ്രീമിയം നൽകണം. 50% പൊതു നികുതികളിലൂടെയും 50% നിർബന്ധിത ഇൻഷുറൻസ് പ്രീമിയത്തിലൂടെയുമാണ് പ്രോഗ്രാമിനായി ധനസമാഹരണം നടത്തുന്നത്. സർക്കാരും ജനങ്ങളും ചേർന്നുള്ള പങ്കാളിത്ത മാതൃകയാണ് ഇത്. 65 മുകളിലുള്ള ആർക്കും വരുമാനം പരിഗണിക്കാതെ ആനുകൂല്യം ലഭിക്കും. 40 64 ഇടയിൽ പ്രായമുള്ളവർക്ക് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസ്ഥകൾ, അതായത് മറവി രോഗത്തിൻ്റെ തുടക്കം, ടെർമിനൽ ക്യാൻസർ കാരണം പരിചരണം ആവശ്യമെങ്കിൽ അവർക്ക് അർഹതയുണ്ട്. അപ്പോൾ ഇവർക്ക് പരിചരണത്തിൻ്റെ ആവശ്യകത നിർണ്ണയിക്കാൻ പ്രത്യേക
പരിശോധനയുണ്ട്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഡോക്ടർമാർ ആരോഗ്യം വിലയിരുത്തും. ഡോക്ടർമാർ, നഴ്സുമാർ, മനഃശാസ്ത്രജ്ഞർ, ഫാർമസിസ്റ്റുകൾ എന്നിവർ ഉൾപ്പെടുന്ന സംഘം ഓരോരുത്തർക്കും അനുയോജ്യമായ കെയർ പ്ലാൻ തയ്യാറാക്കും. മറവി രോഗം, ശാരീരിക ബലഹീനത, വീഴ്ചകൾ, പോഷകാഹാരക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനാണ് മുൻഗണന. ഇതിനായി പ്രത്യേക അപേക്ഷ നൽകണം. തുടർന്ന് ആരോഗ്യ പരിശോധനയും അഭിമുഖവും നടത്തും. ചെറിയ സഹായം ആവശ്യമുള്ളവർ, കൂടുതൽ സഹായം ആവശ്യമുള്ളവർ എന്നിങ്ങനെ തരംതിരിച്ച് സർട്ടിഫിക്കേഷൻ നൽകും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അത് ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത്, കുടുംബങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ വഹിച്ചിരുന്ന പരിചരണ ഭാരം കുറയും. ആശുപത്രികളിൽ ദീർഘകാലം അഡ്മിറ്റ് ആകേണ്ടതില്ല. പരിചരണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കും. അപ്പോൾ ഞാൻ ഇത് ഇത്രയും പറഞ്ഞത് പത്രത്തിൽ വന്ന ഒരു വാർത്തയെ അധിഷ്ഠിതമാക്കിയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത വന്നിരുന്നു, ഒരു ഒരു റൈറ്റപ്പ് വന്നു. അതിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ ഗുണമാണ് നമ്മുടെ ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഈ വയോജനങ്ങൾ കൂടുന്ന ഈ സമൂഹത്തിൽ ഇത് വലിയ ഉപകാരപ്രദമായിരിക്കും. ഇങ്ങനെ ഒരു വയോജന വകുപ്പ് വരുന്നതും ഇത്തരത്തിൽ ജപ്പാനിലൊക്കെ നടപ്പിലാക്കിയാണെങ്കിൽ ഇവിടെയും നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് വലിയ വിജയമായിരിക്കും. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, ഇന്നത്തെ കഥാസാരം അവസാനിപ്പിക്കുന്നു. കഥാസാരം കഥ മാത്രമല്ല നിങ്ങൾ കേട്ടത്, ഇതിലൂടെ കുറച്ച് ഇൻഫർമേഷനും ഈ ആഴ്ച ഞാൻ നൽകി. അതുമൊക്കെ തൃപ്തികരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥാസാരം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോട്ട്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
1: റേഡിയോ ബെൻസികർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
2: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
3: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത് അറബ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ വിശേഷങ്ങളാണ്. ആ രാഷ്ട്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. രാഷ്ട്രത്തിന്റെ പേര് ഒമാൻ എന്നാണ്. ഈയിടയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു രാജ്യമായി എടുത്തു പറയേണ്ട ഒരു രാജ്യം കൂടിയാണ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒമാന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഔദ്യോഗികമായി ഒമാൻ സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രമാണ് ഒമാൻ. പശ്ചിമേഷ്യയിലെ തെക്കുകിഴക്കൻ അറേബ്യൻ ഉപദ്വീപിലെ ഒരു രാജ്യം കൂടിയാണ് ഇത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നീ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. അതിനോടൊപ്പം ഇറാനുമായും പാകിസ്ഥാനുമായും സമുദ്ര അതിർത്തി പങ്കിടുന്ന രാഷ്ട്രം കൂടിയാണ് ഒമാൻ. ഒമാന്റെ തീരപ്രദേശം തെക്കുകിഴക്ക് അറേബ്യൻ കടലിനെയും വടക്ക് കിഴക്ക് ഒമാൻ ഉൾക്കടലിനെയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒമാനിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് മസ്കറ്റാണ്. ഔദ്യോഗിക ഭാഷ അറബിയാണ്. സാധാരണമായി ഒമാനി അറബിക്കാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഇനി ഒമാനിൽ നമുക്ക് 95% ഇസ്ലാം മത വിഭാഗത്തെയും അതിൽ തന്നെ 45% സുന്നി, 45% ഇബാദി, 5% ഷിയ വിഭാഗത്തിൽപ്പെട്ടവരെയും 1.67% ക്രിസ്ത്യാനികളെയും 1.67% ഹിന്ദുക്കളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകീകൃത ഇസ്ലാമിക സമ്പൂർണ്ണ രാജവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഒമാൻ എന്ന് പറയുന്നത്. ഒമാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ BC 3000 കാലഘട്ടത്തിൽ മാഗൻ സംസ്കാരവും പിന്നീട് 130 കാലഘട്ടത്തിൽ അസ്ത ഗോത്ര കുടിയേറ്റവും പിന്നീട് 751 ഇമാമത്ത് സ്ഥാപിക്കുകയും അതിനുശേഷം നബാനി രാജവംശം 1154 പോർച്ചുഗീസ് ഭരണം 1507 മുതൽ 1656 വരെയും ഒമാനി സാമ്രാജ്യം 1696 വരെയും അൽബു സഈദ് രാജവംശം 1744 വരെയും മസ്കറ്റും ഒമാനും 1856 ജനുവരിയിലും ഒമാൻ സുൽത്താനേറ്റ് 1970 അടിസ്ഥാന ചട്ടപ്രകാരം 1996 ഒമാന്റെ സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അറബ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്വതന്ത്ര രാഷ്ട്രങ്ങളിൽ ഒന്ന് ഒമാൻ തന്നെയാണ്. 1744 മുതൽ അൽ ബു സഈദ് രാജവംശം തുടർച്ചയായി ഭരിച്ചു വരുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പേർഷ്യൻ ഗൾഫിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും സ്വാധീനത്തിന് വേണ്ടി പോർച്ചുഗീസ് സാമ്രാജ്യവുമായും ബ്രിട്ടീഷ് സാമ്രാജ്യവുമായും മത്സരിക്കുന്ന ഒരു സാമ്രാജ്യമുള്ള ഒരു പ്രാദേശിക ശക്തി കൂടിയാണ് ഒമാൻ. 19-ാം നൂറ്റാണ്ടിൽ തന്റെ ഉച്ചസ്ഥായിൽ ഒമാൻ തന്റെ സ്വാധീനവും നിയന്ത്രണവും ഹോർമുസ് കടലിടുക്ക് കടന്ന് പിന്നീട് ഇറാൻ, പാകിസ്ഥാൻ എന്നിവയായി മാറിയവരെയും തെക്ക് സാൻസിബാർ വരെയും വ്യാപിപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം 20-ാം നൂറ്റാണ്ടിൽ ഒമാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്വാധീനത്തിന് കീഴിലായി. അതേസമയം ഡി ജൂറി പരമാധികാരം നിലനിർത്തുകയും ചെയ്ത ഒരു പ്രദേശം കൂടിയാണ് ഇത്. ആഗോള തലത്തിൽ എണ്ണ ശേഖരത്തിൽ 22-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രം കൂടിയാണ് ഇത്. മറ്റ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫോസൽ ഇന്ധനങ്ങളെ ആശ്രയിക്കാത്ത ഒമാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ടൂറിസം, മത്സ്യം, ഈത്തപ്പഴം, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വ്യാപാരവും തന്നെയാണ്. ലോകബാങ്ക് ഒമാനെ ഉയർന്ന വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥയായിട്ടാണ് കാണുന്നത്. 2024 കണക്കനുസരിച്ച് ആഗോള സമാധാന സൂചികയിൽ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ 42-ാമത്തെ രാജ്യം കൂടിയാണ് ഒമാൻ. ഒരു സുൽത്താൻ ഭരിക്കുന്ന സമ്പൂർണ്ണ രാജവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് ഒമാൻ. പുരുഷ പരമ്പരയിലൂടെ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രം. 1970 മുതൽ 2020 മരണം വരെ ബാബൂസ് ബിൻ സെയ്ദ് സുൽത്താനായി സേവനമനുഷ്ഠിച്ചു വന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഒമാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒമാനി നവോത്ഥാനത്തിന്റെ തുടക്കം കുറിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് രാജ്യത്തിന്റെ ജീവിത നിലവാരത്തിൽ ഉയർച്ച, അടിമത്തം നിർത്തലാക്കൽ, ദോഫർ കലാപം അവസാനിപ്പിക്കൽ, ഒമാന്റെ ഭരണഘടനയുടെ പ്രഖ്യാപനം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. അതിനുശേഷം 2020 ഹൈതം ബിൻ താരിഖ് കാബൂസിന്റെ പിൻഗാമിയായി ഒമാന്റെ സുൽത്താനായി മാറുകയാണ് ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭ, അറബ് ലീഗ്, ഗൾഫ് സഹകരണ കൗൺസിൽ, ചേരിചേരാ പ്രസ്ഥാനം, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ എന്നിവയിലെ അംഗം കൂടിയാണ് ഈ രാഷ്ട്രം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മസ്കറ്റാണ് ഒമാന്റെ തലസ്ഥാനവും ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. മസ്കറ്റ് ഗവർണറേറ്റിന്റെ ആസ്ഥാനം കൂടിയാണ് ഇത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഒമാൻ ഉൾക്കടലിലാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. താഴ്ന്ന നിലയിലുള്ള വെളുത്ത കെട്ടിടങ്ങൾ അതിന്റെ വാസ്തുവിദ്യയുടെ ഒരു സവിശേഷത കൂടിയാണ്. വ്യാപാരം, പെട്രോളിയം, ദ്രവീകൃത പ്രകൃതിവാതകം, പോട്ടിംഗ് എന്നിവയൊക്കെയാണ് മസ്കറ്റിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. മസ്കറ്റിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ തന്നെ പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള വ്യാപാരത്തിനുള്ള ഒരു പ്രധാന തുറമുഖമായി അറിയപ്പെട്ടിരുന്ന പ്രദേശം കൂടിയാണ് മസ്കറ്റ്. വിവിധ തദ്ദേശീയ ഗോത്രങ്ങളും പേർഷ്യക്കാർ, പോർച്ചുഗീസ് സാമ്രാജ്യം, ഒട്ടോമൻ സാമ്രാജ്യം തുടങ്ങി വിദേശ ശക്തികളും തുടർച്ചയായി ഭരിച്ചു വന്നിരുന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു പ്രദേശം. ഇതിനോടൊപ്പം തന്നെ ആഗോളവൽക്കരണവും ലോക നഗര ഗവേഷണ ശൃംഖലയും മസ്കറ്റിനെ ഒരു ബീറ്റാ ലെവൽ ഗ്ലോബൽ സിറ്റിയായി മാറ്റി എന്നുള്ളതും മസ്കറ്റിന്റെ സവിശേഷതയാണ്. ശ്രോതാക്കൾ കേട്ട ഒരു പേരാണ് മാഗൻ എന്ന് പറഞ്ഞ പേര്, മാഗൻ സംസ്കാരം അഥവാ മാഗൻ സിവിലൈസേഷൻ. ഈ മാഗൻ സിവിലൈസേഷൻ എന്താണ്, അത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ മാഗൻ സിവിലൈസേഷൻ ഒമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ ഒമാനിലും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിലും സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന പ്രദേശമായിരുന്നു മഗനും മജാനും. BC 2300 സുമേറിയൻ ക്യൂണിഫോം ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കാം. കൂടാതെ BC 550 വരെ മെസപ്പൊട്ടോമിയയ്ക്കും ചെമ്പിന്റെയും ഡയോറൈറ്റിന്റെയും ഉറവിടമായി നിലനിന്നിരുന്ന ഒരു പ്രദേശം. തെക്കൻ മെസപ്പൊട്ടോമിയയിലെ സുമേറിയൻ നഗരങ്ങൾ പേർഷ്യൻ ഗൾഫുമായി അടുത്ത ബന്ധമുള്ളവയായിരുന്നു. സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളെ പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും സുമേറിയൻ ഭൂമിശാസ്ത്രപരമായ ദിൽ മുനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ആധുനിക പുരാവസ്തു ഭൂമിശാസ്ത്ര തെളിവുകൾ പ്രകാരം മഗൻ നിലവിൽ ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളും ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ ചരിത്രകാരന്മാർ സാധ്യമായ സ്ഥലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യകാല രാജവംശ കാലഘട്ടത്തെ കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി പറയേണ്ടതായിട്ടുണ്ട്. മഗൻ സുമേറിയനിൽ മഗൻ, അക്കാഡിയൻ, മക്കൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. ഈ ദേശത്തെ കുറിച്ചുള്ള ആദ്യത്തെ സുമേറിയൻ പരാമർശങ്ങൾ അൽ ഞാർ കാലഘട്ടത്തിലാണ്, അതായത് BC 2600-2000 കാലഘട്ടത്തിലാണ് നമുക്കിത് കേൾക്കുവാനും കാണാനായിട്ട് സാധിക്കുക. അതുപോലെ മഗന്റെ പ്രഭുക്കന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളും സുമേറിയൻ സ്രോതസ്സിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും കപ്പൽ നിർമ്മാണത്തിനും സമുദ്രശേഷിക്കും മാഗൻ പ്രശസ്തമായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഒരു മാഗൻ കപ്പലിന് ഏകദേശം 20 ടൺ ചരക്ക് വഹിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിനോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ പുരാവസ്തു കണ്ടെത്തലുകൾ സിന്ധു നദീതടവുമായും സുമറുമായും മാത്രമല്ല ഇറാനുമായും ബാക്ട്രിയയുമായും വ്യാപാരം നടന്നതായി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് സുമർ. സുമർ എന്ന് പറയുമ്പോൾ തെക്കൻ മെസപ്പൊട്ടോമിയയുടെ, അതായത് ഇപ്പോഴത്തെ തെക്ക് മധ്യ ഇറാഖ് ചരിത്രപരമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന BC 500-400 ഇടയിലുള്ള ചാൽക്കോലിത്തിക് ആദ്യകാല വെങ്കല യുഗങ്ങളിൽ ഉയർന്നു വന്നതുമായ ഒരു പ്രദേശം സുമർ. ഏറ്റവും പഴക്കം ചെന്ന നാഗരികത എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം. സമീപത്തുള്ള ഏലാമിനെ പോലെ ഈജിപ്തിന് സിന്ധു നദീതടങ്ങൾ, മന്ന നദീതടത്തിലെ എർലിംഗാങ് സംസ്കാരം, കാരൽ സൂപ്പ്, മെസോ അമേരിക്ക എന്നിവയ്ക്കൊപ്പം നാഗരികതയുടെ കളിത്തൊട്ടിലുകളിൽ ഒന്നുകൂടിയാണ് ഇത്. ടൈഗ്രിസ്, യൂഫ്രട്ടീസ് നദികളുടെ താഴ്വരകളിൽ താമസിച്ചിരുന്ന സുമേറിയൻ കർഷകർ ധാന്യങ്ങളും മറ്റു വിളവുകളും സമൃദ്ധമായി വളർത്തുകയും അതിൽ മിച്ചം അവരെ നഗരവാസസ്ഥലങ്ങൾ രൂപപ്പെടുത്താൻ പ്രാപ്തരാക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങൾ സുമേറിയൻ നഗരങ്ങളായ ഉറൂക്ക്, ജംഡറ്റ്, നാസർ എന്നിവിടങ്ങളിൽ നിന്നാണ് വരുന്നത്. അവരുടെ മതം എന്ന് പറയുന്നത് സുമേറിയൻ മതമായിരുന്നു. ഭാഷ സുമേറിയനായിരുന്നു. ഭൂമിശാസ്ത്രപരമായ പരിധി മനസ്സിലാക്കുകയാണെങ്കിൽ മെസപ്പൊട്ടേമിയ, നിയർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് എന്നീ പ്രദേശങ്ങളുടെ അടുത്തുള്ള സ്ഥലം. മുൻഗാമി ഉബൈദ് കാലഘട്ടമായിരുന്നു. ഏകദേശം 3300 മുതൽ ഏകദേശം BC 1900 വരെയുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന സംസ്കാരങ്ങൾ. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജി മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
3: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: റേഡിയോ പെൻസിൽ. റേഡിയോ വിൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ വിൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ലിസണേഴ്സ് ലോഞ്ചിന് സമയമായി. ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ഇതൊരു സായാഹ്ന പരിപാടിയാണ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി. കുറച്ച് നല്ല പാട്ടുകളും കുറച്ച് വർത്തമാനവും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നൊരു പരിപാടിയാണിത്. സ്ഥിരം കേൾക്കുന്നവർക്കറിയാം, എന്നാലും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട്, പലരും ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർ കാണും. അതായത് കാറിലൊക്കെ പോകുമ്പോൾ, ഇതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒക്കെ ചിലപ്പോൾ ട്യൂൺ ചെയ്യുമ്പോഴായിരിക്കും ഇത് കേൾക്കുന്നത്. അങ്ങനെ പലരും ഉണ്ട്, ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇത് ഒരു സായന പരിപാടിയാണ്. നമുക്കൊന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറയും, അതിനോടൊപ്പം തന്നെ കുറച്ച് പാട്ടുകളൊക്കെ കേൾപ്പിക്കും. അതാണ് ഈ പരിപാടിയുടെ ഒരു സ്വഭാവം. അപ്പോൾ ഇതിനൊരു ചർച്ച ചെയ്യാനൊരു വിഷയമൊക്കെ ഉണ്ട്, അതൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ എനിക്കൊന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സുകൊണ്ടൊന്ന് തയ്യാറെടുക്കാം, എന്തൊക്കെ പറയണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ആരും പ്രത്യേകിച്ച് പാട്ടൊന്നും ചോദിക്കേണ്ട. പാട്ടൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വിഷയം ഒന്ന് പറഞ്ഞേക്കാം. പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്ത് പിടിച്ചെടുത്തതും അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ആയിട്ടുള്ള വാഹനങ്ങൾ കിടപ്പുണ്ട്. അതിനകത്ത് പല നല്ല വാഹനങ്ങളുണ്ട്, കാറുകൾ തൊട്ട് ബസ്സുകൾ, ട്രാവലറുകൾ, ലോറികൾ, ഓട്ടോറിക്ഷ, പിന്നെ ടൂ വീലറിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ഇഷ്ടം പോലെ ഇങ്ങനെ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു കാവനാട് സ്റ്റേഷന് മുന്നിൽ കൂടെ ഒക്കെ പോയപ്പോൾ ഞാൻ അവിടെയും കണ്ടു ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. വല്ലാത്തൊരു കാഴ്ചയാണ്. പുതിയൊരു പദ്ധതിയൊക്കെ ആഭ്യന്തര വകുപ്പ് അനൗൺസ് ചെയ്തു, സ്പേസ് എന്നാണ് അതിൻ്റെ പരിപാടി, ആ പദ്ധതിയുടെ പേര്. അതായത് ഓഗസ്റ്റ് 15 മുൻപ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാ വാഹനങ്ങളും മാറ്റുമെന്നാണ് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം മാറ്റണം എന്നാണ് ഉത്തരവ്. അപ്പോൾ അത് അങ്ങനെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് നീങ്ങുന്നില്ല, ജൂലൈ ആയി. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വിഷയം. അപ്പോൾ ശ്രോതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, വിളിക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. ആ സമയത്ത് ഞാൻ കോളുകൾ എടുക്കുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0404293111 0424239311. ഇതാണ് വിളിക്കേണ്ട നമ്പർ. നിങ്ങൾക്ക് വളരെ സരസമായിട്ടൊക്കെ സംസാരിക്കാം, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വളരെ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കണ്ട. നമ്മൾ സായന പരിപാടിയാണ്, നമ്മൾ ചുമ്മാ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗാനത്തിലോട്ട് കടക്കാം. ഓക്കെ, കേട്ടോളൂ പാട്ട്.

0: Okay. Backup.
1: ഞാൻ കരുതിയില്ല ഇന്ന് എന്നെ അസിസ്റ്റന്റായി നിർത്തുന്ന ദക്ഷിണ തരാതെയാ ഞാൻ ക്ലാപ്പ് കയ്യിലെടുത്തത്.
0: താനത് എന്നെ തന്നു കഴിഞ്ഞു.
1: എന്ത്?
0: തന്നെ തന്നെ ഞാൻ ദക്ഷിണയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു.

ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ഗാനം കേട്ട് കഴിഞ്ഞു. പുള്ളിക്കുയിലി എന്ന് പറഞ്ഞ ഗാനം അന്യർ എന്നുള്ള സിനിമയിലെ ഗാനമാണ്. എം ടി രാജേന്ദ്രന്റെ വരികൾ, അതുകണക്കിന്റെ മോഹൻ സിതാരയുടെ സംഗീതം, ഈണവും ഓക്കെ, അതുകണക്കിന് സുജാത മോഹൻ ആണ് പാടിയത് അല്ലേ. നല്ല മനോഹരമായിട്ട് പാടിയിരിക്കുന്നു.

0: കൂട്ടിയിട്ടേക്ക്. എത്രയോ കാലത്തെ വാഹനങ്ങളാണല്ലേ ഓരോ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കിടക്കുന്ന നോക്കിയത്.
1: കുരുമ്പെടുത്ത് ഇല്ലാതെ നശിച്ചു പോയി കിടക്കുന്നത് നമ്മൾ എന്നും കാണുന്നതാണ്, ദിവസേന കാണുന്നതാണ്.
0: പലതും പാമ്പുകളും ഈ പറഞ്ഞ മരങ്ങളും ചെടികളും ഒക്കെ മൂടി കിടക്കുന്നതൊക്കെ കാണാം.
1: മൂടി കാട്
0: കിടക്കുന്നത് വാഹനങ്ങളൊക്കെയാണ്, പിടിച്ചെടുത്ത വാഹനങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ കേസുകളിൽ പെട്ട വാഹനങ്ങളോ ഒക്കെയാണ് എല്ലാം നമുക്കറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെ നശിപ്പിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ
1: ഭയങ്കര പരിഹാരം കാണില്ലല്ലോ. കൊച്ചുകൊച്ചു പരിഹാരങ്ങളൊക്കെയാണെങ്കിൽ അടുത്തേയും കൊടുത്ത് പിള്ളേർ കൊണ്ടുപോകണതാണ് നല്ലത്. ചള്ളായി കളഞ്ഞിട്ട് അവർ ഗവൺമെന്റിനും പ്രയോജനമില്ല.
0: ഇതിന് നിയമപരമായിട്ട് തന്നെ ഒരു പരിപാടി ഉണ്ടാവണം. ഇത് പെട്ടെന്ന് ഒത്തുതീർപ്പാക്കിയോ അല്ലെങ്കിൽ എന്റെ കേസ് നടപ്പിലാക്കിയോ ഇതിങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണ് അല്ലേ?
1: പെട്ടെന്ന് പരിഹാരങ്ങൾ കാണണം അല്ലെ? ഒരു വർഷം പോകട്ടെ, പൈസ ഒപ്പിക്കാനുള്ള പൈസ സമയം കൊടുക്കണമല്ലോ. ഒരു വർഷം രണ്ടു വർഷം കൊടുത്തു കളയാം. എന്ത് റോഡിൽ
0: കൂട്ടിയിട്ടേക്കുന്നത് എല്ലായിടത്തും കരുനാഗപ്പള്ളി ഉണ്ട്, അതൊക്കെ പല സ്ഥലങ്ങൾ, കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കിടക്കുന്നു.
1: ഒരു വലിയ എന്നും കാണുന്നതാണ് ചാത്തന്നൂര് കൊട്ടിയെ നമ്മൾ എന്ത് നമ്മളെ യാത്ര ചെയ്യുമ്പോൾ കണ്ടുകൊണ്ട് പോകണം. അപ്പൊ തന്നെ വിഷമം വരും, നല്ല വണ്ടികളൊക്കെ കിടന്ന് ചള്ളായി പോവുകയാണ്.
0: അതിനൊക്കെ ആശ്രാമത്ത് ഉണ്ട്, ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ പരിസരത്തുണ്ട്,
1: എല്ലാ
0: പോലീസ്
1: സ്റ്റേഷനും.
0: അതുമല്ല ടെമ്പോ ട്രാവലർ,
1: കാരണം നമുക്ക് വണ്ടി ഇല്ലെങ്കിലും വണ്ടികളെ കൊച്ചുള്ളതേ അവരെ കൊണ്ട് പോയിട്ട് പോട്ടെ. ഒരു തെറ്റി റോഡിൽ കാണിക്കുന്നത് അന്നേരത്തൊക്കെ വെച്ചാൽ മതി.
0: കേസിൽ പെട്ടതാണ് പലതും, കേസിൽ അപകടത്തിൽ പെട്ടതും
1: എല്ലാം
0: അങ്ങനെ ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗവൺമെന്റ്. അത് പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല. ആ പദ്ധതി പ്രഖ്യാപിച്ച അനുസരിച്ച് അങ്ങോട്ട് സ്പേസ് എന്നും പറഞ്ഞാണ് എന്റെ പേര്.
1: കള്ളവണ്ടി ഓടിച്ചോണ്ട് വരുന്നവരെ പിടിച്ചെടുത്താ പിന്നെ അവര് ചെല്ലുവോ?
0: അല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ അവിടെ നിന്ന്
1: പറ്റത്തില്ല.
0: അത് മനസ്സിലാക്കിക്കൊണ്ട്
1: അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റാത്തത്. എനിക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പെട്ടെന്ന് പരിഹരിക്കാൻ ഞാൻ നോക്കും. ഈ വണ്ടി അല്ല വേറെ ആളിനാണെങ്കിൽ നമ്മൾ മാലി ചെയ്തില്ല. അങ്ങനെ ഒരു സംഭവങ്ങളോ ഉണ്ട് ഇതിന്റെ
0: ഇടയിൽ.
1: സാറ് സുഖം തന്നെ,
0: സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്തുണ്ട്?
1: ആ ഇവിടെ നല്ല വിശേഷം. ഓണത്തിന്റെ ഒരു കാറ്റ് ഒഴിച്ചു.
0: കാറ്റടിച്ച് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടോ?
1: ഇല്ല നല്ല രീതിയിൽ
0: അടിച്ചുടങ്ങിയില്ല. എന്നാലും ഒരു ഇളം കാറ്റടിച്ച് അല്ലേ, ചെറിയൊരു കാറ്റ്. അത്രയും കുറച്ച് കഴിയുമ്പോ ശക്തി പ്രാപിക്കും. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഓണം അങ്ങോട്ട് കൊഴിപ്പിക്കും. അത് ശരി എന്നാ, ശരി എന്നാ. അപ്പൊ ഞാൻ
1: വന്നു സാറേ, നിങ്ങളെ എല്ലാരും കാണാൻ തന്നെ
0: രണ്ടു ദിവസം മുമ്പ് ഞാൻ അറിഞ്ഞു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു.
1: കണ്ടില്ല
0: ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു, വന്ന കാര്യമൊക്കെ അറിഞ്ഞു. അപ്പൊ ശരി ശരി ശരി, പക്ഷെ ഞാനില്ല, ഞാൻ ഉച്ച കഴിഞ്ഞാ വന്നത്. അപ്പം അത് നന്നരാണ്. ഞാനൊരു 12 മണിയൊക്കെ കഴിഞ്ഞാണ് വന്നത്. 12 അല്ല, ഞാനൊരു 2 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അല്ല, ഞാൻ 12 മണിക്ക് വന്നു, കാതോട് കാര്യത്തിനോ മറ്റോ എനിക്ക് തോന്നുന്നു. സാറേ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ശരി.
1: ഓ,
0: അടുത്തൊരു കോളിലോട്ട് കിടക്കട്ടു. ഹലോ,
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, എന്തുണ്ട്?
2: വാഹനങ്ങളുടെ ഇടയിലോട്ട് നിന്നുകൊണ്ട് വിളിക്കുക.
0: എന്താണ്, എന്താണ്?
2: പോലീസ് നിന്നുകൊണ്ട് വിളിക്കുക.
0: എന്താണ്, എന്താണ്?
2: പോലീസ്
0: സ്റ്റേഷനിൽ കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ കൂട്ടത്തിൽ സംഭവം എന്താണ്, അവിടുത്തെ സാഹചര്യം എന്താണ്, അവിടുത്തെ അവസ്ഥ പറയൂ, പറയൂ, കേക്കട്ടെ.
2: നമ്മുടെ കാരണം ഉണ്ടായിട്ടും കാരണം ഇല്ലാതെയും പിടിച്ചു കൊണ്ടിരുന്ന വാഹനങ്ങളുണ്ട്. ചിലത് നിരപരാധിയുടെ വാഹനം പിടിച്ചുകൊണ്ടിട്ട് അത് കൊടുക്കാതിരിക്കും. ചിലത് കുറ്റകൃത്യങ്ങൾ കാണിച്ച് അതുകൊണ്ട് പിടിച്ചിട്ട് ശിക്ഷിക്കുന്ന വാഹനങ്ങളും ഉണ്ട്. ഇതെന്ന് പറയാൻ നിരപരാധിയായി ഈ കൊറോണ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ പിടിച്ചകത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടില്ല. അവിടെ ചെന്ന് എന്തെങ്കിലും പറയുമ്പോൾ പറയും കോടതി പോയി മേടിച്ചാൽ മതി. അത് ചില പോലീസുകാരുടെ ആ ഹുങ്കാണത്. ചില പോലീസുകാരുണ്ട് നന്ദി, കച്ചവടക്കാർക്കൊക്കെ സാധനം എടുക്കാൻ പാടായിട്ട് അനുവാദം ഉണ്ടായിരുന്നു. അന്നേരം നമുക്ക് ഇതിന്റെ ഒരു പത്രം എഴുതി കൊണ്ട് പറഞ്ഞാൽ ഇന്ന സാധനത്തിന് ഇന്ന സാധനം മേടിക്കാൻ ഇന്ന വെയിലോട് കൂടി പോവുകയാണെന്ന് പറഞ്ഞാൽ എഴുതി കൊണ്ടുപോയാലത് നിൽക്കുന്ന പോലീസുകാരെ കാണിച്ചാല് അതിലും വിടും. അങ്ങനെ എന്റെ അനിയനിവിടെ കച്ചവടമുണ്ട്, ഞാനിവിടെ കച്ചവടമുണ്ട്. അങ്ങനെ ആഴ്ചയിൽ

0: പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഈ സാധനം എടുക്കാൻ പോകാം, അന്നേരം ഇങ്ങനെ എഴുതി കൊണ്ട് പോയാൽ മതി, അത് കാണിച്ചാല് അവര് വിടുകയും ചെയ്യും. ഒരു ദിവസം അങ്ങനെ പോയപ്പോ ആദ്യം ഒന്ന് രണ്ട് പോലീസുകാർ പിടിച്ചു, ഈ ലെറ്റർ കാണിച്ച് ആ ശരി പൊയ്ക്കോളാൻ പറഞ്ഞു. കൊറേ അങ്ങോട്ട് എന്നാ പോയ എസ് ഐ മൂന്നാല് പോലീസുകാരാണ് പോകുന്നത്, അത് വിളിച്ച് കാണിച്ച് ഇത് കാണിച്ചാ പറഞ്ഞ് വായിൽ വരലിട്ട് കാണിച്ചാൽ ഇതങ്ങ് അവിടെ ചെന്ന് പറഞ്ഞാൽ അത് തന്റെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. അത് വാടകയ്ക്കെടുത്ത് ആട്ടോ ആട്ടോ പിടിച്ചു പോയ സാധനം കൊണ്ടുവരാൻ, വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഈ പോലീസാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിടാനുള്ള അവകാശമുണ്ട്, നിയമമുണ്ട് അങ്ങനെ
1: കൊണ്ടുപോകാനായിട്ട്.
0: അവിടെ ചെന്ന് ആ ചെയ്യില്ല, അവന് അവന്റെ ഒരു അഹങ്കാരം അന്നേരം പവർ. അങ്ങനെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, അന്നേരം വാടകയ്ക്ക് വന്ന ആട്ടോക്കാരനല്ലേ, അവനും പെട്ട് കൊണ്ടുപോയ ആളും പെട്ട്. അല്ല ഞാൻ ചെന്ന് പറഞ്ഞു സാറേ ഇങ്ങനെയാ കാണത്തിന്ന്, അതൊക്കെ അങ്ങ് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ ശരിയാ പറയുന്ന അവര് കോടതി വിടും വണ്ടി അവിടെ ചെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവനവിടെ വന്ന് ആലോചിച്ചപ്പോ നമ്മുടെ ഒരു പി ഐ നമ്മുടെ ഒരു ബന്ധുണ്ട്, ഈ സ്റ്റേഷൻ അല്ല വേറെ സ്റ്റേഷൻ അല്ല, അവ അവിടെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്റെ വണ്ടി ഇങ്ങനെ വിളിച്ചിട്ടില്ല, ആ അങ്ങനെ ആരെങ്കിലും അവിടെ നിന്നില്ല, ഞാൻ രണ്ടു മിനിറ്റ് കഴിഞ്ഞോട്ട് വിളിക്കാന്ന് പറഞ്ഞു. പുള്ളി ഇവിടുത്തെ സി ആയി വിളിച്ച് ഇത് പറഞ്ഞിട്ട് പറഞ്ഞ് ആ അന്നാടെ നിന്ന് ഇപ്പൊ ഇവിടുത്തെ സി ഐ അങ്ങോട്ട് വരും വണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് സി ഐ ഒന്നും ചോദിച്ചില്ല, പോലീസ് എന്നോട് പറഞ്ഞാൽ ചാവി എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ചാവി എടുത്തു കൊടുത്തു, അതുകൊണ്ട് ആ വണ്ടി കൊണ്ട്. അതുപോലെ ഒത്തിരി വണ്ടികൾ അങ്ങനെ അവിടെ കിടപ്പുണ്ട്, അതായത് ഈ ആളില്ലായിരുന്നെങ്കിൽ നമ്മുടെ വണ്ടിയും കോടതിക്ക്
1: പോയാലും
0: അന്ന് കോടതി പോയെന്ന് പറഞ്ഞാൽ ഈ വണ്ടി എല്ലാം പിടിച്ചാൽ സ്റ്റേഷന്റെ മൂലയിലേക്ക് മാറ്റിയാ, ഇവിടെ നമ്മൾ കോടതി നടക്കണം. ഇങ്ങനെ നടന്ന് ആലോചിക്കുമ്പോൾ ചിലര് സ്വന്തം വണ്ടി ആണെങ്കിൽ അവര് കളഞ്ഞിട്ടങ്ങ് പോകും. ഒരു ഒരു പത്ത് പ്രാവശ്യം കോടതി പോകുമ്പോൾ മടുക്കും
1: തീർച്ചയായിട്ടും.
0: അങ്ങനെ ഒരു വണ്ടിയുടെ കാശ് അല്ല ആൾക്കാർ മരിച്ചു, അങ്ങനെയാണ് ജലം കൂടിക്കിടക്കുന്നത്. പിന്നെ കുറ്റകൃത്യങ്ങൾ പിടിച്ചോണ്ട് പോകുന്നതുകൊണ്ട് അവര് ഇതിനായിട്ട് പോകത്തില്ല,
1: അവരെ ഉപേക്ഷിച്ചോണ്ട് പോകും. അങ്ങനെ അങ്ങനെയുള്ള വാഹനങ്ങള് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ വിൽക്കുകയോ ആക്രിക്ക് വിൽക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യണം.
0: അവർക്ക് കൊടുക്കാമല്ലോ, ആക്രിക്ക്
1: എത്ര സ്ഥലമാണെന്ന് അറിയോ ഇത് കയ്യേറുന്നത്, ഇങ്ങനെ വാഹനങ്ങൾ ഇനി കിടന്നിട്ട് അതിങ്ങനെ തുരുമ്പിച്ച് ഇഴജന്തുക്കള് മരങ്ങൾ വളർന്നിരിക്കുന്ന ടെമ്പോ ട്രാവലറൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞക്ക് വള്ളിപ്പടർപ്പൊക്കെ മൂടിക്കിടക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല നല്ല ടെമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള
0: ഈ കൊറോണ സമയത്ത് അവര് ഒരുപാട് വാഹനങ്ങള് വെറുതെ ഇതുപോലെ പിടിച്ച പോലീസുകാരുടെ അങ്ങനെ പിടിച്ചോണ്ട് പോയതാണ്.
1: അല്ല എന്റെ നിയമം ലംഘിച്ചനോ അല്ലെങ്കിൽ തൊണ്ടി വാഹനങ്ങളോ എന്തും ആയിക്കോട്ടെ, പക്ഷെ ഇത് എന്തും ആയിക്കോട്ടെ, പക്ഷെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു അവിടെ കിടന്ന് നശിക്കുകയാണ്. ഇതെല്ലാം ഒരു എത്രയോ ലക്ഷം രൂപ കൊടുത്ത് ഓരോരുത്തരും വാങ്ങിക്കുന്നതാണ്. ഇന്നൊരു ബൈക്ക് മേടിക്കണമെങ്കിൽ പോലും ലക്ഷങ്ങൾ വേണം. നമ്മൾ പണ്ടത്തെ നമുക്ക് ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ടൊന്നും ഒരു ബൈക്കോ സ്കൂട്ടറോ കിട്ടത്തില്ല, അതുപോലും ഇപ്പം ലക്ഷത്തിനടുത്തോ അല്ലെങ്കിൽ ലക്ഷം കഴിഞ്ഞോ ഒക്കെ നമ്മൾ കൊടുക്കണം, എന്നാലേ അത് നമുക്ക് നമ്മുടെ കയ്യിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ആ വാഹനങ്ങളാണ് പിടിച്ചെടുത്ത് തൊണ്ടി വാഹനങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിരിക്കും പിടിച്ചെടുത്തത്, നിയമലംഘനം കൊണ്ടോട്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായിട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവണം, ഇതിങ്ങനെ അവിടെ കിടന്ന് നശിക്കുന്നതിനും കാട്ടി അല്ലേ. അതുകൊണ്ട് എന്തായാലും സർക്കാർ
0: ഈ പിടിച്ചോണ്ട് പോകുന്ന വണ്ടി ഒരു ഫൈനോ എന്തെങ്കിലും ഈടാക്കി തിരിച്ചു കൊടുക്കണം എന്നല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ വണ്ടി കൊടുക്കുന്നില്ല,
1: അത്
0: അവിടെ ഇട്ടിരുന്ന് നശിപ്പിച്ച്
1: കളയുക. ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കളകട്ട്, അപ്പൊ വിളിച്ചാൽ സന്തോഷം. ഓക്കെ, ശിവരാത്രി.
0: ഓക്കെ.
1: അപ്പോൾ ഞാന് അടുത്ത പാട്ടിടും. അടുത്ത പാട്ടിടുമ്പോൾ ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111-0474-293-1111.
2: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
3: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
2: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
3: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
2: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
3: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
2: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
3: 8855330187. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര.

0: ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗാനം കേട്ട് കഴിഞ്ഞു. അപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസണേഴ്സ് ലോഞ്ച് എന്ന് പറഞ്ഞ സായന പരിപാടിയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. മധുരൈ എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലെ ഗാനമാണ് കേട്ടത്. വിജയ് അഭിനയിച്ചതാണ്. അതൊക്കെ സോണിയ ഗർവുകളാണ് നായികയായിട്ട് അഭിനയിച്ചത്. ഇതിൻ്റെ ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് യുഗഭാരതിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാസാഗറാണ് ഇതിൻ്റെ സംഗീതം. വിദ്യാസാഗർ മലയാളത്തിന് ഇഷ്ടംപോലെ ഹിറ്റ് നൽകിയ സംഗീത സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ മലയാളിയായ മധു ബാലകൃഷ്ണനാണ് ഇത് ആലപിച്ചത്. ഒപ്പം സാധന സംഘവുമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. വിഷയം എല്ലാവർക്കും അറിയാം, ഞാൻ അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം.
1: ഞാൻ ബാബു കൊട്ടത്തനാണേ, അതായത് കടപ്പാക്കട സുപ്രീമിൽ നിൽക്കുന്ന ട്രാഫിക് വാർഡൻ ബാബു.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾക്ക് പരിചിതനായ ശ്രോതാവാണ്.
1: എന്റെ ജീവന്റെ ജീവനാണ്. കാരണം ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മള് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റാതെ തോറ്റുപിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതെന്റെ ജീവിതമാണ്. ഇതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സാറേ. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്, 80% പോലീസുകാർ നല്ലവരാണ്. പിന്നെ ഇതിനകത്ത് വന്നപ്പെടുന്ന വാഹനങ്ങളില്ല, ചിലർ മസിൽ പിടിക്കും. ചെറിയ തെറ്റുകളെ കാണും. ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈസൻസ് അല്ല, നമ്മുടെ ഇൻഷുറൻസ് അടുത്ത ദിവസം പോയി അല്ല
0: അങ്ങനത്തെ
1: അടുത്ത ദിവസം വണ്ടി ഓടാൻ പാടില്ല എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്യുന്ന പോലീസുകാരാണ്. പക്ഷെ ഇത് മസിൽ പിടിക്കും. മസിൽ പിടിച്ചിട്ട് എന്തെയ്യാന്നറിയോ, ഉടനെ എന്റെ അമ്മാവൻ എന്റെ എസ് പി ആണ്, കമ്മീഷണർ ആണ്, സി എ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണത്തക്ക രീതിയിൽ ആരാണ്ടേക്ക് ഫോൺ വിളിക്കും. ഇത് പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പോലീസുകാർ പറയും, ആ അതിരിക്കട്ടെ, നീ സ്റ്റേഷനിലേക്ക് വാ, നിന്റെ വണ്ടി നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അത് മാത്രമല്ല, ഇവരോട് ചൂടാകും, പോലീസുകാരോട് ചൂടാകും. പോലീസുകാർ തണുത്ത് സംസാരിക്കാൻ വളരെ മനിയ മാന്യമായി സംസാരിക്കുമ്പോഴും ചൂടാകും. കാരണം എനിക്ക് 23 പരിചയമുണ്ടായി
0: ബാക്കിലേ.
1: ഞാൻ അന്ന് കണ്ടു വളർന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. വളരെ മാന്യമായി സംസാരിക്കുന്നത് പോലും വളരെ മോശമായി സംസാരിക്കുന്ന വളരെ ആൾക്കാർ, ആ ഈ വലിയ വലിയ ആന വാണ്ടിയിലും പിന്നെ അങ്ങനെയുള്ള ഈ പിന്നെ ചെറുപ്പക്കാരൻ പിള്ളേരും ഒക്കെ കൂട്ടായി വരുന്നവരൊക്കെ, നമ്മുടെ എന്റെ അമ്മാവൻ DGP ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ച് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയോടുകൂടി നിന്നും സാർ സംസാരിക്കും. മനസ്സിലായില്ലേ? ഒന്നും അയക്കത്തില്ല, വെറുതെ ഫോൺ ചെയ്യുന്ന. അപ്പൊ ഇത് കേൾക്കുന്ന പോലീസുകാർ മനസ്സിലായി, ഇവൻ ഫ്രോഡാണ്, അങ്ങനെ ഈ വണ്ടി അങ്ങ് പിടിച്ചോണ്ടു ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ നിരപരാധികളും
0: പിടിക്കപ്പെടുന്നുണ്ട്.
1: അതായത് വൈകിട്ട് ജോലി കഴിഞ്ഞു വരുന്ന, ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മൈക്കാട് പണിയൊക്കെ കഴിഞ്ഞു വരുന്ന ഒരു രണ്ട് സുഹൃത്തുക്കളെ ചട്ടിയും ഈ സ്കെയിലും ഒക്കെ വെച്ചിട്ട് വരുന്ന ഒരു പോലീസ്, അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, പക്ഷെ പിടിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഈ ലൈസൻസും കാര്യങ്ങളും പേപ്പറും ഒക്കെ നോക്കുമല്ലോ. അപ്പൊ എന്തോ അതിനകത്തൊരു വിഷമുണ്ട്. വിട്ടു പോകാമേ ഉള്ളു, കാരണം ജീവിച്ചു പോട്ടെ, അങ്ങനെയും ചെയ്യാം, മനസ്സിലായില്ലേ? പക്ഷെ ആ ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി എന്തോ എനിക്കറിയില്ല, അങ്ങനെ സംഭവിച്ചു. ഒരു 8 മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ പോലീസുകാർ പൊതുവേ മാന്യമായി പെരുമാറുന്ന, വിശേഷിച്ച് ഇന്നത്തെ കാലഘട്ടം മാറി. കാരണം ജനം പ്രതികരിച്ചറിയോ, അപ്പോഴേ മൊബൈൽ എടുത്തിട്ട് അപ്പൊ എല്ലാ പോലീസുകാർക്കും നല്ല പേടിയുണ്ട്. അപ്പൊ എല്ലാ പോലീസുകാർക്കും വളരെ മാന്യമായി പെരുമാറുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ചിലരെങ്കിലും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ചിലരെങ്കിലും ഉണ്ട്. അത് വളരെ കഷ്ടമാണ്. അവരും കൂടെ നേരെയാകുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള, ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത്, ഈ ട്രാഫിക് സിഗ്നലുകളും ട്രാഫിക് സീബ്ര ലൈൻ കടക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. അതുപോലെ പരമാവധി നമുക്ക് അത്യാവശ്യം ഉണ്ടാവും, ആവശ്യം ഉണ്ടാവും. ഒരു വാഹനം എന്റെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു SI ഞാനൊരു വണ്ടി പിടിച്ചിട്ട് ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞതാ, ബാബു ഒഴി പോന്ന്, അതായത് 8:30 കഴിഞ്ഞ് 10-11 വരെ, അല്ല അതിനുശേഷം ഓടിപ്പോന്ന ഒരു വാഹനത്തിന്റെ സ്പീഡ് എന്ന് പറയുന്ന ആ യാത്രക്കാരന്റെ മാനസികാവസ്ഥ, ഒരാളിനെ കാണണം, അല്ലെ ട്രെയിന് പോകണം, അല്ലെ KSRTC അടുത്ത വണ്ടിക്ക് പോകണം എന്റെ കൂടിയിരിക്കുന്ന ആളെ അവിടെ എത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വണ്ടിയുടെ സ്പീഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യവും ഇല്ലാതെ വണ്ടി പറത്തുവിടുന്ന പയ്യന്മാരും ഉണ്ട്, പിന്നെ കള്ളടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതും ഉണ്ട്. അവരൊക്കെ ഒന്ന് നിയമം പാലിക്കുക എന്നുള്ളേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായി? വളരെ കഷ്ടമാണ് സാർ. ചിലരൊക്കെ വളരെ മോശമായിട്ടാണ് റോഡിൽ പെരുമാറുന്ന, ട്രാഫിക്കിൽ പെരുമാറുന്ന, യാത്ര ചെയ്യുന്നത്, വണ്ടി ഓടിക്കുന്നത് വളരെ വളരെ വളരെ
0: മോശമായിട്ടാണ്.
1: മനസ്സിലായി? രണ്ടുപേരും പഠിക്കോട്ടെ.
2: പഞ്ചനക്കല്ലുക്കിയടുക്കി മണ്ഡല ശില്പി, പഞ്ചനക്കല്ലുക്കൾ മീനുക്കിയടുക്കി അഖിലാന്ത മണ്ഡല ശില്പി, നിന്റെ നാലുകെട്ടിന്റെ പടിപ്പുരമുറ്റ ത്തു ഞാനെന്റെ മുറി കൂടി പണിയിട്ടോട്ടെ. ആഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാ
1: ഹലോ
3: ഉഗ്രൻ ഗംഭീരം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ഒന്നും പറയാനില്ലല്ലോ. ഹലോ, കേൾക്കുന്നോ? പോയോ?
1: ഓക്കെ.
3: ഗംഭീരം നല്ലോണം പാടി. പണി തീരാത്ത വീട് അല്ലേ, അതില് പാട്ടല്ലേ? സേതുമാധവൻ ഡയറക്റ്റ് ചെയ്ത ഒരു പ്രശസ്തമായ സിനിമയാണത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ശിവരാത്രി
1: സാറേ, ഇതിനെ കുറിച്ച് ജനങ്ങളോട് ഇച്ചിരി ഒന്ന് പറയൂ സാറേ. ഈ ട്രാഫിക്കിന്റെ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോടൊന്ന്
3: പറയുക.
1: ആഗ്രഹമാണ്.
3: ഞാൻ പതിയെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ഈ തൊണ്ടി വാഹനമാണ്. കൂടിക്കിടക്കുന്ന തൊണ്ടി വാഹനങ്ങൾ
1: അല്ല സാറേ, സാർ പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഒരുപാട് ട്രാഫിക് പോയിന്റുകൾ നമ്മുടെ സ്റ്റേഷനിലേക്ക് കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളില്ലേ, അതൊരു വലിയ പ്രശ്നമാണ് സാറേ. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അത് 5 വർഷത്തിലൊക്കെ മുമ്പ് വാഹനം വളരെ കുറവായിരുന്നു. ഇപ്പൊ യഥേഷ്ടം വാഹനമാണ്. നമ്മുടെ കരിക്കോട് പോലീസ് സ്റ്റേഷൻ, കിളിന്റെ പോലീസ്,
3: കരിക്കോട് മാത്രമല്ല ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ എല്ലാം ഞാൻ നോക്കിയിട്ട് വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുക.
1: പോലീസ് സ്റ്റേഷനില് ലോറിയിൽ മത്തങ്ങ വളർന്നു. അപ്പൊ അതെത്ര കാലഹരണപ്പെട്ട് കിടക്കുന്ന വണ്ടിയാണെന്ന് ആലോചിച്ചു. അപ്പൊ നമുക്ക് സർക്കാർ ചെയ്യേണ്ട ഒരു കാരണം, അതായത് 3 വർഷം പിടിക്കപ്പെടുന്ന വാഹനങ്ങൾ 3 വർഷം കുറെ നാളങ്ങോട്ട് മുന്നോട്ട് പോണ്ട, 3 വർഷം കഴിഞ്ഞ് ലൈസൻസ് ഇല്ലാത്തതും ഈ പെറ്റിക്ക് പിടിക്കുന്നതും പിന്നെ മറ്റ് ക്രിമിനൽ കേസുകൾ പിടിക്കുന്ന വാഹനങ്ങൾ,
3: തൊണ്ടി വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആക്സിഡന്റ് പറ്റിയ തൊണ്ടി വാഹനങ്ങൾ
1: ഒരുപാട് വാഹനങ്ങൾ.
3: അപ്പൊ മദ്യമായിട്ടൊക്കെ പിടിക്കുന്നുണ്ട്, മദ്യം കടത്തുന്നു, കഞ്ചാവ്,
1: നമ്മൾ കാണുന്ന ലോകമല്ല
3: അതുകൊണ്ടൊക്കെ. അല്ല, 2-വീലർ ഒരു വലിയ പരിധി വരും. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ, ഞാൻ അതാ പറഞ്ഞു വന്നത്, ഓഗസ്റ്റ് 15 മുൻപ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാ വാഹനങ്ങളും മാറ്റണമെന്നാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്.
1: പക്ഷെ അതൊന്നും മാത്രമല്ല, നമ്മുടെ സ്റ്റേഷൻ വളപ്പുകൾ കുറച്ചുകൂടി സൗകര്യമാക്കണം.

0: രീതിയിലെ പല വാഹനങ്ങളും പല ടെസ്റ്റും കിടപ്പുണ്ട്. പക്ഷെ ഒതുക്കിയിട്ടേക്കാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം ഉന്മൂലനം ചെയ്യണം.
1: എത്രയോ വർഷങ്ങളായിട്ട് അതൊക്കെ ആഗ്രഹിക്ക വെക്കിയോ, ആ പരിസരം ഒക്കെ ഒന്ന് ഫ്രീ ആവട്ടെ അല്ലെ, അതിന്റെ ആ സ്പേസ് ഒക്കെ നമുക്ക് തിരിച്ച്. പാമ്പും വലിയ വലിയ വൃക്ഷങ്ങളും ഒക്കെ വളർന്നു നിൽക്കുന്നു
0: ചില മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി
1: മാറി. അതെ അതെ അതെ അതെ.
0: ഭാഗത്തോടെ ജനം പോകും.
1: പലതിന്റെ ഒക്കെ യന്ത്രങ്ങള് ഒക്കെ പല ഭാഗങ്ങൾ യന്ത്രഭാഗങ്ങളൊക്കെ ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എഞ്ചിന്റെ ഭാഗങ്ങളും ഒക്കെ ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട്.
0: വിലയുടെ പല സാധനം അടിച്ചു പോകുന്നുണ്ട് സാറേ, അടിച്ചു പോകുന്നുണ്ട്. അതിലെ പല കൈകളും
1: ബാറ്ററികളും എല്ലാം ഊരിക്കൊണ്ട് പോയ വാഹനം ഇനി ബാക്കി അതിന്റെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ.
0: ആരും അറിയാതെ ആരും ഒന്നും പോകത്തില്ല, മനസ്സിലായില്ലേ. ഇങ്ങനെ നിശബ്ദമായിട്ട് പോകാൻ ചില കാര്യങ്ങളും ഉണ്ട്.
1: ഓക്കെ, നമ്മുടെ സമയം ഒരു സംസാരിച്ചു. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
1: അപ്പൊ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു കോള് കണക്ട് ചെയ്ത് വെച്ചിരുന്നു, അത് കട്ടായി പോയി. എനിക്കൊന്ന് അദ്ദേഹം നേരത്തെ കയറി സംസാരിച്ചു. അപ്പൊ അദ്ദേഹം വീണ്ടും ഒന്ന് വിളിക്കുക. അതിനൊക്കെ തന്നെ നേരത്തെ വിളിച്ച ആരൊക്കെ ഉണ്ട് അവരൊന്ന് വിളിക്കുക. ഈ സമയത്ത് ഞാൻ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൾ എടുത്ത് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഗാനം കേട്ടോളൂ.

ഓക്കെ, അപ്പോൾ മാഫിയ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇതിന്റെ സംഗീതം രാജാമണിയാണ്, അതിലൊക്കെ എന്നെ കെ ജെ യേശുദാസ് ആണ് ഇത് ആലപിച്ചത്. ബിച്ചു തിരുമല എഴുതിയ വരികളാണിത്. ഇതിലെ ഗാനം ബിച്ചു തിരുമലയാണ് എഴുതിയത്. അതാണ് ഈ സിനിമ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ഗാനത്തെക്കുറിച്ച് പറയാനുള്ളത്. മാഫിയ എനിക്ക് തോന്നുന്നു ഷാജി കൈലാസിന്റെ ഒരു കാലത്ത് ഇറങ്ങിയ ഒരു കുറേ ആക്ഷൻ പടങ്ങളുണ്ട്, ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് മാഫിയ. ഭയങ്കര ഞാനിത് കാണാൻ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല തിക്കും തിരക്കുമായിരുന്നു ഇത് റിലീസ് ചെയ്തപ്പോൾ. കമ്മീഷണറൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ ഒരു സിനിമയാണ്, അപ്പോൾ അത് എല്ലാം ഹിറ്റായി. ഏകലവ്യൻ കമ്മീഷണർ അങ്ങനെ വന്ന് അടുത്ത മൂന്നാമത്തെയോ അങ്ങനെ വന്ന സിനിമയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ ഇല്ല, അപ്പോൾ വിളിക്കേണ്ടവർക്ക്

വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്ത് പിടിച്ചെടുത്ത വാഹനങ്ങൾ കിടന്ന് നശിക്കുന്നു അല്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു വിഷയം. അപ്പോൾ ശ്രോതാക്കൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, നമുക്ക് അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കാം.

0: ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞു. ഒരു ധനുഷിന്റെ ഒരു പുല്ലാദവൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടത്. ജി വി പ്രകാശ് കുമാറാണ് ഇതിന്റെ സംഗീതം. അത് കണക്ക് തന്നെ മറ്റു വരികൾ എഴുതിയത് മുത്തുകുമാർ, കാർത്തിക്, നകുൽ, ബോംബെ ജയശ്രീ എന്നിവരാണ് ഈ ഗാനം ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ കോളുകളൊന്നുമില്ല, ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന വിഷയം, ഇന്നത്തെ പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്ത് പിടിച്ചെടുത്ത വാഹനങ്ങൾ കിടന്ന് നശിക്കുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വിഷയം പോലെ എന്ന വിഷയമായിട്ട് എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നും അത്രയൊക്കെ ഉള്ളു പറയാൻ, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ പലതും പല വാഹനങ്ങളും ഈ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ കാലത്ത് കിടക്കുന്ന വാഹനങ്ങൾ അല്ല, അന്ന് തുടങ്ങി അന്ന് പിടിച്ചെടുത്ത വാഹനങ്ങൾ വരെ ഉണ്ട്. അതായത് എന്നാണോ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയത്, അന്ന് പിടിച്ചെടുത്ത അന്ന് ആ കാലഘട്ടത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ വരെ ഇപ്പോഴും കിടന്ന് നശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് എന്തുമാത്രം ഇല്ലേ, ഇത് നമ്മൾ ഒരു വരുമാനമില്ലെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്, നമ്മൾ സർക്കാരിന് വരുമാനം കണ്ടെത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ഇങ്ങനെയുള്ള വാഹനങ്ങൾ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അല്ലെങ്കിൽ കേസുകൾ ഞാരും അതിനകത്ത് എപ്പിയർ ചെയ്യാനില്ലാത്ത കേസുകളാണെങ്കിൽ ഇതൊക്കെ ആക്രി വിലയ്ക്ക് കൊടുത്ത് അങ്ങനൊരു ഒരു വരുമാനം കണ്ടെത്തിക്കൂടാ? പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഒക്കെ അതൊരു വരുമാനമാണല്ലോ. പല കാര്യങ്ങൾക്കും, നല്ല കാര്യങ്ങൾക്കും അത് വിനിയോഗിക്കാം ആ വരുമാനം. തീർച്ചയായിട്ടും പലതുമൊക്കെ നിയമലംഘനങ്ങൾ കൊണ്ട് പിടിച്ചെടുത്ത വാഹനങ്ങളാണ്. അതിനൊക്കെ തന്നെ ഇതിനൊക്കെയുള്ള ചാരായം കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്നുകളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ഒരു സെക്കൻഡ്. ഹലോ, അതെ അതെ അതെ അതെ, കണക്ട് ചെയ്യട്ടെ, സംസാരിക്കുന്നോ? ആ ഓക്കെ. ഹലോ, അതെ അതെ അതെ, പറഞ്ഞോളൂ, ഇതാരാണ്? ജോസ്. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ആ പറഞ്ഞോളൂ.
1: മനസ്സിലായി.
0: ഞാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും കണ്ട കാഴ്ചയാണ് ഇത്. എല്ലായിടത്തും ട്രാഫിക് പോലീസ്, ആശ്രാമത്ത് കിടപ്പുണ്ട്, പലയിടത്തും കിടപ്പുണ്ട്.
1: പല പല കേസുകളിൽ പെട്ട് കിടക്കുന്നതായിരിക്കത്തില്ലേ?
0: അതെ അതെ അതെ അതെ.
1: ഈ കേസിൽ പെട്ട് കിടക്കുമ്പോ ആ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ ആ വാഹനങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പറ്റുമോ?
0: അല്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഞാൻ അതിന്
1: ചെയ്യേണ്ടത് ഇടപെടലല്ലേ വേണ്ടത്?
0: അല്ല, ഞാൻ പറഞ്ഞ അത് എന്തുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഒരു ഒരു പറഞ്ഞ കണക്ക് ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചു.
1: അത് അങ്ങനല്ല. അപ്പം ഈ ഓരോ വാഹനങ്ങൾക്കും നിലവിൽ കേസ് നടന്നോണ്ടിരിക്കുന്നതായിരുന്നാല്
0: അല്ല നമുക്ക്, അല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് ഇതിനകത്തൊക്കെ കേസുകള് ചിലപ്പോ ആരും എപ്പിയർ ചെയ്യാൻ ഇല്ലാത്ത കേസുകൾ കാണുമല്ലോ പലതും.
1: അങ്ങനെ കേസുകളിൽ പെടാത്തതും ആരും വരാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കണം ആദ്യത്തെ ഘട്ടത്തിൽ
0: ചെയ്യേണ്ടത്. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ ടു വീലർ, നൂറുകണക്കിന് ടു വീലർ കിടക്കുന്നു
1: ഉണ്ട്. ടു വീലർ എന്ന് പറയുമ്പോ നമ്മള് വ്യവസ്ഥാപിതമായ നിയമപ്രകാരം നമ്മളൊരു രജിസ്ട്രേഷൻ നടപടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് അത് അതിന്റെ ടാക്സും ഒക്കെ അടച്ചൊക്കെ നമ്മൾ
0: ചെയ്തിരിക്കുന്നതായിരിക്കും.
1: അപ്പോ അതിന് ഒരു ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രജിസ്ട്രേഡ് ഓണറും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഒരു കൺസെന്റ് ഇല്ലാതെ അത് അവിടുന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ എടുത്ത് ലേലത്തിൽ കൊടുക്കാനോ പറ്റുമോ സർക്കാരിന്?
0: അല്ല, അത് അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അതാണ് പറയുന്നത്, എന്തിനെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു, ഇത് ആർക്കും ഒരു ഫലമില്ല.
1: അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിന് പ്രത്യേക നിയമനിർമ്മാണം
0: ഉണ്ടാവണം. അതെ അത് തന്നെ, കറക്റ്റ്.
1: നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ടാണ് അതിന് ആഭ്യന്തര വകുപ്പ് അതിന്റെ എന്തെങ്കിലും ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകും.
0: പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ട്, ഓഗസ്റ്റ് 15 ഇതെല്ലാം വൃത്തിയാക്കണം പരിസരം.
1: അങ്ങനെ ഒരു ഡെഡ് ലൈൻ കൊടുക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നു.
0: എനിക്ക് തോന്നില്ല, എന്നിട്ടും ഒരു നീക്കുപോക്കൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്.
1: അല്ല, എന്റെ ഒരു പരിമിതമായ ഒരു അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, അത് ഓരോ വണ്ടികളും അവിടെ പിടിച്ചിട്ടിരിക്കുന്നെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കേസും അതിന് പിടിച്ചിട്ടിരിക്കുന്ന FIR അത് അതിന്റെ അതാത് കോടതികളിലുള്ള കേസും ഒക്കെ നിലവിലുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നടപടികൾ പൂർത്തിയാകാതെ അത് കൊടുക്കുമ്പോൾ പിന്നീട് അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ സമാധാനം പറയേണ്ടി വരത്തില്ലയോ? ആ, അതിന് അങ്ങനൊരു ചോദ്യം അവശേഷിക്കുകയാണ്.
0: അല്ല, ആ ചോദ്യം വളരെ പ്രസക്തമാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. ഞാൻ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാനത് എനിക്കൊന്ന് വിഷയം എടുത്തപ്പോഴും എന്റെ ഈ മനസ്സിൽ ഈ ചോദ്യമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുന്ന ഈ നിയമനിർമ്മാണമോ എന്തെങ്കിലും ഒരു പരിഹാരം, അല്ല നമ്മൾ എത്ര കാലം ഇങ്ങനെ വാഹനങ്ങൾ
1: പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമല്ല നമ്മുടെ സർക്കാരിന്റെ വിവിധ ഓഫീസുകളിൽ
2: കിടപ്പുണ്ട്. KSRTC
1: ഗ്യാരേജുകളിൽ ഇതേപോലെ തിരുവനന്തപുരത്ത് താലൂക്ക് ആശുപത്രിയിൽ ഒരിക്കൽ ഞാൻ പോയപ്പോ എന്റെ ഗ്യാരേജിൽ അവിടെ ഞാൻ കണ്ടതാണ്. 100 കണക്കിന് ബൈക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഏതോ ഒരു പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ അത് വാങ്ങിക്കൂട്ടിയതാണ്. അതുപോലെ ഒരു ഒരു വാഹനത്തിന്റെ നടുക്കൂടെ ഒരു മരം ഇങ്ങനെ വളർന്നു
2: നിൽക്കുന്നു.
1: അതൊക്കെ അങ്ങനെ നിൽക്കുന്നു. അതൊക്കെ കാലഹരണപ്പെട്ട സാധനങങ്ങളായിരിക്കാം ഒരു പക്ഷേ. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ്. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ളതല്ലേ ആദ്യം സർക്കാർ മുൻകൈയെടുത്ത് നീക്കം
2: ചെയ്യേണ്ടത്. നടത്തുന്ന ലോറികൾ, ടിപ്പർ ലോറികൾ, ഇതെല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കുന്നു. അതൊക്കെ എത്രയോ ലക്ഷങ്ങൾ വരെയുള്ളതല്ലേ.
1: കാടടച്ചുള്ള വെടിവെപ്പല്ലോ.
2: അതെ. അപ്പം ഇതിനകത്ത്
1: ഇത് ഘട്ടം ഘട്ടമായിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ
2: മനസ്സിലാക്കുന്നത്. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, പക്ഷെ എന്തെങ്കിലും ചെയ്തിരിക്കണം സർക്കാർ. നമ്മളല്ല അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ട, സർക്കാർ തലത്തിലാണ് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് സാധാരണ ജനത്തിന് നിയമത്തിന്റെ പരിധി ഉണ്ട്. അവൻ ചെല്ലുമ്പോൾ അതിന് നിയമഗുരുക്കളുണ്ട്.
1: ഒന്നെങ്കിൽ ഈ പറഞ്ഞ കേസിൽപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളുടെ എല്ലാം സർക്കാർ ഒരു പത്രപരസ്യം കൊടുത്തിട്ട് ഇത്ര നാളിനുള്ളിൽ ഇവിടുന്ന് നീക്കം ചെയ്യണം, നടപടികൾ
2: പൂർത്തിയാക്കണം. അതായത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു സ്റ്റേഷൻ തുടങ്ങിയ കാലത്ത് പിടിച്ച വാഹനങ്ങൾ വരെ ഉണ്ട്. ഇത്ര ഈ കഴിഞ്ഞ അല്ലെങ്കിൽ 1980 മുതൽ 1990 വരെയുള്ള വാഹനങ്ങൾ ഞങ്ങളിപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ പോയാണ്. ഇതിനകത്ത് ഇത്ര ഈ നമ്പറിലുള്ള വാഹനങ്ങളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിയമതടസ്സം ഉണ്ടെങ്കിൽ
1: എനിക്കറിയാവുന്നൊരു സംഭവം അതായത് ഇപ്പൊ വാഹനാപകടത്തിൽ മരിച്ച ഒരു പയ്യന്റെ മാതാപിതാക്കള്, ആ വാഹനം അവിടെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കിടപ്പുണ്ട്. അവർക്ക് ആ വാഹനം വേണ്ട, അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് പോയ സംഭവം
2: എനിക്കറിയാം.
1: അങ്ങനെയും ഉണ്ട്.
2: അങ്ങനെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കാണും. തീർച്ചയായിട്ടും ആക്സിഡന്റിൽ ഇനി ആരാ വരുന്നത്? അവർക്ക് ആ വാഹനം എന്തായാലും തിരിച്ചു കൊണ്ടുപോകത്തില്ല. അത് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു വേദനയായിരിക്കും അത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ തീർച്ചയായിട്ടും ഡിസ്പോസ് ചെയ്യാമല്ലോ.
1: അതിനകത്ത് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനകത്ത് ഒരു ഭേദഗതി കൊണ്ടുവരികയോ അല്ലെങ്കിൽ നിയമം ഇല്ലെങ്കിൽ ഒരു പുതിയ നിയമനിർമ്മാണം
2: നടത്തുകയോ. അത് നമ്മുടെ തലവേദന അല്ല, ആക്ച്വലി നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ
1: ചുമതലയാണ്. നമ്മുടെ ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായമായിട്ട്
2: ആരെങ്കിലും
1: ഇതിന്റെ ഉത്തരവാദിത്വപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരതിന് തയ്യാറാകട്ടെ. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക അതിന്റെ ഒരു സമിതി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള പിന്നെ അവർ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന്റെ ഒരു ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആശ്വാസ്യം എന്നുള്ളതാണ്.
2: എന്തായാലും ഒരു സൊല്യൂഷൻ വേണം. ഇത് കാലാകാലങ്ങളിലായിട്ട് ഇങ്ങനെ അല്ലേ, ഒരു നമ്മുടെ പരിസരങ്ങളിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തിൽ ഒരു വലിയൊരു അല്ലെ ഒരു തടസ്സം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതും വലിയ ടെമ്പോ ട്രാവലർ പോലുള്ള നല്ല വാഹനങ്ങൾ, നല്ല കാടുമൂടി.
1: ഇതൊരു നല്ലൊരു ചർച്ചയാണ്, കൊള്ളാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം
2: ഉണ്ടാവട്ടെ.
1: അങ്ങനെ തീരുമാനം ഉണ്ടാകാൻ നമുക്ക്
2: പ്രത്യാശിക്കാം. ഓക്കെ.
1: എന്തായാലും പാട്ട് ആവശ്യപ്പെട്ടില്ല.
2: പാട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാട്ടാ ഈ പരിപാടിക്ക്, നമ്മള് സെലക്ടഡ് സോങ്സ് ആണ്.
1: എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലയോ?
2: അല്ല, പാട്ട് ഞാൻ എന്തായാലും ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിരിക്കും ഈ പരിപാടിയിൽ സാധനം പ്ലേ ചെയ്യുന്നത്. അങ്ങനെയാണ് എന്റെ നിയമം. കാതോടുകാതത്തിലേക്ക് നമുക്ക്
1: ആവശ്യപ്പെടാം.
2: ഇല്ല ഇല്ല ഇല്ല, അതങ്ങനെ എല്ലാവർക്കും പിന്നെ പറഞ്ഞിട്ട്
1: വരും.
2: അതൊക്കെ അറിയാം. അതിനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെന്തൊരു കോളേജ് കാലഘട്ടത്തിൽ ബാഡ്മിന്റൺ കളിക്കുന്ന,
1: എന്നാലും
2: ആ ഓർമ്മയും കൂടെ പങ്കുവെച്ചാൽ സന്തോഷം.
1: നിങ്ങളുടെ കുടുംബത്തെ, കുടുംബ വീടിന്റെ അടുത്തൊക്കെ നമ്മള് ഓർമ്മയുണ്ടല്ലോ.
2: അതെ അതെ അതെ അതെ അതെ അതെ.
1: ശരി.
2: ഓക്കെ ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. ഓക്കെ.

0: ഓക്കെ, ഞാൻ ഒരു കോളും കൂടെ എടുക്കുകയാണ്. ഓക്കെ, ഹലോ.
1: ആ, ഗുഡ് ഈവനിംഗ് മിസ്റ്റർ ബോണി.
2: ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ.
1: ഞാനൊരു പാവ കുട്ടി സാറാ, കട്ടപ്പാടിൽ നിന്ന് കട്ടപ്പാടിലെത്തിയ ഒരു കുട്ടി സാറ്. ഞങ്ങളെ കുടുംബം അങ്ങനെയായിരുന്നു പണ്ട് മുതല്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ട് ആക്സിഡന്റ് ഉണ്ടായിരുന്നു, ഒരു ബൈക്ക് ആക്സിഡന്റും ഒരു ഓമിനി ആക്സിഡന്റും. ഈ രണ്ട് ആക്സിഡന്റിൽ പെട്ട വാഹനങ്ങള് പോലീസ് സ്റ്റേഷനിൽ 5 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ റിലീസ് ചെയ്തു. മനസ്സിലായി? അതായത് ഞമ്മള് ഞമ്മള് എന്തെല്ലാം ചെയ്യണു, എന്തെല്ലാം എങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് ഈ വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ വാഹനത്തിന്റെ വില എന്തായാലും ശരി, ഏതായാലും ശരി, അവിടെ തുരുമ്പ് പിടിച്ചു കൊടുക്കാതെ, അതായത് കാട്ടിലെ തടി തേവരാന വലിയടാ വലിയെന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നിയമം. അതായത് കൊണ്ടുപോയി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇട്ട തന്നെ, അതായത് വേണ്ട വാങ്ങും, വേണ്ടെങ്കിൽ വേണ്ട. അതാണ് അതാണ് അതാണല്ലോ ഇത്രയും വാഹനങ്ങൾ കൂടാൻ കാരണം അല്ലേ? അതായത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ അവിടെ അത് അവിടെ കടന്നോട്ടെ, നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട്
0: എന്തിനാണ് തോന്നലുണ്ടാവും.
1: പക്ഷെ അധ്വാനിച്ച് പണിത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് വേദന ഉണ്ടാവും. എന്തായാലും ശരി, ആക്സിഡന്റ് ആയി, ആക്സിഡന്റ് പണി അത് വേറെ, അതിലുള്ള ആ ബുദ്ധിമുട്ട് വേറെ, അത് കഴിഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ. പക്ഷെ ഈ ഒരു സാധനം അവിടെ സർക്കാരിന് കൊടുക്കാൻ പാടില്ല. ഞമ്മക്ക് സർക്കാരിന് കൊടുക്കാന്നല്ല, ഞമ്മക്ക് മാക്സിമം അത് അത്രയും വേഗത്തിൽ എടുക്കണം. അതെന്ത് ചെയ്യാൻ പറ്റിയാണ് വെക്കണേ വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണേ അല്ല എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ.
0: അല്ല, നിയമത്തിന്റെ ഒരു കുരുക്കുകളൊക്കെ കഴിവതും,
1: നിയമത്തിന്റെ കുരുക്കുകൾ എന്താ?
0: അതായത്
1: ഇൻഷുറൻസ് ഉണ്ട്, ഈ വാഹനങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ സുഖസുന്ദരമായിട്ട് അത് അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം 3-5 ദിവസം ഞമ്മക്ക് പോലീസ് സ്റ്റേഷനെ റിലീസ് ചെയ്യാം. അങ്ങനെ ഞങ്ങളെ റിലീസ് ചെയ്തത്, മനസ്സിലായ? അതില്ലാത്തതാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് നോക്കൂ, ഞങ്ങളുടെ ഈ സ്റ്റേഷന്റെ പരിധിയില് വാഹനങ്ങളുണ്ട്. ഞങ്ങള് ഈ തൊട്ട് ഓപ്പോസിറ്റ് പഴയ റോഡായിരുന്നു, അതായത് NH വരുന്ന, ഞങ്ങൾ ഈ NH വരുന്ന മുമ്പ് ഒരു പഴയ റോഡായിരുന്നു, പാലക്കാട് കോയമ്പത്തൂർ റോഡായിരുന്നു. ഈ റോഡിലെ സൈഡാണ് ഇപ്പൊ എല്ലാ പിടിച്ചിട്ട വാഹനങ്ങളും അപ്പുറം ഉപ്പുറമായിട്ട് കിടക്കുന്നത്. ആ റോട്ടില് വീക്കിലി, അതായത് ആഴ്ച ഞായറാഴ്ച ചന്ത, അതായത് മാർക്കറ്റ് ഉണ്ട്, വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ. ഈ വെളിയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ സൈഡ് റോഡ് സൈഡ് വെച്ചിട്ട് കച്ചവടം, അറിയാലോ ചന്ത പറഞ്ഞ അറിയാലോ. അങ്ങനെ ചന്തയില്ല, ഈ ചന്തയുള്ള സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും അറിയാം? ഈ പിടിച്ചിട്ട വണ്ടിയുടെ ഉള്ളിൽ കൊട്ടേക്ക് മഴ വരുന്ന സമയത്ത് വേഗം ആൾക്കാർ പോയി ആ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കും. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് ഇപ്പൊ. അതാണ് ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ ഈ രണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ മാത്രം ഒരു 5 ലക്ഷം ഉൾപ്പെടെ സാധനം ഇപ്പൊ വിൽക്കാനുള്ള ഭാഗങ്ങള്, വിൽക്കാനുള്ള സാധനങ്ങൾ ഉണ്ട് ശരിക്കും പറയണെങ്കിൽ. അതായത് സൈക്കിള് മുതല്, അതായത് പണ്ടുള്ള സൈക്കിള് പിടിച്ച സൈക്കിളിന്റെ കാര്യം അറിയോ? അതായത് രാത്രി പോകുമ്പോ
0: ലോഡ് ഇരിക്കുന്നു, പണ്ട് നമ്പറും വേണമായിരുന്നല്ലോ.
1: പണ്ട് സൈക്കിളിന് നമ്പർ വേണ്ട, ഡബിൾ സൈഡ് രണ്ടാള് ഇരുന്ന് പോയാൽ
0: പോലീസ് പിടിക്കും. അത് കണക്കിന് നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു കാലത്ത് നമ്പർ ഉണ്ടായിരുന്നു.
1: കറണ്ട് ഇല്ല, അതായത് വിളിച്ചില്ല പറഞ്ഞ പോലീസ്
0: പിടിക്കും.
1: അങ്ങനെ പിടിച്ച സൈക്കിള് അടക്കം ഇപ്പോഴും ഉണ്ട്. അതായത് 30 കൊല്ലം മുമ്പുള്ള സൈക്കിൾ അടക്കം ഒന്നുമില്ല ശരിക്കും. അതിന് ഒരു ബോഡി മാത്രമേ ഉള്ളൂ, എൽ ഷേപ്പിലുള്ള ഒരു ബോഡി മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. ത്രികോണത്തിൽ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടയറും മറ്റതൊക്കെ പോയിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇതുവരെ അവര് ഇവിടുന്ന് മാറ്റിയിട്ടില്ല. അപ്പോഴോ അതാ പറഞ്ഞത്, ആർക്കും ഒരു ഒന്നുമില്ല. അതായത് ആർക്കും ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് ഒരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആരുടെ സാധനം എവിടെ കടന്നോട്ടെ, എന്തോ ചെയ്തോട്ടെ, അതാണ് കാര്യം.
0: എന്തായാലും അപ്പൊ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുന്നു. ആ സമയത്ത് ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0474-293-11-11, 0474-293-11-11.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പൊ രവീന്ദ്രന്റെ ഒരു അതിമനോഹര ഗാനമാണ് കേട്ടത്. മഴനിലാവ് എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ, പാടിയത് എസ് ജാനകിയുടെ ഗാനമാണ്. ഓക്കെ ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ ഹലോ, നമസ്കാരം. പറയോളൂ.
1: ഹലോ, ഞാൻ രഘു, തിരുമല്ല.
0: സ്വാഗതം, പറയൂ. വിഷയം കേട്ടെന്ന് തോന്നുന്നു.
1: എനിക്ക് പറയാനുള്ളത് സത്യം ധർമ്മം നീതി അതാണ് നമ്മൾ നാട്ടിൽ നടപ്പാവേണ്ടത്. ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ, ഞാനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എങ്കിൽ പോലും ഞാൻ തെറ്റ് തെറ്റാണെന്ന് എവിടെയും പറയും, അതാ എന്റെ ഒരു സ്വഭാവ രീതി. നമുക്ക് നാട്ടില് നിയമം കറക്റ്റായിട്ട് സത്യം നടപ്പിലാവണം. ഇപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് പഴയ ഫാക്ടറികള് ഇതിനകത്തില്ല, പക്ഷെ അവിടെ പുതിയതായിട്ട് സ്ഥലം മേടിച്ച് കെട്ടിടം നിർമ്മിച്ച് പുതിയതായിട്ടാ തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലോ എത്രയോ കെട്ടിടങ്ങൾ വെറുതെ പാഴായി കിടക്കുന്നത്. ഇതിന്റെ തന്നെ എല്ലാ മെഷീനറികളും ഉണ്ട്, പക്ഷെ ഒന്നും ഒരു കാര്യം നടക്കുന്നില്ല. ഇവിടെ എന്താ കാര്യം എന്നറിയത്തില്ല, അതൊന്ന്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതിലെ വണ്ടികളൊക്കെ പഴയത്തും കിടക്കുന്നത്
0: എനിക്കറിയാം. ഞാനത് പറയുമ്പോഴും നിയമക്കുരുക്കുകളുണ്ട്, നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് വേണം അത് അത് നമ്മൾ റിലീസ് ചെയ്തെടുക്കാൻ. അതെല്ലാം സംഭവിക്കും, പക്ഷേ
1: നമുക്ക് നിയമനിർമ്മാണം നടത്തിക്കൂടെ?
0: ആ തീർച്ചയായിട്ടും, അതാണ് അവിടെയാണ് ചോദ്യം.
1: നിയമനിർമ്മാണം നടത്തിക്കൂടെ, അതിന്റെ എന്തെങ്കിലും അഭിപ്രായക്കേടുണ്ടെങ്കിൽ ആൾക്കാർ രംഗത്ത് വന്ന് സത്യസന്ധമായിട്ട് ബോധ്യപ്പെടുത്തണം ആരായിരുന്നാലും. നമുക്കൊരു എന്ത് ഏത് കാര്യത്തിനൊരു പരിഹാരമുണ്ട്, നിയമ കുരുക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അല്ലാതെ ഇത്രയും വാഹനങ്ങൾ എല്ലായിടത്തും കേരളം മൊത്തം ഇങ്ങനെ കിടക്കുന്നത്,
0: കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങളുണ്ട്. ഞാനതാ പറഞ്ഞത്, ഇതൊരു വരുമാന സ്രോതസ്സാണ്, കോടിക്കണക്കിന് രൂപയുടെ.
1: ബസ് പോലും ഒരാൾക്ക് വിട്ടുകൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഹോട്ടലിൽ നടത്തുന്ന ആൾക്കാരുണ്ട്, ഒരു കെട്ടിടമൊന്നും നിർമ്മിക്കണ്ട. അപ്പൊ ഏത് രീതിയിലായാലും എന്തോ ആയിക്കോട്ടെ, നമ്മൾ പറയുന്നത് ശരിയോ തെറ്റോ, പക്ഷെ ഇത് തെറ്റുണ്ടെങ്കിൽ ആൾക്കാരെ വിമർശിക്കണം. പിന്നെ ഞാനും പറയത്തുള്ളൂ, പക്ഷെ ഇത്രയും ഇതെല്ലാം ഉള്ള സമയത്ത് എല്ലായിടത്തും ഇത്രയും വാഹനങ്ങൾ, നിയമം തടസ്സം ഉണ്ടെങ്കിൽ നിയമ നിർമ്മാണം നടത്തണം. ബാക്കി ചില കാര്യങ്ങളൊക്കെ നിയമ നിർമ്മാണം നടത്തും, ചില കാര്യത്തിൽ നടത്തത്തില്ല. എന്തുകൊണ്ടാ അത് ചെയ്യുന്നത്?
0: ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഇത് പോലീസ് സ്റ്റേഷനിൽ ഉള്ളതാണ് ഇങ്ങനെ വാഹനങ്ങൾ പിടിച്ചിടും, നമ്മൾ അതങ്ങ് ആ ഒരു കാര്യം നമ്മൾ മനസ്സാ വാചാ സ്വീകരിക്കുകയാണ്.
1: പ്രസിഡന്റിൽ ആരുമില്ല, ഒരു ഉദ്യോഗസ്ഥരും ഇല്ല, എല്ലാവർക്കും അഴിമതി, എല്ലാവർക്കും അതാണ് മെയിൻ പ്രശ്നം. എവിടാണ് ഇതിന്റെ പ്രശ്നം, അത് സോൾവ് ചെയ്യണം. ഇതാരും നോക്കാനില്ല. ഇപ്പൊ റോഡ് പണി നടക്കുന്നത്, റോഡ് പണി നടക്കുന്ന നേരത്തെ വെട്ടന്റെ അടുത്ത് ഇത്രയും ലക്ഷം രൂപയുടെ പണി നടക്കുന്നത്, ആരെന്ത് ചെയ്യുന്നു? സൂപ്പർവൈസർ ഉണ്ടോ, കോൺട്രാക്ടർ ഉണ്ടോ, ഒന്ന് ആരാ
0: നോക്കുന്നത്?
1: ഇപ്പൊ ജനങ്ങൾ പോലും നോക്കുന്നില്ല, പണ്ട് ജനങ്ങൾ നോക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോ ജനങ്ങൾ അഭിപ്രായം പറയും. അവരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉള്ളത്, കേരളത്തില്.
0: അപ്പൊ എന്തായാലും ഈ ഒരു പോലീസ് സ്റ്റേഷൻ, എന്തോ ക്ലീൻ പോലീസ് സ്റ്റേഷൻ പദ്ധതി, അത് വിജയകരമാകുമോ? എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? എന്താണ് അതിന്? എനിക്ക് അങ്ങനെ ഒരു, നമ്മുടെ സർക്കാർ ഇപ്പോ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നല്ലോ.
1: അത് ഏത് കാര്യവും എല്ലാവർക്കും
0: പറയാം,
1: നടപ്പായതിന് ശേഷം നടപ്പായ നമുക്ക് പറയാം.
0: വലിയ മാറ്റമൊന്നും ഇല്ല അല്ലേ? നമുക്ക് ജൂലൈ 15 വരെയാണ്
1: ഇത്, എല്ലാവർക്കും ചുമ്മാ പറയാവുന്നേ ഉള്ളൂ. നടപ്പിലാവണം, നടപ്പിലായി കഴിഞ്ഞാൽ ഓക്കെ, മറ്റൊരു ചെയ്തില്ല നിങ്ങൾ ചെയ്തെന്ന് പറയാം.
0: എന്തായാലും ജനങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് ഈ പരിസരത്ത് നിന്ന് ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം മാറ്റപ്പെടണം. ഈ കാടും
1: പടലും
0: ഇഴജന്തുക്കളും ഒക്കെ മാറണം.
1: ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നില്ലേ, ഇത്തിരി മുടിച്ചു കിടക്കുന്നത്, എന്തെല്ലാം അങ്ങോട്ട് പരിസരത്തൂടെ പോലും പോകാൻ
0: പറ്റത്തില്ല.
1: ഇതിന് സംവിധാനം വേണ്ടേ? ഇതാർക്കും ശ്രദ്ധയില്ല, അവർക്കെല്ലാം ഈ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളാണ് ശ്രദ്ധ. ഓക്കെ
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു, നല്ല അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ
2: ഹലോ, നമസ്കാരം മോണി.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ ജലജയായിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം?
2: അഭിപ്രായം എന്തെന്ന് വെച്ചാല് നമ്മുടെ വാഹനങ്ങളൊക്കെ ഇട്ട് വെറുതെ കളയൂലേ, ആർക്കും അല്ലേ വില കുറച്ചെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തൂടായി, നശിപ്പിച്ച് കളയുന്ന എന്തിനാ? ഒരു പ്രയോജനം ഇല്ലാതല്ലേ കാടും കേറി
0: വാഹനമെന്നൊക്കെ പറഞ്ഞാൽ കൊറേ ഒരു ഭാഗം ജനത്തിന് വലിയൊരു സ്വപ്നമാണ് അല്ലേ? എല്ലാവർക്കും വാഹനം സ്വന്തമാക്കാനൊന്നും പറ്റില്ല.
3: ചിലർക്ക് മാത്രമേ വാഹനങ്ങളൊക്കെ പറ്റത്തുള്ളൂ, ഒരു കാറായാലും ഒക്കെ എല്ലാവരും സ്വപ്നമാണ് ഈ വാഹനം. പക്ഷെ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ചെല്ലുമ്പോൾ പലർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അവിടെ കിടന്നിങ്ങനെ ഇങ്ങനെ ചുരുമ്പെടുത്ത് നശിക്കുന്ന, അല്ലെങ്കിൽ അത് മോഷണം പോകുന്ന, അതിനകത്ത് സാധനങ്ങൾ പലതും ഇല്ല, കാട് കയറി കിടക്കുന്നു, ടെമ്പോ മുതല് ടൂറിസ്റ്റ് ബസ് അതിനൊക്കെ തന്നെ ടെമ്പോ എല്ലാം ഉണ്ട്, കാറ് ടൂ വീലർ ഉൾപ്പെടെ എല്ലാം, ഞാൻ എല്ലാത്തിന്റെ കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. വിഷമം തോന്നുന്നു, അതെ, ഇതാ ഇല്ലാത്തവർക്കായിരിക്കും കൂടുതൽ വിഷമം. അയ്യോ, ഒരു മാരുതി കാറല്ലേ അവിടെ കിടന്ന് ഇങ്ങനെ തുരുമ്പെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു അതെ അതെ ഒരു ലോറി അല്ലേ, ഒരു ലോറി സ്വന്തമാക്കി ണമെന്നുള്ള ഒരു ആള് കാണുമല്ലോ, എനിക്കൊരു ലോറി വേണം ഒരു വരുമാന മാർഗത്തിന്. ഞാൻ അപ്പൊ അവരൊക്കെ കാണുമ്പോ അയ്യോ എനിക്ക് ഈ ലോറി കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത് അല്ലേ.
2: ഒരു ജെ സി ബി പോയിട്ട് നമ്മുടെ വടക്ക് ഒരു സ്ഥലത്ത് അയാള് കാട്ടിനകത്ത് കയറി ഇരുന്നിട്ട് അതില് സങ്കടം പറയുന്നു, ഇതുകൊണ്ട് അങ്ങേരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നതാ, എന്നിട്ട് ആ വണ്ടി വിട്ടുകൊടുത്തിട്ടില്ല. ആ പുള്ളിക്കാരൻ അതിനകത്തിരുന്നുകൊണ്ട് ഈ സങ്കടങ്ങളെല്ലാം പറയുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് അവരുടെ ജീവിതമാർഗമായിരുന്നു. അത് നിസാരമായ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് അത് പിടിച്ചുകൊണ്ടിരുന്ന് കാട്ടിനകത്തിട്ട് അതിനകത്തുള്ള മരങ്ങളും മറ്റുള്ള എല്ലാം കിളിച്ചു കയറി അതിൽ നിൽക്കുന്നത്. അതെല്ലാം മാറ്റി നീക്കിയിട്ട് ആ പുള്ളിക്കാരൻ അതിനകത്തിരുന്നുകൊണ്ട് ഈ വിഷമം പറയുന്നത്.
3: വണ്ടികളുമായിട്ടും ഒക്കെ ഒരു ആത്മബന്ധം മനുഷ്യർക്കുണ്ടാവും. അയാൾ എല്ലാ ദിവസവും സഞ്ചരിക്കുന്ന അയാൾ സംസാരിക്കുന്നുണ്ടാവും വണ്ടിയോട്. അപ്പൊ അയാൾക്ക് ആ വണ്ടി പിരിഞ്ഞപ്പോൾ അയാൾക്ക് അന്നം നൽകിയ ഒരു വണ്ടിയാണ്, എന്ന് വെച്ചാൽ അയാൾക്ക് ആ വരുമാനം കൊണ്ടായിരിക്കും അയാൾ ജീവിച്ചത് അല്ലെ. അയാൾ ആ ദുഃഖം എങ്ങനെ, അയാൾക്കൊരു വലിയ ദുഃഖമായിരിക്കും. ഒരു ഒരു കരിങ്കല്ലെടുത്ത് മനസ്സിൽ വെച്ചാണെങ്കിൽ ഒരു ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയായിരിക്കും അദ്ദേഹം.
2: ഒറ്റ ദിവസം ഇല്ലാതെ വണ്ടി എടുത്തു പോയി കാര്യം പറയും, പക്ഷേ ഉപജീവന മാർഗമില്ല. പുള്ളിക്കാരൻ അതോടുകൂടി തകർന്നു പോയി.
3: അങ്ങനെ എത്രയോ എത്രയോ കഥകൾ ഓരോ വാഹനത്തിനും പറയാൻ കാണും.
2: അതെ അതെ, നഷ്ടപ്പെട്ടു പോയ അവർക്കെല്ലാം ഓരോ അഭിപ്രായങ്ങൾ പറയാൻ കാണും. പക്ഷേ അത് ഈ ഗവൺമെന്റ് അതിന്റെ നടപടിയായിട്ട് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് അവർക്ക് മടക്കി കൊടുക്കും. അവരുടെ പാവപ്പെട്ടവര് ജീവിക്കാൻ വേണ്ടിയല്ലേ അതിനൊരു പരിഹാരം ഉണ്ടാകുക.
3: ഓക്കെ, അപ്പൊ ശരി എന്നാ, താങ്ക് യു. ശുഭരാത്രി. അപ്പൊ എന്തായാലും അസുഖമൊക്കെ ഭേദമായിട്ട് പെട്ടെന്ന് ഓക്കെ,
2: പ്രശ്നം കൂടുതലായിരുന്നു, പിന്നെ എല്ലാം ചെക്ക് ചെയ്ത്
3: മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ.
2: മോന്റെ മറുപടി ഇല്ല, നല്ലതായിട്ടോ.
3: താങ്ക് യു, താങ്ക് യു.
2: കേട്ടിട്ട് നിന്ന് ചിരിക്കാം.
3: അവസാനം ഒരു പൊഴുത്തല്. ഓക്കെ, താങ്ക് യു.
2: ഓക്കെ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഓക്കെ, അപ്പോൾ ബിസിനസ് ലോഞ്ച് തുടരുകയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഇപ്പോൾ കേട്ട ഗാനത്തെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. ബി ഡി കുഞ്ഞമ്മ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടത്. ഇത് എന്റെ സംഗീതം ഏറ്റിയ ഉമ്മറാണ്. അത് എനിക്ക് എന്നെ ഇത് എസ് ജാനകിയുടെ സ്വരമാണ് കേട്ടത്. എനിക്കൊന്നൊരു ഒരു ബാലന്റെ സ്വരത്തിലാണ് എസ് ജാനകി അത് പാടിയിരിക്കുന്നത്. എസ് ജാനകി ഇങ്ങനെ വിവിധ സ്വരങ്ങൾ പരീക്ഷിക്കുമായിരുന്നു. അപ്പോൾ അത് അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ഒരു ഗാനം സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്തൊരു ഒരു ഒരു ഒരു 10-12 വയസ്സുള്ളൊരു ബാലന്റെ ഒരു സ്വരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത സ്വരത്തിൽ എസ് ജാനകിക്ക് ആലപിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കാം. ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. ഇന്നത്തെ വിഷയം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്തെ ഈ പരിസരത്ത് പിടിച്ചെടുത്ത വാഹനങ്ങൾ കിടന്ന് നശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കടന്നു വരുന്നുണ്ട്. നിയമനിർമ്മാണം നടത്തണം ഇതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നിയമക്കുരുക്കിൽ പെട്ട് കിടക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വിറ്റഴിക്കാനായിട്ട് നിയമനിർമ്മാണം നടത്തണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പല രീതിയിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ ആവശ്യം തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ വളരെ പ്രസക്തമായ നിർദ്ദേശങ്ങളാണ്. ഈ നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ അല്ലേ ഇങ്ങനെ എന്തായാലും നിയമക്കുരുക്കിൽ കിടക്കുന്ന വാഹനങ്ങൾ നമുക്ക് അവരുടെ അനുവാദമില്ലാതെ എങ്ങനെ നമുക്ക് അത് വിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യാൻ സാധിക്കും? അത് പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് നിയമത്തിൻ്റെ ഒരു ഒരു കുരുക്കുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നത് സർക്കാർ തലത്തിൽ ചെയ്യേണ്ടതാണ്. നമുക്ക് ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാനല്ലേ.

ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗാനം കൂടി കേട്ട് കഴിഞ്ഞു. ലിസണേഴ്സ് ലോഞ്ചിൽ കഴിഞ്ഞ് എനിക്കൊന്നൊരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഗാനം കൂടി നമുക്ക് ആസ്വദിക്കാം. നെഞ്ചനല്ലേ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ദേവയുടെ സംഗീതമാണ്. ദേവ ഒരിടയ്ക്ക് ഹിറ്റ് ഗാനങ്ങൾ നൽകിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. തമിഴിൽ മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഗാനം ആലപിച്ചത് പി ഉണ്ണികൃഷ്ണനും ചിത്രയും ചേർന്നിട്ടാണ്. അതിമനോഹരമായ ഗാനമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ്. ഓക്കെ, നമ്മൾ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുന്നു.

o sandía. O Johnny. O sandía.

അപ്പോൾ നമ്മൾ അടുത്തൊരു തമിഴ് ഗാനം കേട്ട് കഴിഞ്ഞു. നിനവിരിക്കും വരെ എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ഗാനമാണ് കേട്ടത്. ഇതും പ്ലേ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ദേവയുടെ സംഗീതത്തിൽ പിറന്ന ഒരു ഗാനമാണിത്. അതിലൊക്കെ തന്നെ ഇത് പാടിയത് ഉണ്ണിമേനോനും സുജാത മോഹനും ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് അവസാനിപ്പിക്കാൻ സമയമായി. അവസാനിപ്പിക്കാൻ സമയം എന്ന് പറയുമ്പോൾ 9 മണിയായി എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വിളിച്ച എല്ലാവർക്കും നന്ദി, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗ്നോഭവന്തു, 10:00 ആയുർവേദ സ്പെഷ്യൽ ഫോൺ ഇൻ പ്രോഗ്രാം, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാനകൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:30 നാട്ടിലെ പാട്ടുകാർ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

ഭാര്യയുടെ അടിത്തട്ടിൽ ആരുമറിയാതെ താനെ പൊലിഞ്ഞു പോകുന്ന അമൂല്യ രത്നങ്ങളുണ്ട്. കൊടുങ്കാട്ടിൽ വിരിഞ്ഞ് അവിടെ മാത്രം സൗരഭ്യം പരത്തി വീണ് മണ്ണായി പോകുന്ന എത്രയോ പുഷ്പങ്ങൾ. വാസനയ്ക്കണുഗുണമായ പരിശീലനവും അഭിനന്ദനവും പ്രോത്സാഹനവുമില്ലാതെ എങ്ങോ കിടന്ന് ആരുമറിയാതെ മറഞ്ഞു പോകുന്ന രക്തങ്ങളും പുഷ്പങ്ങളും. നിരീക്ഷണ പാഠവും ഗവേഷണ കൗതുകം, ശാസ്ത്രാഭിമുഖ്യം, സാഹിത്യവാസന, കലാഭിരുചി തുടങ്ങിയ അമൂല്യങ്ങളായ മംഗളസിദ്ധികൾ ഓരോ ശിശുവിൻ്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. ഈ ജന്മവാസനകൾ വിവേകത്തോടെ പ്രയോജനപ്പെടുത്തുന്നവരാണ് ഐൻസ്റ്റീനും കാളിദാസനുമൊക്കെ ആയിത്തീരുന്നത്. ഇവയെ പ്രയോജനപ്പെടുത്താതിരുന്നാൽ മനുഷ്യ മനസ്സ് തിരുമ്പിക്കും. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അപ്പോൾ ആരുടെ പക്കലായിരിക്കും ആ സമ്മാനങ്ങൾ? സമ്മാനങ്ങൾ കൊടുക്കാൻ ശ്രമിച്ച ആളിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും, അയാൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനങ്ങൾ ഞാൻ വാങ്ങുന്നില്ല, ബുദ്ധൻ പറഞ്ഞു. നമ്മൾ മലർന്നു കിടന്ന് ആകാശത്തെ നോക്കി തുപ്പിയാൽ ആകാശം അത് സ്വീകരിക്കില്ല, അത് മടങ്ങി നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ നിപതിക്കും. ജീവിതത്തിന് നാം സമ്മാനിക്കുന്ന സമ്മാനങ്ങൾ നമുക്ക് തിരികെ ലഭിക്കും. ഒരു തുള്ളി സ്നേഹം നൽകുമെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു മഴയായിരിക്കും മടങ്ങി വരിക. ഒരു തുള്ളി കാരുണ്യം കാട്ടുമെങ്കിൽ ഒരു കാരുണ്യക്കടൽ ആയിരിക്കും മടങ്ങി വരിക.

നമസ്കാരം, പാട്ടിൻ്റെ പാലാഴിയിലേക്ക് സ്വാഗതം. ഞാൻ ബോണി. സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ച പാട്ടിൻ്റെ പാലാഴിയുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. സലീം കുമാർ സിനിമാ താരമായിരുന്നെങ്കിലും അതിൻ്റെ പകുട്ടോ ജാടയോ ഇല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ ആദ്യത്തെ ഗാനം പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിലേതാണ്. സംഗീതം മോഹൻ സിതാര, പാടിയത് അഫ്സൽ രാജേഷ് വിജയ്. ഇതിൻ്റെ വരികൾ എഴുതിയത് വി ആർ പ്രസാദാണ്.

അദ്ദേഹത്തിന്റെ വീടിന് നൽകിയ പേര് പ്രത്യേകതയുള്ളതായിരുന്നു. ലാഫിംഗ് വില്ല, ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു ഇടമായിരുന്നു വടക്കൻ പറവൂർ ചിറ്റാറ്റുകരയിലെ സലിം കുമാറിന്റെ വസതി. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയിലേതാണ്. സംഗീതം അൽഫോൺസ് ജോസഫ്, പാടിയത് സുജാത മോഹൻ, വരികൾ ഷിബു ചക്രവർത്തി.

രോഗാവസ്ഥയിലും സലീംകുമാർ നർമ്മം കൈവിട്ടില്ല. സങ്കടത്തിൻ്റെ കണ്ണിലൂടെയല്ല ജീവിതത്തെ സലീംകുമാർ കാണാൻ ശ്രമിച്ചത്, നർമ്മത്തിലൂടെയാണ്. പക്ഷേ സലീംകുമാർ വിടവാങ്ങിയപ്പോൾ ജനം വിതുമ്പി, അവർ വേദനിച്ചു. ഗ്രാമഫോൺ എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. ഇതിൻ്റെ സംഗീതം വിദ്യാസാഗറാണ്, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് പി ജയചന്ദ്രൻ, കെ ജെ ജിമോൻ കോറസ്. ഇതിനകത്ത് സലീംകുമാർ ഒരു തബ്ലസ്റ്റ് ആയിട്ടാണ്. നല്ല അഭിനയമായിരുന്നു സലീംകുമാറിൻ്റെ. പ്രത്യേകിച്ച് പാട്ടുരംഗത്ത് അദ്ദേഹം തബല കൂട്ടുന്നതൊക്കെ വളരെ അതിമനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലായ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീംകുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കും. ഈ മാധ്യമം പത്രത്തിൽ സിദ്ദിഖ് ഷമീർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. കപട ലോകത്തെ ആത്മാർത്ഥ മുഖം, അതായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാർ. സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്ന കാലത്ത് എൻ്റെ പിതാവ് മൊയ്തു പടിയത്ത് എനിക്ക് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നായിരുന്നു നന്ദി എന്നത് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന്. വന്ന വഴിയും കൈപിടിച്ച് ഉയർത്തിയവരെയും അവിടെ ആരും ഓർമ്മിക്കാറില്ലെന്ന് സാരം. അത് അദ്ദേഹത്തിൻ്റെ സ്വാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അഭിപ്രായമായിരുന്നു. സമാനമായ അനുഭവങ്ങൾ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉപ്പയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നതിനാൽ അതൊന്നും അലോസരപ്പെടുത്തുകയോ നിരാശനാക്കുകയോ ചെയ്തില്ല. എന്നാൽ എല്ലാവരും ഒരേ നുഖത്തിൽ കെട്ടപ്പെടേണ്ടവരല്ല എന്ന് ബോധ്യപ്പെടുത്തിയത് സലീംകുമാറായിരുന്നു. സി ഐ ഡി മൂസയിലെ ഗാനമാണ് ഇനി കേൾക്കുന്നത്. സി ഐ ഡി മൂസ എക്കാലത്തെയും ഹിറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ആ സിനിമയിലെ നർമ്മ മുഹൂർത്തങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. ടിവിയിൽ വരുമ്പോൾ വീണ്ടും ആസ്വദിക്കപ്പെടുന്നു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണോ കാർട്ടൂൺ പോലത്തെ ഈ സിനിമ? സലീംകുമാർ ഈ സിനിമയിൽ നമ്മളേറെ രസിപ്പിക്കുന്നുണ്ട്. നമുക്കതിലെ ഒരു ഗാനം ആസ്വദിക്കാം. സംഗീതം വിദ്യാസാഗർ, പാടിയത് വി ദേവാനന്ദ്, ടിപ്പു ടിമ്മി, വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്.

സിദ്ദിഖ് ശമീറിന്റെ കുറിപ്പിൽ നിന്നുള്ള അടുത്തൊരു ഭാഗം കേൾക്കാം. 1996 ഞാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രമാണ് സലീം കുമാറിന് ചലച്ചിത്ര രംഗത്തേക്കുള്ള വാതിൽ തുറന്നത്. മലയാളത്തിലെ പ്രമുഖ ഹാസ്യതാരത്തിന് പകരക്കാരനായാണ് സലീം ആ വേഷം ചെയ്തത്. രണ്ടോ മൂന്നോ സീനുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട കൊച്ചുവേഷം. സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന പൊതു പ്രവണതയനുസരിച്ച് അത് എവിടെയും പരാമർശിക്കാതെ പോകുമായിരുന്നു. വിശിഷ്യ ഞാൻ സജീവമായി രംഗത്തില്ലാതെ സലീം സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി മഹാനായ കലാകാരനായി മാറിയ ചുറ്റുപാടിൽ. എന്നാൽ കിട്ടുന്ന വേദികളിലൊക്കെയും പ്രഥമ ചിത്രത്തെയും അതിൻ്റെ സംവിധായകനെയും സലീം യാതൊരു മടിയും കൂടാതെ സസന്തോഷം എടുത്തു പറയാതെ പോയിട്ടില്ല. അവതാരകർ അതേപ്പറ്റി പ്രത്യേകം ചോദ്യങ്ങൾ ഉന്നയിക്കാതിരുന്ന അവസരങ്ങളിൽ പോലും. ഇനി തിളക്കം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ്. സംഗീതം കൈതപ്പുറം വിശ്വനാഥൻ, വരികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, പാടിയത് പി ജയചന്ദ്രൻ.

സിദ്ദിഖ് ഷമീർ എഴുതിയ അനുസ്മരണക്കുറിപ്പിലെ അടുത്ത ഭാഗം. അതുമാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെ മാനദണ്ഡം. സലീം ആദ്യമായി നായകവേഷത്തിലെത്തിയ ചിത്രമാണ് ലാൽ ജോസ് സംവിധായകനായ അച്ഛനുറങ്ങാത്ത വീട്. ആ വേഷം ലഭിച്ച സന്തോഷം ആദ്യമായി പങ്കുവെച്ചത് എന്നോടാണ്. അതുപോലെ ദേശീയ പുരസ്കാരത്തിന് അർഹമായ സലീം അഹമ്മദിൻ്റെ ആദാമിൻ്റെ മകൻ അബുവിലെ വേഷം കൈവന്നപ്പോഴും. കിളിച്ചുണ്ടം മാമ്പഴം എന്ന സിനിമയിലെ ഗാനമാണ് ഇനി ആസ്വദിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വരികൾ ബി ആർ പ്രസാദാണ് എഴുതിയത്. പാടിയത് എം ജി ശ്രീകുമാർ, സുജാത, സംഗീതം വിദ്യാസാഗർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീംകുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കും സിദിക്ഷ മേയറിന്റെ അനുശോചന കുറിപ്പിലെ അടുത്തൊരു ഭാഗം കേൾക്കാം. കോവിഡ് കാലത്ത് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ മൊബൈൽ ഫോണിൽ ഒരു ലഘുചിത്രം ഒരുക്കി സമൂഹ മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കാൻ ആലോചിച്ച വേളയിൽ ഇപ്പോൾ ഓർക്കാതെ വയ്യ. ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടുത്തിയാൽ പെട്ടെന്നത് ജനശ്രദ്ധ നേടുമെന്ന ആശയത്തിൽ ഒരു കൊച്ചു വേഷം ചെയ്യാമോ എന്ന ആവശ്യത്തെ ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുകയും ഓർമ്മപ്പെടുത്തലുകളില്ലാതെ ഏറെ തിരക്കുകൾക്കിടയിലും ആത്മാർത്ഥമായി അത് നിർവഹിച്ചു തരാൻ സഹായം കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹം ഒരു ഗുരുദക്ഷിണ പോലെ. അടുത്ത ഗാനം പട്ടാളം എന്ന സിനിമയിലേതാണ്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് കെ ജെ യേശുദാസ്, സുജാത മോഹൻ.

സിദ്ദിഖ് ഷമീർ എഴുതിയ അനുശോചന കുറിപ്പിലെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒന്നര വർഷം മുമ്പ് അസുഖബാധിതനായ അദ്ദേഹം വീട്ടിൽ സന്ദർശിച്ചിരുന്നു. ആ അവസ്ഥയിൽ കാണാനും സംസാരിക്കാനും പ്രയാസമുണ്ടെന്നും പിന്നീടൊരിക്കൽ പോരെയെന്നും ഭാര്യ മുഖേനെ അറിയിച്ചതനുസരിച്ച് ദുഃഖത്തോടെ മടങ്ങുകയായിരുന്നു. പിന്നീട് കാണാൻ അവസരം കിട്ടിയില്ല. വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു ചിത്രത്തിൽ ഒന്നിക്കണമെന്ന അഭിലാഷം ബാക്കി വെച്ചാണ് പ്രിയ സുഹൃത്ത് യാത്രയായത്. കണ്ണുനീർ പ്രണാമം. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമയിലെ ഗാനമാകാം ഇനി. സംഗീതം സ്റ്റീഫൻ ദേവസി, പാടിയത് ജയചന്ദ്രൻ സുജാത, വരികൾ രാജീവ് ആലുങ്കർ.

ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള കഴിവാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ചിരിപ്പിക്കുക എന്നത് വലിയ സിദ്ധി തന്നെയാണ്. അതുകൊണ്ടാണ് ചിരിപ്പിക്കുന്നവരെ ജനം ഇഷ്ടപ്പെടുന്നത്. സലീം കുമാർ നമ്മെ ധാരാളം ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും അദ്ദേഹം മായാതെ നിൽക്കും. ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം അലക്സ് പോൾ, വരികൾ ഗിരീഷ് പുത്തജി, പാടിയത് എം ജി ശ്രീകുമാർ, വിധു പ്രതാപ്.

0: കുട്ടാ,
1: ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നാൻ എത്ര സമയം വേണം?
0: ഒരാള് ജനിക്കാൻ എത്ര സമയം മതി? പ്രേമിക്കാൻ പക്ഷേ അതിന്റെ പകുതി സമയം മതി. അതല്ലേ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു കണ്ണിറക്കി കാണിക്കണത്.
1: അപ്പൊ ശരിയാടാ.
0: എന്ത്?
1: എനിക്കവളോട് പ്രേമ.
0: ആരോട്?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീംകുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കുക. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം പാണ്ടിപ്പട എന്ന സിനിമയിലേതാണ്. വരികൾ എഴുതിയത് ആർ കെ ദാമോദരൻ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്, പാടിയത് സുജാത മോഹൻ, വിധു പ്രതാപ് അഫ്സൽ.

മനോരമ പത്രത്തിൽ വിവേക് രഞ്ജിത്ത് എഴുതിയ ഒരു അനുശോചന കുറിപ്പുണ്ട്. അദ്ദേഹം സബ് ടൈറ്റിലറാണ്, അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്തുമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്. സലീംകുമാറിന്റെ ഡയലോഗുകൾ കൃത്യമായും അതിന്റെ ശക്തി ചോരാതെയും മൊഴിമാറ്റം ചെയ്യുക വലിയ വെല്ലുവിളിയാണ്. അതിലെ തമാശ മലയാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്കും അനുഭവവേദ്യമാക്കുക പ്രയാസകരമാണ്. അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിലുള്ള സംഭാഷണങ്ങളിൽ ഇംഗ്ലീഷ് കൂടി ചേർക്കുമല്ലോ. മുറി ഇംഗ്ലീഷ് വളരെ ആധികാരികമായി പറയുന്ന ശൈലി, ഡോണ്ട് ഡു പോലുള്ളവയൊക്കെ അതൊക്കെ സബ് ടൈറ്റിലേക്ക് മാറ്റുന്നത് എളുപ്പമല്ല. മാലിക്, രാമലീല, മധുരരാജ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് സിനിമകൾക്കേ ഞാൻ സബ് ടൈറ്റിൽ ചെയ്തിട്ടുള്ളൂ. ജീവിതത്തിൽ എന്നും ഉപയോഗിക്കാവുന്ന ഹാസ്യമാണ് അദ്ദേഹം സമ്മാനിച്ചത്. ഇന്നത്തെ അവസാന ഗാനം തൊമ്മനും മക്കളും എന്ന സിനിമയിലേതാണ്. സംഗീതം അലക്സ് പോൾ, വരികൾ കൈതപ്പുറം. പാടിയത് മധു ബാലകൃഷ്ണൻ, അഫ്സൽ, പ്രദീപ് വള്ളുരുത്തി, സവിതാ കൃഷ്ണമൂർത്തി, വിപിൻ.

0: ഇതോടുകൂടി പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ അടുത്ത എപ്പിസോഡിലും തുടരുന്നതാണ്. കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തൽക്കാലം വിട ചൊല്ലുന്നു. ബോണി.
1: റേഡിയോ ബെൻസികളിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിക്.
2: റേഡിയോ ബെൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബൻസിഗർ. റേഡിയോ ബൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബൻസിഗർ 107.8.

പാടാമോ മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കര